ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് ശകവർഷം 1948, ആഷാഢം 27, കൊല്ലവർഷം 1201, കർക്കിടകം 2, 2026 ജൂലൈ 18 തീയതി ശനിയാഴ്ച. FM ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 57 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ. എല്ലാ ശ്രോതാക്കൾക്കും ഐശ്വര്യസമൃദ്ധമായ ഒരു ദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടികൾ ആരംഭിക്കുന്നു.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത്

0: ഡോക്ടർ കെ എച്ച് സുബ്രഹ്മണ്യൻ.
1: ഹനുമാന്റെ സമുദ്രഗംഖനത്തോടുകൂടി ആരംഭിക്കുന്ന സുന്ദരകാന്ഡം അധ്യാത്മരാമായണത്തിലെ സർവാംഗസുന്ദരമായ കാണ്ഡമാണ്. മുൻപറഞ്ഞ നാലു കാണ്ഡങ്ങളിൽ വിവരിച്ച രാമായണ കഥാസംക്ഷേപവും യുദ്ധകാന്ഡത്തിലെ രാമായണ കഥാ പരിണതിയിലേക്ക് പ്രകാശവും സുന്ദരകാന്ഡത്തിൽ നിന്ന് കിട്ടുന്നതാണ്. മറ്റു കാണ്ഡങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പേരാണ് സുന്ദരകാന്ഡം എന്നത്. സുന്ദര ശബ്ദത്തിന് ദൂതൻ എന്നും വാനരൻ എന്നും അർത്ഥമുണ്ട്. ദൂതനായി ഹനുമാൻ ഗംഗയിലേക്ക് സമുദ്രഗംഖനം ചെയ്ത് പോകുന്നത് തൊട്ട് തിരിച്ചെത്തുന്നതുവരെ മാരുതപുത്ര ഭാഗ്യോദയ കഥ മനോഹര ചിത്രങ്ങൾ നിറഞ്ഞ ഈ കാണ്ഡത്തിൽ ഉണ്ട് എന്നതുകൊണ്ടാവാം വാൽമീകി മഹർഷി ഇത്തരമൊരു പേര് സ്വീകരിച്ചിട്ടുണ്ടാവുക. രാമായണ പാരായണത്തിൻ്റെ ഉദ്ദേശ്യങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് പറയുമ്പോൾ സുന്ദരകാന്ഡത്തിൻ്റെ വിനിയോഗമായി പറഞ്ഞിരിക്കുന്നത് സർവകാര്യസിദ്ധി എന്നാണ്. അതായത് സുന്ദരകാന്ഡം മാത്രം വായിച്ചാൽ സമ്പൂർണ്ണ രാമായണ പാരായണ ഫലപ്രാപ്തി തന്നെ ലഭിക്കും എന്നാണ് ഈ വിനിയോഗത്തിൻ്റെ പൊരുൾ. ദിവസവും സുന്ദരകാന്ഡം മാത്രം പാരായണം ചെയ്യുന്ന ഒരു പതിവ് ഇന്ന് കേരളീയ സമൂഹത്തിൽ ഉറവുപറ്റാതെ നിൽക്കുന്നുണ്ട് എന്നതും പരാമർശമർഹിക്കുന്നു. തുഞ്ചത്താചാര്യൻ്റെ കവിത മാധുര്യോജപ്രസാദ ഗുണങ്ങൾ നിറഞ്ഞതും അതിചടുകവും ഋഷികവിയുടെ കരവിരുതുകൾ കൊണ്ട് വിഭിന്ന ചിത്രങ്ങൾ വരച്ചിടുന്നതും ഈ കാണ്ഡത്തിൻ്റെ സവിശേഷതകളാണ്. സുന്ദരേ കിം ന സുന്ദരം, സുന്ദരകാന്ഡത്തിൽ സുന്ദരമല്ലാത്തതായി എന്തുണ്ട് എന്ന് പ്രശസ്തമായ ഒരു സഹൃദയോക്തിയുണ്ട്. ശബ്ദാർത്ഥ സന്നിവേശന ചാതുരി, നൃത്തം ചെയ്യുന്ന പദ വൃത്തഘടന, കാവ്യരസം നിറഞ്ഞ പ്രതിക്ഷണ ഭിന്ന സൗന്ദര്യത്തോടുകൂടിയ വർണ്ണവിഷയ ചിത്രണം എന്നിങ്ങനെ നിരവധി സവിശേഷതകൾ ഈ കാണ്ഡത്തിലുണ്ട്. തദനു മമ ഹൃദി സപതി രഘുപതിരനാരദം തസ്യാംഗുലീയവുമുണ്ടൂ ശിരസിമേ ചിമപിനഹി ഭയമുദതി സപതി തരിതും എന്ന് സമുദ്രതീരത്ത് നിൽക്കുന്ന വാനരമുഖ്യരോട് പറഞ്ഞ് ഹനുമാൻ ചാടുന്നത് തുഞ്ചന്റെ കരവിരുത്തിൽ ഒരുജ്വല ചിത്രമായി വിരിയുന്നത് നോക്കുക. വാലും നിജമേറ്റ മുയർത്തിപ്പരത്തിക്കരങ്ങളും അതിവിപുലകളതകവുമാർജവമാക്കി നീ ആകുഞ്ചിതാംഘ്രിയായി ഊർധ്വനയനായി ദശവദനപുരിയിൽ നിജഹൃദയവും ഉറപ്പിച്ചു ദക്ഷിണാദിക്കും അലുക്യ ചാടിയിടിനാൻ മാർഗവിഘ്നം നീക്കി ഗംഗാലക്ഷ്മിക്ക് മോക്ഷമേകി ഒരു വൻ വൃക്ഷക്കൊമ്പിൽ മറഞ്ഞിരുന്ന് വിസ്മയത്തോടെ ദിവസകരകുലപതി രഘുത്തമൻ തന്നെ ദേവിയാം സീതയെ കണ്ടു കവീവരൻ എന്നാണ് എഴുത്തച്ഛൻ വർണ്ണിക്കുന്നത്. ഞാൻ കൃതാർത്ഥനായി ശ്രീരാമചന്ദ്രൻ്റെ ഉദ്ദിഷ്ടകാര്യം എനിക്ക് സാധിക്കാനായി എന്നാശ്വസിക്കുന്ന മാരുതിയോടൊപ്പം കഥാഗതി മനസ്സിൽ കണ്ട് രാമായണ പാരായണം ചെയ്യുന്നവരുടെ മനസ്സും സംതൃപ്തിയടയുന്നു. രത്നങ്ങളുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠത കൗസ്തുഭരത്നത്തിനുണ്ട്. യഥാ സർവേഷു രത്നേഷു കൗസ്തുഭ ശ്ലാഘ്യതേ വര തഥാ രാമായണേ ശ്രീമാൻ സുന്ദരകാന്ഡ ഉത്തമ എന്ന ശ്ലോകം രാമായണകാന്ഡങ്ങളുടെ കൂട്ടത്തിൽ സുന്ദരകാന്ഡത്തിൻ്റെ അചുംബിതത്വം വ്യക്തമാക്കുന്നു. പിന്നെയും ദേവി തൻ പദം വിഗതഭയമടിയിണ വണങ്ങി വാങ്ങിപ്പോന്നു വീണ്ടും സമുദ്രവും ചാടിക്കടന്നു ഞാൻ തവ ചരണനഗന മധുനൈവ വന്ദിച്ചിതു ദാസൻ ദയാനിധേ പാഹിമാം പാഹിമാം എന്ന ഹനുമാന്റെ ആത്മഹർഷം നമുക്കോരോരുത്തർക്കും അനുഭവവേദ്യമാക്കുന്ന സുന്ദരന്റെ കാണ്ഡം സുന്ദരതമം തന്നെ.
0: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ കെ എച്ച് സുബ്രഹ്മണ്യൻ.

ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് നാളെ തുടക്കമാകും. 25 വരെ നീളുന്ന യാത്രയിൽ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ രാഷ്ട്രപതി സന്ദർശിക്കും. മറ്റന്നാൾ തുടങ്ങുന്ന പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവ്വകക്ഷി നേതാക്കളുടെ യോഗം ചേരും.

അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ ഫിൻലാൻഡ് സന്ദർശനം പുരോഗമിക്കുന്നു. ഫിൻലാൻഡിലെ പ്രമുഖ ടെക് കമ്പനി പ്രതിനിധികളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ലഹരിക്കെതിരെ സംസ്ഥാന ഗവൺമെന്റ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ വിവിധയിടങ്ങളിൽ ഇന്ന് ബോധവൽക്കരണ പരിപാടികൾ മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. രാവിലെ പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ സിറ്റി പോലീസ് സംഘടിപ്പിക്കുന്ന വാക്കത്തോൺ മന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങളോടെയാണ് സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ടു പോകുന്നതെന്ന് മന്ത്രി റോജി എം ജോൺ. വിദ്യാഭ്യാസ രംഗത്ത് ബജറ്റിൽ പ്രഖ്യാപിച്ച കാര്യങ്ങൾ ഉൾപ്പെടെ നടപ്പാക്കുമെന്നും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സംസ്ഥാനത്തെ ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത. കോഴിക്കോട് നല്ലളത്ത് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച MDMA ഒരാൾ പിടിയിൽ. അരീക്കാട് സ്വദേശി ഷഹദ് സമാനെയാണ് ഡാൻസാഫും നല്ലളം പോലീസും ചേർന്ന് പിടികൂടിയത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ലൂസേഴ്സ് ഫൈനലിൽ നാളെ ഫ്രാൻസ് ഇംഗ്ലണ്ടിനെ നേരിടും. മിയാമി സ്റ്റേഡിയത്തിൽ പുലർച്ചെ 2:30 മത്സരം. FM പ്രധാന വാർത്തകളാണ് കേട്ടത്.

ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. രാവിലെ 6:10 കാവ്യാഞ്ജലി, മഹാകവി ഉള്ളൂർ എഴുതിയ പ്രേമസംഗീതത്തിൽ നിന്ന് ഒരു ഭാഗം. ആലാപനം ജ്യോതി മേനോൻ. 6:15 അർച്ചന, അധ്യാത്മരാമായണം. പാരായണം ചെയ്യുന്നത് ജി ശ്രീറാം, പി സുശീലാദേവി. 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. 7:05 തീവണ്ടി സമയം, തുടർന്ന് FM ഡയറിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. നാദധാരയായി തുരിയം, തുരിയം സംഗീതോത്സവം പ്രത്യേക പരിപാടി. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 മോഡേൺ ITI FM ഡയറി, അപൂർവഗാനം നിങ്ങൾക്കറിയാമോ. സ്പോർട്സ് ടൈം. ജലാശയ സുരക്ഷയും നീന്തൽ എന്ന കായിക ഇനവും. സുരക്ഷിതമായ നീന്തൽ പരിശീലനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് റിട്ടയേർഡ് SI മുൻ ദേശീയ ഗോൾഡ് മെഡൽ ജേതാവും തളിപ്പറമ്പ് മൂത്തേടത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്വിമ്മിംഗ് കോച്ചുമായ മോഹനൻ കെ. മത്സര നീന്തലിന്റെ സാധ്യതകളും പരിശീലന രീതികളും പങ്കുവയ്ക്കുന്നു മമ്പറം ഇന്ദിരാഗാന്ധി പബ്ലിക് സ്കൂളിലെ സ്വിമ്മിംഗ് കോച്ച് അനിൽ ഫ്രാൻസിസ്. 7:55 റീക്കൽ ചൊല്ലേസ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീതമാധുരി, ഇതിൽ ലളിത ഗാനങ്ങൾ കേൾക്കാം. 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. 9:00 പ്രിയം പ്രിയതരം, പ്രീത രമേഷ് ഇഷ്ടഗാനങ്ങൾ അവതരിപ്പിക്കുന്നു. 10:00 നേർവഴി, കാഴ്ച പരിമിതി നേരിടുന്നവർക്കായുള്ള പരിപാടി. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 11:00 ആൽബം ഗാനങ്ങൾ. 12:10 അറിയിപ്പുകൾ, തുടർന്ന് സേവന വാർത്തകൾ. 12:15 കൊങ്ങിണി ഗാനങ്ങൾ. പ്രമീള കുന്താവൂർ, ലളിത ഷെണായ്, കമല കൾഷേഡ് കൽഗുലി എന്നിവർ പാടിയത്. 12:40 ആരോഗ്യദീപ്തി, കർക്കിടകകാല ആരോഗ്യ സംരക്ഷണം ആയുർവേദത്തിലൂടെ. ഈ വിഷയത്തിൽ കാസർകോട് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഞ്ജു പി രാമചന്ദ്രനുമായുള്ള അഭിമുഖം രണ്ടാം ഭാഗം. 1:00 ഓർമ്മയിൽ ഒരു ഗാനം. ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന ഏതാനും പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് കേട്ടത്. ഇനി ഇംഗ്ലീഷ് വാർത്തകൾ ഡൽഹി.

മഹാകവി ഉള്ളൂർ എഴുതിയ പ്രേമസംഗീതത്തിൽ നിന്നും ഒരു ഭാഗമാണ് നിങ്ങൾ കേട്ടത്. ആലപിച്ചത് ജ്യോതി മേനോൻ. കാവ്യാഞ്ജലി

ശ്രോതാക്കളെ, ഇന്ന് രാവിലെ 7 മണിക്ക് വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പുരുൾ, 7:05 തീവണ്ടി സമയം, തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം, നാദധാരയായി തുരിയം, തുരിയം സംഗീതോത്സവം പ്രത്യേക പരിപാടി.

0: ആകാശവാണി കണ്ണൂർ. സമയം 6 മണി കഴിഞ്ഞ് 15:10. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ അർച്ചന ആരംഭിക്കുന്നു. അർച്ചനയിൽ അധ്യാത്മരാമായണം.
1: ഭക്തിയും മുക്തിയും കീർത്തിയും ഐശ്വര്യവും പുത്രസമ്പത്തും ദീർഘായുസ്സും അധ്യാത്മജ്ഞാനവും ലഭിക്കുമെന്ന് ഫലശ്രുതിയുള്ള അധ്യാത്മരാമായണം ശ്രീ മഹാദേവൻ ശ്രീ പാർവതിക്ക് അരുളിച്ചെയ്യുന്നു. ദശരഥൻ്റെ പൂർവവൃത്താന്തം, ദശരഥൻ്റെ രാജ്യഭാരം, പുത്രലാഭാലോചന എന്നീ കഥാഭാഗങ്ങൾ ഇപ്പോൾ കേൾക്കാം. ജി ശ്രീറാം, പി സുശീലാദേവി.

ശാസനമാക്കിച്ചമച്ചു ലോകമെല്ലാം. പാകശാസനനെയും സമരെ കെട്ടിക്കൊണ്ടു നാഗശാസനവും ചെയ്തിടിനാണ്ട ശാനനൻ. യാഗാദി കർമ്മങ്ങളും മുടക്കി അത്ര

മമ ശക്തിയാം വിശ്വേശ്വരി യോഗമായ ദേവിയും ജനകാലയേ വന്നു കീകസാത്മജകുലനാശകാരിണിയായി മേദിനി തന്നിൽ അയോനിജയാ.

പരിപാലിക്കും കാലം അനവത്യത്വം കൊണ്ടു പരിതാപേണ ഗുരുചരണാംബുജദ്വയം വന്ദനം ചെയ്തു.

സർവവും ദുഃഖപ്രദമെന്നറിഞ്ഞാലും വരിഷ്ഠതബോധനൻ വസിഷ്ഠൻ അതു കേട്ടു ചിരിച്ചു ദശ

0: അധ്യാത്മരാമായണം ഇപ്പോൾ പാരായണം ചെയ്തത് ജി ശ്രീറാം, പി സുശീലാദേവി എന്നിവർ.
1: ഇന്നത്തെ അർച്ചന സമാപിച്ചു. അർച്ചന വീണ്ടും കേൾക്കാം നാളെ രാവിലെ 6:15.

ഇന്നുച്ചയ്ക്ക് ഒരു മണിക്ക് ഓർമ്മയിൽ ഒരു ഗാനം. 1:58 FM പ്രധാന വാർത്തകൾ. 2:15 തുടർനാടകം. 2:30 നാട്ടുവഴിയിൽ ഈണങ്ങൾ. 4:45 കാൽപന്തോളം. ഫിഫ ലോകകപ്പ് പ്രതിദിന അവലോകനം. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 5:00 സംസ്കൃത പാഠം. 5:15 അധ്യാത്മരാമായണം പാരായണം ചെയ്യുന്നത് പി സുശീലാദേവി, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്. 5:30 ചലച്ചിത്രഗാനങ്ങൾ. 5:45 ലളിതഗാനങ്ങൾ. 5:58 FM പ്രധാന വാർത്തകൾ. 6:10 കൊല്ലം ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 നല്ല വാർത്ത.

0: ആകാശവാണി കണ്ണൂർ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരുണ്യം തളിരിടും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്ര

സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കണ്ണൂർ സിറ്റി പോലീസ് സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ പരിപാടി ഇന്ന് രാവിലെ കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. നഗരം ചുറ്റിയുള്ള വാക്കത്തോൺ മന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. പരിപാടിയിൽ തൂഫാൻ ഫ്ളാഗ് ഉയർത്തുകയും ലഹരിക്കെതിരെയുള്ള പ്രതിജ്ഞയെടുക്കുകയും ചെയ്യും. ഓപ്പറേഷൻ തൂഫാൻ സംഗീതശില്പം, ഫ്ളാഷ് മോബ്, സിഗ്നേച്ചർ വാൾ തുടങ്ങിയ പരിപാടികളും അരങ്ങേറും. ഓപ്പറേഷൻ തൂഫാൻ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഇരിക്കൂർ മണ്ഡലതല പരിപാടി ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ശ്രീകണ്ഠപുരത്ത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. ശ്രീകണ്ഠപുരം ബസ്റ്റാൻഡിൽ നിന്ന് ആരംഭിക്കുന്ന ലഹരി വിരുദ്ധ റാലി ശ്രീകണ്ഠപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സമാപിക്കും. തുഞ്ചത്ത് ആചാര്യ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ രമേശ് കെ കണ്ണന്റെ ചിത്രപ്രദർശനം ഇന്നു മുതൽ ഈ മാസം 26 വരെ കണ്ണൂർ മഹാത്മാമന്ദിരത്തിൽ നടക്കും. ഉച്ചയ്ക്ക് 12 മണിക്ക് വൈദ്യുതി വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. കാസർഗോഡ് ജില്ലാ പരിധിയിലെ എല്ലാ റോഡുകളിലും സ്കൂൾ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 8 മുതൽ 10 വരെയും വൈകുന്നേരം 3:30 മുതൽ 5 മണിവരെയും ടിപ്പർ ലോറികളുടെയും ടാപ്പിംഗ് മെക്കാനിസം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മറ്റു വാഹനങ്ങളുടെയും ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചതായി ജില്ലാ കലക്ടർ അറിയിച്ചു. കണ്ണൂർ സർവകലാശാലയുടെ ഗവേഷണ വികസന സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ ഗവേഷണ സൂപ്പർവൈസർമാർക്കായി ഇന്നു രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ താവക്കര ക്യാമ്പസിലെ ചെറുശ്ശേരി ഓഡിറ്റോറിയത്തിൽ ഓറിയന്റേഷൻ പരിപാടി സംഘടിപ്പിക്കുന്നു. പഞ്ചായത്ത് കിണർ ലവിംഗ് ബ്രദേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സൌജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നാളെ രാവിലെ 9:30 മുതൽ 1 മണിവരെ വലിയന്നൂർ എപ്പെക്സ് പബ്ലിക് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടക്കും. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കാസർഗോഡ് ജില്ലാ ഓഫീസിന്റെ കീഴിൽ December 31 പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾ 17 മുതൽ 30 വരെയുള്ള കാലയളവിനുള്ളിൽ അക്ഷയ കേന്ദ്രം വഴി വാർഷിക മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം. ഫോൺ നമ്പർ 0467-2205-380. 2026 ജനുവരിക്ക് മുൻപ് കേരള സഹകരണ പെൻഷൻ ബോർഡിൽ നിന്നും പെൻഷൻ ലഭിച്ചു തുടങ്ങിയവർ September 30 അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന ജീവൻ രേഖ വഴി ബയോമെട്രിക് മസ്റ്ററിംഗ് നടത്തേണ്ടതാണ്. ഉദിനൂർ മഹാത്മാ പാലിയേറ്റീവ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മദിനം ശ്രുതിഗീതം 2026 ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ഉദിനൂർ സെന്ററിൽ നടക്കും. ചടങ്ങിൽ തെരഞ്ഞെടുക്കപ്പെട്ട പാലിയേറ്റീവ് രോഗികൾക്ക് റേഡിയോ സമ്മാനമായി നൽകും. പിലിക്കോട് കരക്കേരു ഫ്രണ്ട്സ് വനിതാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നാളെ വൈകിട്ട് 4:30 എസ് ജാനകി അനുസ്മരണ പരിപാടി നടക്കും. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ പരിഷത്ത് ഭവനിൽ നാളെ രാവിലെ 10 മണിക്ക് പരിസ്ഥിതി സെമിനാറും മാധവ് ഗാഡ്ഗിൽ അനുസ്മരണ പരിപാടിയും നടക്കും. പരിസ്ഥിതിയും വികസനവും ഇന്ത്യൻ അനുഭവങ്ങൾ എന്ന മാധവ് ഗാഡ്ഗിൽ ഓർമ്മ പുസ്തകം കണ്ണൂർ ജില്ലാ കലക്ടർ ശ്രീ പി വിഷ്ണുരാജ് IAS ഏറ്റുവാങ്ങും. പുല്ലൂർ ഗവൺമെന്റ് ITI സ്പെഷ്യൽ കാറ്റഗറി, വനിത എന്നീ വിഭാഗങ്ങൾക്ക് സംവരണം ചെയ്തിട്ടുള്ള സീറ്റുകളിലേക്കുള്ള കൌൺസിലിംഗ് 20-നും ജനറൽ കാറ്റഗറികളിലേക്കുള്ള കൌൺസിലിംഗ് 22-നും നടത്തും. ഫോൺ നമ്പർ 82-89-86-57-05. ഹൊസ്ദുർഗ് താലൂക്ക് എംപവേർഡ് കമ്മിറ്റി യോഗം 21 ഉച്ചയ്ക്ക് 2 മണിക്ക് താലൂക്ക് മിനി കോൺഫറൻസ് ഹാളിൽ ചേരും. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് സംഘടിപ്പിക്കുന്ന 19-ാമത് കുട്ടികളുടെ ജൈവ വൈവിധ്യ കോൺഗ്രസിലേക്ക് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചു. പ്രൊജക്ട് പ്രസന്റേഷൻ, പെയിന്റിംഗ്, പെൻസിൽ ഡ്രോയിംഗ് തുടങ്ങിയ വിവിധ മത്സരങ്ങളിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം 20-ാണ്. അപേക്ഷാ ഫോമിനും വിശദവിവരങ്ങൾക്കും കേരള ബയോഡൈവേഴ്സിറ്റി .org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ നമ്പർ 85-92-97-13-38. ഉളിക്കൽ വൈത്തൂർ കാലിയാർ ശിവക്ഷേത്രത്തിൽ 7 ആഗസ്റ്റ് വരെ രാവിലെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം, വൈകുന്നേരം 5:30 രാമായണ പാരായണം. കീഴല്ലൂർ മഹാദേവ ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി രാമായണ പാരായണം, വിശേഷാൽ പൂജകൾ എന്നിവ ഉണ്ടായിരിക്കും. പെരിങ്ങളായി കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ കർക്കിടക മാസ വിശേഷാൽ പൂജകൾ 7 ആഗസ്റ്റ് വരെ. താളിക്കാവ് ഭഗവതി ക്ഷേത്രം പള്ളിക്കുന്ന് തടത്തിൽ കുറുമ്പ ഭഗവതി കാവലും നടയരി പൂജ 7 ആഗസ്റ്റ് വരെ നടക്കും.
കണ്ണൂർ ഹനുമാൻ ദേവസ്ഥാനമായ സന്മാർഗ ദർശന സഹോദര ആശ്രമത്തിൽ കർക്കിടക വിശേഷാൽ പൂജായജ്ഞങ്ങൾ ആഗസ്റ്റ് 16 വരെ. കോഴൂർ പൂതാടി ക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണവും ഗണപതി ഹോമവും ആഗസ്റ്റ് 17 വരെ നടക്കും. ശ്രീകണ്ഠപുരം പഴയങ്ങാടി അമ്മക്കോട്ടം മഹാദേവി ക്ഷേത്രത്തിൽ ആഗസ്റ്റ് 17 വരെ ദിവസവും വൈകിട്ട് 5 മണിക്ക് രാമായണ പാരായണവും ലളിതാ സഹസ്രനാമാർച്ചനയും. കിഴുന്ന പെരുന്തൃക്കോവിൽ ശിവക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി രാമായണ പാരായണം, വിശേഷാൽ പൂജായജ്ഞങ്ങൾ എന്നിവ നടക്കും. കുനിത്തല മഹാവിഷ്ണു ക്ഷേത്രം, ചേലോറ സോമേശ്വരി ക്ഷേത്രം, ചിറക്കൽ പുഴാതി സോമേശ്വരി ക്ഷേത്രം, അലവിൽ കളത്തിൽ കാവിലും രാമായണ പാരായണം ആഗസ്റ്റ് 17 വരെ, ദിവസവും വൈകുന്നേരം 5 മണിക്ക്. കണ്ണൂർ കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ ജീവിതമാണ് ലഹരി എന്ന പ്രമേയത്തിൽ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ ഐക്യദാർഢ്യ സംഗമം ഇന്ന് രാവിലെ 10:30 ജവഹർ സ്റ്റേഡിയത്തിൽ നടക്കും. മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ കഴിഞ്ഞു.

0: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
2: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: IIT ITI ഫ്ലൈ ഹൈ, പറക്കാം ഉയരങ്ങളിലേക്ക്. എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:40 ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് മാത്രമായി കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം IIT ITI, മേലെ ചൊവ്വ, കണ്ണൂർ.
4: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
5: ലാപ്ടോപ്പോ?
4: അതെല്ലോ, കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, CCTV, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
6: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
7: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
8: എടാ, പ്ലസ് ടു കഴിഞ്ഞ് റിസൾട്ടും വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
1: രണ്ടും കൂടി ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
8: അതെങ്ങനെയാ?
1: അവിടെ BCOM, BBA, BCA, BA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, GST അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം, ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
8: എടാ സംഭവം കൊള്ളാലോ.
1: എടാ, അത് മാത്രമല്ല, ജർമ്മൻ ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
2: കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
9: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
10: കൊയ്ലി ഹോസ്പിറ്റൽ, കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
9: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ, തലാബ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
11: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
2: മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
12: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. BCOM കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
2: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ,
12: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാരോടിൽ നിന്നും ബസ് സൗകര്യവും.
2: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തു. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
12: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്ട്. കോൺടാക്ട് നമ്പേഴ്സ് 0490248663, 9847484950, 8893949598.
9: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, ട്രഡീഷണൽ ബ്ലെൻഡ്.
13: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
14: നിങ്ങളുടെ പഴയ

0: സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYDBIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
1: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചയും

0: ഇന്ദിരി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
2: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
1: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
3: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
4: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.

ആകാശവാണി കണ്ണൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് നിന്നും, തുടർന്ന് 6:55 സംസ്കൃതത്തിലുള്ള വാർത്തകൾ ഡൽഹിയിൽ നിന്നും റിലീസ് ചെയ്യുന്നു.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
2: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
1: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
3: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് VK സുരേഷ്. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ 3 ദിവസത്തെ സന്ദർശനത്തിന് പശ്ചിമബംഗാളിലെത്തി. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷി യോഗം. ഗവൺമെന്റ് ആശുപത്രികൾ രോഗി സൗഹൃദമാക്കാൻ ജീവനക്കാർക്ക് നിർബന്ധിത പരിശീലനം നൽകുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ലഹരിക്കെതിരെ പോലീസിൽ സ്ഥിര സംവിധാനം സജ്ജമാക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ലൂസേഴ്സ് ഫൈനലിൽ നാളെ ഫ്രാൻസ് ഇംഗ്ലണ്ടിനെ നേരിടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് നാളെ തുടക്കമാകും. 25 വരെ നീളുന്ന യാത്രയിൽ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ രാഷ്ട്രപതി സന്ദർശിക്കും. ഈ രാജ്യങ്ങളിലെ പ്രസിഡന്റുമാരുടെ ക്ഷണപ്രകാരമാണ് ഔദ്യോഗിക സന്ദർശനമെന്ന് വിദേശകാര്യമന്ത്രാലയ പടിഞ്ഞാറൻ മേഖലാ സെക്രട്ടറി സിബി ജോർജ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളെ അറിയിച്ചു. കേരളം ഉൾപ്പെടെ 20 സംസ്ഥാനങ്ങളിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗം

0: മായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജലന്ധറിൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ എന്നീ 6 റെയിൽവേ സ്റ്റേഷനുകളാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. ആധുനിക രീതിയിൽ പ്ലാറ്റ്ഫോമുകൾ, കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ, വിപുല പാർക്കിംഗ് സൗകര്യം, ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൌരന്മാർക്കുമായ റാമ്പ് എന്നിവയടക്കം സൗകര്യങ്ങളാണ് സ്റ്റേഷനുകളിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. അങ്കമാലി റെയിൽവേ സ്റ്റേഷനിലെ പ്രാദേശിക ചടങ്ങിൽ ലോക്സഭാംഗം ബെന്നി ബഹ്നാൻ, രാജ്യസഭാംഗം ഹാരിസ് ബിരാൻ എന്നിവർ മുഖ്യാതിഥികളായി. ചാലക്കുടിയിലെ പരിപാടിയെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അഭിസംബോധന ചെയ്തു. കണ്ണൂരിൽ MPമാരായ സി സദാനന്ദൻ മാസ്റ്റർ, ഷാഫി പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ 3 ദിവസത്തെ സന്ദർശനത്തിന് പശ്ചിമബംഗാളിൽ എത്തി. രാത്രി സിലിഗുഡിയിലെ ബാഗ്ദോഗ്ര വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹത്തെ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി സ്വീകരിച്ചു. ആഭ്യന്തരമന്ത്രി ഇന്ന് ജുമാഗച്ച് സീമാചൌക്കിയിലെ BSF പതിനെട്ടാമത് ബറ്റാലിയൻ സന്ദർശിക്കും. നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കമിടുന്ന അദ്ദേഹം BSF ഉദ്യോഗസ്ഥന്മാരുമായി കൂടിക്കാഴ്ച നടത്തും. സിലിഗുഡിയിലെ ഉത്തർകന്യയിൽ ഉന്നതതല യോഗത്തിലും അമിത്ഷാ പങ്കെടുക്കും. വൈകിട്ട് കൊൽക്കത്തയിലേക്ക് പോകുന്ന അദ്ദേഹം നാഷണൽ ലൈബ്രറിയിൽ പുതുതായി നിർമ്മിച്ച വേൾഡ് മ്യൂസിയം ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം അമുൽ ബംഗാൾ ഡയറിയുടെ പുതിയ തൈര് നിർമ്മാണ പ്ലാന്റിനും അമിത്ഷാ തറക്കല്ലിടും. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷി നേതാക്കളുടെ യോഗം ചേരും. മറ്റന്നാളാണ് പാർലമെന്റ് സമ്മേളനത്തിന് തുടക്കമാകുന്നത്. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. ഇരുസഭകളുടെയും പ്രവർത്തനം സുഗമമാക്കുന്നതിനാണ് സർവകക്ഷി യോഗം ചേരുന്നത്. ഹൈദരാബാദ് ആസ്ഥാനമായ സ്കൈറൂട്ട് എയ്റോസ്പേസ് നിർമ്മിച്ച സ്വകാര്യ നിർമ്മിത റോക്കറ്റ് വിക്രം 1 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് രാവിലെ 11:30 വിക്ഷേപിക്കും. രാജ്യത്തെയും വിദേശത്തെയും കമ്പനികൾ നിർമ്മിച്ച ഉപഗ്രഹങ്ങൾ 15.46 മിനിറ്റിൽ 450 കിലോമീറ്റർ ഉയരത്തിൽ ഭ്രമണപഥത്തിൽ എത്തിക്കും. 22,000 രൂപയുടെ പ്രാരംഭ നിക്ഷേപത്തിന് പൌരന്മാർക്ക് 25 ലക്ഷം രൂപ ഉറപ്പു നൽകുന്ന നിക്ഷേപ പ്ലാറ്റ്ഫോം സാമൂഹിക മാധ്യമങ്ങൾ വഴി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന വീഡിയോ പ്രചാരണം വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. പ്രധാനമന്ത്രി അത്തരം നിക്ഷേപ പദ്ധതിയോ പ്ലാറ്റ്ഫോമോ അംഗീകരിച്ചിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ വസ്തുതാ പരിശോധനാ യൂണിറ്റ് വ്യക്തമാക്കി. സാമ്പത്തിക തട്ടിപ്പിലേക്ക് നയിക്കുന്ന പ്രചാരണത്തിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും PIB നിർദ്ദേശിച്ചു. ഗവൺമെന്റ് ആശുപത്രികൾ രോഗി സൗഹൃദമാക്കാൻ ജീവനക്കാർക്ക് നിർബന്ധിത പരിശീലനം നൽകാൻ തീരുമാനിച്ചതായി മന്ത്രി K.മുരളീധരൻ അറിയിച്ചു. താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് വരെ ഡോക്ടർമാർ ഒഴികെ ജീവനക്കാർക്കാണ് പരിശീലനം. ഇതു സംബന്ധിച്ച് നടപടി സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. ആശുപത്രികളിലെ ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന മോശം പെരുമാറ്റം, ആശയവിനിമയത്തിലെ പാളിച്ചകൾ എന്നിവയെക്കുറിച്ച് രോഗികളിൽ നിന്നും കൂട്ടിരിപ്പുകാരിൽ നിന്നും പരാതികൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് നിർബന്ധിത പരിശീലനം ആരംഭിക്കാൻ തീരുമാനിച്ചതെന്ന് മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: മെഡിക്കൽ കോളേജിലെ ജീവനക്കാർക്ക് പരിശീലനം നൽകാൻ ഓരോ ജില്ലയിലെയും ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്നും 4 ഉദ്യോഗസ്ഥരെ വീതം കണ്ടെത്തി പ്രത്യേക പരിശീലനം നൽകും. എപെക്സ് ട്രോമ ആൻഡ് എമർജൻസി ലേണിംഗ് സെന്റർ മുഖേനയാണ് പരിശീലനം. പരിശീലനം പൂർത്തിയാക്കുന്ന മാസ്റ്റർ ട്രെയിനർമാർ അതത് മെഡിക്കൽ കോളേജുകളിൽ സ്ഥാപനതല പരിശീലനം നൽകണം. ജില്ലാ ആശുപത്രികൾ, ജനറൽ ആശുപത്രികൾ, സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രികൾ, മോഡൽ ആശുപത്രികൾ, താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രികൾ, താലൂക്ക് ആശുപത്രികൾ എന്നിവിടങ്ങളിലെ മാസ്റ്റർ ട്രെയിനർമാർക്ക് പരിശീലനം സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ മുഖേനയാണ്. മാസ്റ്റർ ട്രെയിനർമാർ ജില്ലാതലത്തിലും സ്ഥാപന തലത്തിലും പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കും. ആശുപത്രികളുടെ പ്രവർത്തനങ്ങളെ ബാധിക്കാത്ത വിധം 10 പേരടങ്ങുന്ന ബാച്ചുകളായാണ് 10 ദിവസത്തെ പരിശീലനം. അർഹരായ എല്ലാ ജീവനക്കാരും 2 മാസത്തിനകം പരിശീലനം പൂർത്തിയാക്കാനാണ് മന്ത്രിയുടെ നിർദ്ദേശം. രോഗികളുമായും സന്ദർശകരുമായും ആദ്യം ഇടപഴകുന്ന സുരക്ഷാ ജീവനക്കാർക്ക് പരിശീലനത്തിൽ പ്രത്യേക പ്രാധാന്യം നൽകും.
0: ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങളോടെയാണ് സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ടു പോകുന്നതെന്ന് മന്ത്രി റോജി M. ജോൺ കോഴിക്കോട്ട് പറഞ്ഞു. ഈ രംഗത്ത് ബജറ്റിൽ പ്രഖ്യാപിച്ച കാര്യങ്ങൾ ഉൾപ്പെടെ നടപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചു. 4 വർഷ ബിരുദ കോഴ്സ് ആവശ്യമായ മുൻധാരണകൾ ഇല്ലാതെയാണ് നടപ്പാക്കിയതെന്നും ഇതിനെക്കുറിച്ച് പഠനം നടത്താൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ തുടർ നടപടി സ്വീകരിക്കുമെന്നും റോജി M. ജോൺ പറഞ്ഞു. കോഴിക്കോട് ഗവൺമെന്റ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജിൽ 400 മീറ്റർ ട്രാക്ക് നിർമ്മിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി റോജി M. ജോൺ പറഞ്ഞു. ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജിൽ കായിക ഗവേഷണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും മെറിറ്റ് ഡേ അവാർഡ് വിതരണവും നടത്തുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ ഓണം വാരാഘോഷം വിദേശ വിനോദസഞ്ചാരികളുടെ കൂടി പങ്കാളിത്തത്തോടെ കൂടുതൽ വിപുലവും ആകർഷകവും ആക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് അറിയിച്ചു. തിരുവനന്തപുരം തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ ഓണം വാരാഘോഷവുമായി ബന്ധപ്പെട്ട് ചേർന്ന വിവിധ കമ്മിറ്റികളുടെ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഓപ്പറേഷൻ തൂഫാൻ കാരണം കേരള

0: ത്തിൽ ലഹരി മാഫിയയുടെ പ്രവർത്തനം കുറഞ്ഞതായി മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. പെരിന്തൽമണ്ണ നിയോജകമണ്ഡല തലത്തിൽ സംഘടിപ്പിച്ച മെഗാ തൂഫാൻ ജനകീയ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തൂഫാൻ തുടക്കത്തിലെ ആവേശം മാത്രമാണെന്ന് മാഫിയ കരുതേണ്ടതെന്നും ലഹരിക്കെതിരെ പോലീസിൽ സ്ഥിരം സംവിധാനം സജ്ജമാക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. സംസ്ഥാന തലത്തിൽ ADGP IG റാങ്കിലും ജില്ലാതലത്തിൽ DYSP മാർക്കും തൂഫാൻ ലഹരിവേട്ടയുടെ ഭാഗമായി സ്ഥിര സംവിധാന ചുമതല നൽകുമെന്ന് അദ്ദേഹം അറിയിച്ചു. ലഹരിക്കെതിരെ സംസ്ഥാന ഗവൺമെന്റ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ വിവിധയിടങ്ങളിൽ ഇന്ന് ബോധവൽക്കരണ പരിപാടികൾ മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: രാവിലെ 9:30 പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ സിറ്റി പോലീസ് സംഘടിപ്പിക്കുന്ന വോക്കത്തോൺ മന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഓപ്പറേഷൻ തൂഫാൻ സംഗീതശില്പം, ഫ്ളാഷ് മോബ്, സിഗ്നേച്ചർ വാൾ തുടങ്ങിയ പരിപാടികളിലും മന്ത്രി പങ്കെടുക്കും. തുടർന്ന് ജവഹർ സ്റ്റേഡിയത്തിൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജീവിതമാണ് ലഹരി എന്ന സന്ദേശമുയർത്തി കോർപ്പറേഷൻ നടത്തുന്ന ഓപ്പറേഷൻ തൂഫാൻ ഐക്യദാർഢ്യ സംഗമവും മന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഇരിക്കൂർ നിയോജക മണ്ഡലത്തിലെ ശ്രീകണ്ഠപുരത്ത് നടത്തുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഉദ്ഘാടനവും മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ എന്നിവർ ഉൾപ്പെടെയുള്ളവർ ലഹരി വിരുദ്ധ റാലിയിൽ പങ്കെടുക്കും.
0: മലപ്പുറം നഗരത്തിന്റെയും സമീപ പ്രദേശങ്ങളുടെയും സമഗ്ര വികസനത്തിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ മന്ത്രിമാരായ PK കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ എന്നിവരുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. സിവിൽ സ്റ്റേഷനിലെ 44 ഏക്കർ ഭൂമി പരമാവധി പ്രയോജനപ്പെടുത്താനും സിറ്റി ഇംപ്രൂവ്മെന്റ് സമഗ്ര വികസന പദ്ധതിയുടെ 2-ഘട്ട അവലോകന യോഗം തീരുമാനിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ലൂസേഴ്സ് ഫൈനലിൽ നാളെ ഫ്രാൻസ് ഇംഗ്ലണ്ടിനെ നേരിടും. മിയാമി സ്റ്റേഡിയത്തിൽ പുലർച്ചെ 2:30 മത്സരം. ഞായറാഴ്ച രാത്രി 12:30 അർജന്റീനയും സ്പെയിനും തമ്മിലെ കലാശ പോരാട്ടം. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരം നാളെ. ലോർഡ്സിൽ ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 3:30 മത്സരം. 2-ാം മത്സരം 4 വിക്കറ്റിന് ജയിച്ച് ഇംഗ്ലണ്ട് പരമ്പര 1-1 സമനിലയിൽ ആക്കിയിരുന്നു. ഈ മത്സരത്തോടെ മുൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ വിരമിച്ചേക്കുമെന്ന റിപ്പോർട്ട് BCCI തള്ളി. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സംസ്ഥാനത്ത് ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത. കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ ചരിത്രത്തിലാദ്യമായി ചർമ്മം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ പൂർത്തിയാക്കി. കോട്ടയം മെഡിക്കൽ കോളേജിൽ സ്കിൻ ബാങ്കും സ്കിൻ ട്രാൻസ്പ്ലാന്റും ആരംഭിച്ച ശേഷം ആദ്യത്തെ അവയവദാനമാണിത്. അപകടത്തിൽപ്പെട്ട് ചികിത്സയിലിരിക്കെ മരിച്ച പത്തനംതിട്ട സ്വദേശിയായ ആഷിഖ് വിജയന്റെ ചർമ്മമാണ് ദാനം ചെയ്തത്. ദക്ഷിണ കേരള ജമ്മിയത്തുൽ ഉലമയുടെ കീഴിലെ വർക്കല ജാമിയ മന്നാനിയിൽ 18-ാമത് ബുഖാരി മജ്ലിസിന് ഇന്ന് തുടക്കമാകും. ദക്ഷിണേന്ത്യയിലെ പ്രമുഖ മതപണ്ഡിതനും സൂഫിവര്യനുമായ ആതിരാംപട്ടണം KT മുഹമ്മദ് കുട്ടി ഹസ്രത്ത് ആറ്റാശ്ശേരി 18-ാമത് ബുഖാരി മജ്ലിസ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ 3 ദിവസത്തെ സന്ദർശനത്തിന് പശ്ചിമബംഗാളിലെത്തി. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷി യോഗം. ഗവൺമെന്റ് ആശുപത്രികൾ രോഗി സൗഹൃദമാക്കാൻ ജീവനക്കാർക്ക് നിർബന്ധിത പരിശീലനം നൽകുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ലഹരിക്കെതിരെ പോലീസിൽ സ്ഥിര സംവിധാനം സജ്ജമാക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ലൂസേഴ്സ് ഫൈനലിൽ നാളെ ഫ്രാൻസ് ഇംഗ്ലണ്ടിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: इयम् आकाशवाणी सम्प्रति वार्ताः श्रूयन्ताम् प्रवाचकः पुनीत त्रिपाठी। प्रधानमन्त्री नरेन्द्रमोदी ह्यः सायंकाले पंजाबस्य जालंधरनगरात् आभासीय माध्यमेन देशस्य विंशति राज्येषु पुनर्विकसितानां पंचसप्तति रेलस्थानकानां उद्घाटनम् अकरोत्। एतेषां स्थानकानां अमृत भारत स्थानक योजनायाः अन्तर्गतं आधुनिकीकरणं जातम्। एषा योजना विश्वस्य बृहत्तमासु स्थानक पुनर्विकास योजनासु अन्यतमा अस्ति। प्रायः 70.5 लाख करोड़ रुपयेकाणां व्ययेन विकसितानि एतानि स्थानकानि यात्रिसौविध्यैः समलंकृतानि सन्ति। पुनर्विकसितेषु स्थानकेषु पंजाबस्य जालंधर कैंट SAS नगरम्, श्री मुक्तसर साहिब, श्री आनंदपुर साहिब इत्येतेषां स्थानकानां समावेशः अस्ति। तदतिरिक्तं गुजरात ओडिशा दक्षिण रेल क्षेत्राणां अनेकानि स्थानकानि अपि अत्र सम्मिलितानि सन्ति। अस्मिन् अवसरे प्रधानमन्त्री करटोली अम्बाला रेलसेवां अमृतसर वाराणसी संत रविदास एक्सप्रेस चेत्येताभ्यां हरितध्वजं प्रदर्शितवान्। ह्यः जालंधरे प्रधानमन्त्रिणा लोकार्पितानि राष्ट्राय समर्पितानि च एतानि पुनर्विकसितानि स्थानकानि एते द्वे रेलसेवे च रेलमार्गावसंरचना परियोजनानां भागाः सन्ति। एतासां परियोजनानां व्ययः 70.4 लाख करोड़ रुपयेकाधिकः अस्ति। अवसरेऽस्मिन् प्रधानमन्त्री अवदत् यत् 75 पुनर्विकसित रेलस्थानकानाम् उद्घाटनं भारतीय रेलविभागस्य विगतेषु कतिपय वर्षेषु अभवत्, तीव्र परिवर्तनस्य द्योतकं च अस्ति।
1: केंद्र की भाजपा सरकार की भी प्राथमिकता है भारत के हर नागरिक की सेवा, भारत के हर नागरिक का जीवन आसान बनाना और उसे आगे बढ़ने के लिए नए नए अवसर उपलब्ध कराना, और इसलिए हम नागरिक देवो भव इस मंत्र पर चल रहे हैं। गरीब हो मिडिल क्लास हो, ऐसे हर परिवार को बेस्ट से बेस्ट सुविधा मिले, ये हमारा प्रयास है और नागरिक देवो भव का ये भाव हमारे काम में दिखता है।
0: पूर्वाह्ने एव प्रधानमंत्री हरियाणा राज्यस्य जिंद रेल स्थानकात् भारतस्य प्रथमाय हाइड्रोजन इत्यनेन चालित रेलयानाय अपि हरितध्वजं प्रदर्शितवान्। एतत् रेलयानं जिंद सोनीपत रेलस्थानकयोः मध्ये संचरिष्यति, अथ 91 किलोमीटर मिता दूरता प्रायः द्विहोरायां पूर्णं करिष्यति। वाणिज्य उद्योगमन्त्री पीयूष गोयलः ह्यः एस्टोनिया देशस्य राजधान्यां ताल्लिन् नगरे तत्रत्य विदेशमन्त्रिणा मार्गुत् साह्यकना इत्यनेन सह मेलनं विहितवान्। उभाभ्याम नेतृभ्याम भारत एस्टोनिया देशयोः मध्ये व्यापार निवेश अंकिकीय परिवर्तन साइबर सुरक्षा प्रौद्योगिकी चेत्येषु क्षेत्रेषु सहयोगस्य सुदृढीकरण विषये विचार विमर्शः कृतः। अनन्तरं साक्यकना इत्यस्य उपस्थितौ मन्त्रिणा भारत एस्टोनिया व्यापार मञ्चम् अपि अभिसंबोधितम्। केन्द्रीयः गृहमन्त्री अमितशाहः गतरात्रौ पश्चिमबंगालराज्यस्य त्रिदिवसीयायां यात्रायां सिलिगुड़ी इत्यत्र सम्प्राप्तवान्। सिलिगुड़ीनगरस्य बागडोगरा विमानस्थानके आगमनावधौ पश्चिमबंगालस्य मुख्यमन्त्रिणा सुवेन्दु अधिकारिणा तस्य स्वागतं विहितम्। श्रीशाहः अद्य जुमागाछ नगरस्य सीमाचौकी इत्यत्र VSF इत्यस्य 18वां बटालियन इत्यस्य भ्रमणं करिष्यति। बैडमिंटन क्रीडायां भारतीय क्रीडिका तथा द्विवारं ओलंपिक पदक विजेत्री PV सिंधुः अद्य प्रातः टोक्यो नगरे जापान ओपन क्रीडायाः महिला एकलस्य उपांत्य चक्रीय स्पर्धायां चीन देशस्य चेन युफेई सम्मुखी करिष्यति। इति वार्ताः।
2: ആകാശവാണി
3: രാമായണ പൊരുൾ. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
4: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലയ്ക്കൽ, ആലപ്പുഴ.
5: ഇനി ഓരോ ദിനവും രാമായണ പാരായണത്തിലൂടെ, ഭാഗവതത്തിന്റെ ഈരടികളിലൂടെ, സഹസ്രനാമ ജപത്തിലൂടെ ഐശ്വര്യമാകട്ടെ. തലമുറകളെ വിജ്ഞാനത്തിലൂടെ, ഭക്തിയിലൂടെ വളർത്തുന്ന വിദ്യാരംഭം പബ്ലിഷേഴ്സ് പ്രസാധന രംഗത്ത് പതിറ്റാണ്ടുകൾ പിന്നിടുന്നു. തെറ്റില്ലാത്ത അച്ചടിയും ഉള്ളടക്കത്തിലെ സത്യവും വായനക്കാരുടെ വിശ്വാസവുമാണ് വിദ്യാരംഭത്തെ എന്നും മുന്നിൽ നിർത്തുന്നത്.
3: ഇന്ന് രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് പ്രൊഫസർ പി ആർ ലളിതമ്മ.
6: ശ്രീരാമാദികളുടെ ജനനത്തോടെ സന്തോഷത്തിമിർപ്പിലായിരുന്നു ദശരഥ മഹാരാജാവിന്റെ കൊട്ടാരവും രാജ്യനിവാസികളും. കുട്ടികളുടെ ജാതകർമ്മവും നാമകരണവും ഷോഡശ സംസ്കാരവും വിദ്യാഭ്യാസവും ഒക്കെ വസിഷ്ഠ മഹർഷിയുടെ നേതൃത്വത്തിൽ നടത്തി. വേദങ്ങളും ഉപനിഷത്തുകളും സ്മൃതികളും ഉപസ്മൃതികളും ധനുർവേദവും എല്ലാം അവർ പഠിച്ചു. അടുത്ത ലക്ഷ്യം വിവാഹമാണ്. അതിന് ലോകപരിചയം, ഉപരിപഠനം ഒക്കെ ആവശ്യമാണ്. ആ സമയത്താണ് വിശ്വാമിത്ര മുനിയുടെ വരവ്. മഹർഷിയെ മഹാരാജാവ് സ്വീകരിച്ച് സത്കരിച്ച് സന്തോഷിപ്പിച്ചു. പക്ഷേ ആഗമനോദ്ദേശം അറിഞ്ഞ് ഞെട്ടി. വിശ്വാമിത്രൻ യാഗരക്ഷയ്ക്ക് ശ്രീരാമനെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണ്. ഒഴികഴിവുകൾ പറഞ്ഞു. ഒടുവിൽ വസിഷ്ഠന്റെ ഉപദേശത്തോടെ അനുമതി നൽകി. വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരെയും കൊണ്ട് യാത്ര തിരിച്ചു. വെറും കൈയോടെ. അമ്പുകളുടെ പിതാവായ വിശ്വാമിത്രന്റെ യാഗരക്ഷ അസാധ്യമല്ല. പക്ഷേ രാവണ നിഗ്രഹം എന്ന വലിയ ദൗത്യവുമായി അവതരിച്ച രാമന്റെ ശാരീരികവും മാനസികവും ബൗദ്ധികവുമായ തലങ്ങളെ തേച്ചു മിനുക്കി സ്ഫുടം ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിന് തനിക്കും ബാധ്യതയുണ്ടെന്ന് അറിയിക്കുകയാണ്, അഥവാ ഒരു കുഞ്ഞിന്റെ മേൽ സമൂഹത്തിനും ഉത്തരവാദിത്തം ഉണ്ടെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് ആ വിശ്വമഹാഗുരു. എത്ര അറിവുകൾ, അനുഭവങ്ങൾ ഒക്കെയാണ് ആ യാത്രയിൽ രാമനും ലക്ഷ്മണനും കിട്ടിയത്. വിശപ്പും ദാഹവും അറിഞ്ഞിട്ടില്ലാത്ത അവരെ വിശപ്പും ദാഹവും അറിയിച്ച് അത് നിയന്ത്രിക്കാൻ പഠിപ്പിച്ചു. എന്തിനേറെ രാത്രിയായപ്പോഴേക്കും പള്ളിമെത്തയിൽ ഉറങ്ങിയിരുന്ന അവരെ പർണതൽപ്പത്തിൽ ഉറക്കാൻ പ്രാപ്തരാക്കി. അങ്ങനെ ഉറങ്ങിയ അവരെ പ്രഭാതത്തിൽ വിളിച്ചുണർത്തുന്ന ഒരു ശ്ലോകമുണ്ട്. കൗസല്യ സുപ്രജാരാമ പൂർവാസന്ധ്യാപ്രവർത്തതി ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാഗ്നികം എന്ന്. അവർ നന്നായി ഉറങ്ങിയെന്ന് സൂചിപ്പിക്കുന്നു വിളിച്ചുണർത്തി എന്ന വാക്കുകൾ. പതിവ് പോലെ വിളിച്ചുണർത്താൻ അമ്മ കൗസല്യ കൂടെ ഇല്ല. അമ്മയുടെ അദൃശ്യ സാന്നിധ്യം സൂചിപ്പിച്ച് ഭയമില്ലാതെ ഉണരാനാണ് കൗസല്യ സുപ്രജ രാമ എന്ന സംബോധന. ഭ്രൂണാവസ്ഥ മുതൽ തലച്ചോറ് ഉറയ്ക്കും വരെ കുഞ്ഞിന്റെ സന്തത സഹചാരിയായ അമ്മ. ആ അമ്മയ്ക്ക് കുഞ്ഞിനെ സുപ്രജയാക്കി വളർത്താൻ കഴിയും. പിന്നെ സൂര്യൻ ജോലി തുടങ്ങിയിരിക്കുന്നു. ഇനി നിനക്കുറങ്ങാൻ അവകാശമില്ല എന്ന മുന്നറിയിപ്പ്. അടുത്ത സംബോധന ഉത്തിഷ്ഠ നരശാർദൂല എന്നാണ്. അതൊരു പുകഴ്ത്തലാണ്. ആത്മവിശ്വാസവും ധൈര്യവും ഒക്കെ കൊടുക്കലാണ്. ആത്മവിശ്വാസത്തോടെ വേണം ഒരു കുഞ്ഞിന്റെ ദിവസം തുടങ്ങാൻ. ആത്മീയ ബലം എല്ലാ പ്രവർത്തനങ്ങൾക്കും ആധാരമാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ് കർത്തവ്യം ദൈവമാഗ്നികം എന്ന ഉപദേശത്തിലൂടെ. ഓരോ അച്ഛനമ്മമാരും രാവിലെ വിളിച്ചുണർത്തുന്നത് മുതൽ കുട്ടികളെ എങ്ങനെ വളർത്തണം എന്ന് പറഞ്ഞു തരുന്ന മഹാഗുരുവാണ് വിശ്വാമിത്രൻ. യാത്ര തുടർന്ന് അവർ ഘോരവനത്തിൽ പ്രവേശിച്ചു. ആദ്യ പരീക്ഷണം തടകാവധം നടത്തി യാഗരക്ഷയ്ക്കുള്ള പ്രാപ്തി തെളിയിച്ച് സമ്മാനം നേടി. ദിവ്യാസ്ത്രങ്ങൾ യാഗരക്ഷ ചെയ്ത് അനുഗ്രഹം കിട്ടി. ഇനിയത്തെ ലക്ഷ്യം വിവാഹമാണ്. വീരശുൽക്കയായ സീത തയ്യാറായി നിൽക്കുന്നു. സീതയെ കിട്ടാൻ പക്ഷേ ത്രയംബകം വില്ലുകുലയ്ക്കണം. അതിന് ശാരീരിക ബലം മാത്രം പോരാ. വരനു വേണ്ട ഗുണങ്ങൾ, കുലമഹിമ, രൂപഗുണം, സമ്പത്ത് എല്ലാം ഒത്തിണങ്ങിയ രാമൻ ഉള്ളിലെ പരമ്പൊരുളിനെയും തിരിച്ചറിയണം. അഹല്യമോക്ഷം കൊണ്ട് അതും സാധിച്ചു. വില്ലുകുലയ്ക്കലും സീതാസ്വീകരണവും എളുപ്പമായി. ആർഷഭാരതത്തിൽ ഋഷിമാരുടെ സ്ഥാനം രാജാവിനും മേലെയായിരുന്നു. പക്വമതികളായ അവരുടെ ഉപദേശങ്ങൾ രാജാവിന് വിലപ്പെട്ടതായിരുന്നതുകൊണ്ട് അക്രമവും അനീതിയും രാജ്യത്തിൽ കുറവായിരുന്നു. അവരെ ധിക്കരിക്കാൻ രാജാക്കന്മാർ മുതിർന്നിരുന്നുമില്ല. യാഗരക്ഷ കഴിഞ്ഞ് അയോധ്യയിലേക്കല്ല, ജനക രാജധാനിയിലേക്കാണ് പോയത്. കുമാരന്മാരെയും കൊണ്ട് ത്രയംബക ഭഞ്ജനവും സീതാസ്വയംവരവും കഴിഞ്ഞാണ് രാജാവ് വിവരമറിയുന്നത്. അത് ഋഷിമാർ അവർക്ക് നൽകിയിരുന്ന സ്വാതന്ത്ര്യത്തിനും അത് ദുരുപയോഗം ചെയ്യാതെ ലോകമംഗളത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന അവരുടെ മഹത്വത്തിനും നിദർശനമാണ്. അതുകൊണ്ട് തന്നെയല്ലേ രാമായണം അനശ്വരമായി ഇന്നും നിലകൊള്ളുന്നത്.
3: രാമായണ പൊരുൾ അവതരിപ്പിച്ചത് പ്രൊഫസർ പി ആർ ലളിതമ്മ.
2: രാമായണ പൊരുൾ. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
4: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
3: ആകാശവാണി കണ്ണൂർ. സമയം 7 മണി കഴിഞ്ഞ് 5:12.
7: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
8: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
9: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി. നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
3: തീവണ്ടി യാത്രക്കാർ ശ്രദ്ധിക്കുക. 1:46:49 പരശുരാം എക്സ്പ്രസ് 7 മിനിറ്റും 2:28:51 സന്ദ്രകച്ചി മാംഗ്ലൂർ വിവേക് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 3:18 വൈകിയോടുന്നു.
10: FM ഡയറി. ഇന്നത്തെ FM ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
11: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
12: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാവുന്നു.
13: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
12: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ഹെഡ് ഓഫീസ് കതിരൂർ.

0: നാദധാരയായി തുരീയം. പയ്യന്നൂരിൽ നടന്നുവരുന്ന തുരീയം സംഗീതോത്സവം പ്രത്യേക പരിപാടി.
1: തുരീയം വാചോ മനുഷ്യാവതന്തി.
0: സംഗീതാസ്വാദന സംസ്കാരത്തിലെ വിലപ്പെട്ട ഈടുവെപ്പായി മാറിയിരിക്കുകയാണ് തുരീയം സംഗീതോത്സവം. കഴിഞ്ഞ 20 വർഷമായി ഇടതടവില്ലാതെ നാദധാരയായി ഈ സംഗീത വിരുന്ന് മാറിക്കഴിഞ്ഞു.
2: ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം.
0: പ്രതിഭകളുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമാണ് ഈ രാഗോത്സവം.

മലയാളിക്ക് ഇന്ത്യൻ സംഗീതത്തിന്റെ വൈവിധ്യമാർന്ന ഭാവധാരകളെ പരിചയപ്പെടാനും തുരീയം സംഗീതോത്സവം അവസരമൊരുക്കുന്നു. പോത്താങ്കണ്ടം ആനന്ദഭവനത്തിന്റെ നേതൃത്വത്തിലാണ് തുരീയം സംഗീതോത്സവം നടന്നുവരുന്നത്.

0: ഭാവരാഗലയ താളമേളവുമായി പയ്യന്നൂരിന്റെ ഓരോ സായാഹ്നങ്ങളും സമ്പന്നമാവുകയാണ്. തുരിയും സംഗീതോത്സവത്തിന് നേതൃത്വം വഹിക്കുന്ന സ്വാമി കൃഷ്ണാനന്ദ ഭാരതി.
1: 21-ാമത് തുരിയും സംഗീതോത്സവം 41 ദിവസമാണ് നടത്തപ്പെടാൻ തീരുമാനിച്ച് ഒരുക്കിയിരിക്കുന്നത്. ജൂലൈ മാസം 26-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ഇന്ത്യയിലെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള എല്ലാ വിഭാഗക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ സംഗീതോത്സവം ഇപ്രാവശ്യവും പനിയിച്ചിരിക്കുന്നത്. മിക്കവാറും ഉള്ള എല്ലാ ഉപകരണ സംഗീതങ്ങളും അതേപോലെ തന്നെ ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ തന്നെ വിവിധ തരത്തിലുള്ള ഭാവങ്ങളെ കൊണ്ടുള്ള സംഗീത തലങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന പ്രഗത്ഭമതികളായ സംഗീതജ്ഞരെയാണ് ഈ പ്രാവശ്യം ഉൾപ്പെടുത്തിയിട്ടുള്ളത്.
0: യുവതലമുറയിൽപ്പെട്ട സംഗീതജ്ഞർക്ക് കൂടി മുൻഗണന നൽകിക്കൊണ്ടാണ് ഇത്തവണ തുരിയും സംഗീതോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത്.
1: ഈ വർഷം ചെയ്തിരിക്കുന്നത് എല്ലാ തരത്തിലുള്ള സംഗീതജ്ഞരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ആണ് ഈ സംഗീതോത്സവ പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്.
0: സ്വാമി കൃഷ്ണാനന്ദ ഭാരതി തുടരുന്നു.
1: വളർന്നു വരുന്ന കലാകാരന്മാരെയും സംഗീതജ്ഞരെയും പങ്കെടുപ്പിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്.
2: തുരിയം സംഗീതോത്സവം ഏതാണ്ട് 2 പതിറ്റാണ്ടുകളിലേറെയായി ഇവിടെ വളരെ ഗംഭീരമായ രീതിയിൽ നടന്നു വരുന്നു എന്ന് കാണുന്നത് വളരെയേറെ സന്തോഷകരമായ ഒരു കാര്യമാണ്.
0: ഉത്തര കേരളത്തിലുള്ളവർക്ക് സംഗീതാസ്വാദനത്തിനുള്ള വേദിയാണ് തുരിയം സംഗീതോത്സവം ഒരുക്കി തരുന്നത്. കവി പ്രഭാവർമ്മ.
2: സ്വാമി കൃഷ്ണാനന്ദ ഭാരതി അദ്ദേഹത്തിന്റെ ഒരു മുൻകൈയിലും സംഘാടനത്തിലും ആണ് ഉത്തരോത്തരം ഗംഭീരമായ നിലയിൽ ഈ സംഗീത പരിപാടി ഇവിടെ നടന്നു വരുന്നത്. ശാസ്ത്രീയ സംഗീതത്തിന് വേണ്ടി സമർപ്പിതമായ ഒരു ജീവിതമാണ് സ്വാമികൾ. സംഗീതത്തിന്റെ അതിപ്രഗത്ഭമതികൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന നിലയിലുള്ള വ്യക്തിത്വങ്ങളെയാകെ ഇവിടെ ഈ പയ്യന്നൂരിലേക്ക് കൊണ്ടുവരികയും ഇവിടെ എന്നല്ല ഈ വടക്കൻ മലബാറിൽ എന്നുമല്ല അതിനും അപ്പുറത്ത് ഈ കേരളത്തിലാകെയുള്ള സംഗീത ആസ്വാദകർക്ക് വലിയ ഒരു സംഗീത വിരുന്ന് അവരെ കൊണ്ട് ഒരുക്കിക്കുകയും ചെയ്യുകയാണ് വർഷം തോറും.
0: കഴിഞ്ഞ വർഷം 111 ദിവസമായിരുന്നു സംഗീതോത്സവം.
2: 111 ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന ശാസ്ത്രീയ സംഗീത കച്ചേരികൾ എന്ന് പറയുന്നത് ഏതാണ്ട് ഹ്യൂമൻലി ഇമ്പോസിബിൾ എന്ന് പറയാവുന്ന വിധത്തിലുള്ള ഒന്നാണ്.
0: പ്രഭാവർമ്മ തുടരുന്നു.
2: എന്നാൽ ഏതാണ്ട് ഒറ്റയാൾ പട്ടാളം എന്ന നിലയിൽ സ്വാമി നിന്നുകൊണ്ട് ഇതിന്റെ സംഘാടനം, ഇതിന്റെ ആസൂത്രണം, ഇതിന്റെ സങ്കല്പനം എല്ലാം ശ്രദ്ധേയമായ രീതിയിൽ നിർവഹിച്ചു വരികയാണ്. ഇന്ത്യയിലെയും പുറത്തുനിന്ന് ഉള്ളതും ആയിട്ടുള്ള വളരെ വളരെ പ്രതിഭാധനരായിട്ടുള്ള സംഗീത ഇവിടെ വന്ന് കച്ചേരി നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ സംഗീത പ്രതിഭയുടെ മാസ്മരികത എന്താണ്, അതിൻ്റെ സർഗാത്മകത എന്താണ്, അതിൻ്റെ രയാത്മകത എന്താണ്, അതിൻ്റെ ഭാവാത്മകത എന്താണ് എന്നൊക്കെ വളരെ കൃത്യമായി അനുഭവിക്കുന്നതിന് ഈ കേരളത്തിലെ ആസ്വാദകർക്ക് അവസരമുണ്ടാവുകയാണ്. ഇത്തരം അവസരങ്ങൾ സത്യത്തിൽ നമുക്കധികമില്ല. നമുക്ക് കേരളത്തിന് പുറത്ത് ധാരാളം സംഗീത കച്ചേരികൾ ഇങ്ങനെയുണ്ട്. തിരുവയ്യാറിലുണ്ട് എന്ന് നമുക്കറിയാം. ത്യാഗരാജ സംഗീതോത്സവമുണ്ട്. പുരന്ദരദാസന്റെ കൃതികളുമായി ബന്ധപ്പെട്ട ഫെസ്റ്റിവൽസ് അവിടെ കർണാടകത്തിലൊക്കെ നടക്കുന്നുണ്ട്. ജയദേവ സംഗീതോത്സവം ഒറീസയിലുണ്ട്. ബംഗാളിൽ കൃഷ്ണചൈതന്യ സംഗീതോത്സവം ഉണ്ട്. അങ്ങനെ പലയിടങ്ങളിലായി സംഗീതോത്സവങ്ങളുണ്ടെങ്കിലും നമുക്ക് കേരളത്തിന്റെ അഭിമാനം എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള സംഗീതോത്സവം ഇല്ല എന്ന് വേണം പറയാൻ. എന്നാൽ ആ ഒരു പോരായ്മ നികത്തുന്ന തരത്തിലുള്ള വലിയ ഒരു ഇടപെടലാണ് സാംസ്കാരിക രംഗത്ത് കൃഷ്ണാനന്ദ ഭാരതി സ്വാമികൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്.
0: ദേശീയ സംഗീതോത്സവത്തിന് സമാനമാണ് തുരിയും സംഗീതോത്സവം. ഡോക്ടർ കെ ആർ ശ്യാമ.
3: 21 വർഷങ്ങളായി നടത്തി വരുന്ന ഈ ഒരു മഹത്തരമായ സംഗീതോത്സവത്തില് ദേശീയ സംഗീതോത്സവം എന്നൊരു പദവിയിലേക്ക് ഉയർന്നു നിൽക്കുന്ന സംഗീതോത്സവം തന്നെയാണ് തുരിയം സംഗീതോത്സവം. ഇത് ഇത്ര മഹത്തരമായ രീതിയിൽ നടത്തുന്നത് സ്വാമിജിയുടെ ആ ഒരു ചൈതന്യം കൊണ്ട് തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത്രയും മഹത് വ്യക്തികൾ, ഹരിപ്രസാദ് ചൗരസിയെ പോലെയും വിശ്വമോഹൻ ഭട്ട് പോലെയും ടി എം കൃഷ്ണ പോലെയും അക്രൈ സിസ്റ്റേഴ്സ് പോലെയും എത്രയോ കലാകാരന്മാർ ഈ വേദിയിൽ സംഗീതം ഇതിനോടകം അവതരിപ്പിച്ചു കഴിഞ്ഞു. ത്തോളവും കാലവും സംഗീതോത്സവത്തിന് ഈ ഒരു മഹിമയോടെ തന്നെ ഉയർന്നു നിൽക്കും എന്ന കാര്യം

0: 41 ദിവസം നീണ്ടു നിൽക്കുന്ന 21-ാമത് തുരീയം സംഗീതോത്സവത്തിൽ ഇതിനകം പ്രമുഖർ പങ്കെടുത്തു കഴിഞ്ഞു.
1: തുരീയം സംഗീതോത്സവം 21-ാമത്തെ വർഷത്തിലെത്തുമ്പോൾ
0: MR പയ്യട്ടം
1: അത് ഭാരതത്തിലെ എന്നല്ല ലോകത്തിലേക്ക് തന്നെ ഏറ്റവും വലിയ സംഗീതോത്സവമായിട്ട് വളർന്നിരിക്കുന്നു. ഇന്ത്യയിലെ പ്രമുഖരായ സംഗീതജ്ഞരെല്ലാം സംഗീത മഹായജ്ഞത്തിൽ പാടുകയും സംഗീതോപകരണങ്ങൾ വായിക്കുകയും ചെയ്തിട്ടുണ്ട്. തുരീയത്തിൽ പാടുവാനും സംഗീതോപകരണങ്ങൾ വായിക്കുവാനും അവസരമുണ്ടാകുക എന്നത് വലിയ അംഗീകാരമായി കാണുന്നുണ്ട് സംഗീത പ്രതിഭകളെല്ലാം. ഒരുപാട് പ്രഗത്ഭരായ സംഗീതജ്ഞർ ഇപ്പോഴും ഈ സംഗീതോത്സവത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. ഇവർക്കൊക്കെ പക്കമേളം വായിക്കാനെത്തുന്നതും സംഗീത മേഖലയിലെ അതിപ്രഗത്ഭരായ കലാകാരന്മാരാണ്. ആ നിലയ്ക്ക് കേരളത്തിലെ സംഗീത പ്രേമികൾക്ക് വലിയ അനുഗ്രഹമായി തീർന്നിരിക്കുകയാണ് പയ്യന്നൂരിലെ ഈ സംഗീതോത്സവം.
0: കർണാട്ടിക് ഹിന്ദുസ്ഥാനി കച്ചേരികൾക്ക് പുറമെ വീണ, വയലിൻ, പുല്ലാങ്കുഴൽ, ഷെഹനായി, സിത്താർ, മാൻഡലിൻ എന്നിവയിൽ പ്രമുഖർ തീർക്കുന്ന നാദവിസ്മയം ആസ്വാദകർക്ക് ഏറെ ആനന്ദദായകമാവുകയാണ്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച പ്രഭാവർമ്മയുടെ ശാസ്ത്രീയ സംഗീത കൃതികൾ എന്ന പുസ്തകം തുരീയം വേദിയിൽ വച്ച് പ്രകാശനം ചെയ്യുകയുണ്ടായി. സ്വാമി കൃഷ്ണാനന്ദ ഭാരതി തുടരുന്നു.
2: പ്രഭാവർമ്മ വളരെ ശ്രേഷ്ഠനായ ഒരു സാഹിത്യത്തിലും സംഗീതത്തിലും പല ശ്രേണികളിൽ നിൽക്കുന്ന ഒരു വലിയ വ്യക്തിത്വമാണ് അദ്ദേഹം. വാഗ്മിത്വം കൊണ്ടാണെങ്കിലും സാഹിതീയ രചന അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് ഇന്ത്യയിലെ ഏറ്റവും വലിയ സരസ്വതി സമ്മാൻ ലഭിച്ചത്. പുസ്തകത്തിന്റെ വേറൊരു പ്രത്യേകത മലയാളത്തിൽ തന്നെയല്ല, ഇംഗ്ലീഷിലും ഹിന്ദിയിലും ദേവനാഗര ലിപിയിലും അതിന്റെ നൊട്ടേഷൻസ് കൊടുത്ത് വളരെ മനോഹരമായ രീതിയിലാണ് ഏതൊരാൾക്കും പഠിക്കണം താല്പര്യമുള്ളവർക്ക് നോക്കി പാടുന്നതിന് സാങ്കേതിക തലത്തിൽ വളരെ പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കത്തക്ക രീതിയിലാണ് ആ പുസ്തകം അച്ചടിച്ച് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രസിദ്ധീകരണ സംഭവം കൂടെ ഈ തുരീയം സംഗീതോത്സവത്തോട് ചേർന്ന് നടത്തണമെന്നൊരു തീരുമാനം ഉണ്ടായപ്പോൾ അത് ആ നിലയ്ക്ക് ഇവിടെ നടത്തപ്പെടുകയുണ്ടായി.
0: 34 ശാസ്ത്രീയ സംഗീത കൃതികൾ ഉൾപ്പെട്ടതാണ് ഈ പുസ്തകം.
3: ട്രിവാൻഡ്രം വിമൻസ് കോളേജിലെ സംഗീത പ്രൊഫസറായ ഡോക്ടർ KR ശ്യാമയാണ് ഇതിന്റെ എഡിറ്റിംഗ്, ഇതിന്റെ നൊട്ടേഷൻ ഒക്കെ നിർവഹിച്ചിട്ടുള്ളത്. ഇത് കമ്പൈൻ ചെയ്തിട്ടുള്ളതും ഡോക്ടർ KR ശ്യാമയാണ്.
0: ശാസ്ത്രീയ സംഗീത രംഗത്ത് മലയാള കൃതികളുടെ അഭാവം ചർച്ച ചെയ്യപ്പെടുന്ന കാലത്താണ് മലയാള കീർത്തനങ്ങളുടെ രചന നിർവഹിച്ചത്.
3: മലയാളത്തിലുള്ള കൃതികൾ നമുക്ക് ഒരു ഘട്ടത്തിൽ വളരെ സമർത്ഥമായിട്ടുണ്ടായിരുന്നു.
0: പ്രഭാവർമ്മ തുടരുന്നു.
3: സ്വാതിരുന്നാളിന്റെ കൃതികളുണ്ട്, കുട്ടിക്കുഞ്ഞു തങ്കച്ചിയുടെ കൃതികളുണ്ട്, അതേപോലെ ഇരയിമൻ നമ്പിയുടെ കൃതികളുണ്ട്. അതിനൊക്കെ ശേഷം ഇങ്ങോട്ടുള്ള ഘട്ടത്തില് എന്തുകൊണ്ടോ മലയാള കൃതികൾ ശാസ്ത്രീയ സംഗീത രംഗത്ത് ഉണ്ടായില്ല. അപൂർവമായിട്ട് ഒന്നോ രണ്ടോ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം. പിന്നെ നമ്മൾ കേൾക്കുന്ന KC കേശവപിള്ളയുടെ കൃതികളാണ്, അല്ലെ ONG ശാന്തിയോ സുഗതകുമാരിയുടെ ഒക്കെ ചില കൃതികളാണ്. ആ കൃതികളൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളത് ഒരു ശാസ്ത്രീയ സംഗീത കച്ചേരിക്ക് ചിട്ടപ്പെടുത്തിയ ക്രമത്തിലല്ല. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു കച്ചേരിക്ക് ഗണപതി മുതൽ മംഗളം വരെയുള്ള വർണ്ണമുണ്ട്, രാഗന്താന പല്ലവിയുണ്ട്, ഇതെല്ലാം ചേർന്ന രീതിയിലുള്ള ഒരു കച്ചേരിയുടെ ഘടനയോടുകൂടിയുള്ള ഒന്നല്ല ഒന്നിലേറെ കച്ചേരികൾ നടത്താൻ വേണ്ട ഘടകങ്ങൾ ഉൾച്ചേർന്ന തരത്തിലുള്ള ഒരു പുസ്തകം ഉണ്ടാവുന്നത് നീണ്ട കാലത്തിന് ശേഷമാണ്.
0: വർണ്ണം, കൃതി, പദം, തില്ലാന, മംഗളം തുടങ്ങി ഒരു സംഗീത കച്ചേരിയിൽ ആവശ്യമായ എല്ലാം ശാസ്ത്രീയ സംഗീത കൃതികൾ എന്ന പുസ്തകത്തിൽ ഉൾച്ചേർത്തിട്ടുണ്ട് ഡോക്ടർ KR ശ്യാമ.
4: പ്രഭാവർമ്മയുടെ ശാസ്ത്രീയ സംഗീത കൃതികൾ എന്ന ഈ പുസ്തകത്തിൽ 34 കൃതികളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 33 കൃതികളും ഒരു മംഗള കൃതിയുമാണ്. പല പല സംഗീത രൂപങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഒരു കച്ചേരി അവതരിപ്പിക്കുക, എന്നാലേ അത് നിറവുണ്ടാവുള്ളൂ. അപ്പോൾ വർണ്ണം, കൃതി, കൃതി തന്നെ പല താളത്തിലുള്ള കൃതി, പല രാഗങ്ങൾ, പദം, തില്ലാന, മംഗളം, അങ്ങനെ ഒരു കച്ചേരിയിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണമോ ആ തരം കൃതികൾ മുഴുവനും ഈ പുസ്തകത്തിലുണ്ട്, അദ്ദേഹം രചിച്ചിട്ടുണ്ട്.

0: ആസ്വാദനത്തിലെ വൈവിധ്യതയെ കൂട്ടിച്ചേർക്കുന്ന തുരീയം സംഗീതോത്സവം നാദോപാസനയുടെ അതിവിശിഷ്ട സന്ദർഭങ്ങളാണ് പ്രേക്ഷകർക്ക് മുന്നിൽ ഒരുക്കിവെക്കുന്നത്.
1: സംഗീതം മനുഷ്യന്റെ സാംസ്കാരിക ഉണർവിന് ഒരുപാട് കാരണവും. ഉത്സവങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് സംഗീത ഉത്സവമാണ്, സംഗീത പരിപാടി സംഘടിപ്പിക്കലല്ല. എൻ്റെ കാഴ്ചപ്പാടിൽ ഉത്സവമാണ്, ഉത്സവത്തിന് ഉതകുന്ന തരത്തിലുള്ള പല സവിശേഷമായ വിഭാവങ്ങളും കൂടെ വെക്കുന്നുണ്ട്. അതെപ്പോഴും മനുഷ്യനെ ഒരു പ്രത്യേക തലത്തിൽ ഉണർവിലേക്ക്, സംസ്കാരത്തിൻ്റെ നല്ല വഴിയിലൂടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ നല്ല പാഠങ്ങളെ പഠിക്കുവാനും അതിൽ കൂടെ സാഹോദര്യത്തിൻ്റെയും മറ്റ് തരത്തിലുള്ള സംസ്കാര ഭാവത്തിൽ വ്യക്തികൾക്കുണ്ടാവേണ്ട നല്ല ബന്ധങ്ങളെ ഉണർത്തിയെടുത്താനും ഒക്കെ ധാരാളം ധാരാളമായിട്ട് സംഗീതത്തിൻ്റെ സ്വാധീനം കൊണ്ട് സാധിക്കും, സംശയമില്ല.
2: കണ്ണുകളിൽ റിമയ്പ്പത് മരദാനം.
0: പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ ജൂലൈ 26 വരെയാണ് ഈ രാഗോത്സവം.

നാദധാരയായി തുതീയം. ഇന്നത്തെ ജാലകം ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ ജ്യോതി രാജീവ്. ആഖ്യാനം ജീജ ശ്രീജിത്ത്. തയ്യാറാക്കിയത് കെ.ഒ. ശശിധരൻ.

0: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിച്ചത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
1: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാവുന്നു.
0: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
1: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
2: ആകാശവാണി കണ്ണൂർ, സമയം 7 മണി കഴിഞ്ഞ് 20:34.
0: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ GST അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. കണ്ണൂർ ചെണ്ടയാട് PM ശ്രീ ജവഹർ നവോദയ വിദ്യാലയം 2027-28 വർഷത്തേക്ക് 6-ാം ക്ലാസ് പ്രവേശനത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചു. കണ്ണൂർ ജില്ലയിലെ വിദ്യാലയങ്ങളിൽ 5-ാം ക്ലാസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി ഈ മാസം 31.

0: പ്രവേശന പരീക്ഷ നവംബർ 28 നടക്കും. CBSE ITMS.NIC.IN/NVS എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായും സ്കൂൾ ഓഫീസിൽ നേരിട്ടും അപേക്ഷ സമർപ്പിക്കാം. തിരുവനന്തപുരം, കോഴിക്കോട്, പാലക്കാട് ജില്ലകളിലെ കെൽട്രോൺ പഠന കേന്ദ്രത്തിൽ അഡ്വാൻസ്ഡ് ജേർണലിസം ആൻഡ് മീഡിയ സ്ട്രാറ്റജിയിൽ ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ, പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് ഡിപ്ലോമ എന്നിവയിൽ 20-നും 23-നും രാവിലെ 10 മുതൽ 3 മണിവരെ സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നു. ഫോൺ നമ്പർ 95-44-95-81-82. സിഡിറ്റ് തിരുവനന്തപുരത്ത് നടത്തുന്ന ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ മീഡിയ പ്രൊഡക്ഷൻ, ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ വീഡിയോഗ്രാഫി, ഡിപ്ലോമ ഇൻ വീഡിയോ എഡിറ്റിംഗ്, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഡിജിറ്റൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി ഈ മാസം 25. ഫോൺ നമ്പർ 85-47-72-01-67. 2026-28 ഡിഎൽഎഡ് സ്വാശ്രയ കോഴ്സിലെ സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളിലെ പ്രവേശനത്തിനായി PSC ലഭ്യമാക്കിയ സെലക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കായുള്ള ഇന്റർവ്യൂ 20 രാവിലെ 9 മണിക്ക് സയൻസ്, ഉച്ചയ്ക്ക് 12 മണിക്ക് കൊമേഴ്സ്, 21 രാവിലെ 9 മണിക്ക് ഹ്യൂമാനിറ്റീസ് എന്നിങ്ങനെ കണ്ണൂർ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ കാര്യാലയത്തിൽ വെച്ച് നടക്കും. വിശദവിവരങ്ങൾ DDEKNR.blogspot.com എന്ന ബ്ലോഗിൽ ലഭ്യമാണ്. സർക്കാർ എയ്ഡഡ്, അംഗീകൃത, അൺഎയ്ഡഡ്, CBSE, ICSE അഫിലിയേറ്റഡ് സ്കൂളുകളിൽ 1 മുതൽ 10 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന OBC, OBCH വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് മുഖേന അനുവദിക്കുന്ന OEC പ്രീ മെട്രിക് വിദ്യാഭ്യാസ ആനുകൂല്യത്തിന് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 27 വരെ നീട്ടി. വെബ്സൈറ്റ് www.egrants.kerala.gov.in. ഫോൺ നമ്പർ 0495-2-37-77-86. അടൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ LP വിഭാഗം കന്നഡ തസ്തികയിലേക്ക് നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 20 രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. കേട്ടിട്ട് നിർബന്ധം. ഫോൺ നമ്പർ 0499-24-07-09-82. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ബോട്ട് ക്രൂ വിഭാഗത്തിലെ വിവിധ തസ്തികകളിൽ നിയമനം നടത്തുന്നു. സ്രാങ്ക്, എഞ്ചിൻ ഡ്രൈവർ എന്നീ തസ്തികകളിലായി ആകെ 8 ഒഴിവുകളാണുള്ളത്. യോഗ്യത 7-ാം ക്ലാസ് പാസ്സായ ബന്ധപ്പെട്ട ജോലിയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷകൾ ഓൺലൈനായി ഈ മാസം 22 വരെ സമർപ്പിക്കാം. വെബ്സൈറ്റ് www.cochinshipyard.in. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ കഴിഞ്ഞു.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. ഫോൺ 9567-32-3740.
0: ആകാശവാണി കണ്ണൂർ. സമയം 7 മണി കഴിഞ്ഞ് 24:59. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം
2: റിലേ. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. മാൾഡോവ, നോർത്ത് മാസഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം നാളെ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പശ്ചിമബംഗാളിൽ. BSFമായി ബന്ധപ്പെട്ട വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ കേന്ദ്രമാണ് ഇന്ത്യയെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ വീണ്ടും മഴ ശക്തമാകുന്നു. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിലെ 3-ാം സ്ഥാനക്കാരെ നാളെ അറിയാം. ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. ഈ മാസം 25 വരെ മാൾഡോവ, നോർത്ത് മാസഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങളാണ് സന്ദർശിക്കുക. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിനും യൂറോപ്യൻ യൂണിയനുമായുള്ള തന്ത്രപ്രധാന

0: പങ്കാളിത്തത്തിനും സന്ദർശനം കൂടുതൽ കരുത്ത് പകരുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ് ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ സർവകക്ഷിയോഗം ചേരും. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. മറ്റന്നാൾ മുതൽ അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം നടക്കുക. സമ്മേളനത്തിനിടെ നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങൾ ചർച്ചയ്ക്കെടുക്കുകയും പാസാക്കുകയും ചെയ്യും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ 20 സംസ്ഥാനങ്ങളിലായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജലന്ധറിൽ നിന്ന് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ റെയിൽവേയിൽ ദ്രുതഗതിയിലുള്ള പരിവർത്തനങ്ങളാണ് നടക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിനും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പശ്ചിമബംഗാളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിക്ക് സമീപമുള്ള ജുമാഘട്ടിലെ BSFന്റെ 18th ബറ്റാലിയൻ ബോർഡർ ഔട്ട്പോസ്റ്റ് സന്ദർശിക്കുന്ന അദ്ദേഹം BSF ഉദ്യോഗസ്ഥരുമായി സംവദിക്കും. BSFുമായി ബന്ധപ്പെട്ട വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി നിർവഹിക്കും. അതിർത്തി മേഖലയിലെ സുരക്ഷാ നടപടികൾ അവലോകനം ചെയ്യുന്നതിനായി ഇന്ന് സിലിഗുരിയിൽ അദ്ദേഹം യോഗം വിളിച്ചു ചേർക്കും. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ കേന്ദ്രമാണ് ഇന്ത്യയെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. എസ്റ്റോണിയയിൽ ഇന്ത്യ എസ്റ്റോണിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പിന്തുണയോടെ ഇന്ത്യയുടെ ഡിജിറ്റൽ ശേഷിയും ലോകോത്തര ഉൽപ്പാദന മികവും സംയോജിപ്പിക്കുന്നത് ഇന്ത്യ എസ്റ്റോണിയ ഉഭയകക്ഷി ബന്ധത്തിന് പുതിയ ദിശ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു.
1: This reform journey over the last decade has made India a very attractive long-term investment destination. We have today, in the last two decades or so, about a trillion plus as foreign direct investment, apart from whatever is invested in our stock markets, at an annual run rate currently of about $100 billion.
0: പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആക്രമണങ്ങൾ രൂക്ഷമായി. ഇറാന്റെ തെക്കൻ പ്രവിശ്യയായ ഹോർമോസ്ഖാനിലെ പാലങ്ങൾക്ക് നേരെ രാത്രി US വ്യോമാക്രമണം നടത്തിയതായി ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഹോർമൂസ് കടലിടുക്കിനോട് ചേർന്നുള്ള ഇറാനിയൻ തീരദേശ നഗരമായ ബന്ദർ ഖമീറിലാണ് ആക്രമണമുണ്ടായത്. മറുപടിയായി ഖത്തർ, കുവൈത്ത് രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. 5 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി പനാമ വിദേശകാര്യമന്ത്രി നാളെ ഇന്ത്യയിലെത്തും. തിങ്കളാഴ്ച കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലുമായി അദ്ദേഹം ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഹൈദരാബാദ് ഹൌസിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറേയും അദ്ദേഹം സന്ദർശിക്കും. ബുധനാഴ്ച കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവളുമായി കൂടിക്കാഴ്ച നടത്തുന്ന പനാമ വിദേശകാര്യമന്ത്രി വ്യാഴാഴ്ച ഇന്ത്യയിൽ നിന്ന് മടങ്ങും. വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് കോട്ടയം കടുത്തുരുത്തി ടൌൺ ബൈപ്പാസ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നാടിന് സമർപ്പിക്കും. 35 കോടി രൂപ ചെലവിൽ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച ബൈപ്പാസ് തുറക്കുന്നതോടെ എറണാകുളം കോട്ടയം സംസ്ഥാന പാതയിലെ യാത്രാക്ലേശത്തിന് വലിയ ആശ്വാസമാകും. ഫ്ളൈഓവർ, 2 പാലങ്ങൾ, അടിപ്പാത എന്നിവയുൾപ്പെടെ പൂർണ്ണമായും BM&BC നിലവാരത്തിലാണ് പാത നിർമ്മിച്ചിരിക്കുന്നത്. ജൻവിശ്വാസ് ഭേദഗതി നിയമം 2026 കീഴിൽ റെയിൽവേയിൽ കർശന പരിശോധനകൾ. തിരുവനന്തപുരം ഡിവിഷനിലെ റെയിൽവേ ടിക്കറ്റ് പരിശോധനാ ഉദ്യോഗസ്ഥരുടെയും റെയിൽവേ സംരക്ഷണ സേനയുടെയും പരിശോധനയിൽ സാധുവായ ടിക്കറ്റില്ലാതെ യാത്ര ചെയ്ത ഒരു യാത്രക്കാരനെതിരെ നടപടി സ്വീകരിച്ചു. 600 രൂപ പിഴ അടയ്ക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ഇയാൾക്ക് കൊല്ലം സ്പെഷ്യൽ ക്ലാസ് റെയിൽവേ മജിസ്ട്രേറ്റ് 7000 രൂപ പിഴയും 1 ദിവസത്തെ തടവ് ശിക്ഷയും വിധിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഗുരുസേവയിൽ അരനൂറ്റാണ്ട് തികയുന്ന ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾക്ക് ആദരവ് അർപ്പിച്ചുകൊണ്ടുള്ള പരിപാടി ഇന്ന് നടക്കും. സച്ചിദാനന്ദ സ്വാമികൾ വർക്കല ശിവഗിരി മഠത്തിൽ ചേർന്നിട്ട് ഇന്ന് 50 വർഷം തികയും. അനുമോദന ചടങ്ങ് മന്ത്രി ബിന്ദുകൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1-800-11-780 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. ഇരുപത്തിരണ്ടായിരം രൂപ തുടക്കത്തിൽ നിക്ഷേപിച്ചാൽ പ്രതിമാസം 25 ലക്ഷം രൂപ വരുമാനം ഉറപ്പ് നൽകുന്ന നിക്ഷേപ പ്ലാറ്റ്ഫോമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. വീഡിയോ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. മുംബൈ അഹമ്മദാബാദ് അതിവേഗ റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ചർച്ചകൾ സുഗമമായി പുരോഗമിക്കുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. ചബഹാർ തുറമുഖവുമായി ബന്ധപ്പെട്ട് അമേരിക്ക നൽകിയിരുന്ന ഇളവ് അവസാനിച്ച സാഹചര്യത്തിൽ തുടർ നടപടികൾ സംബന്ധിച്ച ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. പാക് അധീന ജമ്മുകശ്മീർ സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ജമ്മുകശ്മീരിലും ലഡാക്കും ഉൾപ്പെടുന്ന മുഴുവൻ കേന്ദ്രഭരണ പ്രദേശവും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും ശ്രീ ജയ്സ്വാൾ വ്യക്തമാക്കി.
3: Construction work has rapidly progressed. First section will be opened in 2027 itself. Therefore, both sides agreed to start the operations with Indian high-speed train. Signaling equipment has been ordered accordingly and is in line with international specifications. No Japanese offer was received in this context. The project execution is in line with the common goal of starting the high-speed train project at the earliest.
0: കേരളത്തിൽ വീണ്ടും മഴ ശക്തമാകുന്നു. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ലോകകപ്പ് ഫുട്ബോളിലെ മൂന്നാം സ്ഥാനക്കാരെ നാളെ അറിയാം. നാളെ പുലർച്ചെ 2:30 നടക്കുന്ന ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. ഈ മാസം 20 നടക്കുന്ന ഫൈനൽ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനിനെ നേരിടും. അർജന്റീന 3 തവണയും സ്പെയിൻ 1 തവണയുമാണ് ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ളത്. ഇംഗ്ലണ്ടിനെതിരെയുള്ള ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് താരം രോഹിത് ശർമ്മ വിരമിച്ചേക്കുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് BCCI. പരമ്പരയ്ക്ക് ശേഷവും രോഹിത് ടീമിൽ തുടരുമെന്നും വിരമിക്കലുമായി ബന്ധപ്പെട്ട് ബോർഡിൽ യാതൊരുവിധ ചർച്ചകളും നടന്നിട്ടില്ലെന്നും BCCI സെക്രട്ടറി ദേവജിത് സൈക്യ വ്യക്തമാക്കി. രാജ്യത്തെ കായിക മേഖലയിൽ ഹോക്കിയുടെ വികസനം ലക്ഷ്യമിട്ട് ഹോക്കി ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള രാജ്യവ്യാപക പരിശീലന ശില്പശാലകൾക്ക് ഇന്ന് തുടക്കമാകും. രാജ്യത്തുടനീളമുള്ള ഹോക്കി പരിശീലകരുടെയും സാങ്കേതിക ഉദ്യോഗസ്ഥരുടെയും അറിവും നൈപുണ്യവും വർദ്ധിപ്പിക്കുകയും പരിശീലനത്തിന് കൃത്യമായ ഘടന രൂപീകരിക്കുകയുമാണ് ലക്ഷ്യമിടുന്നത്. BBG റാംജി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കുള്ള പരിശീലന പരിപാടി കാസർഗോഡ് സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു അബ്രഹാം ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ മനുഷ്യന്റെ അവകാശമാക്കി മാറ്റാനും ജീവിത സൂചികയിൽ മാറ്റം വരുത്താനും തൊഴിലുറപ്പ് നിയമത്തിന് കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗാസയിലെ നുസേറത്ത് അഭയാർത്ഥി ക്യാമ്പിൽ വിലാപയാത്രയ്ക്ക് നേരെയുണ്ടായ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ 7 പേർ കൊല്ലപ്പെട്ടു. ആക്രമണത്തിൽ 22 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. സംഭവത്തിൽ ഇസ്രായേൽ പ്രതികരിച്ചിട്ടില്ല. കഴിഞ്ഞ ഒക്ടോബറിൽ ഇരുവിഭാഗവും വെടിനിർത്തൽ കരാറിലെത്തിയിരുന്നെങ്കിലും ഗാസയിൽ ഇപ്പോഴും ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ തുടരുകയാണ്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം നാളെ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പശ്ചിമബംഗാളിൽ BSFമായി ബന്ധപ്പെട്ട വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ കേന്ദ്രമാണ് ഇന്ത്യയെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ വീണ്ടും മഴ ശക്തമാകുന്നു. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിലെ മൂന്നാം സ്ഥാനക്കാരെ നാളെ അറിയാം. ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി കണ്ണൂർ. സമയം 7 മണി കഴിഞ്ഞ് 35:15.
4: ന്യൂട്രോണിക്സ് ITI കുറഞ്ഞ ഫീസിൽ അഡ്മിഷൻ നേടാം.
5: ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, AC മെക്കാനിക് എന്നീ കോഴ്സുകൾ.
4: ന്യൂട്രോണിക്സ് ITI, താളിക്കാവ് റോഡ്, കണ്ണൂർ.
5: ഫോൺ 9446071998.
6: മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
7: മോഡേൺ ITI വിവിധ ഹ്രസ്വകാല കോഴ്സുകൾ, 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്,
8: കൂടാതെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് HRD ട്രെയിനിംഗ്, AI അധിഷ്ഠിത ഡിജിറ്റൽ മാർക്കറ്റിംഗ്,
7: എയർ കണ്ടീഷൻ കമ്പ്യൂട്ടർ ലാബിൽ വിദഗ്ധ പരിശീലനം,
8: ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ കോഴ്സിൽ തുടർച്ചയായി 100% വിജയം.
7: 49 വർഷത്തെ സേവന പാരമ്പര്യവുമായി മോഡേൺ ITI, ഓപ്പോസിറ്റ് ചേംബർ ഹാൾ, കാൽടെക്സ്, കണ്ണൂർ.
8: ഫോൺ 6282520614.
9: പാട്ടിൽ ഈ പാട്ടിൽ.
10: ലോകകപ്പ് ഫുട്ബോൾ മത്സരം കലാശ പോരാട്ടത്തിലേക്ക് അടുക്കുമ്പോൾ ഇന്ന് കേൾക്കാം ഈ ഗാനം. ഫിഫയുടെ ഔദ്യോഗിക ഗാനങ്ങളുടെ പട്ടികയിൽ ഏറ്റവും അധികം ഹിറ്റായതും തരംഗം സൃഷ്ടിച്ചതും 2010 ആഫ്രിക്കയിൽ നടന്ന ലോകകപ്പ് ഫുട്ബോൾ വേളയിൽ പുറത്തിറങ്ങിയ കൊളംബിയൻ ഗായിക ഷക്കീറ ആലപിച്ച ഈ ഗാനമാണ്.

ഇനി ഫിഫയുടെ ഇത്തവണത്തെ ഔദ്യോഗിക ഗാനം കൂടി. ഈ ഗാനത്തിലും ആലാപന ശബ്ദമായി ഷക്കീറയുണ്ട്.

0: കിരീടം നേടി. അർജന്റീനയും 6 ഫൈനൽ മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. 3 തവണയാണ് അവർ ലോകകപ്പ് കിരീടം സ്വന്തമാക്കിയത്. അർജന്റീനയുടെ 7 ഫൈനൽ മത്സരമാണ് ഇത്തവണ നടക്കാൻ പോകുന്നത്.
1: മോഡേൺ ITI വിവിധ ഹ്രസ്വകാല കോഴ്സുകൾ 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്.
2: മഴക്കാലം ജലാശയങ്ങൾ നിറയുന്ന കാലമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ആഘോഷത്തിന്റെ ദിവസങ്ങളാണെങ്കിൽ രക്ഷാപ്രവർത്തകർക്കും അധികൃതർക്കും അത് കൂടുതൽ ജാഗ്രതയുടെ കാലമാണ്. ഓരോ വർഷവും ആവർത്തിക്കുന്ന ജലാശയ അപകടങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു കാര്യമാണ്. നീന്തൽ ഒരു കായിക ഇനം മാത്രമല്ല, ജീവൻ രക്ഷിക്കുന്ന ഒരു ജീവിത നൈപുണ്യമാണ്. ഇന്നത്തെ സ്പോർട്സ് ടൈമിൽ അറിയാം ജലാശയ സുരക്ഷയും നീന്തൽ എന്ന കായിക ഇനവും.
3: സാധാരണ നാടൻ പ്രയോഗത്ത് പറയുമ്പോൾ മനുഷ്യ കുഞ്ഞുങ്ങൾക്ക് മാത്രമേ നീന്തം പഠിക്കൊണ്ടുള്ളൂ, എല്ലാ വന്യജീവികൾക്കും ഓട്ടോമാറ്റിക്കലി നീന്താനാവും.
2: ജലാശയങ്ങളിലെ സുരക്ഷയും നീന്തൽ പരിശീലനത്തിന്റെ പ്രാധാന്യവും പങ്കുവയ്ക്കുന്നത് റിട്ടയേർഡ് സബ് ഇൻസ്പെക്ടറും മുൻ ദേശീയ ഗോൾഡ് മെഡൽ ജേതാവും തളിപ്പറമ്പ് മുത്തേടത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്വിമ്മിംഗ് കോച്ചുമായ കെ മോഹനൻ.
3: ശരിക്ക് കുട്ടികളെ ബിഗിനിങ്സ് തുടങ്ങുന്നത് 6 വയസ്സ് മുകളിലോട്ട് ചെയ്യാൻ പറ്റും. 8-10 ആ വയസ്സാണ് ഏറ്റവും നല്ല ബെറ്റർ ടൈം. ഇച്ചിരി ഹൈറ്റ് ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇച്ചിരി നേരത്തെ ചെയ്യുന്നത് നല്ലതായിരിക്കും. പെൺകുട്ടികൾക്കോ ആൺകുട്ടികൾക്കോ അങ്ങനെ പ്രത്യേകം ഒന്നുമില്ല, ഹൈറ്റ് ഉണ്ടെങ്കിൽ കുറച്ച് അഡ്വാൻറ്റേജ് ആയിരുന്നു. ഏത് കുട്ടികളായാലും ശരി, നമ്മൾ ശാസ്ത്രീയമായിട്ടാണ് പരിശീലനം കൊടുക്കുന്നത്. അതിന് തന്നെ കുട്ടികളെ വെള്ളത്തിലിറക്കി ആദ്യം വെള്ളത്തോടില്ല ആ പേടി കുട്ടികളെ മാറ്റുക വേണ്ട. ചെറിയ പൊടിക്കൈകളൊക്കെ ഉണ്ട് വെള്ളത്തിൽ, എന്തെങ്കിലും ആകർഷകമായ ചെറിയ കല്ലകളോ ചെറിയ കളറിലായിട്ട് കുട്ടികളെ തപ്പിയെടുക്കാതെ പറയാം, മുങ്ങിയെടുക്കാൻ പറയണം. ആദ്യത്തെ 1-2 ദിവസം കുട്ടികൾക്ക് ആവില്ല, സ്വാഭാവികമായിട്ടും അവർ തപ്പിയെടുക്കുക ചെയ്യുക. ആ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു കുട്ടിയെങ്കിലും എടുക്കുമ്പോൾ അവനെ എൻകറേജ് ചെയ്ത് അയാൾ ചെയ്യുന്ന പോലെ ചെയ്യാൻ ആയിട്ട് പറയും. ഒരു 1-2 ദിവസത്തിലടക്ക് കുട്ടികൾ അത് തപ്പി എടുക്കും, റെഡിയാവും. അതോടുകൂടി അവർക്ക് വെള്ളത്തിനുള്ളിൽ ഭയം മാറും. വലിയവർക്കും ഈ സിസ്റ്റം ഉപയോഗിച്ച് തന്നെ പറ്റും, അവരെ താല്പര്യം വേണം. ബെസ്റ്റ് സ്വിമ്മിങ്ങിന് മറ്റുള്ള ഗെയിമിനെ പോലെയല്ല, ഏത് മെജോറിറ്റി 1 മണിക്കൂർ പഠിക്കുന്നതിനടക്ക് 10 ദിവസത്തിനടക്ക് മസ്റ്റായിട്ട് കുട്ടികൾ പഠിക്കും. അതിലും ഏവറേജ് അധികം കുട്ടികൾ തന്നെ 5 ദിവസത്തിനടക്ക് തന്നെ ചിലതൊക്കെ പഠിക്കും. നേരെ മറിച്ച് അവർ ചെറിയ എക്സ്പേർട്ട് ആവണം എന്നല്ല പറയുന്നത്, അവരൊറ്റക്ക് പോകാനും ആവില്ല. ഈ 10 ദിവസം പഠിച്ചാലും രക്ഷിതാക്കളൊക്കെ വളരെ ശ്രദ്ധിക്കണം, കുട്ടികൾക്ക് സ്വയം പോകാൻ ഒരിക്കലും ആവില്ല. ആ കുട്ടികൾ കുറച്ച് അതിൽ ബെറ്റർ ചെയ്തതിന് ശേഷമേ അവരെ ചെയ്യാൻ പറ്റുള്ളൂ. കുട്ടികൾ എന്നും കുട്ടികൾ തന്നെയാണ്.
2: ജലാശയങ്ങളിലെ അപകടങ്ങൾ ഓരോ വർഷവും നിരവധി ജീവനുകളാണ് കവർന്നെടുക്കുന്നത്. എന്നാൽ അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാൻ പരിശീലനമില്ലാതെ വെള്ളത്തിലിറങ്ങുന്നതും പലപ്പോഴും മറ്റൊരു ദുരന്തത്തിന് കാരണമാകാറുണ്ട്.
3: എന്ത് വന്നാലും എന്തെങ്കിലും ഒരു വടിയോ അല്ലെങ്കിൽ കയറോ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ മാത്രമേ രക്ഷപ്പെടുത്താനുള്ള ഉദ്യമം പാടില്ലോ. ഇല്ലെങ്കിൽ അടുത്തില്ല ഉടനെ ഒച്ചയെടുത്ത് ആൾക്കാരെ വിളിക്കുകയാണ് ഏറ്റവും ചെറുത്. മുതിർന്ന ആൾക്കാർ ആരെങ്കിലും വിളിക്കണം. ചെറിയ കൊച്ചുങ്ങൾ ഒരു കാരണവശാലും വെള്ളത്തിലേക്ക് എടുത്തി ചാടരുത്, അത് അവരുടെ ജീവൻ തന്നെ അപകടപ്പെടുത്തുന്നതാണ് ഒട്ടുമുക്ക സ്ഥലത്തും കണ്ടു വരാറുള്ളത്. ചെറിയ കൊച്ചുങ്ങളെയൊക്കെയാണ് നമുക്ക് എടുത്ത് ചാടാം, പിന്നെ കുട്ടികളെ പിക്ക് ചെയ്ത് കൊണ്ടുവരാം, മുടി പിടിച്ചിട്ട് രക്ഷപ്പെടുത്താൻ പറ്റും. നേരെ മറിച്ച് നമ്മളെക്കാട്ടിയും കായികപരമായിട്ട് ബലമുള്ള ആൾക്കാരെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പം സ്വിമ്മിംഗ് പൂൾ പോലത്തെയോ നല്ല കെട്ടിക്കിടക്കുന്ന താഴെ ഭാഗം ചളിയോ ഉപകാരിയോ ഒന്നാമത്തായില്ല, നല്ല വൃത്തിയിലെ കുളങ്ങളാണെങ്കിൽ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. ആ പശ്ചാത്തലം നമ്മൾ ശരിക്കും അറിയണം. ചളിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ കെയർ ചെയ്യണം. ഒട്ടുമുക്കാല അപകടവും അങ്ങനെയാണ്, നമ്മുടെ സ്ഥലങ്ങൾ അറിയാതെ പോയിട്ട് രക്ഷപ്പെടുത്തുമ്പോൾ പല അപകടം ഉണ്ടാവുക.
2: നീന്തൽ പരിശീലനം ഒരു കായിക വൈദഗ്ധ്യം മാത്രമല്ല, വെള്ളത്തിൽ എങ്ങനെ സുരക്ഷിതമായി പെരുമാറണം എന്ന അവബോധം വളർത്തുന്ന ജീവിത പരിശീലനം കൂടിയാണ് എന്ന് മോഹനൻ ചൂണ്ടിക്കാട്ടുന്നു.
3: നീന്തൽ പഠിക്കുവാണെങ്കിൽ രാവിലെയും വൈകുന്നേരം ഏറ്റവും ബെറ്റർ ടൈം. പിന്നെ നമ്മൾ ഭക്ഷണം കൂടുതൽ വയറ് നിറച്ച് കഴിച്ചിട്ട് നീന്തൽ പരിശീലിക്കാൻ പോകരുത്, വയറ് പിടിക്കും, വളരെ ബുദ്ധിമുട്ടാണ്, പെയിനൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. കഠിനമായ അധ്വാനം, വേറെ എന്തെങ്കിലും ഗെയിം, PT ഇതൊക്കെ കൂടുതൽ ചെയ്തതിന് ശേഷം സ്വിമ്മിങ് പരിശീലനത്തിൽ പോകാതെ ചെയ്യണം. മസിൽ പെയിനൊക്കെ വരാൻ സാധ്യതയാണ്. ഡ്രസ്സൊക്കെയാണ് കുറച്ച് നല്ല പോളിസ്റ്റർ ഡ്രസ്സാണ് ഇടേണ്ടത്, സാധാരണ കോട്ടൺ. അധികം വെയിറ്റിലെ ഡ്രസ്സ് ഇടാൻ പാടില്ല. മുടിയൊക്കെ ഇടുമ്പോൾ സ്വാഭാവികമായിട്ടും സ്വിമ്മിങ് ക്യാപ്പ് ഉപകരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. മെഷർമെൻറ്റും 175 cm അല്ല, ഒരു ഹൈറ്റുള്ള ഒരാളെ ഒക്കെ ആണെങ്കിൽ നെഞ്ചിൻ്റെ വരയിൽ എല്ലാവരും മതി. സാധാരണ സ്വിമ്മിംഗ് പൂൾ ലെവലിൽ സ്റ്റാർട്ടിങ്ങിൻ്റെ എടുക്കുന്നത് ചെറുതും ഡീപ്പിലോട്ട് ഓടുമ്പോൾ കുറച്ച് വലിയ ഹൈറ്റായിട്ടാണ് സാധാരണ.

0: ചെയ്യാറ്. കുളത്തിന് സ്വിമ്മിംഗ് പൂൾ പോലെ അത്ര സേഫ്റ്റി അല്ല, സ്വാഭാവികമായിട്ടും അതിന് ഇത്ര മെഷർമെൻറ്റും ഇത്ര കൃത്യമായിരിക്കില്ല. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നല്ല പടവുകളൊക്കെ കയ്യിലെടുക്കുന്ന സ്ഥലത്തെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പല ദിക്കിലും ചളിയൊക്കെ ആണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്, മുതിർന്നവരോ ഇല്ലാതെ പോകുന്നത് വളരെ അപകടകരമാണ്. അധികവും അപകടം സംഭവിക്കുന്നത് നമ്മുടെ വിചാരിക്കാത്ത കുട്ടികൾ ഇന്ന് ക്ലാസ്സില്ല, സുഹൃത്തുക്കളൊക്കെ കൂടി അവർ അടുത്തില്ല ജലാശയങ്ങൾ ഒക്കെ പോകും. പ്രത്യേകിച്ച് അഴീക്കോട് ഭാഗത്ത് ആനിവയലെന്നൊരു കുളമുണ്ട്, ആ കുളത്തിൽ പല സ്ഥലത്തു നിന്ന് വന്ന ആൾക്കാർ പല ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ട് വന്ന് കുളത്തിൽ ചാടി നീന്തി കുളിച്ചു പോകും. ഈ കൂട്ടത്തിൽ ചിലവർക്ക് ജസ്റ്റ് അറിയുന്ന ആൾക്കാരുണ്ടാവും, മറ്റവർ നന്നായിട്ട് ചേരുന്നുണ്ടാവും. അന്നേരം പല ഗ്രൂപ്പുകളായി വരുന്നവർ ഇത്ര എണ്ണം ഉണ്ടാവില്ല, ക്ലിയർ ഉണ്ടാവില്ല. അങ്ങനെ കുട്ടികൾ കയറാതുക്കുമ്പോൾ കുട്ടികൾ മിസ്സായാൽ ആർക്കും ആർക്കും അറിയില്ല, കൗണ്ട് ചെയ്യുന്നില്ലല്ലോ. പല സ്ഥലത്തുനിന്ന് പല ഗ്രൂപ്പിൽ പല സ്ഥലത്തുനിന്ന് വന്ന ആൾക്കാർ അങ്ങനെ പല ദിക്കലും അവിടെ വർഷത്തിൽ ഒന്നോ രണ്ടോ കുട്ടികൾ എല്ലാ വർഷവും തന്നെ അപകടം പറ്റാറുണ്ട്. ഈ കാലാവസ്ഥ നിരീക്ഷണമൊക്കെ വളരെ ക്ലിയർ തന്നെയാണ്. അങ്ങനെയൊക്കെ ഇല്ല ആ സമയത്ത് മുൻകരുതൽ നമ്മൾ തീർച്ചയായിട്ടും കരുതണം. ഈ സമയത്തൊക്കെ നമ്മൾ കുട്ടികളും ജലാശയങ്ങളിലോ പുഴകളിലോ പോകാൻ പാടില്ല. ഇപ്പം മലയോരത്ത് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമതലം പോലത്തെ സ്ഥലത്തൊക്കെ പെട്ടെന്നായ വെള്ളപ്പൊക്കം ഉണ്ടാകും സാധ്യതയാണ്, കുട്ടികൾക്ക് വളരെ പ്രയാസം ചെയ്യും.
1: അപകടങ്ങൾ ഒഴിവാക്കുന്നതിൽ സുരക്ഷാ ഉപകരണങ്ങൾക്കും നിർണായക പങ്കുണ്ട്. അവ കൂടുതൽ സുരക്ഷിതത്വം മാത്രമേ നൽകുകയുള്ളൂ.
0: പൂൾ ബോയ് എക്യുപ്മെന്റ്സ് ഇങ്ങനെയൊക്കെ സ്വിമ്മിംഗ് പൂളിലുണ്ട്. വലിയ ട്യൂബുകൾ ചെറിയ കുട്ടികൾക്കൊക്കെ പഠിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഉപകരണങ്ങളൊക്കെ ഉണ്ട്. ബോർഡ്, കിക്ക് ബോർഡ് ഇങ്ങനെ ഉപകരണങ്ങളൊക്കെ ഇതുണ്ട്. ട്യൂബ് ഇപ്പോൾ സുരക്ഷേൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ സ്വിമ്മിംഗ് പൂൾ മസ്റ്റായിട്ട് വേണം. പിന്നെ നമ്മൾ ജാക്കറ്റ് ധരിക്കുന്നത് നന്നായിരിക്കും. പല ചെറുപ്പക്കാരും പ്രത്യേകിച്ച് ജാക്കറ്റ് ഉപയോഗിക്കാറില്ല. എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമേ ഇതിന് സർക്കാരായിക്കോട്ടെ ആരും തന്നെ ഇതിന് പുറത്തറിയുന്നുള്ളൂ. ഇതിനിടെ രണ്ട് മലയാളികൾ ദമ്പതികൾ ഇപ്പോൾ 18-ാം വയസ്സിൽ നടന്ന മനസാക്ഷിയെ ഞെട്ടിച്ച അടുത്ത സംഭവമാണ്. ഇതിലും നമ്മുടെ നാട്ടിൽ തന്നെ പല സ്ഥലത്ത് തട്ടേക്കാട് ദുരന്തം, ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് അപകടം. എല്ലാ ആൾക്കാരും നീന്തറിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും രക്ഷപ്പെടാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് ചെറുപ്പത്തിൽ തന്നെ പഠനത്തോടൊപ്പം പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് നീന്തൽ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. എല്ലാവരും തന്നെ നീന്തലിലേക്ക് പഠിക്കണം. എക്സ്പേർട്ട് ആവണമെന്നല്ല പറയുന്നത്, 100% സാക്ഷരത കൈവരിച്ച അതേപോലെ തന്നെ നീന്തലും എല്ലാവരും പഠിക്കണം എന്ന് തന്നെയാണ് എൻ്റെ പ്രത്യേകമായ നിർദ്ദേശം.
1: നീന്തൽ ജീവൻ രക്ഷിക്കാൻ സഹായിക്കുന്ന ഒരു ജീവിത നൈപുണ്യമാണെങ്കിൽ അതേസമയം ദേശീയ അന്തർദേശീയ വേദികളിലേക്ക് താരങ്ങളെ ഉയർത്തുന്ന ഒരു കായിക ഇനം കൂടിയാണ്.
2: നമ്മൾ മെയിൻലി ഒരു സ്വിമ്മറിനെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ലെവലിലേക്ക് ഒരു കുട്ടീനെ നമ്മൾ ആ പ്രോഗ്രാമിലേക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ,
1: അടിസ്ഥാന പരിശീലനം മുതൽ ഓരോ ഘട്ടങ്ങളിലൂടെയും ഒരു നീന്തൽ താരത്തെ വളർത്തിയെടുക്കുന്ന രീതിയെക്കുറിച്ച് ഇന്ദിരാഗാന്ധി പബ്ലിക് സ്കൂളിലെ സ്വിമ്മിംഗ് കോച്ച് അനിൽ ഫ്രാൻസിസ് വിശദീകരിക്കുന്നു.
2: നമ്മളിവിടെ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവൈലബിലിറ്റിയാണ് ഫസ്റ്റ് നമ്മൾ അന്വേഷിക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ആ കുട്ടി ഇവിടെ എത്താൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കോമ്പറ്റീഷൻ ലെവലിലേക്ക് എടുക്കുന്നതായിരിക്കും. ഏതൊരു ഗെയിമാണെങ്കിലും ഏതൊരു സ്പോർട്സ് ഈവൻ്റ് ആണെങ്കിലും രണ്ടു നേരം പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ ഒരു മനസ്സുകൊണ്ട് തയ്യാറാവുക, അതോടൊപ്പം തന്നെ അവരുടെ പേരൻസ് മനസ്സുകൊണ്ട് തയ്യാറായി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ മാക്സിമം പെർഫോമൻസ് നമുക്ക് എടുക്കാൻ പറ്റും. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അടുത്തത് നമ്മൾ അവരുടെ രാവിലെയും വൈകുന്നേരം 2 മണിക്കൂർ വെച്ചിട്ടുള്ള ഒരു പ്രാക്ടീസ് ആണ് ഇപ്പം നമ്മൾ കോമ്പറ്റീഷൻ ലെവലിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ചെറിയ ലെവലുകളിൽ LTS ലെവലും സ്ട്രോക്ക് കറക്ഷൻ ലെവലുകളും 1 മണിക്കൂർ എന്നുള്ള ട്രെയിനിങ് ആണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. അത് ഏകദേശം 20 ദിവസത്തെ ട്രെയിനിങ് ആണ് നമ്മൾ LTS ലെവലിൽ കൊടുക്കുന്നത്. സ്ട്രോക്ക് കറക്ഷൻ ആകുമ്പോൾ അത് 28 ഡേയ്സ് ക്ലാസ്സിലേക്ക് പോകും. കോമ്പറ്റീഷൻ ലെവൽ ആകുമ്പോൾ 1 മന്ത് ലെവലിലേക്ക് പോകും. ഒരു കോമ്പറ്റീഷൻ ഓറിയൻറ്റഡ് ആയിട്ട് ഒരു കുട്ടീനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു 1 ഇയർ ഫോക്കസ്ഡ് ആയിട്ടാണ് നമ്മൾ ട്രെയിനിങ് എടുക്കുക. ഏത് ഡേറ്റിലാണോ കോമ്പറ്റീഷൻ വരുന്നത് ആ കോമ്പറ്റീഷൻ ഡേറ്റിൽ നിന്ന് പുറകിലേക്ക് 1 വർഷം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് ആ കുട്ടിയുടെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാം. അതിൽ ആദ്യം നമ്മൾ അവരുടെ എയറോബിക് ഡെവലപ്മെന്റ്സും അതുപോലെ തന്നെ എയറോബിക് ത്രഷോൾഡും എല്ലാമാണ് സോൺ 1 നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. സോൺ 2 വന്നു കഴിയുമ്പോൾ അവരുടെ ത്രഷോൾഡ് കുറച്ച് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യും. അതുപോലെ തന്നെ സോൺ 3 VO2 max ഫോക്കസ് ചെയ്യും. അനേറോബിക് സോൺ വരുന്നുണ്ട് സോൺ 4. സോൺ 5 അനേറോബിക് ത്രഷോൾഡും അതുപോലെ തന്നെ കോമ്പറ്റീഷൻ ടേപ്പർ പീരീഡുമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഇതെല്ലാം ഒരു 3 മാസങ്ങളുടെ ട്രെയിനിങ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ആ പീക്ക് പെർഫോമൻസ് വരുന്ന സമയമാണ് ടേപ്പറിംഗ് എന്ന് പറയുന്നത്. അതാണ് ശരിക്കും കോമ്പറ്റീഷൻ ടൈമിൽ നമ്മൾ എടുക്കുന്നത്. ഒരു കോമ്പറ്റീഷൻ ലെവലിലുള്ള ഒരു കുട്ടിയുടെ ട്രെയിനിങ് പ്രോഗ്രാം നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. നമ്മുടെ സ്വിമ്മിങ്ങിൽ ഒരുപാട് ടെസ്റ്റുകൾ നമ്മൾ ചെയ്യാറുണ്ട്. ശരിക്കും ഏതൊരു സ്പോർട്സ് ഇവൻ്റുകളിലും തുടർച്ചയായിട്ട് റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, സ്വിമ്മിങ്ങിൽ കൂടുതലായിട്ട് നടക്കുന്നുണ്ട്. അതിൽ തന്നെ

0: ഇപ്പോൾ ഒരുപാട് ടെസ്റ്റുകൾ, വി ടി ടെസ്റ്റുകൾ, അതുപോലെ തന്നെ എയറോബിക് ടെസ്റ്റുകൾ നമ്മൾ നടത്താറുണ്ട്. അത് നമ്മൾ ഒരു 3 മാസം കൂടുമ്പോൾ കുട്ടികളുടെ പെർഫോമൻസ് അനലൈസ് ചെയ്യാനായിട്ട് അവർ ഫോക്കസ് ചെയ്യുന്ന ഈവെന്റിന്റെ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഈവെന്റ്, അവർ 50 മീറ്റർ ആണെങ്കിൽ 50 മീറ്റർ, 200 ആണെങ്കിൽ 200, 100 മീറ്റർ ആണെങ്കിൽ 100, ഈവൻ ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിൽ അതുൾപ്പെടെ നമ്മൾ അവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ടെസ്റ്റുകൾ നമ്മൾ കൃത്യമായിട്ട് നടത്തുന്നുണ്ട്. ടെസ്റ്റിന് ശേഷമാണ് ഇവരുടെ അടുത്ത 3 മാസത്തേക്കുള്ള ട്രെയിനിങ് ഡിസൈൻ ചെയ്യുന്നത്. മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കുട്ടികളുടെ ഏജ് വൈസ് കാറ്റഗറി തിരിക്കും, അതുപോലെ തന്നെ ജെൻഡർ വൈസും തിരിക്കും. ഇങ്ങനെ തിരിച്ചതിന് ശേഷം മാത്രമാണ് വർക്കൗട്ട് ഡിസൈൻ ചെയ്യുന്നത് കൊടുക്കുന്നത്. ഡിഫറെന്റ് ഇന്റൻസിറ്റിയിലുള്ള വർക്കൗട്ടുകളും ഡിഫറെന്റ് റീസ്റ്റാർട്ടും ആണ് നമ്മൾ കൊടുക്കുന്നത്. ഒരേ ഇന്റൻസിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾക്കും വലിയ കുട്ടികൾക്കും ആയിട്ടുള്ള വ്യത്യാസങ്ങൾ അതിനകത്ത് ഫീൽ ചെയ്യും. അതുകൊണ്ട് ചെറിയ കുട്ടികൾക്ക് അതിനുള്ള ഇന്റൻസിറ്റിയും അതുപോലെ തന്നെ വലിയ കുട്ടികൾക്ക് അതിനനുസരിച്ചുള്ള ഇന്റൻസിറ്റിയാണ് ഡിസൈൻ ചെയ്യുന്നത്.
1: തുടക്കക്കാർക്കുള്ള പരിശീലനം എങ്ങനെയാണ്, ഓരോ ഘട്ടവും എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നതിനെ കുറിച്ച് അനിൽ ഫ്രാൻസിസ്.
0: LTS പ്രോഗ്രാമാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. ഒരു സ്വിമ്മിങ് അറിയാമല്ലാത്ത ഒരു ആൾ വന്നു കഴിഞ്ഞാൽ, കുട്ടിയാണെങ്കിലും മുതിർന്ന ഒരാളാണെങ്കിലും, അവരെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരായിട്ട് തന്നെ പഠിപ്പിച്ചെടുക്കുന്ന ഒരു ടെക്നിക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരിക്കലും നമ്മൾ അവരെ ടച്ച് പോലും ചെയ്യാണ്ടാണ് സ്വിമ്മിങ് പഠിപ്പിക്കുന്നത്. പണ്ടത്തെ നമ്മളൊക്കെ എല്ലാവരും ഫോളോ ചെയ്തുകൊണ്ടിരുന്ന പോലെ വെള്ളത്തിൽ ഇറങ്ങിയതിന് ശേഷം കയ്യിലൊക്കെ എടുത്ത് പഠിപ്പിക്കുന്ന ഒരു രീതി നമ്മളാരും ഫോളോ ചെയ്യാറില്ല. തീർച്ചയായിട്ടും നമ്മുടെ സ്വിമ്മിങ്ങിൻ്റെ പഠിപ്പിക്കുന്ന രീതി തന്നെ അത് ഒരു ഇറ്റാലിയൻ രീതിയിലാണ് നമ്മൾ സ്വിമ്മിങ് പഠിപ്പിക്കുന്നത്. അവരെ വാട്ടർ കംഫർട്ട് ആക്കി എടുക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യുന്നത്. വെള്ളത്തിൽ അവരുടെ ഏറ്റവും കംഫർട്ട് സിറ്റുവേഷനിലേക്ക് അവരെ എത്തിക്കുക. അവരുടെ പേടി അവരായിട്ട് തന്നെ മാറ്റിയെടുക്കുന്ന ഒരു സ്റ്റേജാണ് ആ വാട്ടർ കംഫർട്ട് എന്ന് പറയുന്നത്. അതിലെത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് തന്നെ ചെയ്യാനായിട്ടും ട്രൈ ചെയ്യാനായിട്ടും പറ്റും. അതിനുശേഷം നമ്മൾ അവരെ ഫ്ലോട്ടിംഗ് ചെയ്യാനായിട്ട് പഠിപ്പിക്കും. കിക്കിംഗ്, ആംപുൾ, ഫുൾ സ്ട്രോക്ക് എടുത്തതിന് ശേഷം ബ്രീത്തിങ്, ആ ഒരു പാറ്റേണിലാണ് നമ്മൾ സാധാരണ പഠിപ്പിക്കുന്നതിലേക്ക് പോകുന്നത്. പഠിച്ചതിന് ശേഷം അവരുടെ സ്ട്രോക്ക് കറക്ഷൻ ലെവലിലേക്ക് വരുമ്പോഴേക്കും ഇതിലുള്ള ചെറിയ ചെറിയ മൈന്യൂട്ട് മിസ്റ്റേക്കുകളെല്ലാം കറക്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജാണ്. അതൊരു 1 മന്ത് കോഴ്സാണ്. ആ ഒരു സ്റ്റേജും കൂടെ കഴിയുമ്പോഴേക്കും വളരെ ഈസി ആയിട്ട് 50-100 മീറ്ററുകൾ ഇല്ലെങ്കിൽ 200-300 മീറ്റർ വരെയൊക്കെ ഈസി ആയിട്ട് സ്വിം ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് സ്വിമ്മേഴ്സ് എത്തിച്ചേരും.
1: ആരോഗ്യകരമായ ജീവിതത്തിനും നീന്തൽ മികച്ച ഒരു വ്യായാമമാണ്.
0: പല ആൾക്കാർക്കും ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ട്. ഇന്ന് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളൊക്കെ ഒരുപാട് നിലനിൽക്കുന്ന ഒരു സമയത്ത് സ്വിമ്മിങ് വളരെയേറെ നമ്മളെ സഹായിക്കുന്ന ഒരു എക്സസൈസാണ്. പ്രത്യേകിച്ച് ഇന്റേണൽ ഓർഗൻസിന് ഇത്രത്തോളം ആക്റ്റീവായിട്ട് കിട്ടുന്ന ഒരു എക്സസൈസ് വേറെ ഒന്നും ഇതുവരെയും നമ്മൾ കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ടാണ് സ്വിമ്മിങ് വേൾഡിലെ ഏറ്റവും നല്ല എക്സസൈസ് ആയിട്ട് മാറുന്നത്. ഒരേ സമയം എയറോബിക്കും അനേറോബിക്കും ആയിട്ടുള്ള ആക്ടിവിറ്റി ആയതുകൊണ്ട് തന്നെ ലെങ്സ്, ലെങ്സ് വോളിൽ, ഡയഫ്രം എന്നീ ഇന്റേണൽ പാർട്സിനൊക്കെ എത്രത്തോളം നല്ല സ്ട്രെങ്ത് കിട്ടുകയും അതുപോലെ തന്നെ അവരുടെ വൈറ്റൽ കപ്പാസിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ആവുകയും ചെയ്യും. അവരവരുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ചുള്ള ട്രെയിനിങ് ആണ് ഡിസൈൻ ചെയ്യുന്നത്. അത് ഒരാൾക്ക് ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല വേറൊരാൾക്ക് ചെയ്യുന്നത്, ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് കൊടുക്കുക.
1: ജീവൻ രക്ഷിക്കുന്ന ഒരു ജീവിത നൈപുണ്യമായും നേട്ടങ്ങളിലേക്ക് നയിക്കുന്ന ഒരു കായിക ഇനമായും നീന്തലിനെ പരിചയപ്പെടുത്തുന്നതായിരുന്നു ഇന്നത്തെ സ്പോർട്സ് ടൈം. റിട്ടയേർഡ് സബ് ഇൻസ്പെക്ടറും തളിപ്പറമ്പ് മുത്തേടത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്വിമ്മിംഗ് കോച്ചുമായ കെ മോഹനൻ, മമ്പരം ഇന്ദിരാഗാന്ധി പബ്ലിക് സ്കൂളിലെ സ്വിമ്മിംഗ് കോച്ച് അനിൽ ഫ്രാൻസിസ് എന്നിവരാണ് സംസാരിച്ചത്. ഇന്നത്തെ സ്പോർട്സ് ടൈം സമാപിക്കുന്നു.
2: മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിച്ചത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മോഡേൺ ITI
3: ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് എന്നീ ഗവൺമെന്റ് അംഗീകൃത ദ്വിവത്സര എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
2: കൂടാതെ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് സർവീസ്, മോട്ടോർ മെക്കാനിക്, AC മെക്കാനിക്, ഇലക്ട്രിക്കൽ ആൻഡ് ടിഗ് വെൽഡിംഗ്, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി ഫിറ്റിംഗ് കോഴ്സുകൾ വേറെയും. മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ.
3: ഫോൺ 6282520614.
4: ആകാശവാണി കണ്ണൂർ.
5: റീഗൽ ജുവല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ. പ്രായോജകർ
6: റീഗൽ ജുവല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
7: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജുവല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജുവല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജുവല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജുവല്ലേഴ്സ്.

0: റീകൽ ചൊല്ലേസ് റെയിൽവേ അറിയിപ്പുകൾ. 1:66:10 മാംഗ്ലൂർ പാലക്കാട് ജംഗ്ഷൻ എക്സ്പ്രസ് 14 മിനിറ്റും 2:28:51 സാന്ദ്രകിച്ചി മാംഗ്ലൂർ വിവേക് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 3:34 വൈകിയോടുന്നു.
1: ഇതുവരെ കേട്ടത് റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.
2: പ്രായോജകർ
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ന്യൂട്രോണിക്സ് ITI കുറഞ്ഞ ഫീസിൽ അഡ്മിഷൻ നേടാം.
2: ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, AC മെക്കാനിക് എന്നീ കോഴ്സുകൾ.
1: ന്യൂട്രോണിക്സ് ITI, താളിക്കാവ് റോഡ്, കണ്ണൂർ.
2: ഫോൺ 9446071998.
3: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
4: ലാപ്ടോപ്പോ?
3: അതെല്ലോ, കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, CCTV, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
5: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
6: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: നാല് പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
3: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
2: 42 വർഷത്തിലും കണ്ണൂരിനൊപ്പം കൊയ്ലി ഹോസ്പിറ്റൽ തളാപ് കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.

0: എടാ, പ്ലസ് ടു കഴിഞ്ഞ് റിസൾട്ടും വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
1: രണ്ടും കൂടി ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
0: അതെങ്ങനെയാ?
1: അവിടെ ബി കോം, ബി ബി എ, ബി സി എ, ബി എ തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, ജി എസ് ടി അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
0: എടാ സംഭവം കൊള്ളാലോ.
1: എടാ അത് മാത്രമല്ല, ജർമ്മൻ ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
2: കോളേജ് ഓഫ് കോമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി എസ് എസ് എൽ സി നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. എൻ ഐ ഒ എസ് വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
2: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: സംഗീത മാധുരിയിൽ ലളിത ഗാനങ്ങൾ തുടരുമ്പോൾ അടുത്ത ഗാനം പാടിയത് കെ വി ഭാസ്കരനും ശാലിനി വത്സനും ചേർന്നാണ്.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYDBIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
3: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
4: സംഗീതമാധുരിയിൽ ലളിതഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനത്തിൽ മുഖ്യ ഗായകനായി എത്തിയിരിക്കുന്നത് അരുൺകുമാർ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
3: മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
4: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. BCOM, കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
3: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ,
4: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാലോടിൽ നിന്നും ബസ് സൗകര്യവും.
3: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തൂ. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
4: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്. കോൺടാക്ട് നമ്പേഴ്സ് 0490-248-6633, 9847-484950, 8893-949598.
5: അടുത്ത ഗാനം പി സുനന്ദ പാടിയത്.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഒരു ഗാനം കൂടി കേൾക്കാം. ടി സേതുമാധവൻ പാടിയത്.

നമസ്കാരം. FM പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് നാളെ തുടക്കമാകും. 25 വരെ നീളുന്ന യാത്രയിൽ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ രാഷ്ട്രപതി സന്ദർശിക്കും. കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ത്രിദിന ആയുർവേദ സെമിനാർ സൌശ്രുതം 2026 ഡൽഹിയിൽ സമാപനം. തായ്ലാന്റ്, ഇസ്രായേൽ, ഓസ്ട്രിയ, UK, ശ്രീലങ്ക, ഇന്തോനേഷ്യ, നേപ്പാൾ, ഗ്രീസ് തുടങ്ങിയ രാജ്യത്തെ അക്കാദമിക രംഗത്തെ പ്രമുഖർ സെമിനാറിൽ പങ്കെടുത്തു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ എസ്റ്റോണിയൻ വിദേശകാര്യമന്ത്രി മാർഗസ് സഹ്നയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ എസ്റ്റോണിയ പരസ്പര സഹകരണത്തോടെ വ്യാപാര നിക്ഷേപ, സൈബർ സെക്യൂരിറ്റി, ഡിജിറ്റൽ രംഗത്തെ വികസന പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ലഹരിക്കെതിരെ സംസ്ഥാന ഗവൺമെന്റ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ ബോധവൽക്കരണ പരിപാടികൾ ഇന്ന് മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. രാവിലെ പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ സിറ്റി പോലീസ് സംഘടിപ്പിക്കുന്ന വാക്കത്തോൺ മന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങളോടെയാണ് സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ടു പോകുന്നതെന്ന് മന്ത്രി റോജി എം ജോൺ. വിദ്യാഭ്യാസ രംഗത്ത് ബജറ്റിൽ പ്രഖ്യാപിച്ച കാര്യങ്ങൾ ഉൾപ്പെടെ നടപ്പാക്കുമെന്നും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. കോഴിക്കോട് നല്ലിടത്ത് വിൽപ്പനയ്ക്ക് സൂക്ഷിച്ച MDMA ഒരാൾ പിടിയിൽ. അരീക്കാട് സ്വദേശി ഷഹദ് സമാനയാണ് ഡാൻസാഫും നല്ലണം പോലീസും ചേർന്ന് പിടികൂടിയത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സംസ്ഥാനത്ത് ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കാസർകോട്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ലൂസേഴ്സ് ഫൈനലിൽ നാളെ ഫ്രാൻസ് ഇംഗ്ലണ്ടിനെ നേരിടും. മിയാമി സ്റ്റേഡിയത്തിൽ പുലർച്ചെ 2:30 മത്സരം. FM പ്രധാന വാർത്തകളാണ് കേട്ടത്.

0: ആകാശവാണി കണ്ണൂർ. പ്രിയം പ്രിയതരം, പ്രിയം പ്രിയതരത്തിൽ ഇന്നത്തെ അതിഥി പ്രീത രമേഷ്.
1: സംഗീതത്തെ ഏറെ സ്നേഹിക്കുന്ന, പ്രത്യേകിച്ചും കർണാടക സംഗീതത്തെ ഹൃദയത്തിലേറ്റിയ ഒരാളാണ് ഇന്ന് പ്രിയം പ്രിയതരത്തിൽ അതിഥിയായി വന്നിരിക്കുന്നത്. പ്രീത രമേഷ്, താങ്കൾക്ക് ഇഷ്ടഗാനങ്ങൾ അവതരിപ്പിക്കുന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം.
2: നമസ്തേ.
1: പ്രീത, വീട് എവിടെയാണ്?
2: തൃച്ചംബരം.
1: തൃച്ചംബരത്താണ് വീട്?
2: തളിപ്പറമ്പ് തൃച്ചംബര ക്ഷേത്രത്തിന്റെ അടുത്താണ് വീട്.
1: അപ്പോ ഈ ക്ലാസിക്കൽ മ്യൂസിക് ഏത് ക്ലാസ്സിൽ പഠിക്കാൻ തുടങ്ങി? അത് നമ്മുടെ പഠനത്തിന്റെ ഭാഗമായിട്ട്, അതായത് നമ്മുടെ അക്കാഡമിക് സ്റ്റഡിയുടെ ഭാഗമായിട്ട് ചെയ്തിരുന്നു, എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞേ.
2: വളരെ ലേറ്റ് ആയിട്ട് പഠിച്ചതാണ്. പ്രീ ഡിഗ്രി സർ സൈദ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് പഠിച്ചതാണ്. അപ്പോ അന്ന് ആ സമയത്ത് ഒരു ഫൈനാൻസ് ഡേക്ക് പാടാൻ വേണ്ടിയിട്ട് ഒരു സെലക്ഷൻ കിട്ടി. അന്ന് ആ സെലക്ഷനിൽ ഒരുപാട് കുട്ടികൾ പങ്കെടുത്തിരുന്നു. 10-65 കുട്ടികൾ ആ സെലക്ഷൻ റൌണ്ടിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്ന് നമ്മൾ കുറച്ച് ഒരു 3 ഗേൾസിനെയും 3 ബോയ്സിനെയും ആയിരുന്നു അവർ തെരഞ്ഞെടുത്തത്. അന്ന് ഒരു പാതിരാമഴ ഏതോ ഉള്ളടക്കത്തിലുള്ള ഒരു പാട്ട് പാടിയതായിരുന്നു. അപ്പൊ അന്ന് എല്ലാവരും എന്നോട് പറഞ്ഞു, വളരെ നന്നായിട്ടുണ്ട് പാടിയിട്ട്, അപ്പൊ നിങ്ങൾ ശാസ്ത്രീയ സംഗീതം പഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ആ പഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ച സമയത്താണ് വീട്ടിൽ വന്ന് അച്ഛനോട് പറഞ്ഞ്, അച്ഛൻ അപ്പൊ എനിക്ക് പഠിക്കണോന്ന് ഇങ്ങോട്ട് ചോദിച്ചു. പക്ഷെ ഭയങ്കര ആഗ്രഹം ചെറുപ്പത്തിൽ, പക്ഷെ എന്നിട്ടും അച്ഛനോട് പറഞ്ഞിട്ടില്ല പഠിക്കണമെന്ന്. അതിനടുത്ത് തന്നെ നന്നായിട്ടുള്ളവര് വളരെ പ്രശസ്ത

0: ഒരു നാരായണവാര്യർ ഭാഗവതർ മാഷ് ഉണ്ടാവും ചെയ്തിന്, എന്നിട്ടും പോയിട്ടില്ല. പക്ഷെ അന്ന് അച്ഛൻ ഇങ്ങോട്ട് ചോദിച്ചു എനിക്ക് പഠിക്കണോന്ന് ചോദിച്ചെടുത്ത് പറഞ്ഞു ആ പഠിക്കണം എന്ന് പറഞ്ഞു അന്ന് എന്നെ കൊണ്ടുപോയി ചേർത്തു. അത് പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ.
1: ഓക്കെ, എവിടെയാ പഠിച്ചത്?
0: ശാസ്ത്രീയ സംഗീതം ഈ ഭാഗവതര് മാഷ്. തൃച്ചംബരം അമ്പലത്തിന്റെ അടുത്ത് ഒരു നാരായണവാര്യർ ഭാഗവതര് മാഷ് ഉണ്ടായിരുന്നു. അത്രയും നന്നായിട്ട് പാടുന്ന ഒരു വളരെ ജ്ഞാനമുള്ള ഒരു മാഷായിരുന്നു. പക്ഷെ മാഷ് പ്രശസ്തി ഉണ്ടായിട്ടില്ല. കാരണം എന്താ വെച്ചാൽ മാഷ് പറയും ഞാൻ പാടുന്നത് അത്ര എന്റെ ശബ്ദം അത്ര നന്നാ ശരിയല്ല, അതുകൊണ്ട് ഞാൻ പുറത്ത് പാടില്ല എന്ന് പറയലുണ്ട്. പക്ഷെ നമുക്കങ്ങനെ ഒരിക്കലും തോന്നിയിട്ടേയില്ല. മാഷ് പാടുന്നതും മാഷ ശബ്ദം മോശമാണ് നമുക്കങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല. വളരെ നന്നായിട്ടായിരുന്നു മാഷ്. അത്ര നല്ല ജ്ഞാനമുള്ള മാഷ ശിഷ്യന്മാരെല്ലാം ഒരുപാട് നന്നായിട്ട് പാടുന്ന ആൾക്കാരുണ്ട്. നാരായണ വാര്യർ ഭാഗവതര് മാഷ്, മാഷ ശിഷ്യന്മാരുണ്ട്. സുധാ രഞ്ജിത്ത് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒരു നന്നായിട്ട് പാടുന്ന ഒരു ആളുണ്ട്.
1: സുധാ ടി ഭട്ടതിരി.
0: സുധാ ഭട്ടതിരി. സുധാ ഭട്ടതിരി ആവുമ്പോഴാണ് അവിടെ വന്നേ. നമ്മളെല്ലാം ഒരുമിച്ച് ഒരുപാട് പ്രാവശ്യം ക്ലാസ്സിന് ഒരുമിച്ചുണ്ടായിരുന്നതാണ്. ഒരു കല്യാണം കഴിഞ്ഞപ്പോ സുധാ രഞ്ജിത്ത് എന്ന് പറഞ്ഞിട്ട്, പിന്നെ വിശ്വനാഥൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇതിനിടക്ക് വെള്ളം സിനിമയിൽ പാടി, അവര് പക്ഷേ ഇതിന് രണ്ടു വർഷമായിട്ട് മരിച്ചുപോയി. നന്നായിട്ട് പാടുന്ന ഒരാളായിരുന്നു മാഷ. ശിഷ്യന്മാർ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അതുപോലെ വലിയ വലിയ ആൾക്കാർ ഇപ്പം എം കെ ശങ്കരൻ നമ്പൂതിരിപ്പാട്, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ കേട്ടപ്പോൾ ചോദിക്കാറുണ്ട് ഓരോ ശിഷ്യന്മാരോട്, നിങ്ങൾ എവിടുന്ന ഈ പാട്ടൊക്കെ പഠിച്ചത്? ഇത്രയും നന്നായിട്ട് പഠിപ്പിക്കുന്ന ഒരാളെ നമ്മൾക്ക് അറിയില്ലല്ലോ എന്ന് ഒരുപാട് ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് നമ്മളെ മാഷ ശിഷ്യന്മാര്.
1: അപ്പോ ആദ്യത്തെ സംഗീത പഠനം തുടങ്ങാൻ കുറച്ച് വൈകി. ആദ്യത്തെ ഗുരു നാരായണ വാര്യർ സാറായിരുന്നു. അപ്പൊ ഇനി ഇപ്പൊ ഒരു ഇഷ്ടഗാനം പറഞ്ഞുകൊണ്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം.
0: ഞാൻ ആദ്യമായിട്ട് സിക്സ്ത്തിൽ പഠിക്കുമ്പോന്ന് ഒരു പിന്നെ മത്സരത്തിന് ഫിലിം സോങ് കോമ്പറ്റീഷൻ സ്കൂളിലുണ്ടായ സമയത്ത് പാടിയത്. അപ്പൊ അന്ന് ആദ്യമായിട്ട് സിക്സ്ത്തിൽ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് പാടിയതാണ് കണ്ണ കാർമുകിൽ വർണ്ണ എന്നുള്ള പാട്ടാണ് അന്ന് പാടിയത്.

0: അപ്പൊ ഏത് സ്കൂളിലാണ്?
1: അത് തൃച്ചംബരം സ്കൂളായിരുന്നു, തൃച്ചംബരം യു പി, നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയായിരുന്നു ആ സ്കൂള്. അപ്പൊ അന്ന് എന്നിട്ട് ഫസ്റ്റ് കിട്ടി ഈ പാട്ടിന്. അതിനുശേഷം ഒരു മത്സരത്തിനും സ്കൂളിൽ പോയിട്ടില്ല. അന്ന് പോയത് പിന്നെ അങ്ങനെ ഒരു മടിയാണ്, ഭയങ്കര ഒരു ടെൻഷനാണ് സ്റ്റേജിൽ.
0: ഈ യുവജനോത്സവങ്ങളും കലോത്സവങ്ങളൊക്കെ ഉണ്ടാകൂല്ലേ, യു പി ക്ലാസ്, എൽ പി, യു പി, ഹൈസ്കൂൾ, അതിനൊന്നും പങ്കെടുത്തിട്ടില്ല
1: ഒരു പരിപാടിക്ക് പോലും.
0: അപ്പൊ ഈ അധ്യാപകർ കേൾക്കുന്നുണ്ടാവില്ലേ പ്രീതിയുടെ പാട്ട്? അപ്പൊ ഒന്നും ആരും നിർബന്ധിക്കാറില്ല?
1: പറഞ്ഞിട്ടുണ്ടായിനി, സിക്സ്ത് എന്നാ ഇത് പാടിയത്, പിന്നെ സെവന്ത് എന്ന് ഒരു പ്രാവശ്യം പറഞ്ഞു, പിന്നെ അന്നേരം ടെൻഷനാന്നെല്ലാം പറഞ്ഞിട്ട് നിർത്തി. പിന്നെ മൂത്തടുത്ത് സ്കൂളിലേക്ക് മാറി. ഇവിടുന്ന് പിന്നെ ആർക്കും അറിയില്ല ഞാൻ അവിടെ പാടുന്നുണ്ടോന്ന്. ഇതുവരെ പാടാത്തത് കൊണ്ട് അവിടെയുള്ള ടീച്ചേഴ്സിനൊന്നും അറിയില്ലായിരുന്നു ഞാൻ പാടലുണ്ടോന്ന് അറിയില്ല. അതുകൊണ്ട് പിന്നെ അവരെന്നെ നിർബന്ധിച്ചിട്ടില്ല.
0: ഓക്കെ, അപ്പൊ ഈ മത്സരങ്ങളിൽ പങ്കെടുക്കാനുള്ള ഈ വിമുഖതയുടെ കാരണം എന്താണ്?
1: എപ്പോഴും ഇപ്പൊ പോലും ഞാൻ കുട്ടികളെ പഠിപ്പിക്കും, പക്ഷെ എനിക്ക് സ്റ്റേജിൽ പാടുമ്പോൾ ഒരു ടെൻഷനാണ് ഇപ്പോഴും.
0: ആ ടെൻഷൻ സഹിക്കാൻ പറ്റാതിന്റാണോ?
1: കാരണമൊന്നുമില്ല പാടാണ്ട് നിൽക്കണ്ടേ, പക്ഷെ
0: എന്തോ ഒരു മടിയാന്നൊരു
1: സ്റ്റേജിൽ കയറലേയില്ല.
0: ഓക്കെ,
1: പിന്നെ അതിനുശേഷം ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴായിരുന്നു അവിടെ ഫൈൻ ആർട്സ് ഡേ. അന്ന് എന്റെ ഫ്രണ്ട്സ്, ഞാൻ ക്ലാസ്സിൽ നിന്ന് കുട്ടികൾക്ക് എന്റെ ഫ്രണ്ട്സിനെല്ലാം ഞാൻ എപ്പോഴും പാടിക്കൊടുക്കാറുണ്ട്. ഏത് പാട്ട്, ഹിന്ദി ആയാലും തമിഴായാലും മലയാളം, അന്നത്തെ ഫിലിം സോങ് എല്ലാം പാടും നമ്മൾ വെറുതെ തമാശക്ക്. പക്ഷെ അവരപ്പോ ഒരുപാട് നിർബന്ധിച്ചിട്ട് ഫൈൻ ആർട്സ് ഡേക്ക് പാടാൻ വേണ്ടിയിട്ട് എന്നോട് നിർബന്ധിച്ചിട്ടാണ് അങ്ങനെ ഞാൻ സെലക്ഷൻ റൗണ്ട് പോയി.
0: ഈ ഒരു മത്സരങ്ങള് ഒരു പാട്ടുകാരി അല്ലെങ്കിൽ ഒരു പാട്ടുകാരന്റെ വളർച്ചയ്ക്ക് സഹായകമാണെന്ന് തോന്നിയിട്ടില്ലേ? അല്ലേ, ഒരു പാട്ടുകാരി എന്നുള്ളതിൽ നമുക്ക് വളരാനായിട്ട് മത്സരങ്ങൾ ഒരുപാട് സഹായിക്കുമല്ലോ.
1: മത്സരം സഹായിക്കും.
0: പണ്ട് അങ്ങനെ മത്സരങ്ങളിൽ പങ്കെടുക്കാത്തതിൽ ഒരു പശ്ചാത്താപം അങ്ങനെ ഉണ്ടോ?
1: അങ്ങനെ മത്സരത്തിന് പങ്കെടുക്കാത്തതിന് വിഷമമൊന്നും ഇല്ല, പക്ഷെ എന്നാലും ഇപ്പൊ എനിക്ക് പാടണം എന്ന് തോന്നാറുണ്ട്.
0: ഇപ്പോ അതിന് പരിമിതികളൊന്നും ഇല്ലല്ലോ.
1: പക്ഷെ ഇന്നും എല്ലാ സൗകര്യങ്ങളും ഉണ്ടായാലും ഞാൻ ഇന്ന് വരെ ഒരു പാട്ട് സത്യം പറഞ്ഞാൽ റെക്കോർഡാക്കി യൂട്യൂബിൽ എല്ലാരും പറയലുണ്ട് എന്നോട് യൂട്യൂബിൽ പാടി അയക്കാനെല്ലാം. പക്ഷെങ്കിൽ അങ്ങനെ പാടി അയക്കലേല, വീട്ടിൽ നിന്ന് ഇങ്ങനെ പാടുന്നതല്ലാണ്ട്.
0: അടുത്തൊരു ഇഷ്ടഗാനം പറയൂ.
1: സുന്ദര സ്വപ്നമേ ഞാൻ പണ്ട് വീട്ടിൽ നിന്ന് പാടുന്ന ഒരു പാട്ടാണ്. എന്റെ അമ്മക്കും അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അമ്മ ഇങ്ങനെ ഇടക്ക് മുളുന്നത് കേൾക്കലുണ്ട്.

ഇത് ഗുരുവായൂർ കേശവൻ സിനിമയിലെ ഗാനമാണ് പാടിയിരിക്കുന്നത്. പീലീല കൂടെ യേശുദാസും ഉണ്ട്. പക്ഷെ ആദ്യത്തെ ഫസ്റ്റ് പോർഷൻ മുഴുവൻ പീലീലയാണ് പാടിയിരിക്കുന്നത്. അതേ ഒരു സ്റ്റൈലിലാണ് പ്രീതയുടെ ആലാപനം. എനിക്ക് തോന്നുന്നു അങ്ങനെ പീലീലയൊക്കെ ഒരു വന്ന് പാടുന്ന പോലെ ഒരു ഓർമ്മ വരുന്നു. ഓക്കെ, ആ ഗാനം ഇപ്പൊ കേൾക്കാം.

0: പ്രീ ഡിഗ്രി സരസേതിൽ പഠിച്ചു എന്ന് പറഞ്ഞു. അതിനുശേഷം ഡിഗ്രി എന്തായിരുന്നു?
1: പിന്നെ ഗാനഭൂഷണത്തിന്.
0: ഗാനഭൂഷണത്തിന് എവിടെയാണ്?
1: അത് തലശ്ശേരി പ്രൈവറ്റ് ആയിട്ട് പോയതാണ്. ദൂരെ പോവാൻ അച്ഛനെ പെൺകുട്ടികളെ അങ്ങനെ ഹോസ്റ്റലിലൊന്നും നിർത്തി പഠിപ്പിക്കുന്നത് അത്ര വലിയ താല്പര്യം ഉണ്ടായിട്ടില്ല. പിന്നെ തിരുവനന്തപുരം ആയിരുന്നു പാലക്കാടും, അതുകൊണ്ടാണ് തലശ്ശേരിയിൽ ചേർത്ത് പ്രൈവറ്റ് ആയിട്ട് പഠിച്ചതാ.
0: ഓക്കെ. അച്ഛൻ എന്തായിരുന്നു ജോലി?
1: മിലിട്ടറിയിലായിരുന്നു. പിന്നെ മിലിട്ടറിയില് നല്ല ഇതായിരുന്നു. പക്ഷെ എനിക്കൊരു ഏട്ടൻ ഉണ്ടായിന്. അപ്പൊ ചെറിയ കുട്ടിയായിരിക്കുമ്പോ തന്നെ 4 വയസ്സാകുമ്പോ തന്നെ അവർ മരിച്ചുപോയി. അപ്പൊ ആ മരിച്ച വിഷമത്തിന് അച്ഛൻ ജോലി പെട്ടെന്ന് റിസൈൻ ചെയ്തിട്ട് വരുവാ ചെയ്ത്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോ നമ്മള് പിന്നെ അച്ഛൻ അങ്ങനെ ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് ആകെ ഒരു വേറെ തന്നെ ഒരു ലൈഫായിരുന്നു. അച്ഛനത് ഭയങ്കര അച്ഛന്റെ ജീവിതകാലം മുഴുവനും അച്ഛൻ അതൊരു വിഷമമായിട്ട് ഉണ്ടായിരുന്നു മനസ്സിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ അച്ഛൻ എല്ലാ പിന്നെ ഫിലിം കാണുക അല്ലെങ്കിൽ ഒരു നമ്മള് എല്ലാ ആഘോഷങ്ങളും അങ്ങനെ ഒഴിവാക്കി അങ്ങനെയൊരു നമ്മളെ അതുകൊണ്ട് ജീവിതം ഒരു ഫിലിം കാണാനും പോലില്ല. അല്ലെങ്കിൽ പണ്ടെല്ലാം ഒരുപാട് നാടകങ്ങള് തൃശ്ശംപരത്ത് ഒരുപാട് പരിപാടികൾ അങ്ങനെ അതിനൊന്നും അച്ഛൻ നമ്മളെ കൂട്ടി പോവാറുമില്ല. നമ്മളെ പിന്നെ ഒറ്റക്ക് അങ്ങനെ വിടുകയും ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോ നമ്മൾ ഒരു പരിപാടിക്കും പോവാണ്ടിരുന്നിട്ടുണ്ടാവുക എന്ന് തോന്നുന്നത്. മറ്റേ അച്ഛനും പാടുന്നത് തന്നെയാണ് ശരിക്കും. പക്ഷെ അച്ഛൻ വീട്ടിൽ നിന്ന് പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്.
0: അപ്പൊ ഇങ്ങനെ ഒരു എന്താ വെച്ചാല് നമ്മുടെ കുടുംബത്തിൽ സംഭവിച്ചൊരു ദുരന്തം അല്ലേ, അതിന് അതിനെ കൊണ്ട് നമുക്കൊരു സന്തോഷിക്കാൻ കഴിയാത്തൊരു മാനസികാവസ്ഥയായിരുന്നു അല്ലേ എല്ലാവർക്കും. അടുത്തൊരു പാട്ട്,
1: ഞാൻ ഈ 6th സ്കൂളിൽ നിന്ന് പാടിയതിനു ശേഷം നെക്സ്റ്റ് പാടുന്നത് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തായിരുന്നു. കോളേജിൽ നിന്ന് ഫൈൻ ആർട്സ് ഡേക്ക് അന്ന് പാതിരാമഴ ഏതോ എന്നുള്ള പാടിയത്.

0: ആ കാലത്തെ ഒരു സെന്റ് ഓഫുകളിൽ സ്ഥിരമായി കുട്ടികൾ പാടുന്ന പാട്ടായിരുന്നു. പക്ഷേ പ്രീതയുടെ ഒരു ആലാപനത്തിന് ഈ പാട്ട് അത്ര
1: എനിക്ക് ഒന്നാമത് എന്റെ ശബ്ദത്തിനും ഞാൻ അതുകൊണ്ട് കൂടുതൽ ഞാൻ ഇത് അങ്ങനെ എടുക്കുകയില്ല. പക്ഷെ അങ്ങനെ അന്ന് കോളേജിൽ നിന്ന് പാടിയ പാട്ട്, രണ്ടാമത് ഞാൻ ആകെ എന്റെ ജീവിതത്തിൽ സിക്സ്ത്തിൽ പഠിക്കുമ്പോൾ പിന്നെ ഈ കോളേജിൽ പഠിക്കുമ്പോൾ രണ്ടു പ്രാവശ്യമാണ് ആകെ പാടിയത്. അതുകൊണ്ട് അത് പാടിയതാണ്
0: അങ്ങനെ.

0: ഗാനഭൂഷണം കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ഒരു കോഴ്സ് മ്യൂസിക്കിൽ ചെയ്തിട്ടുണ്ടോ? അതെ, പിന്നെ പഠിച്ചിട്ടുണ്ടോ?
1: ഇല്ല, ഗാനഭൂഷണം പഠിച്ചുകൊണ്ടിരിക്കുമ്പോ കല്യാണം കഴിഞ്ഞു. പിന്നെ അവിടെ പോയപ്പോഴും പിന്നെ പാട്ടിന്റെ കാര്യം നോക്കാനേ പറ്റിയിട്ടില്ല. കുടുംബിനിയായിട്ട് തന്നെ നിന്നു. അച്ഛനും അമ്മയും, അപ്പൊ അമ്മയ്ക്ക് അസുഖമായിരുന്നു വാദത്തിന്റെ. അപ്പൊ അമ്മക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് എനിക്കൊരു പോവാൻ പറ്റാത്തൊരവസ്ഥയായി. പിന്നെ ഞാൻ പാട്ടിനെ കുറിച്ച് ചിന്തിച്ചിട്ടേയില്ല. പിന്നെ ഒരുപാട് വർഷക്കാലം അങ്ങനെ തീരെ അവര് ജോലി ചെയ്യണമെന്നോ അല്ലെങ്കിൽ പാട്ട് പഠിക്കണമെന്നോ പാട്ട് പാടണമെന്നോ അതിനെപ്പറ്റി ഒരു
0: ചിന്ത
1: പോലും ഉണ്ടായിട്ടില്ല. വീട്ടിലെല്ലാം പണിയും, പിന്നെ രണ്ട് മക്കളായി. അപ്പൊ അങ്ങനെയെല്ലാം നിൽക്കുകയാണ് ചെയ്തത്.
0: ഹസ്ബൻഡ് ജോലി?
1: ഹസ്ബൻഡ് മെഡിക്കൽ, ആംഗ്ലോ ഫ്രഞ്ച് മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആയിരുന്നു.
0: അദ്ദേഹം ഒരു പാട്ടുകാരനാണോ ഗാനാസ്വാദകനാണോ?
1: വളരെ വളരെ ഇഷ്ടമുള്ള ഒരാളാണ് പാട്ടുമായിട്ട്. പാട്ട് നന്നായിട്ട് പാടുന്നതായിരുന്നു. കുറച്ച് ഗിത്താറ് വായിക്കും. കഥകളി സംഗീതം ഒരുപാട് പഠിച്ചിട്ടുണ്ട്. അവരും ഇതുപോലെ കോളേജിൽ പാടിയിട്ടുണ്ട്. പണ്ടെല്ലാരും പറയുന്നുണ്ട് കോളേജിൽ പാടിയ കുറെ പാട്ടുകൾ. പിന്നെ ഇങ്ങനെ വല്ലപ്പോഴും ഗെറ്റ് ടുഗദർ ഫ്രണ്ട്സിന്റെ കൂടെ അങ്ങനെ പാടുന്നതല്ലാണ്ട് വേറെ സ്റ്റേജ് പ്രോഗ്രാമിനൊന്നും.
0: നിങ്ങളൊക്കെ ഫാമിലികളിൽ പല ഇപ്പം കല്യാണങ്ങള്, ഒരുപാട് ഫങ്ഷൻസ് നടക്കുമല്ലോ.
1: അതെ അതെ.
0: അപ്പൊ ആ സമയത്തെല്ലാം ഇപ്പം ഒരു പാട്ടുണ്ടാവും ഇവിടെയും.
1: അതെ.
0: ആ ഒരു കാലത്തിലും ഇങ്ങനെ പാടാതിരിക്കുന്നത് എന്തിനാണ്?
1: അന്നത്തെ നമ്മളെ ചെറുപ്പത്തില് ശരിക്ക് കല്യാണങ്ങളില് നമ്മളെ തളിപ്പറമ്പ് ഭാഗത്ത്,
0: ഇപ്പോഴത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്,
1: ഇപ്പൊ വളരെ അപൂർവം ഞാൻ പാടലില്ല. കേൾക്കും പാട്ട്,
0: പാട്ട് കേൾക്കും. ഒരുപാട് പേര് നിങ്ങളെക്കാൾ അത്ര പാടാത്തവരുടെ പാട്ടും അല്ലേ നമ്മളത്. ഇപ്പം ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കുമ്പോൾ പാട്ടിൽ അവിടെ ഒരു കോമ്പറ്റീഷനും ഇല്ല. കോമ്പറ്റീഷന്റെ സമ്മർദ്ദം ഉണ്ടാക്കുന്നു നേരത്തെ പറഞ്ഞു, അതുമില്ല. എന്നാലും ഒരു മടിയാണ്
1: ഒരു മടിയാണ്. പിന്നെ എന്റെ ഒരു വേറൊരു പ്രോബ്ലം എന്ന് വെച്ചാല് കരോക്കെ ആ ശ്രുതിയായിട്ട് എന്റെ ശബ്ദം എനിക്ക് കുറച്ച് അത് ഹൈ ശ്രുതിയായിട്ട് വരുന്നുണ്ട്. അപ്പോ പല കരോക്കെയും ചിലപ്പോ ഞാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ പ്രാക്ടീസ് ചെയ്താൽ ചിലപ്പം പറ്റുമായിരിക്കും. പക്ഷെ പ്രാക്ടീസ് ചെയ്യലില്ല ഒന്നാമത്, അതായിരിക്കും അതിന്റെ കാരണം.
0: അതിനും പോം വഴികളുണ്ട്. ഇന്നത്തെ കാലത്തെല്ലാം സാധ്യമാണ്. പിച്ച് കുറയ്ക്കാനുള്ള ആപ്പുകളൊക്കെ, പിച്ച് ചേഞ്ചർ, കരോക്കെ പിച്ച് ചേഞ്ചർ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സംഭവങ്ങൾ
1: അതുണ്ട്.
0: അതിലൊക്കെ
1: പക്ഷെ എന്നാലും ഒന്നിനും ശ്രമിക്കലില്ല.
0: എപ്പോഴും മനസ്സിൽ വെച്ച് വീട്ടിൽ നിന്ന് ഒരു മൂളിപ്പാട്ടുമായിട്ട് അങ്ങനെ പോകാനാണ് ഇഷ്ടം. അടുത്തൊരു പാട്ട്,
1: ഇപ്പൊ അടുത്ത കാലത്ത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്, ഒരു തമിഴ് സോങ്, കയ്യിലെ ആകാശം എന്ന് പറഞ്ഞ. ഞാനത് എന്റെ മോൻ പാടുന്നത് കേട്ടപ്പോഴാണ് ശ്രദ്ധിച്ചത്.
0: സുരരൈ പോട്ടർ.
1: സുരരൈ പോട്ടർ. അതെ.

0: അതും ഈ പറഞ്ഞതുപോലെ വ്യത്യസ്തമായിട്ടുള്ള
1: ഒരാളാണ് ശബ്ദം.
0: ആ ഗായിക അറിയാമോ?
1: ഇല്ല അറിയില്ല, ഞാൻ ഒന്നാമത് തമിഴ് കേൾക്കല് വളരെ കുറവാണ്.
0: സൈന്ധവി എന്നാണ്. എനിക്ക് തോന്നുന്നു ഇതിന് മികച്ച സംഗീത സംവിധായകനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം കിട്ടിയിട്ടുള്ള ഒരു പാട്ടാണ്. ജി വി പ്രകാശ് കുമാറാണ് ഈ പാട്ടിന് സംഗീതം കൊടുത്തത്. അദ്ദേഹം

0: AR റഹ്മാന്റെ എനിക്കത് മരുമകനോ മറ്റോ ആണ്, അദ്ദേഹത്തിന്റെ ഒരു അടുത്ത ബന്ധുവാണ്. ഈ പാട്ട് പാടിയ സൈന്ധവി പ്രകാശ് കുമാറിന്റെ വൈഫാണ്.
1: ഓ ശരി.
0: ഒരു പ്രത്യേകതയുള്ള ഒരു സോങ് ആണ്. സിനിമ കണ്ടിട്ടുണ്ടോ സൂര്യരേ പോട്ടറെ?
1: നല്ല സിനിമ കാണൽ വളരെ കാണലേ ഇല്ല.
0: ഒരുപാട് പേര് കണ്ട ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സിനിമയാണ്. സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ വിമാനയാത്ര സാധ്യമാക്കുക എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനായി നേരിട്ട ആ നായക, അതൊരു ബയോപിക് ആണ്. അത് സാധാരണ നമുക്ക് കുറച്ചൊരു ബോറടി ആയിട്ട് തോന്നും, പക്ഷെ ഈ സിനിമ അങ്ങനെ തോന്നില്ല. നല്ലൊരു സിനിമ. അപ്പൊ ആ ഒരു ഗാനം കേൾക്കാം.

0: അച്ഛൻ, ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ പാടും, പക്ഷെ അച്ഛൻ എപ്പോഴെങ്കിലും ഇങ്ങനെ മൂളിപ്പാട്ട് പാടുന്നത് കേൾക്കലേ. പക്ഷെ അച്ഛൻ നന്നായിട്ട് കവിത ചൊല്ലുന്ന ഒരാളായിരുന്നു. പണ്ട് അച്ഛന്റെ ഫ്രണ്ട്സ് പറയലുണ്ട്, അച്ഛൻ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു, മാത്സ് ഭയങ്കര മാർക്ക്, 100-ൽ ഒരു പ്രാവശ്യം പോലും, അച്ഛന്റെ SLS 10th വരെ പഠിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം പോലും 100-ൽ ഒരു മാർക്ക് പോലും കുറയാണ്ട് വാങ്ങിയ ഒരാളായിരുന്നു എന്റെ അച്ഛൻ. അത്രയും നന്നായിട്ടുള്ള മാത്സ് അറിയുന്ന ഒരാളായിരുന്നു. പക്ഷെ പിന്നെ അതെല്ലാം വിട്ട് ആകെ ഒരു ഭക്തി മാർഗത്തിലേക്ക് പോവാ ചെയ്തേ, ഞാൻ പറഞ്ഞ വിഷമയത്തിലായതുകൊണ്ട്. പിന്നീട് ചെറുപ്പത്തിലെ കുട്ടികൾ അച്ഛന്റെ ഫ്രണ്ട്സ് പറയലുണ്ട്, നന്നായിട്ട് കവിത ചൊല്ലും, നല്ലോണം പ്രസംഗിക്കുന്ന ഒരു കുട്ടിയായിരുന്നു എന്ന് പറയലുണ്ട്. ഇപ്പൊ നമ്മള് ചെറുപ്പത്തിൽ മലയാളം പാഠം പഠിക്കുമ്പോ കവിതകള് പാടുമ്പോ ഇന്നത്തെ കുട്ടികളൊന്നും കവിതകൾ ചൊല്ലുന്നത് കയ്യിൽ, ഇന്ന് കവിത പഠിക്കണ്ട, ബൈഹാർട്ട് പഠിക്കണ്ട, അന്ന് നമ്മൾക്ക് ബൈഹാർട്ട് പഠിക്കണല്ലോ. അപ്പൊ അച്ഛൻ നല്ല ഭംഗിയിൽ നമുക്കത് പാടിത്തരും, കുമാരനാശാന്റെ നളിനി, ചണ്ഡാല ഭിക്ഷുകയും, കുജേലോപാഖ്യാനം. അച്ഛന് പിന്നെ കുറച്ച് ഭക്തി ഇതുള്ളത് കൊണ്ട് കുജേലോപാഖ്യാനം ഭയങ്കര ഇഷ്ടമായിരുന്നു അച്ഛന് പാടാൻ, അത് പാടി അച്ഛൻ കാര്യം. പിന്നെ എന്റെ ഭാഷ, അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു, എനിക്കും നല്ല ഇഷ്ടമാണ്. അച്ഛൻ പാടുന്ന കവിതകൾ എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. വേറെ കവിതകൾ അങ്ങനെ പാടലൊന്നുമില്ല, പക്ഷെ എന്നാലും കുജേലോപാഖ്യാനം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കവിതയാണ്. പിന്നെ എന്റെ ഭാഷ, ഇതെല്ലാം ഞാനും എപ്പോഴും വീട്ടിൽ നിന്ന് വെറുതെ
1: എന്റെ ഭാഷ ഒന്ന് പാടി.

0: മലയാള ഭാഷയുടെ ഒരു സൗന്ദര്യത്തിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു അതിന്റെ അകത്ത് ഒരുപാട് വരി, ഏതൊരു വേദവും അതല്ലേ, അതിലെ ഒരുപാട് വരികളുണ്ട്. തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിട, അതുപോലെ ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും
1: നല്ല
0: നമ്മുടെ ഹൃദയത്തിൽ പതിയണമെങ്കിൽ സ്വഭാഷത്തൻ വക്തൃത്തിൽ നിന്നു താൻ കേൾക്ക വേണം എന്നൊക്കെയുള്ള ഒരു മലയാളത്തിന്റെ ഒരു മഹത്വവും അതിന്റെ ഒരു
1: മാതൃഭാഷയും
0: മാതൃഭാഷയോടുള്ള സ്നേഹവും ഒക്കെ വരുന്ന ഒരു കവിതയാണ് അടുത്ത പാട്ട്.
1: ഞാനും ഹസ്ബൻഡും രണ്ടാളും കൂടി ഇടക്ക് പാടുന്ന വീട്ടിൽ നിന്ന് ഇങ്ങനെ കുറച്ച് പാട്ട് വേണ്ടി പറ്റി. അതിൽ നമുക്ക് നല്ല ഇഷ്ടമുള്ള ഒരു പാട്ടാണ് കൺമണി നീയൻ കരം പിരിച്ചാൽ.
0: ഏതൊക്കെ ഡ്യുവറ്റ്സ് ആണ് പാടുന്നത്? ഒരു പാട്ടായിരിക്കില്ലല്ലോ.
1: ഇല്ല, ചന്ദ്രികയിലെഴിയുന്നു ചന്ദ്രകാന്തം, കാനനച്ചായയിൽ പണ്ടത്തെ പാട്ടാണ്, പിന്നെ ചന്ദന പല്ലക്കിൽ വീട് കാണാൻ വന്ന പാട്ട് നമ്മൾ ഒരു ഗെറ്റ് ടുഗദറിന് പാടിയിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ പാട്ട് കാറ്റേ കാറ്റ് വൈക്കം വിജയലക്ഷ്മിയുടെ, അതെല്ലാം നമ്മൾ ഡ്യുവറ്റ് ആയിട്ട് പാടി.
0: അതും വീട്ടിൽ തന്നെയാണ് പാടുന്നത്.
1: കാറ്റേ കാറ്റേ നമ്മള് ആ സോങ്ങും ചന്ദ്രികയിലെ ഇതെല്ലാം ഇവരെ അസോസിയേഷന്റെ ഗെറ്റ് ടുഗദർ ഉണ്ടാവുമ്പോ പാടിയിട്ടുണ്ട്. നമ്മൾ
0: അവിടെ പാടാറുണ്ട്, അവിടെയൊക്കെ പറ്റുമല്ലേ പാടാൻ.
1: അത് വല്ലപ്പോഴും ആണ് വെച്ചാല് ടോട്ടൽ ഒരു നാല് പാട്ട് ഇത്രയും വർഷത്തിലിടക്ക്, 30 വർഷത്തിലിടക്ക് ഒരു നാല് പാട്ട് പാടിയിട്ടുണ്ടാവും. ഇത്രയും പാടിയിട്ടില്ല. അത് അവർക്ക് ഭയങ്കര ഇഷ്ടാവും ചെയ്തതിന് എല്ലാരും നന്നായിട്ട് അഭിപ്രായം പറഞ്ഞ പാട്ടുകളാണ്. ചന്ദ്രികയിലെ ചന്ദ്രകാന്തും അതെ, കാറ്റേ കാറ്റേ എന്നുള്ള പാട്ടും.
0: അപ്പൊ ഇപ്പൊ ഏത് പാട്ട് കൊടുക്കണം?

0: പ്രീത രമേഷ് അവതരിപ്പിക്കുന്ന ഇഷ്ടഗാനങ്ങളാണ് പ്രിയം പ്രിയതരത്തിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: ശാസ്ത്രീയ സംഗീതം കുറെ വർഷം പഠിച്ചു. ഏതെങ്കിലും ഒരു കീർത്തനം പഠനകാലത്ത് എന്തായാലും പാടാതെ പറ്റില്ലല്ലോ, അപ്പൊ അങ്ങനെ ഏതെങ്കിലും സ്റ്റേജിൽ പാടിയിട്ടുള്ള ഒരു കീർത്തനം പറയാമോ?
2: കീർത്തനം സംഗീത കച്ചേരി അവിടെ അമ്പലങ്ങളിൽ നടത്തുന്നുണ്ട്.
1: ഇപ്പൊ കൂടുതലും പാടുന്ന ഒരു കൃതി

0: അമ്പലങ്ങളില് ഇതേപോലെ സംഗീത കച്ചേരി ചെയ്യാറുണ്ട്. എത്ര പ്രാവശ്യം പാടിയിട്ടുണ്ടാവും?
1: അത് ഒരു 3 വർഷത്തിലല്ലോ ഒരിക്കൽ ഒരു പരിപാടി നടക്കും.
0: ഏത് അമ്പലത്തിലാണ്?
1: തിരുച്ചമ്പരം അമ്പലത്തിൽ ചെറുപ്പത്തിൽ ശാസ്ത്രീയ സംഗീതം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അധിക വർഷവും ഒരു 5-6 വർഷം അടുത്തന്നെ എല്ലാ വർഷവും പാടിയിട്ടുണ്ട് ഉത്സവ സമയത്ത് തിരുച്ചമ്പരം. പിന്നെ നടുവിൽ എന്റെ അമ്മേന്റെ നാടാണ്, അവിടെ ഒരു ദേവീ ക്ഷേത്രമുണ്ട്, അവിടെയും കുറെ പ്രാവശ്യം പാടിയിട്ടുണ്ട്. പിന്നെ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം, അങ്ങനെ ചുറ്റുവട്ടത്തിലെ തളിപ്പറമ്പ് അടുത്തുള്ള കുറച്ച് അമ്പലങ്ങളിൽ പാടിയിട്ടുണ്ട്.
0: അപ്പൊ അടുത്തൊരു ഇഷ്ടഗാനം,
1: ഹസ്ബൻഡ് എപ്പോഴും നന്നായിട്ട് പാടും അവര്. ജയചന്ദ്രൻ സാറിന്റെ പാട്ടുകളാണ് എപ്പോഴും കൂടുതൽ ഇഷ്ടം. അപ്പോ ഹർഷ ബാഷ്പം തൂകി എന്നുള്ള പാട്ടെല്ലാം അവരെപ്പോഴും പാടുന്നതാണ്. ഹർഷ

0: നീലാംബരി രാഗം.
1: നീലാംബരി രാഗം.
0: അപ്പൊ ഇങ്ങനെ ഒരു ഇഷ്ടപ്പെട്ട രാഗം പാടാൻ ഒരു സുഖമുള്ള രാഗം അങ്ങനെ വിചാരിക്കാറുണ്ടോ?
1: ഈ നീലാംബരി നല്ല ഭയങ്കര ഇഷ്ടമുള്ള രാഗമാണ്.
0: പാടാൻ കേൾക്കാനൊക്കെ വളരെ സുഖമാണ്.
1: പിന്നെ ദേശരാഗം, മുഖാരി രാഗം, മുഖാരി ശ്രീപദേ ശ്രീനാരായണ നല്ല ഒരു കീർത്തനയിലുണ്ട്. അതെല്ലാം ഭയങ്കര ഇഷ്ടമുള്ള രാഗങ്ങളാണ്.
0: രാഗങ്ങളാണ്. അപ്പൊ ഈ ഒരു ഗാനം ഹർഷബാഷ്പം കേൾക്കാം.

0: അടുത്ത പാട്ട്.
1: അതുപോലെ ഒരു പ്രാവശ്യം ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോ, അതിനുശേഷം ഞാൻ ആ മ്യൂസിക് കോളേജ് പഠിക്കുന്ന സമയത്ത് ഒരു മത്സരം ഉണ്ടായിരുന്നു തൃശ്ശംബരം. അതൊരു ജില്ലാതല മത്സരം ഫിലിം സോങ്ങിന്റെ. അപ്പൊ അന്ന് കോളേജിൽ പഠിക്കുന്ന സമയമായതുകൊണ്ട് അവരെല്ലാം പാടിക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അച്ഛന്റെ ഒരു ഫ്രണ്ടായിരുന്നു, മോള് പാടുന്നോ എന്ന് ചോദിച്ചു, അങ്ങനെ പേര് കൊടുത്തു. അന്ന് നല്ലൊരു കോമ്പറ്റീഷൻ ആയിരുന്നു അത്. ഒരുപാട് ജില്ലയിലെ നന്നായിട്ട് പാടുന്ന ആൾക്കാരെല്ലാം വന്നിട്ട് പാടിയിട്ടുണ്ടായിരുന്നു. ഞാനും അതിന് പങ്കെടുത്തു. എന്റെ മാഷ് ഭാഗവതര മാഷ് മുന്നിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ഒരു പേടി നല്ലോണം ഉണ്ടായിരുന്നു. തെറ്റുമോന്ന് വിചാരിച്ചിട്ട് പിന്നെ പാട്ട് തെറ്റുന്നില്ല, എപ്പോഴും ടെൻഷൻ കൊണ്ട് എന്തെങ്കിലും കൊളാക്കലുണ്ട് പൊതുവെ. അപ്പോ ആ പരിപാടി കഴിഞ്ഞ് റിസൾട്ട് അനൗൺസ് ചെയ്യുമ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എനിക്കത് പ്രൈസ് കിട്ടുമെന്ന്. കാരണം എന്താ വെച്ചാല് നന്നായിട്ട് പാടുന്ന കുറെ ആൾക്കാര് നന്നായിട്ട് പാടുന്നുണ്ടായിന്, പിന്നെ കുറെ ആൾക്കാർ പറഞ്ഞു അവര് ഫസ്റ്റ് എപ്പും വാങ്ങുന്നതാണ്, ആണുങ്ങളെയും പെണ്ണുങ്ങളെയും എല്ലാം. മൊത്തത്തിലൊരു മത്സരമായിരുന്നു. അപ്പോ ഫസ്റ്റ് അനൗൺസ് ചെയ്തു തേർഡ് പ്രൈസ്, അപ്പൊ അതെനിക്കില്ല. അപ്പൊ ഞാൻ വിശേഷം ഒരു തേർഡും ഇല്ല സെക്കൻഡും ഇല്ല, അപ്പൊ ലാസ്റ്റ് എനിക്ക് ഫസ്റ്റ് കിട്ടി. അപ്പൊ ഫസ്റ്റ് കിട്ടിയപ്പോ അത് ഭയങ്കര ഇതായിരിക്കും, പ്രത്യേകിച്ച് നമ്മളെ മാഷിന്റെ മുന്നിൽ നിന്ന് കിട്ടിയതുകൊണ്ട് അതൊരു ഭയങ്കര സന്തോഷമായിരുന്നു അന്ന്.
0: അപ്പൊ അന്ന് പാടിയ പാട്ടായിരിക്കും അടുത്ത ഇഷ്ടഗാനായിട്ട് പറയുന്നത്. അതല്ലേ,
1: അതിനുശേഷം ഒരു മത്സരത്തിനും ഞാൻ ഒരുപാട് വർഷങ്ങൾ മത്സരത്തിന് പോയിട്ടേ ഇല്ല. പിന്നെ അങ്ങനെ അമ്പലക്കുളങ്ങര എന്നുള്ള ഒരു പാട്ടായിരുന്നു അന്നത്തെ പണ്ടത്തെ പാട്ട് പാടിയത്.
2: അമ്പല

0: അപ്പൊ വളർത്തമ്മയായ യശോദ ശ്രീകൃഷ്ണനോട് പറയുന്ന രീതിയിലുള്ള ഒരു ഗാനം. ഇത് ഏത് സിനിമയിലാണെന്നറിയാമോ?
1: ജീവിതനൗക. ഫിലിം കണ്ടിട്ടില്ല, പക്ഷെ
0: പാട്ട് കണ്ടിട്ടുണ്ടല്ലേ? ചെറിയ കുട്ടി
1: പാട്ട്. അതെ അതെ, പെട്ടെന്ന് പാടുന്നത്.
0: അപ്പൊ അത് സെബാസ്റ്റ്യൻ കുഞ്ഞുകുഞ്ഞു ഭാഗവതര് കൂടെ അദ്ദേഹത്തിന്റെ മകളായ ആലപ്പുഴ പുഷ്പം പാടിയിട്ടുള്ള ഒരു പാട്ടാണ്. അത് ജീവിതനൗക എന്ന് പറയുന്നത് എത്ര വർഷങ്ങളായിട്ടും, പക്ഷെ നമ്മൾ പറയില്ല ചിലത് ഈ കൾട്ട് സോങ്, കൾട്ട് പാട്ട് എന്നെല്ലാം പറയുന്ന പോലെ അത് ഏത് കാലത്തും ഏത് ജനറേഷനും അത് പാടാനും കേൾക്കാനും എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ്. കേൾക്കാവുന്നത്.

ഓർമ്മ വെച്ച കാലം മുതൽ പാടുന്ന ഒരു പാട്ടാണ്. പാട്ടുപാടി ഉറക്കാം എന്നുള്ള പാട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പം ഞാൻ പാടിയ ഭംഗി ഉണ്ടാവോന്നറിയില്ല. പണ്ട് നന്നായിട്ട് പാടിയിട്ടുണ്ടായിന്, അത് ഒരുപാട് പ്രാവശ്യം ഒരു കോമ്പറ്റീഷനെ ഞാൻ അതായിരുന്നു പാടിയത്. എനിക്കത് ഫസ്റ്റും കിട്ടി. പിന്നെ ഒരു പുഷ്പോത്സവത്തിന് അതെല്ലാരും നിർബന്ധിച്ച് അങ്ങനെ പാടി, അപ്പൊ അത് കിട്ടി. അന്ന് പാടി. ഇപ്പം ഞാൻ പാടിയാൽ ശരിയാവോന്നറിയില്ല എന്നാലും.

0: എനിക്ക് തോന്നുന്നു എത്രയോ തലമുറകൾ ഈ പാട്ട് കേട്ട് ഉറങ്ങിയിട്ടുണ്ടാവും അല്ലെ. നമ്മളെക്കാളും ചെറിയവര്, നമ്മുടെ പ്രായത്തിലുള്ളവര്, ഇപ്പോഴുള്ള കുട്ടികള്, അവരമ്മമാരും അച്ഛച്ചന്മാരും ഒക്കെ ഇപ്പോഴും കുഞ്ഞുമക്കളെ പാടി ഉറക്കുന്ന ഒരു പാട്ടാണ്. എത്രയോ ഉറക്കുപാട്ടുകൾ നമുക്ക് മലയാള സിനിമാ സംഗീതത്തില് ഉണ്ടായിട്ടുണ്ട് അല്ലെ. മലർക്കൊടി പോലെ, ഉണ്ണി ആരാരിരോ, ഇരേമൻ തമ്പിയുടെ ഓമന, അതാണ് നമ്മളെ തുടക്കം. അതിനെ പിൻപറ്റി ഒരുപാട് ചലച്ചിത്ര ഗാനങ്ങള് ധാരാളം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാത്തിലും എനിക്ക് തോന്നുന്നു പാട്ടുപാടി ഉറക്കാം ആയിരിക്കും
1: അല്ലെ. നല്ലൊരു പാട്ട്
0: അതെ, എനിക്ക് തോന്നുന്നു ഉണ്ടാവും നമ്മളെ ഓരോരുടെ.

0: പീലിയിലയുടെ പാട്ടുകൾ പാടാൻ പ്രത്യേക ഒരു ആവേശം ഉണ്ട് അല്ലെ, ഒരു ഇഷ്ടം, ഒരു സന്തോഷം. ഇപ്പൊ നമുക്ക് ഓരോരുത്തരുടെയും ചില പാട്ട് ഓരോ ഗായികമാരുടെയും നമ്മൾ എടുത്തു നോക്കുമ്പം ഭയങ്കരമായ വ്യത്യാസം ഉണ്ടാകാം അവരുടെ സ്റ്റൈലിലും അവരുടെ ആലാപനത്തില് അല്ലേ. അപ്പൊ നമ്മൾ വിചാരിക്കും ആരുടെ പാട്ടുകൾ പാടിയാൽ നമുക്ക് കൂടുതൽ ആകർഷകമാക്കാം അല്ലെങ്കിൽ കൂടുതൽ നന്നാക്കാം. അങ്ങനെ പ്രീത കണ്ടുപിടിച്ചത് പീലിയിലയാണ് അല്ലേ. അപ്പോ പീലിയിലയെ നമ്മൾ കൂടുതൽ അറിയുന്നത് രാവിലെ അമ്പലങ്ങളിൽ കേൾക്കുന്ന ഗ്രേപശ്യാമി ഇതുപോലെ ജ്ഞാനപ്പാന പോലത്തുള്ള പാട്ടുകളിലൂടെയൊക്കെയാണ്. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു രണ്ടുപേരി പാടിക്കൂടെ?
1: അതെ, അത് നമ്മള് പണ്ടൊന്നാമത് ലീലാമ്മയുടെ പാട്ടുകളാണ് നമ്മള് പണ്ടേ കേട്ട് വളർന്നത്. തൃശ്ശംബര അമ്പലത്തിൽ പുലർച്ചെ പാട്ട് വെക്കുന്നതും വൈകുന്നേരവും പാട്ട് വെക്കുന്നതും എപ്പോഴും പീലീലമ്മയുടെയും സുബലക്ഷ്മി അമ്മ രണ്ടാളുടെ പാട്ടുകളാണ് നമ്മൾ കേട്ട് വളർന്നത്. അതുകൊണ്ട് തന്നെ അവരെ ഈ രണ്ടാൾക്കാരുടെ പാട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ജ്ഞാനപ്പാന പണ്ടേ നന്നായിട്ട് അറിയുന്ന ഒരു കവിതയാണ്.

0: എത്ര മക്കളാണുള്ളത്?
1: മൂന്ന് ആൺകുട്ടികളാണ്.
0: മൂന്ന് ആൺകുട്ടികളാണ്. അവരൊക്കെ പാടുമോ?
1: അവര് എല്ലാരും പാടും.
0: എന്ത് ചെയ്യുന്നു അവരൊക്കെ?
1: മൂത്ത രണ്ടാൾക്കാര് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ജോലിയായി, ഒരാള് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച, രണ്ടാമത് കമ്പ്യൂട്ടർ സയൻസ്. അവരെണ്ടാളും കോഴിക്കോട് വർക്ക് ചെയ്യുന്നു, ഒരാളെയാള് പ്ലസ് ടു ആണ്. അതിൽ മൂത്ത മോൻ സ്കൂളിൽ നിന്ന് പറഞ്ഞ കണക്കെ ഫ്രണ്ട്സിന്റെ അടുക്കുന്നല്ല ഒപ്പം പാടുന്ന കേട്ടിട്ട് ഒരുപാട് അവനെ ടീച്ചേഴ്സ് നിർബന്ധിച്ചിട്ടുണ്ട്. അത്രയും നിർബന്ധിച്ചിട്ടും സ്റ്റേജിൽ കയറാൻ ഭയങ്കര
0: പാരമ്പര്യം പാറി പറ്റുന്നു കേട്ടിട്ടേ ഉള്ളു.
1: തളിപ്പറമ്പ് ചിന്മയിലായിരുന്നു അവ പഠിച്ചത്. അതിന്റെ അടുത്ത് ടീച്ചർക്ക് ഒരു പ്രാവശ്യം പറഞ്ഞ് ദേഷ്യം വന്നിട്ടുണ്ട് ഇവനോട്. കാരണം എന്ന് വെച്ചാല് ഇവൻ പാടാൻ പറ്റും, അത്ര നല്ല സൗണ്ടാണെന്ന് പറഞ്ഞു. പക്ഷെ ഭയങ്കര ചമ്മലാണ് അവന് പാടാൻ. പക്ഷെ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം അവൻ ഫൈനാൻസ് ഡേക്ക് കോളേജിൽ നിന്ന് പാടിയിട്ടുണ്ട്. ക്വാജാ മേരി ക്വാജാ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നല്ല ടഫ് സോങ് ആണ്, അക്ബറിന്റെ ഒരു ഫിലിം അങ്ങനെ എന്തോ
0: ചോദ അക്ബർ.
1: അതെ, നന്നായിട്ട് പാടിയിട്ടുണ്ട്. എന്നിട്ട് കോളേജിൽ മുഴുവൻ അതൊരു ഭയങ്കര ഇതായി അവനെ എടുത്തിട്ട് അന്ന് എല്ലാരും കോളേജിൽ വലത്ത് വെക്കും. അത്ര ഭയങ്കര നന്നായിട്ട് പാടിയിട്ടുണ്ടായിരുന്നു അവൻ. പക്ഷേങ്കിൽ പിന്നെയും പാടലില്ല. എല്ലാ മക്കൾക്കും അതെ. രണ്ടാമത്തെ മോനോടും ഒരു കെറ്റിക്കുതറലും വന്നു കഴിഞ്ഞാല് നീ പാട് മണിക്കുട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാടാനൊന്നും കയ്യില്ല എന്ന് പറയും. ഒരുപാട് പാട്ടുകൾ അറിയാം, ഹിന്ദി മലയാളവും. അവര് ഹിന്ദിയും തമിഴും എല്ലാം പാടലുണ്ട്. മലയാളവും ചെറിയൊക്കെ അങ്ങനെ മടിയൊന്നുമില്ല, പ്ലസ് ടു പഠിക്കുന്ന കുട്ടിയാണ്. ഓമിന് അധികം പാടും, ഒന്ന് രണ്ട് ചെറിയ പാട്ടുകൾ സ്കൂളിൽ നിന്ന് പാടിയിട്ടുണ്ട്. മത്സരത്തിനൊന്നും കോമ്പറ്റീഷനൊന്നും പാടിയിട്ടില്ല.
0: മക്കൾ രണ്ടുപേരും എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഏത് സ്ഥലത്താണ്?
1: കോഴിക്കോടാണ്. മൂത്ത മോൻ ആമസോണിലാണ് വർക്ക് ചെയ്യുന്നത്, വർക്ക് ഫ്രം ഹോം ആണ്. ഇടയ്ക്ക് പോകേണ്ടി വരും ബാംഗ്ലൂരും കോഴിക്കോടിലായിട്ട്. രണ്ടാമത്തെ ആള് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയിൽ കോഴിക്കോട് വർക്ക് ചെയ്യുന്നത്, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട്.
0: ചെറിയ മോൻ പഠിക്കുന്ന ഏത് സ്കൂളിലാണ്?
1: അവൻ ചിന്മയിലായിരുന്നു, ഇപ്പൊ പ്ലസ് ടു മൂത്തടുത്ത് പഠിക്കുന്നു.
0: മൂത്തടുത്ത് പഠിക്കുന്നുണ്ട്.
1: ടെൻത് വരെ ചിന്മയിൽ.
0: ഓക്കെ. നമുക്കുള്ള കഴിവുകള് മറ്റുള്ളവരുടെ മുന്നിൽ പ്രകടിപ്പിക്കുമ്പോൾ, അവര് നമ്മളെ അംഗീകരിക്കുമ്പോൾ, അപ്പൊ കിട്ടുന്ന ഒരു സന്തോഷം അത് വേറെ തന്നെയല്ലേ? വളരെ അപൂർവമായി ചില സമയത്ത് അത് അനുഭവിച്ചിട്ടുമുണ്ട്. എന്നിരുന്നാലും അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാണ്? ഓക്കെ. ഇപ്പം ഇത്രയും വർഷം ഇത്രയേറെ സംഗീതം മനസ്സിലുണ്ടായിട്ടും പൊതുസ്ഥലങ്ങളിലൊന്നും പാടാതെ ഇനിയും വൈകിട്ടില്ലല്ലോ. ഇന്നത്തെ കാലത്ത് ഇനിയും ഒരുപാട് വർഷങ്ങൾ നമുക്കുണ്ട്, എത്രയോ ദിവസങ്ങൾ നമുക്കുണ്ട്. അപ്പോഴൊക്കെ കിട്ടിയ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഇങ്ങനെ ആരാലും അറിയാതെ സംഗീതത്തെ ഒരുപാട് ഉപാസിക്കുകയും കുറെ കർണാട്ടിക് സംഗീതം തന്നെ പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടും ആരാലും ഒരു ഗായികയായി അറിയപ്പെടാത്ത ഒരാളാണ് പ്രീത. അപ്പൊ അങ്ങനെ എത്രയോ പേര് നമ്മുടെ ചുറ്റിലും ഉണ്ടാകും അല്ലെ? അങ്ങനെയുള്ളവരെയൊക്കെ നമുക്ക് ആൾക്കാർക്ക് പരിചയപ്പെടുത്താനാണ് നമ്മുടെ ഈ പ്രോഗ്രാമൊക്കെ നമ്മൾ നടത്തുന്നത്. അപ്പോ പ്രീതയെ പോലെ ഒരാളെ ഇതിൽ കിട്ടിയതിൽ വളരെയധികം സന്തോഷിക്കുന്നു.
1: എനിക്കും അതുപോലെ ഈ ഒരു പ്രോഗ്രാമിന് മാഡം എന്നെ വിളിച്ചതിൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. കാരണം എന്ന് വെച്ചാൽ ഇന്നുവരെ ഒരു പ്രോഗ്രാമിന് പോലും ഞാൻ അതുപോലെ വളരെ ചുരുക്കം പ്രോഗ്രാമിന് മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോ അത്ര പോലും എന്നെ ഒരാൾക്കും അറിയില്ല. എന്നിട്ടും എന്നെ ഈ പ്രോഗ്രാമിനേക്ക് വേണ്ടി വിളിച്ചിട്ട് ഈ ഒരു ഇങ്ങനെ ഒരു പ്രോഗ്രാം തന്നതിന് മാഡത്തിനോട് അത്രയും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നന്ദിയുണ്ട്.
2: പ്രീത രമേശ് അവതരിപ്പിച്ച ഇഷ്ടഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. പ്രിയം പ്രിയതരം സമാപിക്കുന്നു. അഭിമുഖം ജീജ ശ്രീജിത്ത്, കൂടെ മഞ്ജു മുകുന്ദൻ, സാങ്കേതിക സഹായം രതീഷ് പി കെ.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: മാറ്റൂ മാറ്റൂ ശീലം മാറ്റൂ.
5: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
4: മാറ്റൂ മാറ്റൂ ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
6: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയ ഗീതം, എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണിക്ക് ഇഷ്ടഗാനങ്ങൾ കൈവിളിക്കൂ. 9495991015 0497 2956007.
7: സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
2: ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ ആദ്യ സ്വകാര്യ ബഹിരാകാശ വിക്ഷേപണ വാഹനം വിക്രം 1 യാത്ര ചരിത്രപരമായ അധ്യായമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വേഗത്തിലും ആവശ്യാനുസരണവും വിക്ഷേപണ സേവനങ്ങൾ നൽകാൻ രൂപകൽപ്പന ചെയ്തതാണ് ഈ 4-സ്റ്റേജ് റോക്കറ്റെന്ന് അദ്ദേഹം വ്യക്തമാക്കി. മറ്റന്നാൾ തുടങ്ങുന്ന പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷി നേതാക്കളുടെ യോഗം ചേരും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ ഫിൻലാൻഡ് സന്ദർശനം പുരോഗമിക്കുന്നു. ഫിൻലാൻഡിലെ പ്രമുഖ ടെക് കമ്പനി പ്രതിനിധികളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. പാക് അധീന കശ്മീരിലെ വർദ്ധിച്ചുവരുന്ന അസ്ഥിരതയെ UN മനുഷ്യാവകാശ സംഘടന അപലപിച്ചു. മനുഷ്യക്കുരുതിയും സംഘർഷവും വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രതയും ഉത്തരവാദിത്വവും കാണിക്കണമെന്ന് UN മനുഷ്യാവകാശ ഹൈക്കമ്മീഷണർ വോൾക്കർ ടർക്ക് പാകിസ്ഥാൻ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടു. ഓപ്പറേഷൻ തൂഫാൻ ക്യാമ്പയിൻ കൊയിലാണ്ടി നിയോജക മണ്ഡലം ഉദ്ഘാടനം ഉച്ചയ്ക്ക് ചിങ്ങപുരം CKG MHSSൽ മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. ഇന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 3rd ചരമവാർഷിക ദിനം. പുതുപ്പള്ളിയിൽ സ്മൃതി ദിനാചരണം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്യും. കോട്ടയം അയർക്കുന്നം മാറ്റുപള്ളിയിൽ ഒരു കുടുംബത്തിലെ 4 വിഷമുള്ളിൽ ചെന്ന നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഒരു മരണം. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന 16-വയസ്സുകാരിയാണ് ഇന്നു രാവിലെ മരിച്ചത്. ജപ്പാനിലെ ടോക്കിയോവിൽ വനിതാ ബാഡ്മിന്റൺ സിംഗിൾസിൽ ഒളിമ്പിക് മെഡൽ ജേതാവ് ഇന്ത്യയുടെ PV സിന്ധു ഫൈനലിൽ. ലോക 4 നമ്പർ താരം ചൈനയുടെ ചെൻ യുഫിയായിരുന്നു സെമിഫൈനലിൽ സിന്ധുവിന്റെ എതിരാളി. FM പ്രധാന വാർത്തകളാണ് കേട്ടത്. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.

0: നേർവഴിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. ഇന്ന് നേർവഴിയിൽ കസേര വരിച്ചിൽ ഉപജീവനമാർഗമാക്കിയ ഷിജു ബിയുമായി റൂബി ബാബു നടത്തുന്ന അഭിമുഖം.
1: ഇരുൾ വീണ വഴികളിലും പ്രത്യാശയുടെ വെളിച്ചം സ്വയം കണ്ടെത്തി ജീവിതത്തോട് പൊരുതി ജയിക്കുന്ന കുറെ മനുഷ്യരുണ്ട് നമുക്ക് ചുറ്റും. ശാരീരികമായ പരിമിതികളെ ഒരു തടസ്സമായി കാണാതെ അധ്വാനത്തിന്റെ വിയർപ്പ് കണങ്ങൾ കൊണ്ട് സ്വന്തം ജീവിതം നെയ്തെടുക്കുന്നവർ, അങ്ങനെയുള്ള മാതൃകാ വ്യക്തികളിൽ ഒരാളാണ് ഇന്ന് നേർവഴിയിൽ നമ്മോടൊപ്പമുള്ളത്, ശ്രീ ഷിജു ബി. സ്വാഗതം സർ ഈ പരിപാടിയിലേക്ക്. കാഴ്ചയുടെ ലോകം ഇരുണ്ടതാണെങ്കിലും തന്റെ കൈവിരലുകളുടെ തുമ്പിൽ അദ്ദേഹം ഒരു പുതിയ ലോകം നെയ്തെടുക്കുകയാണ്. ചെയർ വീവിംഗ് എന്ന ആ ഒരു തൊഴിലിനെ ഒരു പാഷനായി കണ്ട് മുൻപോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തി. ഓരോ നൂലുകളിലും സ്വപ്നങ്ങളും ആത്മവിശ്വാസവും കോർത്തിണക്കി അദ്ദേഹം നമ്മുടെ ജീവിതം എന്താണെന്ന് പറയുകയാണ്. എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം.
2: ഞാൻ ജന്മന കാഴ്ച കുറവുള്ള ഒരു വ്യക്തിയായിരുന്നു. എങ്കിലും ഞാൻ സാധാരണ സ്കൂളിലാണ് പഠിച്ചത്. മണ്ണാമൂല കൺകോടിയ സ്കൂളിലായിരുന്നു എൻ്റെ ആദ്യ വിദ്യാഭ്യാസം. 1 മുതൽ 7 വരെ അവിടെയാണ് ഞാൻ പഠിച്ചത്. അതിനുശേഷം 8 മുതൽ 10 വരെ വട്ടിയൂർക്കാവ് VHSS ഹൈസ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. അപ്പോൾ 10ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് കാഴ്ച നഷ്ടപ്പെടുന്നത്. 9ൽ വച്ച് ഞാൻ കൂടെ കൂടെ ഈ ക്രിക്കറ്റ് കളിക്കാനൊക്കെ പോകുമായിരുന്നു. അപ്പോൾ ക്രിക്കറ്റ് കളിക്കാൻ പോയപ്പോൾ ഒരിക്കൽ ക്യാച്ച് പിടിച്ചപ്പോൾ എൻ്റെ കണ്ണിലേക്ക് ബോൾ വന്ന് പതിക്കുകയായിരുന്നു. അങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു തുടക്കം. അത് കഴിഞ്ഞ ഉടനെ ആശുപത്രിയിൽ കൊണ്ടുപോയി എനിക്കൊരു ഓപ്പറേഷൻ നടത്തി. അവർ പറഞ്ഞു കാഴ്ച കിട്ടാനും കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടും കൽപ്പിച്ച് ഞങ്ങളങ്ങ് ചെയ്യുകയായിരുന്നു. അന്ന് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അപ്പോൾ കൂട്ടുകാരുടെയൊക്കെ സഹായത്തോടുകൂടി ഞാൻ 10ാം ക്ലാസ്സിൽ പാസ്സായി. അതിനുശേഷം ഞാൻ 2-3 വർഷം വീട്ടിൽ തന്നെയായിരുന്നു. കാരണം പെട്ടെന്ന് കാഴ്ച പോയപ്പോഴേ എല്ലാം കണ്ടുകൊണ്ട് പെട്ടെന്ന് കാഴ്ചയില്ലാതായപ്പോൾ ജീവിതം തന്നെ ഒരു മടുപ്പായി തോന്നി. അതിനുശേഷമാണ് ഈ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ്, നാഷണൽ അസോസിയേഷൻ ഫോർ ദി ബ്ലൈൻഡ്, ഈ 4ാം ചിറ VRC എന്ന് പറഞ്ഞ സ്ഥാപനം, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെക്കുറിച്ച് എനിക്ക് അറിയുവാൻ സാധിച്ചത്. ആദ്യമായി ഞാൻ VRC ടെലിഫോൺ ഓപ്പറേറ്റർ 3 മാസം പഠിച്ചു. അതിനുശേഷം കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിൽ അവിടെയും ടെലിഫോൺ ഓപ്പറേറ്ററിംഗ് പഠിക്കാൻ വേണ്ടി വന്നു. അതിനുശേഷം നാഷണൽ അസോസിയേഷൻ ഫോർ ദി ബ്ലൈൻഡ് എന്ന സ്ഥാപനത്തിൽ വന്ന ശേഷമാണ് ഒരുപാട് കൂട്ടുകാരെ എനിക്ക് കിട്ടിയത്. അന്ന് തൊട്ടാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ കാഴ്ചയില്ലാത്തവർക്ക് പ്രത്യേകം സ്കൂളുണ്ടെന്നും പ്രത്യേക സ്ഥാപനങ്ങളുണ്ടെന്നും ഒക്കെ. പിന്നെ അതിനുശേഷം അവിടെ നിന്നായിരുന്നു ഞാൻ കസേര വരച്ചിൽ പഠിച്ചത്. ആദ്യം താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യം എല്ലാവരും പോലെ എനിക്കും പറ്റില്ല എന്നതിൽ ഞാൻ ആദ്യം എൻ്റെ കൈ കിട്ടിയപ്പോൾ തന്നെ ഞാനത് മാറ്റിവെക്കുകയാണ് ചെയ്തത്. പിന്നെ എല്ലാവരുടെ നിർബന്ധം കൊണ്ട് അവസാനം പഠിച്ചെടുക്കണം എന്നൊരു വാശി മനസ്സിൽ തോന്നി. അങ്ങനെ ഞാൻ തുടർന്ന് പഠിച്ചു. ഒരു ഏകദേശം 6 മാസത്തോളമായി അത് പഠിച്ചെടുക്കാൻ. അതിനൊത്തിരി ക്ഷമയും ഇതൊക്കെ വേണം. ഇപ്പോൾ സ്വന്തമായിട്ട് ഞാനൊരു 16 വർഷമായിട്ട് ഇപ്പോൾ ഈ ഫീൽഡിലുണ്ട്.
1: എങ്ങനെയാണ് ആ ഒരു ജോലി ചെയ്യുന്നത്? ഒരു ദിവസത്തെ അങ്ങയുടെ ഒരു ഇത് പറയാമോ?
2: ഇത് ഫീസ് വർക്കാണ്. കസേരയ്ക്ക് സീറ്റ് ഉണ്ടാവും, ബേക്ക് ഉണ്ടാവും. ചിലതിൽ 2 സൈഡും ചെയ്യാൻ കാണും. ഏകദേശം 1 സൈഡ് തീരും
1: ഒരു ദിവസം കൊണ്ട്. അപ്പൊ നമുക്ക് കിട്ടുന്ന മെറ്റീരിയൽസ് നമുക്കത് കൃത്യമായി കണക്ക് കൂട്ടി ചെയ്യാൻ പറ്റുമോ? പല തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരില്ലേ? ഇപ്പം പ്ലാസ്റ്റിക് മാത്രമല്ല മറ്റ് കസേരകളും നെയ്യാറുണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പം അതെങ്ങനെയാണ് ഓരോന്നും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്?
2: അത് ചില ഹോളുകളുടെ അടിസ്ഥാനത്തിലാണ്. ചില കസേരയുടെ ഹോളുകൾ വളരെ ചെറുതായിരിക്കും. അപ്പൊ നമുക്ക് ഈ 2M, 4M ഇങ്ങനെ 2 തരത്തിലുള്ള പ്ലാസ്റ്റിക്കുകളുണ്ട്. അപ്പൊ വലിയ ഹോളുള്ള കസേരകളാണെങ്കിൽ നമ്മൾ വലിയ വയറിട്ട് ചെയ്യും, ചെറിയ ഹോളുകളിൽ ചെറുതിട്ട് ചെയ്യും. ചിലതിൽ ചെറുതും വലുതും കൂടെ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ പല പല ഡിസൈനുണ്ട്. ചതുരം, പൂക്കുല, അങ്ങനെ പലതരം ഡിസൈനുകളൊക്കെ ഉണ്ട്. വീടുകളിലൊക്കെ സെറ്റി, ഈസി ചെയർ, കട്ടില് ഇതൊക്കെ വരിയാനൊക്കെ കിട്ടും. അപ്പൊ അതിന് പ്രത്യേകം പ്ലാസ്റ്റിക്കുകളുണ്ട്.
1: ശാരീരികപരമായ ബുദ്ധിമുട്ടുകൾ ഏറെ ഉണ്ടാവുമല്ലോ ഈ ഒരു ജോലി ചെയ്യുമ്പോൾ.
2: ആ തീർച്ചയായും.
1: അപ്പോ അതിനെ എങ്ങനെയാണ് മറികടക്കുക?
2: ആദ്യമൊന്നും നല്ല വേദന ഉണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ അതിലോട്ടൊക്കെ ഇഴുകി ചേർന്നപ്പോ ആ ഒരു വേദന അല്ലാതായി മാറി. ജീവിതത്തോട് പൊരുതി നേടാൻ ഇതാണിപ്പോൾ ഒരു ജീവിതമാർഗമായിട്ട് കൊണ്ടു നടക്കുന്നത്. പിന്നെ സർക്കാരിൽ നിന്നുള്ള പെൻഷനും അതൊക്കെ തന്നെയാണ് ജീവിതമാർഗം.
1: ഒരു കസേര നെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആ ഒരു സംതൃപ്തിയെ കുറിച്ചും കൂടെ നമുക്ക് വേണ്ടി ഒന്ന് പങ്കുവെക്കാമോ?
2: നല്ല സംതൃപ്തിയാണ്. ഒരു കസേര ചില സ്ഥലങ്ങളിൽ 1 സൈഡേ ചെയ്യാൻ കിട്ടത്തുള്ളൂ, ചില സ്ഥലങ്ങളിൽ 5-6 ചെയ്യാൻ കിട്ടും. എങ്കിലും ഞാൻ അതിൽ സന്തുഷ്ടനാണ്. കാരണം നമുക്ക് ബസ്സിൽ പാസ്സുണ്ട്, ആഹാരം കൊണ്ടുപോയി കഴിഞ്ഞാൽ കിട്ടുന്ന പൈസ മൊത്തം നമുക്ക് തന്നെ എടുക്കാം എന്നുള്ളതാണ്.
1: വീട്ടില്
2: അമ്മ, അച്ഛൻ, ചേട്ടൻ, അനിയത്തി എന്നിവരുണ്ട്. പിന്നെ ചേട്ടൻ കല്യാണം കഴിഞ്ഞു, അനിയത്തിയും കല്യാണം കഴിഞ്ഞു, രണ്ടുപേർക്കും ഓരോ കുഞ്ഞുങ്ങളുണ്ട്. എൻ്റെ കല്യാണം കഴിഞ്ഞു, വൈഫും ബ്ലൈൻഡാണ്. പേര് സെമി എന്നാണ്. ഞങ്ങൾക്ക് കുട്ടികളില്ല.
1: പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ?
2: ആ ഉണ്ട്. ഞാനും വൈഫും കൂടെ ചേർന്നാണ് ജോലിക്ക് പോകുന്നത്.
1: അപ്പൊ ഒരു സംരംഭം പോലെ തുടങ്ങാൻ വല്ല ആലോചനയും ഉണ്ടോ?
2: അങ്ങനെ ഇല്ല.
1: എന്താണ് ജീവിതത്തിൽ മുന്നോട്ടുള്ള ആഗ്രഹം?
2: നമ്മൾ മറ്റൊരാളെ മുമ്പേ കൈ നീട്ടാതെ നമുക്ക് ജീവിക്കാൻ പറ്റണം, ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. പാട്ട് പഠിക്കണമെന്നൊക്കെ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ആസ്വദിക്കാൻ മാത്രമേ ഭാഗ്യമുള്ളൂ. എനിക്ക് വലിയ ഇഷ്ടമാണ് പാട്ട് പഠിക്കാനും പാടാനും ഒക്കെ.
1: ആസ്വാദനവും വലിയൊരു കാര്യം തന്നെയാണ്. ചിലർക്കൊക്കെ ആസ്വദിക്കാൻ പറ്റാറില്ല എന്ന് പറയാറില്ലേ?
2: അതെ, മുമ്പ് ഈ ആകാശവാണി മാത്രമായിരുന്നു ഞങ്ങൾക്കൊരു ഏക ആശ്രയം എന്ന് പറയുന്നത്. ആകാശവാണി തന്നെയാണ് ഇന്നും മികച്ചത് എന്ന് തന്നെ പറയേണ്ടി വരും.
1: എല്ലാ പരിപാടികളും കേൾക്കാറുണ്ടോ?
2: ആ, ഒരുവിധം എല്ലാ പരിപാടിയും കേൾക്കാറുണ്ട്. ഹലോ പ്രിയത്തിലൊക്കെ എനിക്ക് ഫോണിൽ വിളിക്കുമ്പോൾ കിട്ടാറുണ്ട്.
1: ഏത് പരിപാടിയാ അപ്പോ ഏറ്റവും ഇഷ്ടം?
2: അങ്ങനെ എല്ലാ പരിപാടികളും നല്ല ഇഷ്ടമാണ്.
1: ഇപ്പൊ ആകാശവാണിയിൽ വന്നുവല്ലോ, ആദ്യമായിട്ടാണോ വരുന്നത്?
2: ഞാൻ ഈ ആകാശവാണി ഓഫീസിൽ വരുന്നത് ആദ്യമായിട്ടാണ്.
1: ഓരോരുത്തരും നമ്മളോട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, പണ്ടൊക്കെ റേഡിയോ എന്ന് പറയുമ്പോൾ റേഡിയോയ്ക്ക് ഉള്ളിൽ ഒരാളിരുന്ന് സംസാരിക്കുന്നത് പോലെയാണ് തോന്നിയിട്ടുണ്ടാവുന്നത്. നമ്മൾ മുതിർന്നു കഴിയുമ്പോഴാണല്ലോ ഇത് പരിപാടികൾ ഇങ്ങനെ പ്രക്ഷേപണം ചെയ്ത് വരുന്നതാണെന്നും ഈ സ്റ്റുഡിയോയ്ക്കുള്ളിൽ വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെയാണ് പരിപാടികൾ നടക്കുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പരിപാടിയുടെ ഭാഗമാകാൻ കഴിഞ്ഞപ്പോൾ ഉണ്ടാവുന്ന ഒരു അനുഭവം ഒന്ന് പറയാമോ?
2: ഞങ്ങളെ ഈ സ്വകാര്യ ചാനലിൽ ഒരു പരിപാടിക്ക് ഞങ്ങളെ ഈ നാഷണൽ അസോസിയേഷൻ ഫോർ ദി ബ്ലൈൻഡിൽ നിന്ന് ഒരു 10 പേര്, നമ്മൾ ഒക്ടോബർ 10 ലോക സൈറ്റ് ഡേ എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസമാണ്. അപ്പോൾ അന്നത്തെ ദിവസം കാഴ്ചയില്ലാത്ത കുറച്ച് ആൾക്കാരെ വിളിച്ചുകൊണ്ടുപോയി അവർ ഒരു പ്രോഗ്രാം ചെയ്തായിരുന്നു. അപ്പോൾ അന്ന് ആദ്യമായിട്ടാണ് ഒരു സ്റ്റുഡിയോയും ഇങ്ങനെ ഒരു സ്റ്റുഡിയോയിൽ വെച്ചാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുന്നതെന്നും എന്ന് മനസ്സിലാക്കുന്നത് അപ്പോഴാണ്.
1: പിന്നെ ഇപ്പോൾ ടെലിഫോൺ ഓപ്പറേഷനൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, 10-ാം ക്ലാസ്സിൽ വെച്ചാണ് താങ്കൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അതിന് മുൻപ് എന്താവണം എന്നായിരുന്നു ആഗ്രഹം?
2: അതിനു മുമ്പ് പഠിച്ച് നല്ലൊരു ജോലി നേടണം എന്ന് മാത്രമായിരുന്നു ആഗ്രഹം.
1: ഇഷ്ടപ്പെട്ട വിഷയം എന്തായിരുന്നു?
2: മലയാളം തന്നെയായിരുന്നു.
1: ഈ ജോലി സ്ഥലം മാറിയിട്ടൊന്നുമില്ല അല്ലേ ആദ്യം തൊട്ട്?
2: അല്ല, ഞങ്ങൾ ഈ ഗവൺമെന്റ് ഓഫീസുകളിൽ പോയാണ് വർക്കെടുത്ത് ചെയ്യുന്നത്. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ കൊട്ടേഷൻ ഉപയോഗിച്ച് ഈ ഗവൺമെന്റ് ഓഫീസുകളിലൊക്കെ ഇപ്പൊ ഇങ്ങനത്തെ ചെയറുകളൊക്കെ ഉള്ളൂ. അതും ഏകദേശം ഒക്കെ ഇപ്പൊ നിർത്തി വരികയാണ്.
1: അതെ അതെ അതെ. നെയ്തെടുക്കുന്ന കസേരകളുടെ

0: ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മളിടയിലുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഒരു ജീവിത മാർഗം എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. ഇതും ലോട്ടറിയും മാത്രമാണ് കാഴ്ചയില്ലാത്തവരെ സംബന്ധിച്ച് ഒരു തൊഴിലെന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ മിക്ക ഓഫീസുകളിലും ഇപ്പോൾ ഇത് നിർത്തി വരുന്ന ഒരു സാഹചര്യമാണ്. ബിൽഡിങ്ങൊക്കെ പുതുക്കി പണിതപ്പോൾ ഇവർ പഴയ ചെയറുകളൊക്കെ മാറ്റി കുഷ്യൻ ചെയർ, പ്ലാസ്റ്റിക് ചെയർ ഇങ്ങനെയൊക്കെ ആക്കി. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ നമ്മളെ അത് ഒരുപാട് ബാധിക്കുന്നുണ്ട് ഇപ്പോഴും.
1: എന്നാലും ഇത് കാലത്തിന്റെ ഒരു മാറ്റമാണല്ലോ. വേറെ എന്തെങ്കിലും പഠിച്ചെടുക്കാൻ ശ്രമിക്കാറുണ്ടോ? ഒരു പക്ഷേ എന്തെങ്കിലും സംഭവിച്ചാൽ വേറെ ഏതെങ്കിലും മേഖലയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നുണ്ട്?
0: ഞാനിപ്പോ ഈ കസേര വെച്ചിട്ടില്ലാത്തപ്പോ ഞാൻ ലോട്ടറി കച്ചവടമായിട്ടൊക്കെ പോകുന്നുണ്ട്. ഈ മേഖലയിൽ ഇപ്പൊ എല്ലാ ദിവസവും നമുക്ക് പണി ഉണ്ടാവണമെന്നില്ല. പണിയുള്ളപ്പോ പണിക്ക് പോകും, ഇല്ലാത്തപ്പോ ഈ ലോട്ടറി കച്ചവടം നമുക്കും ജീവിക്കുന്നല്ലോ.
1: അതെ.
0: പിന്നെ അതല്ലാതെ ഈ കമ്പ്യൂട്ടർ പലിശയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. അതുമായിട്ട് മുമ്പോട്ട് പോകാനൊക്കെയാണ് എന്റെ താല്പര്യം.
1: ജീവിതം നമ്മെ ഏത് രൂപത്തിൽ പരീക്ഷിച്ചാലും അതിൽ നിന്ന് പുറത്തു കടക്കാനാണ് താങ്കളുടെ ശ്രമം, അല്ലേ?
0: തീർച്ചയായും.
1: ഇപ്പോ നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ കൗതുകമുള്ളതാണ് ഈ കസേര നെയ്യുന്നത്. കസേര നെയ്യുന്നത് എങ്ങനെയാണ്, ഇതിന്റെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് എന്നൊന്ന് പറയാമോ?
0: കാഴ്ച ഉള്ള ആൾക്കാരാകുമ്പോൾ ഓരോ കസേരയ്ക്ക് ഇത്ര ഹോള് എന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പൊ ഈ കാഴ്ചയില്ലാത്തവര് നമ്മൾ ഈ ഹോള് ഇങ്ങനെ തൊട്ടു നോക്കിയൊക്കെയാണ് നമ്മൾ ഹോള് മനസ്സിലാക്കുന്നത്. കാഴ്ച ഉള്ള ആൾക്കാർക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ ഇത്ര ഹോളുണ്ടെന്ന് മനസ്സിലാക്കി അത് അനുസരിച്ച് സൈഡിലോട്ട് പാവിട്ട് അത് ക്ലിയർ ചെയ്തെടുക്കും. എങ്കിൽ മാത്രമേ അതൊരു ഡിസൈനായിട്ട് നമുക്ക് പിന്നീട് നെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ.
1: താങ്കൾ ഇപ്പൊ പറഞ്ഞു ഏത് സാഹചര്യം വന്നാലും താങ്കൾ അതിനെ മറികടക്കുമെന്ന്. പക്ഷെ ഇതൊന്നും ഇതിന്റെ ഒരു മാനസിക കരുത്തില്ലാത്ത എന്തെങ്കിലും ഒരു പ്രതിസന്ധികൾ വരുമ്പോൾ തളർന്നു പോകുന്ന ആൾക്കാരുണ്ട് നമുക്ക് ചുറ്റും. അവരോടായിട്ട് എന്താണ് പറയാനുള്ളത്?
0: കാഴ്ചയില്ലാത്തവരെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും ആവശ്യകതകളൊക്കെ ഉണ്ടാവാറുണ്ട്. സർക്കാരിന്റെ ഒരു തുച്ഛമായ പെൻഷൻ മാത്രമാണ് നമ്മുടെ ഒരു ജീവിത മാർഗം എന്ന് പറയുന്നത്. നമ്മളെപ്പോലെ ഒരുപാട് ആൾക്കാർ പുറലോകവുമായി ബന്ധപ്പെടാതെ വീട്ടിനുള്ളിൽ ഇന്നും കഴിയുന്നുണ്ട്. നമ്മൾ പോലും അറിയാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ ഒന്നും അല്ല എന്ന് വേണം പറയാൻ. മറ്റുള്ളവരെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നമ്മളെ കൊണ്ടും പറ്റും എന്ന് വിചാരിച്ച് മുന്നേറുക എന്ന് മാത്രമാണ് എനിക്കും പറയാനുള്ളത്. കാഴ്ചയില്ലാത്തവരെ കാണുമ്പോൾ സിമ്പതി കാണിക്കുന്ന ആൾക്കാരുണ്ട്, ഒട്ടും സിമ്പതി ഇല്ലാത്ത ആൾക്കാരുണ്ട്. ഒന്ന് റോഡ് ക്രോസ് ചെയ്ത് തരാൻ പറയുമ്പോൾ പോലും നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുവന്നുകൂടെ, അപ്പൊ പിന്നെ ഈ ആൾക്കാരുടെ ഇങ്ങനെ ചോദിക്കണോ എന്ന്. പിന്നെ ഒരിക്കൽ ഇതേപോലെ റോഡ് ക്രോസ് ചെയ്ത് തരാൻ പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു എന്റെ കയ്യിൽ പൈസയൊന്നുമില്ല, നിങ്ങൾക്ക് പിച്ച തന്നാണ് നാണമില്ലേ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാർ ഞാൻ പിച്ച ചോദിച്ചതല്ല, എനിക്ക് ഒന്ന് ക്രോസ് ചെയ്ത് വിട്ടു തന്നാൽ മതി എന്ന് പറഞ്ഞു. ഓ അതാണല്ലേ കാര്യം. അയാൾക്ക് പിന്നെ കാര്യം മനസ്സിലായപ്പോൾ എന്നോട് ഒരു മൂന്നാല് സോറിയൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്.
1: കുടുംബത്തിന്റെ ഒരു സപ്പോർട്ട് ഇതിന് വളരെ പ്രധാനമാണ്. അത് എത്രത്തോളം ഉണ്ട്?
0: എന്റെ വൈഫിന്റെ പേര് സിമി എന്നാണ്. നാഷണൽ അസോസിയേഷൻ ഫോർ ദി ബ്ലൈൻഡിൽ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരുന്ന സമയത്തായിരുന്നു സിമി അവിടെ ട്രെയിനിങ്ങിനായിട്ട് വന്നത്. അവിടെ വെച്ചുള്ള സൗഹൃദമാണ് നമ്മെ തമ്മിൽ ഒന്നിപ്പിച്ചത്. ആദ്യമൊക്കെ വീട്ടുകാരെതിരായിരുന്നു, പിന്നീട് അവർ നല്ല സപ്പോർട്ടായിരുന്നു. ആദ്യമൊക്കെ അവർ പറഞ്ഞു രണ്ടുപേരും കാഴ്ചയില്ലാതെ വന്നാൽ നിങ്ങൾ എങ്ങനെ ജീവിക്കും എന്നൊക്കെ ചോദിച്ചു. അപ്പം നമ്മൾ നമ്മളെ രീതിയിൽ ജീവിച്ചോളാം എന്ന് പറഞ്ഞ് ആദ്യമൊന്നും സമ്മതിച്ചില്ല. മറ്റുള്ള ബന്ധുക്കളുടെ പ്രേരണ മൂലം ഒടുവിൽ അച്ഛനും അമ്മയും സമ്മതിക്കുകയായിരുന്നു. ഇപ്പോൾ രണ്ടുപേരും നല്ല സപ്പോർട്ട് തന്നെയാണ്.
1: അങ്ങനെ പ്രണയം ജയിച്ചു അല്ലേ?
0: തീർച്ചയായും.
1: പ്രണയമാണ് എല്ലാത്തിനും മുകളിൽ എന്ന് സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ചു കൊടുത്തു അല്ലേ?
0: തീർച്ചയായും.
1: റേഡിയോ
0: കേൾക്കാറുണ്ട്, റേഡിയോ കേട്ട് തന്നെയാണ് അവള് പാചകമൊക്കെ ചെയ്യുന്നതൊക്കെ.
1: അവ എന്തായാലും ഷിജുവും സിമിയും നമ്മുടെ നേർവഴിയുടെ ഇന്നത്തെ അധ്യായത്തിന്റെ ഭാഗമായ രണ്ടുപേർക്കും നമ്മുടെ ആശംസകൾ. ജീവിതം ഒരു യാത്രയാണ്. ആ ഒരു യാത്രയിൽ എന്ത് തന്നെ വന്നാലും, ഏത് പ്രതിസന്ധികൾ വന്നാലും മുൻപോട്ട് പോകുമെന്ന ഉറച്ച തീരുമാനത്തോടെ പോകുന്ന ഇരുവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്.
0: എനിക്ക് നേർവഴി എന്ന ഈ പ്രോഗ്രാമിൽ ഒരവസരം തന്ന ആകാശവാണിയോടും അതിന്റെ സഹപ്രവർത്തകരോടും പ്രത്യേകം നന്ദി ഞാനും രേഖപ്പെടുത്തുന്നു.
2: കസേര വരിച്ചിൽ ഉപജീവനമാർഗമാക്കിയ ഷിജു ബിയുമായി റൂബി ബാബു നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ ബിറ്റി.
3: നേർവഴി.

ഈ നിലയത്തിൽ ഇന്ന് വൈകിട്ട് 6:50 കിസാൻ വാണി. മലപ്പട്ടം തലോക്കോട് കെ നാരായണൻ, എം സുധാകരൻ, പി നാരായണൻ, കെ നാരായണൻ എന്നിവരുടെ കാർഷികാനുഭവങ്ങൾ അവസാന ഭാഗം. തുടർന്ന് ചെറുപുഴ അച്ചൻകല്ലിലെ ഷിജി രാജീവിന്റെ കാർഷികാനുഭവങ്ങൾ. 7:20 കമ്പോള വില നിലവാരം, 7:35 യുവവാണി. ഫ്ലോറിഡയിലെ ഫ്ലയേഴ്സ് ഫ്ലിറ്റ് അക്കാദമിയിൽ നിന്നും കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് കരസ്ഥമാക്കിയ മുഹമ്മദ് നിഹാലുമായുള്ള അഭിമുഖം 2. എട്ടുമണിക്ക് വളപ്പൊട്ടുകൾ മലയാള സിനിമയിൽ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ ഗാനങ്ങൾ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 കായിക ലോകം, 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ, 10:00 ദേശീയ സംഗീത പരിപാടിയിൽ ദിയോ ബത്മിശയുടെ സിതാർ കച്ചേരി.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് വി കെ സുരേഷ്. ഇന്ത്യയുടെ ആദ്യ സ്വകാര്യ ബഹിരാകാശ വിക്ഷേപണ വാഹനം വിക്രം വണ്ണിൻ്റെ യാത്ര ചരിത്രപരമായ അധ്യായമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വേഗത്തിലും ആവശ്യാനുസരണവും വിക്ഷേപണ സേവനങ്ങൾ നൽകാൻ രൂപകൽപ്പന ചെയ്തതാണ് ഈ ഫോർ സ്റ്റേജ് റോക്കറ്റെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ യുവജനങ്ങളുടെ കഴിവും നിശ്ചയദാർഢ്യവും സംരംഭകത്വ മനോഭാവവും ദൗത്യം പ്രതിഫലിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. അതേസമയം ഇന്ത്യയുടെ ബഹിരാകാശ മേഖലയിലെ പരിഷ്കാരങ്ങൾ എങ്ങനെയാണ് നൂതന ആശയങ്ങൾക്കും സംരംഭങ്ങൾക്കും പുതിയ അവസരങ്ങൾ തുറന്നു നൽകുന്നതെന്ന് ഇത് വ്യക്തമാക്കുന്നുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ഹൈദരാബാദ് ആസ്ഥാനമായ സ്കൈറൂട്ട് എയറോസ്പേസ് നിർമ്മിച്ച സ്വകാര്യ നിർമ്മിത റോക്കറ്റ് വിക്രം 1 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് രാവിലെ 11:30 വിക്ഷേപിക്കുന്നത്. രാജ്യത്തെയും വിദേശത്തെയും കമ്പനികൾ നിർമ്മിച്ച ഉപഗ്രഹങ്ങൾ 15.46 മിനിറ്റിൽ 450 കിലോമീറ്റർ ഉയരത്തിൽ ഭ്രമണപഥത്തിൽ എത്തിക്കും. ഡൽഹി ജന്തർ മന്ദറിൽ നിരാഹാര സമരം നയിക്കുന്ന സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ഡൽഹി പോലീസ് ആശുപത്രിയിലേക്ക് മാറ്റി. വിദഗ്ധ വൈദ്യോപദേശവും ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവും പ്രകാരമാണ് അദ്ദേഹത്തെ മാറ്റിയതെന്ന് ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ സച്ചിൻ ശർമ്മ അറിയിച്ചു. പാക് അധീന കശ്മീരിലെ വർദ്ധിച്ചുവരുന്ന അസ്ഥിരതയെ യു എൻ മനുഷ്യാവകാശ സംഘടന അപലപിച്ചു. മനുഷ്യക്കുരുതിയും സംഘർഷവും വർദ്ധിച്ചുവരുന്ന നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രതയും ഉത്തരവാദിത്തവും കാണിക്കണമെന്ന് യു എൻ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണർ വോൾക്കർ ടർക്ക് പാകിസ്ഥാൻ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടു. ഗാസയിൽ ശവസംസ്കാര ചടങ്ങിനിടെ ഇസ്രായേലിൻ്റെ വ്യോമാക്രമണത്തിൽ 7 പേർ കൊല്ലപ്പെട്ടു, 22 പേർക്ക് പരിക്കേറ്റു. നുസേറത്ത് അഭയാർത്ഥി ക്യാമ്പിലെ ഔദ ആശുപത്രി മരണം സ്ഥിരീകരിച്ചു. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷി നേതാക്കളുടെ യോഗം ചേരും. മറ്റന്നാളാണ് പാർലമെന്റ് സമ്മേളനത്തിന് തുടക്കമാകുന്നത്. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. ഇരുസഭകളുടെയും പ്രവർത്തനം സുഗമമാക്കുന്നതിനാണ് സർവകക്ഷി യോഗം ചേരുന്നത്. കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ത്രിദിന ആയുർവേദ സെമിനാർ സൗശ്രുതം 2026 ന്യൂഡൽഹിയിൽ ഇന്ന് സമാപിക്കും. തായ്ലൻഡ്, ഇസ്രായേൽ, ഓസ്ട്രിയ, യു കെ, ശ്രീലങ്ക, ഇന്തോനേഷ്യ, നേപ്പാൾ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ അക്കാദമിക് പ്രമുഖർ സെമിനാറിൽ പങ്കെടുത്തു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിൻ്റെ ഫിൻലാൻഡ് സന്ദർശനം പുരോഗമിക്കുന്നു. ഫിൻലാൻഡിലെ പ്രമുഖ ടെക് കമ്പനി പ്രതിനിധികളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ ടെലികമ്മ്യൂണിക്കേഷൻ മുന്നേറ്റത്തിൽ വലിയ പങ്കുവഹിച്ച നോക്കിയ കോർപ്പറേഷനുമായി നടത്തിയ ചർച്ചയിൽ 5G, 6G ഡിജിറ്റൽ രംഗത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക, ഉൽപ്പാദന ഗവേഷണ രംഗം മെച്ചപ്പെടുത്തുക തുടങ്ങിയവ പ്രധാന ചർച്ചാ വിഷയങ്ങളായി. എലിവേറ്റർ എസ്കലേറ്റർ രംഗത്തെ പ്രമുഖരായ കോനെ കോർപ്പറേഷനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഈ രംഗത്ത് ഇന്ത്യയിലെ ഭാവി സാധ്യത പീയൂഷ് ഗോയൽ ചർച്ച ചെയ്തു. ഇലക്ട്രോണിക് വാഹനങ്ങളുടെ ചാർജിംഗ് സ്റ്റേഷനുകൾ രാജ്യത്ത് വിപുലീകരിക്കുന്നതിനെക്കുറിച്ച് കെംപി ഗ്രൂപ്പ് പ്രതിനിധികളുമായി പീയൂഷ് ഗോയൽ ചർച്ച നടത്തി. പനാമ വിദേശകാര്യമന്ത്രി ജാവിയർ എഡ്വാർഡോ മാർട്ടിനസ് അച്ച വാസ്ക്വസ് 5 ദിവസത്തെ സന്ദർശനത്തിന് നാളെ ഇന്ത്യയിലെത്തും. മറ്റന്നാൾ ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലുമായും വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രി അനുസൂചിത് ജാതി അഭ്യുദയ യോജനയിലൂടെ രാജ്യത്ത് 16,000-ൽ അധികം ഗ്രാമങ്ങളെ ആദർശ ഗ്രാമങ്ങളായി പ്രഖ്യാപിച്ചതായി സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയം അറിയിച്ചു. 47,00,000-ൽ അധികം പൗരന്മാർ ഇതിൻ്റെ ഗുണഭോക്താക്കളായെന്നും 46,000-ൽ അധികം വികസന പ്രവർത്തനങ്ങൾ ഇതിനകം രാജ്യത്ത് പൂർത്തീകരിച്ചുവെന്നും 24,000 ഗ്രാമവികസന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ എസ്റ്റോണിയൻ വിദേശകാര്യമന്ത്രി മാർഗ്നസ് സഹസ്കനയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ എസ്റ്റോണിയ പരസ്പര സഹകരണത്തോടെ വ്യാപാര നിക്ഷേപ, സൈബർ സെക്യൂരിറ്റി, ഡിജിറ്റൽ രംഗത്തെ വികസന പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. കോട്ടയം കടുത്തുരുത്തി ടൗൺ ബൈപ്പാസ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നാടിന് സമർപ്പിക്കും. 35 കോടി രൂപ ചെലവിൽ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച ബൈപ്പാസ് തുറക്കുന്നതോടെ എറണാകുളം കോട്ടയം സംസ്ഥാന പാതയിലെ യാത്രാക്ലേശത്തിന് വലിയ ആശ്വാസമാകും. ഫ്ലൈഓവർ, 2 പാലങ്ങൾ, അടിപ്പാത എന്നിവ ഉൾപ്പെടെ പൂർണ്ണമായും BM&BC നിലവാരത്തിലാണ് നിർമ്മിച്ചത്. ലഹരിക്കെതിരെ സംസ്ഥാന ഗവൺമെന്റ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ വിവിധയിടങ്ങളിൽ ഇന്ന് ബോധവൽക്കരണ പരിപാടികൾ മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. അല്പസമയത്തിനകം പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ സിറ്റി പോലീസ് സംഘടിപ്പിക്കുന്ന വാക്കത്തോൺ മന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഓപ്പറേഷൻ തൂഫാൻ സംഗീതശില്പം, ഫ്ളാഷ് മോബ്, സിഗ്നേച്ചർ വാൾ തുടങ്ങിയ പരിപാടികളിലും മന്ത്രി പങ്കെടുക്കും.
തുടർന്ന് ജവഹർ സ്റ്റേഡിയത്തിൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് ജീവിതമാണ് ലഹരി എന്ന സന്ദേശമുയർത്തി കോർപ്പറേഷൻ നടത്തുന്ന ഓപ്പറേഷൻ തൂഫാൻ ഐക്യദാർഢ്യ സംഗമവും മന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഇരിക്കൂർ നിയോജകമണ്ഡലത്തിലെ ശ്രീകണ്ഠപുരത്ത് സംഘടിപ്പിക്കുന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിനും മന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഓപ്പറേഷൻ തൂഫാൻ ക്യാമ്പയിൻ കൊയിലാണ്ടി നിയോജകമണ്ഡലം ഉദ്ഘാടനം ഉച്ചയ്ക്ക് ചിങ്ങപുരം CKG MHSSൽ മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. ഷാഫി പറമ്പിൽ MP, K പ്രവീൺകുമാർ MLA എന്നിവർ പങ്കെടുക്കും. ഗവൺമെന്റിന്റെ നയപരമായ കാര്യത്തിൽ KSU അഭിപ്രായം പറയുന്നതിൽ തെറ്റില്ലെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. എന്നാൽ ഇക്കാര്യത്തിൽ അഭിപ്രായം പ്രകടിപ്പിക്കുന്നതിന് ചില രീതികളുണ്ടെന്നും അദ്ദേഹം കണ്ണൂരിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 3ാം ചരമവാർഷിക ദിനത്തിൽ പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടി സ്മൃതി മണ്ഡപത്തിൽ കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടത്തി. ചടങ്ങിൽ മന്ത്രിമാരും MPമാരും അടക്കം പ്രമുഖ നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു. സംസ്ഥാനത്തെ കോൺഗ്രസ് ഓഫീസുകളിൽ പ്രത്യേക അനുസ്മരണ പരിപാടികൾ ഇന്ന് സംഘടിപ്പിച്ചിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 3ാം ചരമവാർഷികത്തിൻ്റെ ഭാഗമായി കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാവിലെ DCC ഓഫീസിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിക്കും. മന്ത്രിയും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവുമായ രമേശ് ചെന്നിത്തല അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് അറിയിച്ചു. ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളും ജനപ്രതിനിധികളും പോഷക സംഘടനാ ഭാരവാഹികളും പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുക്കും. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സ്മരണാർത്ഥം സ്കൂളുകൾക്കും ലൈബ്രറികൾക്കും കോൺഗ്രസ് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ പുസ്തകം വിതരണം ചെയ്തു. 3ാം ചരമവാർഷിക ദിനാചരണത്തിന്റെ മുന്നോടിയാണ് പുസ്തക വിതരണം. ബ്ലോക്ക്തല പരിപാടി കോഴിക്കോട്ട് KM അഭിജിത്ത് MLA ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര MSME മന്ത്രാലയത്തിൻ്റെ റാംപ് പദ്ധതിയുടെ ഭാഗമായ 2 ദിവസത്തെ സെക്ടർ സ്പെസിഫിക് പരിശീലന പരിപാടിക്ക് കോഴിക്കോട്ട് തുടക്കമായി. സ്വയംഭരണ സ്ഥാപനമായ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റും ജില്ലാ വ്യവസായ കേന്ദ്രവും ചേർന്ന് സംഘടിപ്പിച്ച പരിപാടി ഫൈസൽ ബാബു MLA ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ K സജിത്കുമാർ അധ്യക്ഷനായിരുന്നു. സംസ്ഥാനത്തെ ഓണം വാരാഘോഷം വിദേശ വിനോദസഞ്ചാരികളുടെ കൂടി പങ്കാളിത്തത്തോടെ കൂടുതൽ വിപുലവും ആകർഷകവുമാക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് അറിയിച്ചു. തിരുവനന്തപുരം തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ ഓണം വാരാഘോഷവുമായി ബന്ധപ്പെട്ട് ചേർന്ന വിവിധ കമ്മിറ്റികളുടെ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിദേശ സഞ്ചാരികളെ ആകർഷിക്കുന്നതിന് പരിപാടികളുടെ വിവരങ്ങളടങ്ങിയ ബ്രോഷറുകൾ മുൻകൂട്ടി ഹോട്ടലുകൾ വഴി വിതരണം ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. അയൽ സംസ്ഥാനങ്ങളിലേക്ക് കൂടി ഓണം വാരാഘോഷത്തിൻ്റെ പ്രാധാന്യമെത്തിക്കുന്നതിന് പ്രചാരണം നടത്തും. കനകക്കുന്നിലെ ഫുഡ് ഫെസ്റ്റിവൽ നഗരി കൂടുതൽ ആകർഷകമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. August 24 മുതൽ 30 വരെയാണ് ഇത്തവണത്തെ ഓണം വാരാഘോഷം. തൊഴിലുറപ്പ് അവകാശത്തെ നിയമമാക്കിയതിലൂടെയാണ് ഗ്രാമീണ മേഖലകളിൽ വികസനം സാധ്യമായതെന്ന് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു അബ്രഹാം അഭിപ്രായപ്പെട്ടു. VBG റാംജി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ പരിശീലന പരിപാടി ഉദ്ഘാടനം

0: മാത്രം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ലൂസേഴ്സ് ഫൈനലിൽ നാളെ ഫ്രാൻസ് ഇംഗ്ലണ്ടിനെ നേരിടും. മിയാമി സ്റ്റേഡിയത്തിൽ പുലർച്ചെ 2:30 മത്സരം. ഞായറാഴ്ച രാത്രി 12:30 അർജന്റീനയും സ്പെയിനും തമ്മിലെ കലാശപ്പോരാട്ടം. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3 മത്സരം നാളെ. ലോർഡ്സിൽ ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 3:30 മത്സരം. 2 മത്സരം 4 വിക്കറ്റിന് ജയിച്ച് ഇംഗ്ലണ്ട് പരമ്പര 1-1 സമനിലയിലാക്കിയിരുന്നു. ഈ മത്സരത്തോടെ മുൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ വിരമിച്ചേക്കുമെന്ന റിപ്പോർട്ട് BCCI തള്ളി. ജപ്പാനിലെ ടോക്കിയോവിൽ വനിതാ ബാഡ്മിന്റൺ സിംഗിൾസിൽ ഒളിമ്പിക് മെഡൽ ജേതാവ് ഇന്ത്യയുടെ PV സിന്ധു ഫൈനലിലെത്തി. ലോക 4 നമ്പർ താരം ചൈനയുടെ ചെൻ യുഫെയിയായിരുന്നു സെമിഫൈനലിൽ സിന്ധുവിൻ്റെ എതിരാളി. ഹോക്കിയുടെ വികസനം ലക്ഷ്യമിട്ട് ഹോക്കി ഇന്ത്യയുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപക പരിശീലന ശില്പശാലയ്ക്ക് തുടക്കമായി. രാജ്യത്തുടനീളം ഹോക്കി പരിശീലകരുടെയും സാങ്കേതിക ഉദ്യോഗസ്ഥരുടെയും അറിവും നൈപുണ്യവും വർദ്ധിപ്പിക്കുകയും പരിശീലനത്തിന് കൃത്യമായ ഘടന രൂപീകരിക്കുകയുമാണ് ലക്ഷ്യം. ഗുരുസേവയിൽ അരനൂറ്റാണ്ട് തികയുന്ന ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾക്ക് ആദരവ് അർപ്പിക്കുന്ന പരിപാടി ഇന്ന് നടത്തും. അനുമോദന ചടങ്ങ് മന്ത്രി ബിന്ദുകൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. സച്ചിദാനന്ദ സ്വാമികൾ വർക്കല ശിവഗിരി മഠത്തിൽ ചേർന്നിട്ട് ഇന്ന് 50 വർഷം പൂർത്തിയാവുകയാണ്. കോട്ടയം അയർക്കുന്നം മാറ്റുപള്ളിയിൽ ഒരു കുടുംബത്തിലെ 4 പേരെ വിഷം ഉള്ളിൽ ചെന്ന നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഒരാൾ മരിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന 16-വയസ്സുകാരിയാണ് ഇന്ന് രാവിലെ മരിച്ചത്. മാനന്തവാടിയിൽ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ ഓട്ടോയിൽ കടത്തിക്കൊണ്ടുപോയി ലൈംഗികാതിക്രമത്തിനിരയാക്കിയ കേസിൽ 2 യുവാക്കൾ അറസ്റ്റിലായി. പേരിയ 34-ാം മൈൽ സ്വദേശി എൻ അഫ്സൽ, പേരിയ 35-ാം മൈലിലെ ശ്രീജിൻ പി ജെയിംസ് എന്നിവരെയാണ് മാനന്തവാടി പോലീസ് പിടികൂടിയത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കണ്ണൂർ. സമയം 10 മണി കഴിഞ്ഞ് 25:10. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ജഗമേ തന്തിരം. ഈ ചിത്രത്തിൽ അനിരുദ്ധ്, രവിചന്ദിർ, സന്തോഷ് നാരായൺ എന്നിവർ ചേർന്ന് പാടിയത്.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
2: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
2: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
2: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
1: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
3: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
4: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
5: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
6: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
7: തമിഴ് ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്ത ഗാനം പാടിയത് ജഗദീഷ്, ചിത്രം ഐശ്വര്യ മുരുകൻ.

0: ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
1: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYD BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: തമിഴ് ചലച്ചിത്രഗാനങ്ങൾ തുടരുമ്പോൾ അടുത്ത ഗാനം ഗൂർഖ. ഈ ചിത്രത്തിലേത് ഗായകർ റിത്ത ആന്റണി ദാസൻ.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: ഹലോ പ്രിയ ഗീതം.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
4: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
5: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണ്.
4: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
5: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
4: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
5: ഏറ്റവും പുതിയ റിലീസുകൾ,
4: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
5: നമുക്ക് ആസ്വദിക്കാം
4: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
5: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
6: തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ തുടരുമ്പോൾ അടുത്ത ഗാനം ഹരിചരൺ പാടിയത്, ചിത്രം ജാംഗോ.

0: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
1: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
3: അടുത്ത ഗാനം ഫിർ. ഈ ചിത്രത്തിൽ അശ്വത് സി അഭയ്, ജോധ്പൂർക്കാർ എന്നിവർ പാടിയത്.

എതിർക്കും തുനിന്തവൻ ഈ ചിത്രത്തിൽ ഡി ഇമ്മാൻ, ജി വി പ്രകാശ്, അനിരുദ്ധ് എന്നിവർ ചേർന്ന് പാടിയ ഗാനമാണ് കേട്ടത്. തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.

ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ ആദ്യ സ്വകാര്യ ബഹിരാകാശ വിക്ഷേപണ വാഹനമായ വിക്രം 1 ദൌത്യം രാജ്യത്തെ യുവജനങ്ങളുടെ കഴിവും നിശ്ചയദാർഢ്യവും സംരംഭകത്വ മനോഭാവവും പ്രതിഫലിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നൂതന ആശയങ്ങൾക്കും സംരംഭങ്ങൾക്കും പുതിയ അവസരങ്ങൾ തുറന്നു നൽകുക എങ്ങനെയെന്ന് ദൌത്യം വ്യക്തമാക്കുന്നുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. ഡൽഹി ജന്തർ മന്ദറിൽ നിരാഹാര സമരം നയിക്കുന്ന സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുകിനെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ഡൽഹി പോലീസ് ആശുപത്രിയിലേക്ക് മാറ്റി. വിദഗ്ധ വൈദ്യോപദേശവും ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവും പ്രകാരമാണ് അദ്ദേഹത്തെ മാറ്റിയതെന്ന് ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ സച്ചിൻ ശർമ്മ അറിയിച്ചു. ഗവൺമെന്റിന്റെ നയപരമായ കാര്യത്തിൽ KSU അഭിപ്രായം പറയുന്നതിൽ തെറ്റില്ലെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. എന്നാൽ ഇക്കാര്യത്തിൽ അഭിപ്രായം പ്രകടിപ്പിക്കുന്നതിന് ചില രീതികളുണ്ടെന്നും അദ്ദേഹം കണ്ണൂരിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 3rd ചരമവാർഷിക ദിനത്തിൽ പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടി സ്മൃതി മണ്ഡപത്തിൽ കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടത്തി. ചടങ്ങിൽ മന്ത്രിമാരും MPമാരുമടക്കം പ്രമുഖ നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു. ഗുരുസേവയിൽ അരനൂറ്റാണ്ട് തികയുന്ന ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾക്ക് ആദരവർപ്പിക്കുന്ന പരിപാടി ഇന്ന് വർക്കലയിൽ. ചടങ്ങ് മന്ത്രി ബിന്ദുകൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. ഹോക്കിയുടെ വികസനം ലക്ഷ്യമിട്ട് ഹോക്കി ഇന്ത്യയുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപക പരിശീലന ശില്പശാലകൾക്ക് തുടക്കമായി. പരിശീലകരുടെയും സാങ്കേതിക ഉദ്യോഗസ്ഥരുടെയും അറിവും നൈപുണ്യവും വർദ്ധിപ്പിക്കുകയും പരിശീലനത്തിന് കൃത്യമായ ഘടന രൂപീകരിക്കുകയുമാണ് ലക്ഷ്യം. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയോടെ മുൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ വിരമിച്ചേക്കുമെന്ന റിപ്പോർട്ട് BCCI തള്ളി. നാളെയാണ് ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ഫൈനൽ മത്സരം. FM പ്രധാന വാർത്തകളാണ് കേട്ടത്.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ആൽബം ഗാനങ്ങൾ കേൾക്കാം. ആദ്യം, ഒന്നല്ല നൂറല്ല പൊന്നമ്പലം, നിനക്കായിരമായിരം പൊന്നമ്പലം എന്ന ഗാനം അയ്യപ്പ ഗാനങ്ങൾ എന്ന ആൽബത്തിലെ ഗാനമാണ്. യേശുദാസ് പാടിയത്. രചന ഹരി കൂടപ്പനക്കുന്ന്, സംഗീതം വിദ്യാധരൻ.

ചിത്രവർണ്ണ പൂക്കളത്തിൽ രണ്ടു തുമ്പികൾ. ചൈത്രമാസ പൂങ്കാവിൻ കുഞ്ഞു തുമ്പികൾ. ആൽബം ദേശാടനപക്ഷി. ഗായിക ചിത്ര. രചന ഒയിൻവി കുറുപ്പ്. സംഗീതം സണ്ണി സ്റ്റീഫൻ.

അരുവിയലകൾ പുടവഞ്ഞുറിയും അരിയ പുലരിയിൽ. ആൽബം വസന്തഗീതങ്ങൾ, യേശുദാസ് പാടിയത്. രചന ബിജു തിരുമല, സംഗീതം രവീന്ദ്രൻ.

അറിഞ്ഞിരുന്നില്ല ഞാൻ ഇനി എൻ്റെ വീണയിൽ നീയൊരു രാഗമായി ഉണരുമെന്ന്. ആൽബം സ്വന്തം, ഗായിക സുജാത, രചന ഈസ്റ്റ് കോസ്റ്റ് വിജയൻ, സംഗീതം എം ജയചന്ദ്രൻ.

ഗാനമേ ഓരോ മനസ്സിലും തൂവും തേൻകണം. ആൽബം എൻ്റെ വാനമ്പാടി. ഗാനരചന സംഗീതം ആലപ്പി രംഗനാഥ്.

ഗുരുവായൂരപ്പൻ തന്ന നിധി, മകനായി മാറിൽ വന്ന വിധി. ഗായിക ചിത്ര, രചന യൂസഫലി കേച്ചേരി, സംഗീതം വിദ്യാധരൻ. ആൽബം രാഗതരംഗിണി.

ഭാവം സുസ്മിതഭാവം, രാഗം മോഹനരാഗം, ആൽബം മധുരഗീതങ്ങൾ, ഗാനരചന ഭരണിക്കാവ് ശിവകുമാർ, സംഗീതം ബൈപ്പിൻ സുരേന്ദ്രൻ.

പ്രേമസാഗരത്തിൽ തുഴഞ്ഞു വന്നൊരു രാഗവിപഞ്ചികയാം കാമിനിയെ കണ്ടു. ആൽബം സ്നേഹം എനിക്കു സ്നേഹം. ഗായകൻ എം ജി ശ്രീകുമാർ. രചന സംഗീതം സനൽകുമാർ.

മൺവീണയിൽ മഴ ശ്രുതിയുണർത്തി, മറവികളെന്തിനോ ഹരിതമായി. ഗായിക ചിത്ര, രചന റഫീഖ് അഹമ്മദ്, സംഗീതം എം ജയചന്ദ്രൻ.

ഒന്നിനെ ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ. ഗായകൻ ജയചന്ദ്രൻ. രചന ഒ എൻ വി കുറുപ്പ്. സംഗീതം ദേവരാജൻ.

മണിവാതിൽ പാതിചാരി പോരുന്നു വാർത്തിങ്കൾ. ആൽബം നിലാവിൻ്റെ കയ്യൊപ്പ്. പാടിയത് ജയചന്ദ്രൻ, സുജാത എന്നിവർ. രചന എസ് രമേശൻ നായർ. സംഗീതം മനു രമേശൻ.

കണ്ടു നിൻ മുഖശ്രീ. ആൽബം നിലാമഴയിൽ. പാടിയത് വേണുഗോപാൽ. രചന മുഹമ്മദ് റഫീഖ്. സംഗീതം ജോജി തോമസ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
2: ഹലോ പ്രിയ ഗീതം.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
5: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
6: PM ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗയി ഹൈ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.

0: വികസനം. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ

0: Sindhu will next face Japan's Akane Yamaguchi in tomorrow's final as she bids for the Japan Open title. In FIFA World Cup, European rivals France and England will lock horns in the third place playoff match at the Miami Stadium tonight. The match is scheduled to begin at 2:30 a.m. Indian Standard Time. France's World Cup campaign came to an end after a semi-final defeat against Spain. And that is the end of this news bulletin.
1: ആകാശവാണി കണ്ണൂർ.
2: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
4: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
1: സേവന വാർത്തകൾ. കണ്ണൂർ ചെണ്ടയാട് പി എം ശ്രീ ജവഹർ നവോദയ വിദ്യാലയം 2027-28 വർഷത്തേക്ക് 6-ാം ക്ലാസ് പ്രവേശനത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചു. കണ്ണൂർ ജില്ലയിലെ വിദ്യാലയങ്ങളിൽ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി ഈ മാസം 31-ാണ്. പ്രവേശന പരീക്ഷ നവംബർ 28 നടക്കും. cbse.itms.nic.in/nbs എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായും സ്കൂൾ ഓഫീസിൽ നേരിട്ടും അപേക്ഷ സമർപ്പിക്കാം. തിരുവനന്തപുരം കോഴിക്കോട് പാലക്കാട് ജില്ലകളിലെ കെൽട്രോൺ പഠന കേന്ദ്രത്തിൽ അഡ്വാൻസ്ഡ് ജേർണലിസം ആൻഡ് മീഡിയ സ്ട്രാറ്റജിയിൽ ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ, പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് ഡിപ്ലോമ എന്നിവയിൽ 20-നും 23-നും രാവിലെ 10 മണി മുതൽ 3 മണി വരെ സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നു. ഫോൺ നമ്പർ 9544-95-81-82. സീഡിറ്റ് തിരുവനന്തപുരത്ത് നടത്തുന്ന ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ മീഡിയ പ്രൊഡക്ഷൻ, ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ വീഡിയോഗ്രഫി, ഡിപ്ലോമ ഇൻ വീഡിയോ എഡിറ്റിംഗ് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഡിജിറ്റൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി ഈ മാസം 25. ഫോൺ നമ്പർ 8547720167. സേവന വാർത്തകളാണ് കേട്ടത്.

ശ്രോതാക്കളെ, ഹരിതവേദിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ ഹരിതവേദി, ആകാശവാണി കണ്ണൂർ 4 എന്ന വിലാസത്തിൽ അയയ്ക്കുക. പ്രക്ഷേപണ യോഗ്യമായവ ഹരിതവേദിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഇന്ന് 12:40 ആരോഗ്യ ദീപ്തിയിൽ കർക്കിടകകാല ആരോഗ്യ സംരക്ഷണം ആയുർവേദത്തിലൂടെ, ഈ വിഷയത്തിൽ കാസർഗോഡ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഞ്ജു പി രാമചന്ദ്രനുമായുള്ള അഭിമുഖത്തിന്റെ 2-ാം ഭാഗം കേൾക്കാം. ഒരു മണിക്ക് ഓർമ്മയിലൊരു ഗാനം, ഓർമ്മകളെ തഴുകിയുണർത്തുന്ന ഹൃദയരാഗങ്ങൾ. ഓർമ്മയിലൊരു ഗാനത്തിന്റെ ശബ്ദലേഖനം ഇന്ന് 1 മണി മുതൽ 1:40 വരെ. വിളിക്കാം 0497295600 എന്ന നമ്പറിൽ. ഇന്ന് 2:30 നാട്ടുവഴിയിൽ ഇണങ്ങൾ, വൈകിട്ട് 4:45 കാൽപ്പന്തോളം ഫിഫ

ലോകകപ്പ് പ്രതിദിന അവലോകനം. രാത്രി 7:35 യുവവാണിയിൽ ഫ്ലോറിഡയിലെ ഫ്ലയേഴ്സ് ഫ്ലൈറ്റ് അക്കാദമിയിൽ നിന്നും കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് കരസ്ഥമാക്കിയ സി മുഹമ്മദ് നിഹാലുമായുള്ള അഭിമുഖം രണ്ടാം ഭാഗം ഇന്ന് രാത്രി 7:35 യുവവാണിയിൽ

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ കൊങ്കണി ഗാനങ്ങൾ കേൾക്കാം. ആദ്യം പ്രമീള കുന്താപൂർ പാടിയ ഗാനം.

കൊങ്കണി ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഇന്നൊരു മണിക്ക് ഓർമ്മയിലൊരു ഗാനം, ഓർമ്മകളെ തഴുകിയുണർത്തുന്ന ഹൃദയരാഗങ്ങൾ. ഓർമ്മയിലൊരു ഗാനത്തിൻ്റെ ശബ്ദലേഖനം ഇന്ന് ഒരു മണി മുതൽ 1:40 വരെ. വിളിക്കാം 0497295600 എന്ന നമ്പറിൽ. ആകാശവാണി കണ്ണൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. സ്വകാര്യ നിർമ്മിത റോക്കറ്റ് വിക്രം 1 ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ചു. വിക്രം 1 യാത്ര ചരിത്രപരമായ അധ്യായമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് ജനങ്ങൾ ഉത്സാഹപൂർവ്വം ലഹരി മാഫിയയുടെ വേരറുക്കുകയാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ BJP സുപ്രീംകോടതിയിൽ തടസ്സഹർജി ഫയൽ ചെയ്തു. ആറന്മുള വള്ളസദ്യയ്ക്ക് നാളെ തുടക്കമാകും. വാർത്തകൾ വിശദമായി. ഹൈദരാബാദ് ആസ്ഥാനമായ സ്കൈറൂട്ട് എയ്റോസ്പേസ് നിർമ്മിച്ച സ്വകാര്യ നിർമ്മിത റോക്കറ്റ് വിക്രം 1 വിജയകരമായി വിക്ഷേപിച്ചു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് റോക്കറ്റ് വിക്ഷേപിച്ച് ഇന്ത്യ ചരിത്രം കുറിച്ചത്. രാജ്യത്തെയും വിദേശത്തെയും കമ്പനികൾ നിർമ്മിച്ച ഉപഗ്രഹങ്ങൾ 15.46 മിനിറ്റിൽ 450 കിലോമീറ്റർ ഉയരത്തിൽ ഭ്രമണപഥത്തിൽ എത്തിയിരിക്കുകയാണ് റോക്കറ്റിന്റെ ലക്ഷ്യം. ഇന്ത്യയുടെ ആദ്യ സ്വകാര്യ ബഹിരാകാശ വിക്ഷേപണ വാഹനം വിക്രം 1 യാത്ര ചരിത്രപരമായ അധ്യായമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വേഗത്തിലും ആവശ്യാനുസരണവും വിക്ഷേപണ സേവനങ്ങൾ നൽകാൻ രൂപകൽപ്പന ചെയ്തതാണ് ഈ 4-സ്റ്റേജ് റോക്കറ്റ് എന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ യുവജനങ്ങളുടെ കഴിവും നിശ്ചയദാർഢ്യവും സംരംഭകത്വ മനോഭാവവും ദൗത്യം പ്രതിഫലിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. അതേസമയം ഇന്ത്യയുടെ ബഹിരാകാശ മേഖലയിലെ പരിഷ്കാരങ്ങൾ എങ്ങനെയാണ് നൂതനാശയങ്ങൾക്കും സംരംഭങ്ങൾക്കും പുതിയ അവസരങ്ങൾ തുറന്നു നൽകുന്നതെന്ന് ഇത് വ്യക്തമാക്കുന്നുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ഡൽഹി ജന്തർമന്ദറിൽ നിരാഹാര സമരം നയിക്കുന്ന സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ഡൽഹി പോലീസ് ആശുപത്രിയിലേക്ക് മാറ്റി. വിദഗ്ധ വൈദ്യോപദേശവും ഡൽഹി മാറ്റിയതെന്ന് ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ സച്ചിൻ ശർമ്മ അറിയിച്ചു. ക്രിക്കറ്റ് ഇതിഹാസവും മുൻ വെസ്റ്റ് ഇൻഡീസ് ടീം ക്യാപ്റ്റനുമായിരുന്ന സർ ഗാർഫീൽഡ് സോബറിന്റെ നിര്യാണത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ദുഃഖം രേഖപ്പെടുത്തി. ക്രിക്കറ്റ് ലോകത്തിന് സോബർ നൽകിയ സംഭാവനകൾ അമൂല്യമാണെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. ഇന്നലെ ബാർബഡോസിലായിരുന്നു 89-കാരനായ സോബറിന്റെ അന്ത്യം. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷി നേതാക്കളുടെ യോഗം ചേരും. മറ്റന്നാളാണ് പാർലമെന്റ് സമ്മേളനത്തിന് തുടക്കമാകുന്നത്. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. ഇരു സഭകളുടെയും പ്രവർത്തനം സുഗമമാക്കുന്നതിനാണ് സർവകക്ഷി യോഗം ചേരുന്നത്. കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ത്രിദിന ആയുർവേദ സെമിനാർ സൌശ്രുതം 2026 ന്യൂഡൽഹിയിൽ ഇന്ന് സമാപിക്കും. തായ്ലൻഡ്, ഇസ്രായേൽ, ഓസ്ട്രിയ, UK, ശ്രീലങ്ക, ഇന്തോനേഷ്യ, നേപ്പാൾ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ അക്കാദമിക് പ്രമുഖർ സെമിനാറിൽ പങ്കെടുത്തു. പാക് അധീന കാശ്മീരിലെ വർദ്ധിച്ചുവരുന്ന അസ്ഥിരതയെ UN മനുഷ്യാവകാശ സംഘടന അപലപിച്ചു. മനുഷ്യക്കുരുതിയും സംഘർഷവും വർദ്ധിച്ചുവരുന്ന നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രതയും ഉത്തരവാദിത്വവും കാണിക്കണമെന്ന് യു എൻ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണർ വോൾക്കർ ടർക്ക് പാകിസ്ഥാൻ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ഓഗസ്റ്റ് 18 മുതൽ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഇതോടെ ട്രാൻസ് ഷിപ്മെന്റ് തുറമുഖത്തിൽ നിന്നും സമ്പൂർണ്ണ അന്താരാഷ്ട്ര ചരക്ക് തുറമുഖത്തിന്റെ കവാടമായി വിഴിഞ്ഞം മാറും. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. തുടർന്ന് മിഷൻ സമുദ്ര ബിസിനസ് സമ്മിറ്റും സംഘടിപ്പിക്കും. സംസ്ഥാനത്ത് ജനങ്ങൾ ഉത്സാഹപൂർവ്വം ലഹരി മാഫിയയുടെ വേരറുക്കുകയാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. മയക്കുമരുന്ന് മാഫിയയ്ക്കെതിരെ ഓപ്പറേഷൻ തൂഫാനിലൂടെ വൻ മുന്നേറ്റം നടത്താനായി എന്ന് അദ്ദേഹം കണ്ണൂരിൽ അറിയിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് സുരക്ഷ കുറയ്ക്കുന്ന കാര്യം ആഭ്യന്തര സെക്രട്ടറി അധ്യക്ഷനായ കമ്മിറ്റിയാണ് തീരുമാനിക്കേണ്ടതെന്ന് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. ഓണത്തിന് മുൻപ് കണ്ണൂർ ജില്ലാ പോലീസ് ആസ്ഥാനം പുതിയ കെട്ടിടത്തിലേക്ക് പ്രവർത്തനം മാറ്റുമെന്നും മന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാൻ ക്യാമ്പയിൻ കൊയിലാണ്ടി നിയോജക മണ്ഡലം ഉദ്ഘാടനം ഉച്ചയ്ക്ക് ചിങ്ങപുരം CKG MHSSൽ മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. ഷാഫി പറമ്പിൽ MP, കെ പ്രവീൺകുമാർ MLA എന്നിവർ സംബന്ധിക്കും. കോട്ടയം കടുത്തുരുത്തി ടൗൺ ബൈപ്പാസ് മുഖ്യമന്ത്രി VD സതീശൻ വൈകിട്ട് നാടിന് സമർപ്പിക്കും. 35 കോടി രൂപ ചെലവിൽ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച ബൈപ്പാസ് തുറക്കുന്നതോടെ എറണാകുളം കോട്ടയം സംസ്ഥാന പാതയിലെ യാത്രാക്ലേശത്തിന് വലിയ ആശ്വാസമാകും. ഫ്ളൈഓവർ, 2 പാലങ്ങൾ, അടിപ്പാത എന്നിവയുൾപ്പെടെ പൂർണ്ണമായും BM&BC നിലവാരത്തിലാണ് നിർമ്മിച്ചത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 3rd ചരമവാർഷികം പുതുപ്പള്ളിയിൽ ആചരിച്ചു. സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ സംഘടിപ്പിച്ച സ്മൃതി സമ്മേളനം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളാണ് യഥാർത്ഥ VIP എന്ന് തെളിയിച്ച നേതാവായിരുന്നു ഉമ്മൻചാണ്ടിയെന്ന് KC വേണുഗോപാൽ അനുസ്മരിച്ചു. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലം ജനസേവനത്തിന്റെ സുവർണ കാലഘട്ടമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ പുതുപ്പാടിയിലെത്തി ഉമ്മൻചാണ്ടിയുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തും. വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് സുപ്രീംകോടതിയിൽ തടസ്സഹർജി ഫയൽ ചെയ്തു. വഖഫ് ബോർഡും ബോർഡ് അംഗങ്ങളും ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീംകോടതിയെ സമീപിച്ച സാഹചര്യത്തിൽ തന്റെ വാദം കൂടി കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഷോൺ ജോർജിന്റെ തടസ്സഹർജി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. പ്രസിദ്ധമായ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ആറന്മുള വഴിപാട് വള്ളസദ്യയ്ക്ക് നാളെ തുടക്കമാകും. നാളെ ഉച്ചയ്ക്ക് മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയാകും. ഇന്ന് രാവിലെ ക്ഷേത്രത്തിലെ പ്രധാന ഊട്ടുപുരയിലെ അടുപ്പിൽ അഗ്നിപകരൽ ചടങ്ങ് നടത്തി. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജി എസ് ശ്രീധർ.
1: ആറന്മുള പള്ളിയോട സേവാ സംഘത്തിന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും നേതൃത്വത്തിൽ നടക്കുന്ന ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വഴിപാട് വള്ളസദ്യ കാലത്തിനാണ് നാളെ തുടക്കം കുറിക്കുന്നത്. സെപ്റ്റംബർ 16 വരെ നടക്കുന്ന വള്ളസദ്യകാലത്തിന് പള്ളിയോടക്കരക്കാരെ സ്വീകരിക്കാൻ ക്ഷേത്രവും പരിസര പ്രദേശങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. ശ്രീകോവിലിലെ കെടാവിളക്കിൽ നിന്നും പകർന്ന അഗ്നിയിൽ ഇന്നു രാവിലെ പ്രധാന ഊട്ടുപുരയിൽ മുതിർന്ന പാചകക്കാരൻ ഗോപാലകൃഷ്ണൻ നായർ അടുപ്പിൽ അഗ്നിപകരൽ ചടങ്ങ് നടത്തി. തുടർന്ന് പാൽപായസമൊരുക്കി ഗണപതിക്കും പാർത്ഥസാരഥിക്കും സമർപ്പിച്ചതോടെ പാചകപ്പുരകൾ ഉണർന്നു. 20 സദ്യാലയങ്ങളാണ് ഉള്ളത്. 500 വള്ളസദ്യകളാണ് ഇതുവരെ ബുക്ക് ചെയ്തിട്ടുള്ളത്. നാളെ 10 വള്ളസദ്യകൾ നടക്കും.
0: പുനർനിർമ്മാണം പൂർത്തിയാക്കിയ കമ്പംമെട്ട് കമ്പം മലയോരപാത തുറന്നു. ഈ മാസം 7 പാത തുറക്കുമെന്ന് തമിഴ്നാട് റോഡ് വിഭാഗം അധികൃതർ അറിയിച്ചിരുന്നുവെങ്കിലും നിർമ്മാണ ജോലികൾ വൈകിയതിനെ തുടർന്ന് ഗതാഗതത്തിന് തുറന്നു നൽകുന്നത് നീട്ടിവെക്കുകയായിരുന്നു. തമിഴ്നാട്ടിലെ തേനി ജില്ലയെ ഇടുക്കി ജില്ലയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന മലയോരപാതകളിലൊന്നാണ് കമ്പംമെട്ട്. റോഡ് കോൺക്രീറ്റിംഗും പാലങ്ങളുടെ നിർമ്മാണവും തുടരുന്നതിനാൽ ഭാരവാഹനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ടിപ്പർ ലോറിക്ക് ഉൾപ്പെടെ അടുത്ത 20 ദിവസത്തേക്കാണ് നിരോധനം. യു ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നശേഷം പ്രവാസി പെൻഷൻ വിതരണം ചെയ്തില്ലെന്ന് പ്രവാസി സംഘം ആരോപിച്ചു. 100,000 പ്രവാസികൾ ക്ഷേമനിധി ഉൾപ്പെടെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവരാണ്. സംസ്ഥാനത്തിന്റെ പുരോഗതിക്ക് ഗണ്യമായ സംഭാവന നൽകിയ പ്രവാസികളുടെ പുനരധിവാസ പദ്ധതികൾക്ക് ബജറ്റ് വിഹിതം അനുവദിച്ചില്ലെന്നും ഭാരവാഹികൾ കോഴിക്കോട് ആരോപിച്ചു. ഇതിനെതിരെ ചൊവ്വാഴ്ച കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ ജില്ലകളിലെ പ്രവാസികൾ ക്ഷേമനിധി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഹോക്കിയുടെ വികസനം ലക്ഷ്യമിട്ട് ഹോക്കി ഇന്ത്യയുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപക പരിശീലന ശില്പശാലകൾക്ക് ഇന്ന് തുടക്കമാകും. രാജ്യത്തുടനീളം ഹോക്കി പരിശീലകരുടെയും സാങ്കേതിക ഉദ്യോഗസ്ഥരുടെയും അറിവും നൈപുണ്യവും വർദ്ധിപ്പിക്കുകയും പരിശീലനത്തിന് കൃത്യമായ ഘടന രൂപീകരിക്കുകയുമാണ് ലക്ഷ്യം. ജപ്പാനിലെ ടോക്കിയോവിൽ വനിതാ ബാഡ്മിന്റൺ സിംഗിൾസിൽ ഒളിമ്പിക് മെഡൽ ജേതാവ് ഇന്ത്യയുടെ പി വി സിന്ധു ഫൈനലിലെത്തി. ലോക 4 നമ്പർ താരം ചൈനയുടെ ചെൻ യുഫെയിയായിരുന്നു സെമിഫൈനലിൽ സിന്ധുവിന്റെ എതിരാളി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ലൂസേഴ്സ് ഫൈനലിൽ നാളെ ഫ്രാൻസ് ഇംഗ്ലണ്ടിനെ നേരിടും. മിയാമി സ്റ്റേഡിയത്തിൽ പുലർച്ചെ 2:30 മത്സരം. ഞായറാഴ്ച രാത്രി 12:30 അർജന്റീനയും സ്പെയിനും തമ്മിലെ കലാശ പോരാട്ടം. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3 മത്സരം നാളെ. ലോർഡ്സിൽ ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 3:30 മത്സരം. 2 മത്സരം 4 ജയിച്ച് ഇംഗ്ലണ്ട് പരമ്പര 1-1 സമനിലയിലാക്കിയിരിക്കുന്നു. ഈ മത്സരത്തോടെ മുൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ വിരമിച്ചേക്കുമെന്ന റിപ്പോർട്ട് ബി സി സി ഐ തള്ളി. 22,000 രൂപയുടെ പ്രാരംഭ നിക്ഷേപത്തിന് പൌരന്മാർക്ക് 25,00,000 രൂപ ഉറപ്പു നൽകുന്ന നിക്ഷേപ പ്ലാറ്റ്ഫോം സാമൂഹിക മാധ്യമങ്ങൾ വഴി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രോത്സാഹിപ്പിക്കുന്നു എന്ന വീഡിയോ പ്രചാരണം വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. പ്രധാനമന്ത്രി അത്തരം നിക്ഷേപ പദ്ധതിയോ പ്ലാറ്റ്ഫോമോ അംഗീകരിച്ചിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ വസ്തുതാ പരിശോധനാ യൂണിറ്റ് വ്യക്തമാക്കി. സാമ്പത്തിക തട്ടിപ്പിലേക്ക് നയിക്കുന്ന പ്രചാരണത്തിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും PIB നിർദ്ദേശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. ഇടുക്കി പഴയരിക്കണ്ടത്ത് കാർ പുഴയിലേക്ക് മറിഞ്ഞ് കുടുംബത്തിലെ 5 പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരമാണ്. രാവിലെ ആയിരുന്നു അപകടം. കോട്ടയം അയർക്കുന്നം മാറ്റുപ്പള്ളിയിൽ ഒരു കുടുംബത്തിലെ 4 വിഷം ഉള്ളിൽ ചെന്ന നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഒരാൾ മരിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന 16-വയസ്സുകാരിയാണ് ഇന്ന് രാവിലെ മരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വകാര്യ നിർമ്മിത റോക്കറ്റ് വിക്രം 1 ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ചു. വിക്രം 1 യാത്ര ചരിത്രപരമായ അധ്യായമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് ജനങ്ങൾ ഉത്സാഹപൂർവ്വം ലഹരി മാഫിയയുടെ വേരറുക്കുകയാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ BJP സുപ്രീംകോടതിയിൽ തടസ്സഹർജി ഫയൽ ചെയ്തു. ആറന്മുള വള്ളസദ്യയ്ക്ക് നാളെ തുടക്കമാകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
2: ആകാശവാണി കണ്ണൂർ.
3: ആരോഗ്യദീപ്തി. കർക്കിടകകാല ആരോഗ്യ സംരക്ഷണം ആയുർവേദത്തിലൂടെ. ഈ വിഷയത്തിൽ കാസർഗോഡ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഞ്ജു പി രാമചന്ദ്രനുമായുള്ള അഭിമുഖം ഇന്നലെ ആരോഗ്യദീപ്തിയിൽ കേട്ടിരിക്കുമല്ലോ. തുടർന്നുള്ള ഭാഗം ഇപ്പോൾ കേൾക്കാം.
4: ആർക്കൊക്കെയാണ് കർക്കിടക ചികിത്സ കൂടുതൽ പ്രയോജനപ്പെടുന്നത്?
5: കർക്കിടക ചികിത്സ എല്ലാവർക്കും ചെയ്യാമോ എന്നുള്ളത് പലപ്പോഴും കേട്ടുവരുന്ന ഒരു ചോദ്യമാണ്. നമ്മുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ കുറച്ചുകൂടെ ഉത്തരവാദിത്വമുള്ളവരാവുക എന്നതാണ് ഈ ഒരു കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ. ഒരിക്കലും നമ്മളൊരു ഓൺലൈൻ ടിപ്സ് കണ്ടിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പുറത്തു നിന്നോ കണ്ടിട്ടോ ഒക്കെ അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിയോ ഒക്കെ സ്വയം ചികിത്സ ഒരിക്കലും കർക്കിടക ചികിത്സയുടെ കാര്യത്തിൽ ചെയ്യാൻ പാടില്ല. ഒരു ആയുർവേദ ഡോക്ടർക്ക് മാത്രമാണ് അല്ലെങ്കിൽ അവരുടെ മേൽനോട്ടത്തിൽ മാത്രം നടക്കേണ്ട ഒന്നാണ് കർക്കിടക ചികിത്സ എന്ന് പറയുന്നത്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ആരോഗ്യം വീണ്ടെടുക്കാനും ഒക്കെയുള്ള ചികിത്സയാണെങ്കിൽ പോലും ചിലപ്പോൾ എല്ലാവർക്കും കർക്കിടക ചികിത്സ പാകമാവണമെന്നില്ല, അല്ലെങ്കിൽ എല്ലാവരും ചെയ്യണമെന്നുമില്ല. പ്രത്യേകിച്ച് ഗർഭിണികൾ, ചില പ്രത്യേക ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ, പനി അല്ലെങ്കിൽ മറ്റു പകർച്ചവ്യാധികളുള്ളവർ, ഒരു സർജറിക്ക് തയ്യാറെടുക്കുന്നവർ, അല്ലെങ്കിൽ വളരെ റീസെൻ്റായി മാത്രം സർജറി കഴിഞ്ഞവർ, അതുപോലെ വളരെയധികം ആവശ്യത അനുഭവിക്കുന്നവർ, അവരിലെല്ലാം വളരെ സൂക്ഷിച്ച് മാത്രം ഒന്നുകിൽ കർക്കിടക ചികിത്സ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ വളരെ സൂക്ഷിച്ച് മാത്രം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമോ ചെയ്യേണ്ടതാണ്. പിന്നെ കുട്ടികളിലും ഇതുപോലെ, കുട്ടികളിൽ ഇപ്പോൾ ഔഷധ കഞ്ഞിയൊന്നും കഴിക്കുന്നതിൽ പ്രശ്നമില്ല, പക്ഷെ ഒരു ഔഷധ സേവയോ അല്ലെങ്കിൽ കർക്കിടക ചികിത്സയോ നടത്തുമ്പോൾ കൃത്യമായ ഡോക്ടറുടെ ഉപദേശപ്രകാരം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ.
4: അപ്പോൾ അനുയോജ്യമായ മാസം കർക്കിടക മാസമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഈ ചികിത്സ എത്ര ദിവസമാണ് ശരിക്കും ചെയ്യുന്നത്?
5: ദിവസത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ പ്രത്യേക ഒരു കണക്കുകളൊന്നുമില്ല. സാധാരണ രീതിയിൽ നമ്മുടെ ചികിത്സകളെല്ലാം തന്നെ, ആയുർവേദ ചികിത്സകളെല്ലാം ഒരു മിനിമം 7 ദിവസം, 14 ദിവസം, 21 ദിവസം അങ്ങനെയാണ് പോകാറ്. എങ്കിലും
4: മിനിമം ഒരു 7 ദിവസം ഉണ്ടായിരിക്കണം അല്ലേ?
5: ആ അങ്ങനെയാണ് സാധാരണ പോകാറ്. എങ്കിലും ഇതിലും ഡോക്ടറുടെ തീരുമാനമാണ് പ്രധാനം. ഇപ്പോഴുള്ള ഒരു ആധുനിക സാഹചര്യങ്ങളിലൊക്കെ എത്ര ദിവസത്തിനുള്ളിൽ നമ്മൾ വിചാരിക്കുന്ന ഈ ലക്ഷ്യം, അതായത് ബലം വർദ്ധിക്കുക, രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുക, എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവയ്ക്ക് ശമനം കണ്ടെത്തുക എന്നിവയാണല്ലോ. അപ്പോൾ ഈ ലക്ഷ്യം എത്ര ദിവസത്തിൽ പൂർത്തീകരിക്കാൻ പറ്റുമെന്ന് ഡോക്ടർ യുക്തിയുക്തമായ ഒരു തീരുമാനം എടുക്കുന്നതിനനുസരിച്ച് നമുക്ക് ചികിത്സയുടെ ദിവസങ്ങളും ക്രമപ്പെടുത്താവുന്നതാണ്.
4: അതേപോലെ തന്നെ എല്ലാവർക്കും ഒരേ ചികിത്സയോ ഒരേ കാലയളവോ ആയിരിക്കില്ല എന്നാണ് പറയുന്നത്.
5: അല്ല അല്ല, ഒരിക്കലുമല്ല. അത് മാറ്റം വരും. ഓരോ വ്യക്തികളിലും അനുസരിച്ചും അവരുടെ രോഗാവസ്ഥയും ആരോഗ്യാവസ്ഥയും അനുസരിച്ച് അതിന് മാറ്റം വരാം. എല്ലാ ചികിത്സകളും ചെയ്യണമെന്നില്ല. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തടവൽ, സ്വേദനം, ഞവര, ഇതെല്ലാം എല്ലാവർക്കും ചെയ്യണം എന്നുമില്ല. ഡോക്ടർ കണ്ട് തീരുമാനിക്കുക.
4: കർക്കിടക ചികിത്സയിൽ ഭക്ഷണക്രമത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്? ഭക്ഷണ നിയന്ത്രണങ്ങൾ ആവശ്യമായി വരുന്നുണ്ടോ?
5: അതെ, തീർച്ചയായും വരുന്നുണ്ട്. ഇപ്പം നമ്മൾ പുറത്തു നിന്ന് ഈ പറയുന്ന ഡീടോക്സിഫയിങ് തെറാപ്പികൾ അകമേ ചെയ്യുന്നു, അതോടൊപ്പം പുറത്തു നിന്ന് ബലവർദ്ധനത്തിനുള്ള ചികിത്സകൾ ചെയ്യുന്നു. അതിൻ്റെ ഒപ്പം നമ്മൾ ഭക്ഷണത്തിൽ കൃത്യമായ ഒരു ക്രമീകരണം പാലിച്ചില്ലെങ്കിൽ ഈ പറയുന്ന ചികിത്സയുടെ യാതൊരു പ്രയോജനവും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് ഭക്ഷണ സമീകൃതമായ, ലഘുവായ, എളുപ്പത്തിലുള്ള ഭക്ഷണം കഴിക്കാനും ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മാത്രം ഭക്ഷണം കഴിക്കാനും ഈ ഒരു സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാലാണ് നമ്മൾ ഈ പറയുന്ന കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പുനരുജ്ജീവനം സാധ്യമാവുകയുള്ളൂ.
4: പൊതുവെ മഴക്കാലത്ത് കണ്ടുവരുന്ന ശാരീരിക പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും?
5: നമുക്ക് പലവിധ പ്രശ്നങ്ങൾ ഇപ്പോൾ തുടർച്ചയായിട്ട് അലട്ടുന്നുണ്ട്. അതിൻ്റെ ഒപ്പം ഈ ഒരു സീസണിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുന്നത് സംക്രാമിക രോഗങ്ങളാണ്, പകർച്ചവ്യാധികൾ. ഇപ്പം നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ ഒരുപാട് രോഗങ്ങൾ, ഷിഗല്ല, ഡെങ്കി ഫീവർ, ഇതുപോലെയുള്ള ഒരുപാട് രോഗങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. അപ്പം ഈ രോഗങ്ങൾ ഈ ഒരു കാലത്തിൻ്റെ പ്രത്യേകതയാണ്. പ്രത്യേകിച്ച് കൊതുക് പരത്തുന്ന രോഗങ്ങളെല്ലാം വളരെ കൂടുതലാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇപ്പോൾ നമ്മുടെ ഒരു ജീവിതശൈലി രോഗങ്ങൾ, ഏകദേശം നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കാണുന്ന മറ്റ് രോഗങ്ങളെല്ലാം തന്നെ ജീവിതശൈലി രോഗങ്ങളുടെ വിഭാഗത്തിൽ പെടുന്നതാണ്. ആ രോഗങ്ങൾ വളരെയധികം വർദ്ധിക്കുന്നതായി നമുക്ക് ഈ ഒരു സമയത്ത് കാണാം. വ്യായാമത്തിൻ്റെ കുറവുണ്ടാവാം മഴക്കാലം വരുമ്പോൾ, തണുപ്പ് കാലം വരുമ്പോൾ.

0: ചികിത്സ പോലെയുള്ള ഋതുചര്യകൾ കൂടെ ചെയ്യുമ്പോൾ നമുക്ക് ജീവിതശൈലി രോഗങ്ങളെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു കപ്പാസിറ്റി ശരീരത്തിന് കൊണ്ടുവരാൻ പറ്റും. സന്ധി രോഗങ്ങളും വാദരോഗങ്ങളും തേയ്മാനം പോലെയുള്ള രോഗങ്ങളുമെല്ലാം എപ്പോഴും നമ്മുടെ പ്രായാധിക്യം അനുസരിച്ച് വർദ്ധിച്ചു വരുന്ന രോഗങ്ങളാണ്. ഈ രോഗങ്ങളെ കൃത്യമായി അതിൻ്റെ ഒരു പ്രോഗ്രസ് അറസ്റ്റ് ചെയ്ത് നിർത്താനും ശരീരബലം വീണ്ടെടുക്കാനും വേദനകളിൽ നിന്ന് ആശ്വാസം നേടാനും തീർച്ചയായും കർക്കിടക ചികിത്സ സഹായിക്കും.
1: അതുപോലെ ഈ ദശപുഷ്പത്തിന്റെ പ്രാധാന്യം എന്താണ് ഡോക്ടറെ?
0: അത് ദശപുഷ്പങ്ങളുടെ പ്രാധാന്യം ഈ പറഞ്ഞതുപോലെ ഒരു മെഡിസിനൽ വാല്യൂ ആണ്. മിക്കവാറും ദശപുഷ്പങ്ങളും അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന പത്തില മുതലായ കാര്യങ്ങളെല്ലാം തന്നെ റിച്ച് ഇൻ ന്യൂട്രീഷൻ ആയിട്ടുള്ള വിഭവങ്ങളാണ്. അപ്പോൾ ആ സമയത്ത് ഉണ്ടാവുന്ന പോഷകാഹാരക്കുറവ്, അതേപോലെ തന്നെ രോഗങ്ങളെ ശമിപ്പിക്കാനുള്ള കഴിവ്, അതെല്ലാം ഈ ഒരു ഔഷധങ്ങൾക്ക് കൂടുതലായുണ്ട്. അത് പലപ്പോഴും ഇത് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യണമെന്നില്ല, ലോക്കലി നമ്മുടെ പ്രദേശത്ത് അവൈലബിൾ ആയിട്ടുള്ള ഔഷധമൂല്യമുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് നമുക്ക് തയ്യാറാക്കാവുന്നതാണ്.
1: അപ്പോൾ ഈ തിരക്കിട്ട ജീവിത രീതിയിലും ജീവിതശൈലി രോഗങ്ങളിലും ഈ ചികിത്സയുടെ പ്രാധാന്യം എത്രത്തോളമാണ്?
0: അവിടെയാണ് അതിന് കൂടുതൽ പ്രാധാന്യം വരുന്നത്. ശരിക്കും മുമ്പുള്ള ഒരു ജീവിതശൈലി അനുസരിച്ച് എല്ലാവരും ആവശ്യത്തിന് അധ്വാനം ചെയ്യുന്നവരും കൃത്യമായ ഭക്ഷണ രീതികൾ ഫോളോ ചെയ്യുമ്പോഴും രോഗങ്ങൾ വരാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു. പക്ഷെ മറ്റെന്തിനേക്കാളും ആരോഗ്യത്തെക്കാളും നമ്മുടെ മറ്റു കാര്യങ്ങളിലേക്ക് നമ്മുടെ ഒരു ഫോക്കസ് പോയപ്പോഴാണ് രോഗങ്ങൾ നമ്മളെ ഇത്രയധികം പിടിപെടാൻ തുടങ്ങിയത്. അതുകൊണ്ട് എത്ര തിരക്കിലും ആരോഗ്യം തന്നെയാണ് പരമപ്രധാനം. ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതമോ ജോലിയോ മറ്റു നമ്മൾ ഇഷ്ടപ്പെടുന്ന എന്ത് തന്നെയായാലും ഏറ്റവും മനോഹരമായി ആസ്വദിക്കാൻ കഴിയുക. അതിനാൽ സമയം കണ്ടെത്തി ഈയൊരു സമയം നമ്മൾ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി മാറ്റിവെക്കുകയും പ്രാധാന്യം കൊടുക്കുകയും ചെയ്യണം എന്ന് തന്നെയാണ് പറയാനുള്ളത്.
1: ജീവിതശൈലിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, പാലിക്കേണ്ട ശീലങ്ങൾ എന്തൊക്കെയാണ്?
0: ജീവിതശൈലിയിൽ കർക്കിടകത്തിൽ മാത്രമല്ല എല്ലാ സമയത്തും മിതമായ വ്യായാമം, അതാ മിതം എന്നുള്ളൊരു വാക്ക് വളരെ പ്രാധാന്യമാണ്. അമിതമായ വ്യായാമങ്ങളും അമിതമായ അധ്വാനങ്ങളും ഒരിക്കലും ശരീരത്തിന് നല്ലതല്ല. മിതമായ വ്യായാമം പാലിക്കുക, കൃത്യമായ ഉറക്കം ഉറപ്പുവരുത്തുക. അത് പകലുറങ്ങാനും പാടില്ല. പകലുറങ്ങുക, ഇപ്പോൾ നമുക്കിപ്പോൾ ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ അതികഠിനമായ ചൂടുണ്ടാവുമ്പോൾ ഫുഡ് കഴിക്കുന്നതിന് മുൻപായി പകലൊരല്പനേരം ഉറങ്ങുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഭക്ഷണം കഴിച്ച്, പ്രത്യേകിച്ച് ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഒട്ടും ഉറങ്ങാതിരിക്കുക എന്നുള്ളതും, മഴക്കാലത്ത് പ്രത്യേകിച്ച് പകലുറക്കം പൂർണ്ണമായി ഒഴിവാക്കേണ്ടതും രാത്രി കൃത്യമായി സുഖമായി ഉറങ്ങേണ്ടതും അത്യാവശ്യമാണ്. മഴക്കാലമായാലും നമ്മുടെ ശരീരത്തിലെ ഹൈഡ്രേഷൻ, വെള്ളത്തിൻ്റെ അളവ് ആവശ്യത്തിന് നിലനിർത്തുക എന്നുള്ളത് പ്രധാനമാണ്. ആഹാരം എപ്പോഴും ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, നമ്മുടെ ടേസ്റ്റിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് പ്രധാനമാണ് അല്ല എന്നല്ല, അതോടൊപ്പം ആരോഗ്യത്തിനും കൂടെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഭക്ഷണം, ഉറക്കം, വെള്ളം, വ്യായാമം, ഇത്രയും കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ടുള്ള ജീവിതശൈലി നമുക്ക് പ്രയോജനം ചെയ്യും. അത് കർക്കിടകത്തിൽ മാത്രമല്ല, ഈ ഒരു മഴക്കാലത്ത് അതിൽ പ്രത്യേക ഒരു ശ്രദ്ധ ആവശ്യമാണ്. രോഗങ്ങൾ വരാനുള്ള സാധ്യതയുള്ളത് കൊണ്ട്, ഇല്ലെങ്കിൽ എപ്പോഴായാലും, അതോടൊപ്പം മാനസികാരോഗ്യം. അതുകൊണ്ടാണ് നമുക്ക് ഈ രാമായണ മാസം പോലെയുള്ള പല ആചാരങ്ങളും ഈ ഒരു സമയം കടന്നു വന്നത്. മാനസിക ആരോഗ്യത്തിന് കൂടെ അത് എന്ന് മാത്രമല്ല, എവിടെയാണോ നമുക്ക് മാനസികാരോഗ്യം അല്ലെങ്കിൽ ഒരു പോസിറ്റീവ്നെസ്, സന്തോഷം കണ്ടുപിടിക്കാൻ പറ്റുന്നത്, അതുപോലെയുള്ള കാര്യങ്ങളിൽ കൂടെ നമ്മൾ എപ്പോഴും ഏർപ്പെടേണ്ടതാണ്.
2: കർക്കിടകകാല ആരോഗ്യ സംരക്ഷണം ആയുർവേദത്തിലൂടെ. ഈ വിഷയത്തിൽ കാസർഗോഡ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഞ്ജു പി രാമചന്ദ്രനുമായുള്ള അഭിമുഖം തുടരും തിങ്കളാഴ്ച ആരോഗ്യദീപ്തിയിൽ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ബഹിരാകാശത്തേക്ക് കുതിച്ച് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1. സ്കൈറൂട്ടിന്റെ മിഷൻ ആഗമൻ ചരിത്രപരമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. ഇന്ത്യ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയാകുന്നതിൽ യുവജനങ്ങൾ നിർണായക പങ്കുവഹിക്കുന്നതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാ നയം ഉറച്ച പ്രവർത്തന ശൈലിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കേരളത്തിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ബാഡ്മിന്റണിൽ ജപ്പാൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ കടന്ന് ഇന്ത്യൻ താരം PV സിന്ധു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. ഈ മാസം 25 വരെ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങളാണ് സന്ദർശിക്കുക. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിനും യൂറോപ്യൻ യൂണിയനുമായുള്ള തന്ത്രപ്രധാന പങ്കാളിത്തത്തിനും സന്ദർശനം കൂടുതൽ കരുത്തു പകരുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ് ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ചു.
1: 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0.
0: മിഷൻ ആഗമന്റെ ഭാഗമായി ഹൈദരാബാദ് ആസ്ഥാനമായുള്ള സ്കൈറൂട്ട് എയ്റോസ്പേസ് വികസിപ്പിച്ചെടുത്തതാണ് വിക്രം 1. ഒരു ഇന്ത്യൻ സ്വകാര്യ കമ്പനി ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്ത റോക്കറ്റ് എന്ന ചരിത്ര നേട്ടമാണ് ഇതിലൂടെ കൈവരിച്ചത്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് ഡോക്ടർ വിക്രം സാരാഭായിയുടെ സ്മരണാർത്ഥമാണ് വിക്രം 1 പേര് നൽകിയിരിക്കുന്നത്. രാജ്യത്തെ ബഹിരാകാശ മേഖലയിലെ ചരിത്രപരമായ അധ്യായമാണ് ഈ ദൌത്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ചു. ബഹിരാകാശ മേഖലയിൽ പുതിയ അവസരങ്ങൾ തുറക്കുന്നതിനൊപ്പം രാജ്യത്തെ യുവാക്കളുടെ കഴിവ്, ദൃഢനിശ്ചയവും പ്രതിഫലിപ്പിക്കുന്നതാണ് ഈ ദൌത്യമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ സർവകക്ഷി യോഗം ചേരും. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. മറ്റന്നാൾ മുതൽ അടുത്തമാസം 13 വരെയാണ് വർഷകാല സമ്മേളനം നടക്കുക. സമ്മേളനത്തിനിടെ നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങൾ ചർച്ചയ്ക്കെടുക്കുകയും പാസാക്കുകയും ചെയ്യും. ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാ നയം വെറുമൊരു പ്രസ്താവനയല്ല, മറിച്ച് ഉറച്ച പ്രവർത്തന ശൈലിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ ഇന്ന് നടന്ന ഫോഴ്സസ് ഫസ്റ്റ് കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭീകരവാദികളെ അവരുടെ താവളങ്ങളിൽ ചെന്ന് നേരിടാൻ ഇന്ത്യയ്ക്ക് മടിയില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ധൂർ ഇതിന് ലോകം കണ്ട മികച്ച ഉദാഹരണമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇന്ത്യയെ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയാക്കാൻ രാജ്യത്തെ യുവജനങ്ങൾ നിർണായക പങ്കുവഹിക്കുന്നതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. തമിഴ്നാട്ടിലെ മധുരയിൽ ഇഫി സംരംഭകത്വ ഉച്ചകോടിയുടെ പ്രത്യേക പ്ലീനറി സെഷനിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ തൊഴിലാളി സമൂഹമുള്ളത് ഇന്ത്യയിലാണ്. 2.4 ലക്ഷത്തിലധികം സ്റ്റാർട്ടപ്പുകളിലൂടെ 23 ലക്ഷത്തിലധികം നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സർക്കാരിന് സാധിച്ചതായും ധനമന്ത്രി വ്യക്തമാക്കി.
2: Young entrepreneurs should derive the maximum benefit both from your families and also from this association, which is in a very comprehensive manner working towards giving you that strength. Boundaries don't seem to matter with technology the way in which it is taking over our lives. So technology actually has done such a shake-up to the ways in which we look at ourselves, our businesses and our economy.
0: 5 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി പനാമ വിദേശകാര്യമന്ത്രി നാളെ ഇന്ത്യയിലെത്തും. തിങ്കളാഴ്ച കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലുമായി അദ്ദേഹം ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഹൈദരാബാദ് ഹൌസിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും അദ്ദേഹം സന്ദർശിക്കും. ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ പ്രതിഷേധിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ന്യൂഡൽഹിയിൽ നിരാഹാര സമരം നടത്തിവന്ന സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ വൈദ്യചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റി. ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ആരോഗ്യസ്ഥിതി വഷളായതിനെ തുടർന്ന് വിദഗ്ധ വൈദ്യോപദേശമനുസരിച്ചാണ് വാങ്ചുക്കിനെ മാറ്റിയതെന്ന് ന്യൂഡൽഹി

0: ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ സച്ചിൻ ശർമ്മ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് കോട്ടയം കടുത്തുരുത്തി ടൌൺ ബൈപ്പാസ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്ന് നാടിന് സമർപ്പിക്കും. 35 കോടി രൂപ ചെലവിൽ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച ബൈപ്പാസ് തുറക്കുന്നതോടെ എറണാകുളം കോട്ടയം സംസ്ഥാന പാതയിലെ യാത്രാ ക്ലേശത്തിന് വലിയ ആശ്വാസമാകും. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഉമ്മൻചാണ്ടിയുടെ 3rd ചരമവാർഷികം വിപുലമായ പരിപാടികളോടെ സ്മൃതിദിനമായി ആചരിച്ചു. പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയപള്ളി അങ്കണത്തിൽ നടന്ന സ്മൃതി സമ്മേളനം AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. ഉച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പുതുപ്പള്ളിയിലെത്തി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തും. പുനർനിർമ്മാണം പൂർത്തിയാക്കിയ കമ്പം വിട്ട് കമ്പം മലയോരപാത തുറന്നു. ഇന്ന് രാവിലെ 6 മണിക്കാണ് പാത തുറന്നു നൽകിയത്. വിശദാംശങ്ങളിലേക്ക്.
2: തമിഴ്നാട്ടിലെ തേനി ജില്ലയെ കേരളത്തിലെ ഇടുക്കി ജില്ലയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന മലയോര പാതകളിലൊന്നായ കമ്പംമെട്ട് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം 1 മാസം മുൻപാണ് ആരംഭിച്ചത്. 18 ഹെയർപിൻ വളവുകളുള്ള ഈ ചുരം പാതയിലെ ഡ്രെയിനേജ് നിർമ്മാണവും സംരക്ഷണ ഭിത്തികൾ കെട്ടുന്ന ജോലികളുമാണ് പൂർത്തിയാക്കിയത്. റോഡ് അടച്ചിട്ടതോടെ നിത്യേന ഈ പാതയെ ആശ്രയിക്കുന്ന 1000 തോട്ടം തൊഴിലാളികളും പൊതുജനങ്ങളും കടുത്ത യാത്രാ ദുരിതത്തിലാണ്. റോഡ് കോൺക്രീറ്റിംഗും പാലങ്ങളുടെ നിർമ്മാണവും തുടരുന്നതിനാൽ ഭാരവാഹനങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ടിപ്പർ ലോറി ഉൾപ്പെടെയുള്ളവയ്ക്ക് അടുത്ത 20 ദിവസത്തേക്കാണ് നിരോധനം. ബസ്സുകൾ, ജീപ്പുകൾ, മറ്റു വാഹനങ്ങൾ എന്നിവയെ റോഡ് ഉപയോഗിക്കാൻ അനുവദിക്കുമെന്ന് തമിഴ്നാട് റോഡ് വിഭാഗം അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യ കാലത്തിന് നാളെ തുടക്കമാകും. ഉദ്ഘാടനം നാളെ ഉച്ചയ്ക്ക് 12 മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയാകും. കേരളത്തിൽ വീണ്ടും മഴ ശക്തമാകുന്നു. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തുടനീളം ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഇന്ത്യൻ ബാഡ്മിന്റൺ താരം PV സിന്ധു ജപ്പാൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ പ്രവേശിച്ചു. ടോക്കിയോയിൽ നടക്കുന്ന ടൂർണമെന്റിൽ ചൈനീസ് താരം ചെൻ യു ഫെയ് പരിക്കേറ്റ് പിന്മാറിയതോടെയാണ് സിന്ധു ഫൈനലിൽ എത്തിയത്. ആദ്യ സെറ്റ് 21-19 സിന്ധു സ്വന്തമാക്കിയിരുന്നു. രണ്ടാം സെറ്റിൽ സിന്ധു 15-10 മുന്നിട്ട് നിൽക്കുമ്പോഴായിരുന്നു ചൈനീസ് താരത്തിന്റെ പിന്മാറ്റം. നാളെ നടക്കുന്ന ഫൈനലിൽ സിന്ധു ജപ്പാന്റെ അക്കാനി യമാഗുച്ചിയെ നേരിടും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ 3rd സ്ഥാനക്കാരെ നാളെ അറിയാം. പുലർച്ചെ 2:30 നടക്കുന്ന ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. ഈ മാസം 20 നടക്കുന്ന ഫൈനൽ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനിനെ നേരിടും. ലോർഡ്സിൽ നടക്കുന്ന ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പര രോഹിത് ശർമ്മയുടെ അവസാന അന്താരാഷ്ട്ര മത്സരമാകുമെന്ന മാധ്യമ റിപ്പോർട്ടുകൾ BCCI തള്ളി. ഇംഗ്ലണ്ടിനെതിരായ ഏകദിനത്തിന് ശേഷവും രോഹിത് ശർമ്മ ഇന്ത്യയ്ക്കായി കളിക്കുമെന്ന് BCCI അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136th പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ഗൌ എന്നിവയിലൂടെയും 1-800-11-780 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. ജൻവിശ്വാസ് ഭേദഗതി നിയമം 2026 കീഴിൽ റെയിൽവേയിൽ കർശന പരിശോധനകൾ. തിരുവനന്തപുരം ഡിവിഷനിലെ റെയിൽവേ ടിക്കറ്റ് പരിശോധനാ ഉദ്യോഗസ്ഥരുടെയും റെയിൽവേ സംരക്ഷണ സേനയുടെയും പരിശോധനയിൽ സാധുവായ ടിക്കറ്റില്ലാതെ യാത്ര ചെയ്ത ഒരു യാത്രക്കാരനെതിരെ നടപടിയെടുത്തു. 600 രൂപ പിഴയടയ്ക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ഇയാൾക്ക് കൊല്ലം സ്പെഷ്യൽ ക്ലാസ് റെയിൽവേ മജിസ്ട്രേറ്റ് 7000 രൂപ പിഴയും 1 ദിവസത്തെ തടവ് ശിക്ഷയും വിധിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പശ്ചിമബംഗാളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിക്ക് സമീപമുള്ള ജുമാഗട്ടിലെ BSFന്റെ 18th ബറ്റാലിയൻ ബോർഡർ ഔട്ട്പോസ്റ്റ് സന്ദർശിക്കുന്ന അദ്ദേഹം BSF ഉദ്യോഗസ്ഥരുമായി സംവദിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ബഹിരാകാശത്തേക്ക് കുതിച്ച് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1. സ്കൈറൂട്ടിന്റെ മിഷൻ ആഗമൻ ചരിത്രപരമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. ഇന്ത്യ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയാകുന്നതിൽ യുവജനങ്ങൾ നിർണായക പങ്കുവഹിക്കുന്നതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാ നയം ഉറച്ച പ്രവർത്തന ശൈലിയാണെന്ന് രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ്. കേരളത്തിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ബാഡ്മിന്റണിൽ ജപ്പാൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ കടന്ന് ഇന്ത്യൻ താരം PV സിന്ധു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും.

0: വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി കണ്ണൂർ.

0: ഓർമ്മകളെ തഴുകിയുണർത്തുന്ന ഹൃദയരാഗങ്ങളും നേരനുഭവങ്ങളും പങ്കുവയ്ക്കുന്ന പരിപാടി. നാം കടന്നു വന്ന വഴികളിലേക്ക് മനസ്സുകൊണ്ട് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആരൊക്കെയോ എന്തൊക്കെയോ നമ്മിൽ ഓർമ്മകളായി വന്നു നിറയുന്നു. ചില പാട്ടുകൾ കാതുകളിലെത്തുമ്പോൾ അല്ലെങ്കിൽ അറിയാതെ ഒന്ന് മൂളിപ്പോകുമ്പോൾ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ആ ഇന്നലകളിലേക്ക് മനസ്സ് ചെന്നെത്തുന്നു. നിങ്ങളുടെ ഓർമ്മയിലെ ഒരു ഗാനവും അതുമായി ബന്ധപ്പെട്ട നേരനുഭവങ്ങളും പങ്കുവയ്ക്കാനായി വിളിക്കുക 0497295600 എന്ന നമ്പറിലേക്ക്. നമ്പർ ഓർമ്മിപ്പിക്കുന്നു, 0497295600. നിങ്ങളുടെ ഓർമ്മകൾ ശബ്ദസന്ദേശമായും അയയ്ക്കാം. വാട്സാപ്പ് നമ്പർ 8281311344, 8281311344.
1: ഹലോ, ആരാണ്?
2: ഇത് സോണിയാണ്.
1: ആ, എവിടുന്നാ വിളിക്കുന്നേ?
2: ഞാൻ കൊച്ചിന്നാ വിളിക്കുന്നേ. ഞാനൊരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യണു.
1: എവിടെയാണ്?
2: ട്രിവാൻഡ്രത്താണ് വർക്ക് ചെയ്യണത്.
1: ഓക്കെ, അപ്പോൾ ആ ഒരു വർക്കുമായിട്ട് അങ്ങനെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകട്ടെ. നമ്മുടെ പ്രോഗ്രാം ഓർമ്മയിലൊരു ഗാനം, ഹൃദയരാഗം, എൻ പ്രിയ ഗാനം. ഏതാണ് ആ ഹൃദയരാഗം, ഏതാണ് ആ പ്രിയ ഗാനം?
2: സന്ധ്യക്കെന്തിന് സിന്ദൂരം, ആ ഗാനമല്ലേ? എന്ന് വെച്ചാല് ഞാൻ ക്യൂസാറ്റിൽ പഠിക്കുന്ന കാലം, എന്ന് വെച്ചാൽ കൊറേ നാളായിട്ടോ, ഇപ്പൊ നല്ല പ്രായമായി. പക്ഷെ പണ്ട് കാലത്ത് അവിടെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് അവിടെ ഈ എം ബി എക്കാർക്ക് ഒരു പരിപാടി ഉണ്ടായിരുന്നു, ടാലന്റ് ടൈം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ അതിന്റെ ഒരു കോൺടെസ്റ്റിൽ പങ്കെടുത്തു. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് അവർക്കൊരു ഇങ്ങനൊരു നമ്മളെ സ്റ്റേജിൽ കൊണ്ടുപോയിട്ട് കുറെ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അപ്പൊ എങ്ങനെ ചോദ്യം ആൻസർ ചെയ്യണു, എങ്ങനെ നമ്മള് യുനോ നല്ല കറേജ് ആയിട്ട് നിൽക്കണു, അത് വെച്ചിട്ടാണ് അവർ പ്രൈസ് ഒക്കെ കൊടുക്കണേ. അപ്പൊ രണ്ടും കൽപ്പിച്ച് കയറി കേട്ടോ. നല്ല വേർപിരാതി ഉണ്ടായിരുന്നു, നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പൊ എന്ത് പറ്റി ചോദിച്ചാല്, അപ്പൊ അവര് ചോദിച്ചു അന്ന് മലയാളത്തിലൊരു ഗാനം പാടൂന്ന്. എനിക്ക് മലയാളം അങ്ങനെ അന്ന് അത്രയ്ക്ക് അറിയത്തില്ല കേട്ടോ. എന്നിട്ട് എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു, ഏത് ഗാനം? അപ്പൊ ആദ്യം വന്ന ഗാനം ഇതായിരുന്നു, പക്ഷെ എനിക്ക് അതിന്റെ ആ വാക്കുകളൊന്നും അറിയില്ലായിരുന്നു. അപ്പൊ ഞാനങ്ങ് തുടങ്ങി, സൂര്യക്കെന്തിന് സിന്ദൂരം. അപ്പൊ ഞാൻ രണ്ട് ലൈൻ പാടിയപ്പോഴത്തേക്കും ഭയങ്കര ഇങ്ങനെ ആരും മിണ്ടുന്നില്ല, എല്ലാരും ഇങ്ങനെ സ്തംഭിച്ചു നോക്കിയിരിക്കുകയാണ്. പിന്നെ ആ ജഡ്ജ് ചോദിച്ചു, സൂര്യക്കെന്തിന് സിന്ദൂരം തന്നെയാണോ ഈ ഗാനം എന്ന് ചോദിച്ചു. അന്ന് ഞാൻ ചമ്മിയ ചമ്മൽ, ഇതുവരെ മറന്നിട്ടില്ല. പക്ഷെ ആ ഗാനം എനിക്ക് ഇപ്പോഴും ഇഷ്ടമാണ്.
1: ഓക്കെ, നല്ലൊരു ഗാനമാണ്. മായ എന്ന ചിത്രത്തിലെ ഗാനമാണ്. ശ്രീകുമാരൻ തമ്പിയാണ് വരികൾ എഴുതിയത്. ദക്ഷിണാമൂർത്തിയുടെ സംഗീതം. ഒരു പാട്ടെന്ന നിലയ്ക്കും നല്ലൊരു ഗാനമാണ് സന്ധ്യക്കെന്തിന് സിന്ദൂരം. അപ്പം മലയാളം ശരിക്കും അറിയില്ല എന്ന് പറഞ്ഞു. അപ്പം ജനിച്ചതും വളർന്നതും പഠിച്ചതും ഒക്കെ എവിടെയാണ്?
2: എൻ്റെ അച്ഛൻ ആർമിയിലായിരുന്നു. അപ്പം ഞാൻ ജനിച്ചത് മധ്യപ്രദേശ്. പിന്നെ എല്ലാ രണ്ടു കൊല്ലം ആകുമ്പോൾ പുതിയൊരു സ്ഥലത്ത് പോകും, അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇന്ത്യ മൊത്തം കറങ്ങിക്കൊണ്ടിരുന്നു. പിന്നെ അവസാനമൊക്കെ ആയപ്പോഴത്തേക്കാണ് ഒരു റിട്ടയർമെന്റ് പോസ്റ്റിംഗ് ആയിട്ടാണ് കൊച്ചിയിൽ വന്നത്. അങ്ങനെയാണ് കൊച്ചി വീടായത്.
1: ഓക്കെ, അപ്പം മലയാളം സോങ് പാടാനാണ് കുസാറ്റിലെ ആ ഒരു ഫംഗ്ഷന് കയറിയത്. അപ്പോൾ പാട്ട് പാടുന്ന ഒരാളാന്ന് വിചാരിക്കുന്നു. വേറെ ഏതെങ്കിലും മലയാളം പാട്ട് ഈ പാട്ട് വേണമെന്നില്ല. ഒരിക്കൽ കൂടി ഇതേപോലെ കേൾക്കുന്നവരെ സ്തംഭിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു രണ്ടുപേരെ ഒന്ന് പാടാമോ?
2: ഓ, പാട്ട് പാടുന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ വലിയ കഴിവൊന്നും ഇല്ല. ഇതൊക്കെ ചോദിച്ചാ കോമ്പറ്റീഷൻ പ്രൈസ് കിട്ടണല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പാടും. ഇപ്പൊ പാട്ട് പാടണമെങ്കിൽ

ഹിന്ദി സോങ്സ് ഒക്കെ പാടുന്നതാണ് കൂടുതൽ ഇഷ്ടം. എന്നിരുന്നാലും ഇതേപോലെ ഓർമ്മകളെ തഴുകി ഉണർത്തുന്ന ഒരു ഗാനം എന്നൊക്കെ പറയുമ്പം അതും ഒരു മലയാള ഗാനത്തിലേക്കാണ് പോയത്. അപ്പൊ എന്നിരുന്നാലും നമ്മളും ശരിക്കും ആ സോണിയ അവിടെ നിന്ന് ഈ സൂര്യകേന്ദ്രന സിന്ദൂരം എന്നൊക്കെ പാടുന്നത് ആലോചിച്ചു പോവുകയാണ്. ഓക്കെ.

0: എന്റെ പേര് ഷെറി കുര്യൻ എന്നാണ്.
1: എവിടെയാണ് വീട്, എന്ത് ചെയ്യുന്നു?
0: ഞാൻ ആക്ച്വലി ഹൈദരാബാദിലാണ്. ഹൈദരാബാദിൽ ഞാനൊരു വർക്ക് ചെയ്യുകയാണ്.
1: കേരളത്തിൽ എവിടെയാണ്?
0: ഞാൻ ചങ്ങനാശ്ശേരിയാണ്. ഞാൻ കഴിഞ്ഞ 26 വർഷമായിട്ട് ഞാൻ കേരളത്തിൽ നിന്ന് വെളിയിലാണ്.
1: ഹൈദരാബാദിൽ ഏത് കമ്പനിയിലാണ്? അവിടെ എന്ത് ടൈപ്പ് ജോബാണ്?
0: ഞാൻ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുകയാണ്.
1: ഓക്കെ. മനുഷ്യ മനസ്സ് എന്ന് പറയുന്നത് ഓർമ്മകളുടെ ഒരു നിലക്കാത്ത കലവറയാണ്, നമ്മുടെ ഒക്കെ മനസ്സ്. അപ്പൊ അതില് നമ്മൾ അതിനെ, ആ ഓർമ്മകളെ തൊട്ടു നിർത്തുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഒരു ഗന്ധം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ, ഒരു സിനിമ, അതിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നത് പാട്ടുകളാണ് നമ്മളെ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ പറയുന്ന ഒരു ഗാനവും, അതെന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും അധികം ഓർത്തിരിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു കാരണവുമാണ് പറയേണ്ടത്. ഇപ്പൊ പറഞ്ഞോളൂ, ഏതാണ് പാട്ട്?
0: ഞാൻ എന്റെ ടീനേജിൽ കേട്ടൊരു പാട്ടാണ്, ഇരു ഹൃദയങ്ങളിൽ ഒന്നായി എന്ന് പറഞ്ഞ ഗാനമാണ്. എന്തുകൊണ്ടോ എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. ഒരു പക്ഷേ എന്താ പറയുക, നമ്മളൊക്കെ ടീനേജേഴ്സിൽ നമ്മളൊക്കെ തന്നെ എന്താ പറഞ്ഞേ, ഇപ്പൊ ചില വികാരങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കാം. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് ഇരു ഹൃദയങ്ങളിൽ ഒന്നായി എന്നുള്ളത്.
1: അങ്ങനെ ഇഷ്ട ഗാനമെന്നല്ല, എന്തെങ്കിലും ഒരു സംഗതി, സംഭവം, അനുഭവം എന്തെങ്കിലും ഒന്ന് പറയണം.
0: എന്ന് വെച്ചാൽ നമ്മളൊക്കെ മനസ്സിലൊക്കെ പ്രണയത്തിന് ചെറിയ മുഖങ്ങളൊക്കെ മുട്ടിടുന്ന സമയത്ത് നമുക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗാനമായതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്.
1: ഏതെങ്കിലും ഒരു മുഖം കാണുമ്പോഴാണല്ലോ ഇങ്ങനെയൊക്കെ ഓർക്കുന്നത്. അവരെ പേര് പറയാതെ അവരൊന്ന് പറഞ്ഞുകൂടെ?
0: പേര് പറയുന്നില്ല. ഓക്കെ, അങ്ങനെയൊക്കെ ഉണ്ട്.
1: ഓക്കെ, അപ്പൊ അതൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നിരുന്നാലും ഈ ഒരു ഗാനം കേൾക്കുമ്പോൾ ശരി, ആ ഒരു മുഖവും അവരെ കണ്ട സന്ദർഭങ്ങളും അവരെ ഓർത്തിരിക്കുന്ന നിമിഷങ്ങളും ഒക്കെ വിചാരിക്കുമെന്ന് ഞാനും കരുതുകയാണ്. ശരി, രണ്ടുപേരും ഒന്ന് പാടിക്കൂടെ.

0: കൊക്കുകൾ ചേർത്തു, ചിറകുകൾ ചേർത്തു, കോമള കൂജനഗാനമുതിർത്തു.
1: ഒരുത നന്നായി പാടുന്നുണ്ട്. ചിലപ്പം ഈ പാട്ട് കേട്ടിട്ടോ മറ്റോ ആയിരിക്കും ആ പെൺകുട്ടി ശരിയെ ഇഷ്ടപ്പെട്ടത്. അപ്പൊ ഈ ഒരു ഗാനം ഇപ്പോൾ കേൾക്കാം.

0: പേര് പറഞ്ഞേ?
1: മായ.
0: മായ എവിടുന്നാ വിളിക്കുന്നേ?
1: തിരുവനന്തപുരത്തു നിന്നാണ്.
0: എവിടെയാണ് മായ വർക്ക് ചെയ്യുന്നത്?
1: കൊളംബിയയിലാണ് വർക്ക് ചെയ്യുന്നത്.
0: നാട്ടിലെപ്പോ വന്നു?
1: നാട്ടിൽ വന്നിട്ട് അഞ്ചാറ് ദിവസമായി.
0: കുറെ ദിവസം ഉണ്ടാകുമോ നാട്ടില്?
1: കുറച്ച് ദിവസമേ ഉള്ളൂ.
0: എനിക്കിതൊന്നും മായ പോലെയൊക്കെ ഒരാളെ സംബന്ധിച്ച് നാട്ടിലേക്ക് വരുമ്പം ഒരുപാട് നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യും. ആ നൊസ്റ്റാൾജിയോടൊപ്പം എപ്പോഴും അതിനെ തൊട്ടുണർത്തുന്നത് ഒരു പക്ഷേ പാട്ടുകളായിരിക്കും. അങ്ങനെ ഒരു പാട്ട് പ്രതീക്ഷിക്കുന്നു. ഏതാണ് പാട്ട്?
1: മൻ എന്ന് പറഞ്ഞ ഒരു ഹിന്ദി സിനിമയിലെ ക്യോ ചുപ്പാത്തേ ഹേ മൻ കി ബാത്ത് എന്നൊരു പാട്ടുണ്ട്. അതെനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പാട്ടാണ്.
0: രണ്ടുപേരൊന്ന് പാടോ.
1: ക്യോ ചുപ്പാത്തേ ഹേ മൻ കി ബാത്ത് ദൂരിയ കിസ്ലിയേ ദേ ദോ ഹാത്തോ മേ ഹാത്ത്.
0: ഓക്കെ, അപ്പോൾ ഒരുപാട് പാട്ടുകൾ കേട്ടിട്ടുണ്ട്. ഇപ്പൊ കേൾക്കുന്നുണ്ടോ എന്ന് അറിയില്ല, കാരണം കൊളംബിയയിലൊക്കെയാണല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പൊ വേറെ ഭാഷകളിലെ പാട്ടായിരിക്കും. ഇതൊരു പാട്ട് പറഞ്ഞതൊരു ഹിന്ദി സോങ് ആണ്. അപ്പോ എന്തുകൊണ്ടാണ് എത്രയോ പാട്ടുകൾ കേട്ടിട്ടും പാടിയിട്ടും ഇങ്ങനൊരു ഗാനം മനസ്സിലേക്ക് ഇങ്ങനെ എടുക്കുന്നത്? എന്തുകൊണ്ടാണ്?
1: അതിന്റെ ലിറിക്സ് ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടം എന്ന് മാത്രമല്ല, ആ ഒരു സമയത്ത് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ലൈഫിൽ കുറച്ച് ഡിസിഷനൊക്കെ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പം ഒരു ട്രൂ ആയിട്ടൊരു ഡിസിഷൻ എടുക്കാനായിട്ട് ആ പാട്ട് ഒരു പക്ഷേ എന്നെ സഹായിച്ചിട്ടുണ്ട്. ആ പാട്ടിൻ്റെ ലിറിക്സ് വളരെ സഹായിച്ചിട്ടുണ്ട്. ആ ഒരു ക്രിട്ടിക്കൽ ടൈമിൽ ആ പാട്ട് പറയുന്നത് മനസ്സിലെ കാര്യങ്ങൾ എന്തിനാ മറച്ചു വെക്കുന്നത്, അങ്ങനെ ഒരു അതൊരു ഡിസിഷൻ എടുക്കാനായിട്ട് ഒരു പേഴ്സണൽ ലെവലിൽ ഒരു ഡിസിഷൻ എടുക്കാനെ വളരെ സഹായിച്ചിട്ടുണ്ട്.
0: അപ്പോൾ അത് എവിടെയും തൊട്ടും തൊടാതെയും പറഞ്ഞാൽ ഞങ്ങളെപ്പോഴുള്ളവർക്കൊന്നും മനസ്സിലാകില്ല, ഒന്ന് തെളിച്ചു പറയൂ.
1: ശരിക്കും പറഞ്ഞാൽ ഇപ്പം എൻ്റെ ഹസ്ബൻഡിനെ കല്യാണം കഴിക്കണമെന്ന് ഒരു തീരുമാനം എടുക്കാനായിട്ട് ആ ഒരു സമയത്തൊക്കെ ഒരു ക്രിട്ടിക്കൽ ഡിസിഷൻ എടുക്കേണ്ട ടൈമായിരുന്നു. ഒരു ഫേം ഡിസിഷൻ, അങ്ങനെ ജീവിതത്തിൽ ഒരു പങ്കാളിയാക്കണമോ വേണ്ടയോ എന്നൊക്കെ ഒരു തീരുമാനം, ഒരു കൺഫ്യൂഷൻ ഇരിക്കുന്ന സമയത്തായിരുന്നു ആ ഒരു പാട്ട്. ആ സിനിമയൊക്കെ വന്ന സമയമായിരുന്നു. അപ്പം ഇങ്ങനെ പാട്ട് ഇങ്ങനെ ഒരുപാട് പ്രാവശ്യം കേൾക്കുമായിരുന്നു. ആ പാട്ട് ശരിക്കും പറയുന്നത് അതുമാതിരി എന്തിനാ മനസ്സിൽ ഉള്ള കാര്യങ്ങൾ പറയാണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ആ ഒരു പാട്ട് ഒരു പക്ഷേ എന്നെ ഒരു ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ ഓപ്പൺനെസ് വരാനായിട്ട്.
0: ഓക്കെ, അപ്പോൾ ഹസ്ബൻഡിനെ കണ്ടുമുട്ടുന്നത് എവിടെ വെച്ചിട്ടാണ്?
1: ഞാൻ മാസ്റ്റേഴ്സ് പഠിക്കുമ്പോഴാണ് എൻ്റെ ഹസ്ബൻഡിനെ കാണുന്നത്.
0: എവിടെയാണ് മാസ്റ്റേഴ്സ് ചെയ്തത്?
1: CMFRI കൊച്ചിയിലാണ് പഠിച്ചത്.
0: സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് CMFRI കൊച്ചി. ഓക്കെ, അവിടെയാണ് മാസ്റ്റേഴ്സ് ചെയ്തത്. ഇപ്പം കൊളംബിയയിലാണ് വർക്ക് ചെയ്യുന്നത്. ഫിഷറീസുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലാണോ?
1: അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട മേഖലയാണ്. ഡയറക്റ്റ് ആയിട്ട് ഫിഷറീസ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ റിലേറ്റഡ് ഫീൽഡാണ്.
0: ഹസ്ബൻഡും ഇപ്പം അവിടെയാണോ?
1: എൻ്റെ ഹസ്ബൻഡും അവിടെ തന്നെയാണ്. ഫിഷറീസ് മേഖലയുമായിട്ടുള്ള ഒരു ജോലി തന്നെയാണ് ചെയ്യുന്നത്.
0: ഓക്കെ, അപ്പോൾ എന്തായാലും ആ ഒരു കടുത്ത തീരുമാനം എടുത്തെങ്കിലും അതിലിപ്പോഴും ഹാപ്പിയാണ്.
1: വളരെയധികം ഹാപ്പിയാണ്.
0: ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു സോങ് അവർ ഒന്നാം സ്ഥാനത്ത് തന്നെ നിർത്തിയേക്കുവാണ് മായ അന്നും ഇന്നും.

സുഖദുഃഖ സമ്മിശ്രമായ ജീവിതത്തിലെ ഓർമ്മകൾക്കുമുണ്ടാകും പൊട്ടിച്ചിരിയുടെ കിലുക്കവും കണ്ണീരിന്റെ നനവും. നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പാട്ടും അതുമായി ബന്ധപ്പെട്ട ഓർമ്മകളും പങ്കുവയ്ക്കാനായി വിളിക്കുക 0497295607 എന്ന നമ്പറിൽ. നിങ്ങളുടെ ഓർമ്മകൾ ശബ്ദ സന്ദേശമായി അയയ്ക്കാം. വാട്സാപ്പ് നമ്പർ 8281311344.

0: ഹലോ, പേര് പറയൂ.
1: രാജീവ് സുമൻ.
0: എവിടുന്നാണ് വിളിക്കുന്നത്?
1: ആലപ്പുഴയിൽ നിന്നാണ്.
0: ആലപ്പുഴയിൽ എവിടെയാണ്?
1: തമ്പകച്ചൂടാണ് എന്റെ വീട്.
0: അതിനടുത്തുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലം പറയാമോ?
1: തൊട്ടടുത്ത് ഉള്ള ഫേമസ് ആയിട്ട് പറഞ്ഞാൽ ഒരു ധന്വന്തരി ക്ഷേത്രമുണ്ട്, അത് വളരെ ഫേമസ് ആണ്. പിന്നെ ഫേമസ് എന്ന് പറയാൻ ക്ഷേത്രങ്ങൾ തന്നെ, ഒരു രാമക്ഷേത്രം, കാലിക്കൽ ശ്രീരാമക്ഷേത്രം.
0: ഓക്കെ, എവിടെ വർക്ക് ചെയ്യുന്നത്?
1: ഞാന് നൈജീരിയയിലായിരുന്നു 25 വർഷമായിട്ട്, അവിടെയായിരുന്നു. ബട്ട് ഇപ്പോ ഒരു കഴിഞ്ഞ ഒരു വർഷമായിട്ട് നാട്ടിൽ തന്നെയുണ്ട്. ടെക്നിക്കൽ പ്രോജക്ട് മാനേജറായിട്ടാണ് നൈജീരിയയിൽ വർക്ക് ചെയ്യുന്നത്. പിന്നെ കുട്ടികളുടെ പഠിത്തവും അവിടുത്തെ 12th ക്ലാസ്സസ് എല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം ഞാൻ അവരുടെ ഹയർ എഡ്യൂക്കേഷന്റെ കാരണം കൊണ്ട് ഞാൻ ഇങ്ങനെ പോരുകയാണ് ചെയ്തത്. ഇപ്പം നാട്ടിൽ സ്വന്തമായിട്ടൊരു ബിസിനസ് ഉണ്ട് ചെന്നൈയിൽ. 2012 മുതൽ ബിസിനസ് നന്നായിട്ട് പോകുന്നു. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, ബിസിനസ് തന്നെയാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്.
0: അപ്പം നമ്മുടെ പ്രോഗ്രാമിൽ ഇവിടെയെന്ന് വെച്ചാൽ ഒരു ഗാനവും അതിനെ തൊട്ടുള്ള ഓർമ്മകളും അനുഭവങ്ങളാണ് പങ്കുവയ്ക്കുക. അപ്പം എന്ന് വെച്ചാൽ നമ്മളെ നമ്മുടെ ജീവിതത്തിലെ പല അവസ്ഥകളിലൂടെയും നമ്മൾ കടന്നുപോകും. ഒരുപാട് സന്തോഷ നിമിഷങ്ങൾ ഉണ്ടാകും, പല സങ്കടാവസ്ഥകൾ ഉണ്ടാകും. പക്ഷെ അതിനെയൊക്കെ വീണ്ടും വീണ്ടും നമ്മളെ കരയിക്കുകയും ചിരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു കൂടുതലും പാട്ടുകളാണ്. അപ്പോൾ രാജീവിന് അങ്ങനെ എന്തെങ്കിലും ഒരു ഗാനം ഓർത്ത് പറയാമോ?
1: പറയാനാണെങ്കിൽ അങ്ങനെ സന്തോഷകരമായിട്ടുള്ളൊരു ഗാനമില്ല. ബട്ട് ഒരു ഒരു ഇത്തിരി മനസ്സിലെ തട്ടിയിട്ടുള്ളതും മനസ്സിനെ നോവിപ്പിച്ചിട്ടുള്ളതായിട്ടൊരു ഗാനം എന്താണെന്ന് ചോദിച്ചാൽ, അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളൊരു ഗാനമാണ്. അത് എൻ്റെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഗാനമായിരുന്നു.

0: അമ്മ ഞങ്ങളെ വിട്ട് പോയിട്ട് ഇപ്പോൾ 2016 ഞങ്ങളെ വിട്ട് പോയതാണ്. അപ്പോൾ അതിനുശേഷം ആ പാട്ട് ഇടക്കിടക്ക് കേൾക്കാറുണ്ട്. കേൾക്കുമ്പോൾ അമ്മയെ ഓർക്കാറുണ്ട്, ഇല്ലെങ്കിലും ഓർക്കാറുണ്ട്. ബട്ട് ഈ പാട്ട് കേൾക്കുമ്പോൾ അമ്മയുടെ ഓർമ്മകൾ വീണ്ടും വീണ്ടും പഴയതുപോലെ തന്നെ നമ്മളുടെ മനസ്സിലേക്ക് വരാറുണ്ട്. അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതേ നിനച്ചുപോയി, ഒരു മാത്ര വെറുതേ നിനച്ചുപോയി.
1: ഒരു പ്രണയഗാനം എന്ന നിലയ്ക്കാണ് നമ്മളത് മനസ്സിൽ വെക്കുന്നത് കൂടുതലും ആൾക്കാർ, അതിലെ ഓരോ വരികളും. പക്ഷെ ഇതിന് ശരിക്കും രാജീവ് പറഞ്ഞതുപോലെ ഈ രണ്ട് വരികള് നമ്മളെ അമ്മയെ കുറിച്ചും അല്ലേ, അമ്മ അമ്മ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ചോറിന്റെ മണം പോലും ചിലപ്പം അമ്മേനെ കുറിച്ച് നമ്മളെ ഓർമ്മകൾ നമ്മളിൽ ഉണർത്തും. അപ്പോൾ ഇതുപോലെ അതിലെ ഓരോ വരികളിൽ പറയുന്നത് പോലെ രാജീവിന് ഒരുപക്ഷെ ആ ഒരു രീതിയിലായിരിക്കും അല്ലേ ഓരോരോ വരികളും കേൾക്കുമ്പോൾ. അപ്പോൾ മരിക്കുമ്പോൾ അമ്മയ്ക്ക് എത്ര വയസ്സുണ്ടായിരുന്നു?
0: 68
1: വയസ്സ്. അച്ഛനുണ്ടോ രാജീവിന്? അച്ഛനും അമ്മയ്ക്കും എത്ര മക്കളാണ് നിങ്ങള്?
0: ഞങ്ങള് 3 പേര്. ഞാൻ മൂത്തത്, രണ്ടാമത്തത് എന്റെ ബ്രദറ്, മൂന്നാമത്തത് എന്റെ സിസ്റ്റർ.
1: ഇപ്പൊ അച്ഛൻ ആരുടെ കൂടെയാണ് താമസിക്കുന്നത്?
0: ശരിക്കും പറഞ്ഞാൽ ഞാൻ ജോലി വിട്ട് പോരാൻ ഒരു കാരണം ഇത് തന്നെയായിരുന്നു. റീസൺ എന്താണെന്ന് ചോദിച്ചാൽ അമ്മ മരിക്കുമ്പോൾ കൂടെ ഉണ്ടാകാൻ പറ്റിയിട്ടില്ല. ബട്ട് അതേ സിറ്റുവേഷൻ അച്ഛന്റെ കൂടെയും സംഭവിക്കരുതെന്നൊരാഗ്രഹം. അതുകൊണ്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട് പുള്ളിയുടെ കൂടെ ഉണ്ട്. 89 വയസ്സായി. അതുകൊണ്ട് പുള്ളിയുടെ കൂടെ മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യണം. ഹീസ് ഹെൽത്തി. ആളൊരു ആർമി മിലിറ്ററി പേഴ്സണലാണ്. സോ ഹീസ് സ്റ്റിൽ ഹെൽത്തി. ബട്ട് സ്റ്റിൽ ആളുടെ കൂടെ കുറേ നല്ല മുഹൂർത്തങ്ങൾ പങ്കുവയ്ക്കണം, കൂടെ ഇരിക്കണം എന്നുള്ളൊരൊറ്റ ആഗ്രഹം കൊണ്ട് മാത്രമാണെങ്കിൽ പോകുന്നത്. എന്തായാലും ജോലി പിന്നെയും ചെയ്യാമല്ലോ, നമുക്ക് 9 വയസ്സല്ലേ ഉള്ളൂ, ഈ നിമിഷങ്ങളിൽ തിരിച്ചു വരില്ലല്ലോ. ആ ഒരൊറ്റ കാരണം കൊണ്ട് ആണ് ഞാൻ ഫൈനൽ ഡെസിഷൻ എടുത്തത്. കാരണം ഞാൻ പോരുമ്പോൾ കമ്പനിയിൽ ഞാൻ പറഞ്ഞല്ലോ ടെക്നിക്കൽ പ്രോജക്ട് മാനേജറായിരുന്നു, എനിക്ക് ഇനിയും വേറെ പോസ്റ്റൊക്കെ കിട്ടാമായിരുന്നു. ബട്ട് കുട്ടികളുടെ ഹയർ എഡ്യൂക്കേഷൻ, പിന്നെ അച്ഛൻ്റെ ഹെൽത്ത് ഇഷ്യൂസ്, അപ്പം അതെല്ലാം കൊണ്ട് എന്തായാലും തിരിച്ചു വരണമെന്ന് മാനേജ്മെന്റിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ പോരുക ചെയ്തു.
1: ഓക്കെ. എന്നിരുന്നാലും ഇത്രയും നല്ല സ്നേഹമുള്ളൊരു മകനെ കിട്ടിയതിൽ ശരിക്കും ആ അച്ഛനും അമ്മയ്ക്കും എപ്പോഴും സന്തോഷം തന്നെയായിരിക്കും. അപ്പം രാജീവിനെ അമ്മയുടെ ഓർമ്മകളിലേക്ക് ഒരുപാട് കൊണ്ടുപോകുന്ന ഈ ഒരു ഗാനം നമുക്ക് കേൾക്കാം.

0: ഹലോ, ആരാണ്?
1: ഹലോ, എന്റെ പേര് ജൂലിയറ്റ്.
0: എവിടെ നിന്ന് വിളിക്കുന്നു?
1: ഞാൻ എറണാകുളത്ത് കാക്കനാട് നിന്ന് വിളിക്കുന്നു.
0: ഏതാണ് ഓർമ്മയിൽ ഒരു ഗാനം, അങ്ങനെ ഒരു ഗാനമായി പറയുന്നത് ഏതാണ്?
1: എനിക്ക് മണിച്ചിത്രത്താഴിലെ വരുവാനില്ലാരും എന്നുള്ള പാട്ടാണ് പെട്ടെന്ന് പറയുന്നത് ഓർമ്മ വരുന്നത്.
0: മലയാളികൾ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് കണ്ടൊരു സിനിമയായിരിക്കും മണിച്ചിത്രത്താഴ്. അതിന് ഒരുപാട് ഘടകങ്ങളുണ്ട് നമ്മളെ പിടിച്ചു നിർത്താനായിട്ട്. പക്ഷേ അതിൽ കുറേ ഘടകങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കും അതിലെ പാട്ടുകൾ. അപ്പോൾ ഒരു പാട്ട് എന്നുള്ള നിലയിൽ വളരെ നല്ലൊരു സോങ് ആണ് വരുവാനില്ലാരും. മധുമുട്ടത്തിൻ്റെ രചന, എം ജി രാധാകൃഷ്ണൻ്റെ സംഗീതം. അപ്പോൾ നമുക്ക് ജൂലിയറ്റിനെ സംബന്ധിച്ച് ഇതിനൊക്കെ ഉപരിയായി ആ സിനിമ, അതിലെ പാട്ടിൻ്റെ ആ ഒരു മനോഹാരിത, അതിനപ്പുറമായിട്ട് എന്തോ ഒരു കാരണമുണ്ട് ഇതിങ്ങനെ ഓർമ്മയിൽ വെക്കാനായിട്ട്. അതാണ് എനിക്കും നമ്മുടെ ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും എല്ലാം അറിയേണ്ടത്. പറഞ്ഞോളൂ.
1: അതായത് അതിനകത്ത് ശോഭനയുടെ കുട്ടിക്കാലത്ത് കാണിക്കുന്നുണ്ടല്ലോ. അതായത് പടിവാതിക്കൽ പോയി നോക്കി നിന്നിട്ട് ആരോ വരണ പോലെ പെട്ടെന്ന് തോന്നും. ഇപ്പം പാരന്റ്സ് ആയിരിക്കും വിചാരിച്ചിട്ട് പോയി തുറക്കാൻ നോക്കും. പക്ഷേ തുറക്കാൻ നോക്കുന്ന എന്റെ വിശ്വാസം ആ. അപ്പം ആരും ഇല്ലാന്ന് മനസ്സിലാക്കിയിട്ട് തിരിച്ചു വരും, സങ്കടപ്പെടും. അപ്പം ആ ഒരു കോണ്ടെക്സ്റ്റില് ഇപ്പം എനിക്കും ഒരു എന്താ പറയുക, കുട്ടിക്കാലത്തൊരു ബോർഡിങ്ങിൽ നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്ന ഒരു സമയത്ത്. അപ്പം എന്റെ കൂടെ ഉണ്ടായിരുന്ന, ഞാനും എന്റെ ബ്രദറും ഉണ്ടായിരുന്നു. എന്റെ കൂടെ ഉണ്ടായിരുന്ന പലരുടെയും വീട്ടിൽ നിന്ന് ഇങ്ങനെ എന്താ പറയുക, റിലേറ്റീവ്സും ഇവരൊക്കെ കാണാൻ വരുമ്പം എന്റെ അച്ഛനും അമ്മയ്ക്കും ആ സമയത്ത് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഇപ്പോഴും വ്യക്തമായിട്ട് ഓർക്കണ ഒരു വെക്കേഷൻ, ക്രിസ്മസ് വെക്കേഷൻ ആണ് എന്റെ ഓർമ്മ. അപ്പം ഞാനും എന്റെ ബ്രദറും എല്ലാം പാക്ക് ചെയ്തിട്ട് സ്കൂളിൽ നിന്ന് വന്ന ഉടനെ തന്നെ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുക, ഇപ്പം മമ്മി വരും വിളിക്കാനായിട്ട്, മമ്മി അങ്കിളും കൂടെ വരുന്ന വിചാരിച്ചിട്ട്. അപ്പം ഞങ്ങൾ വാൻ വന്ന ഉടനെ തന്നെ ബാക്കി കുഴി ഉണ്ടായിരുന്ന എല്ലാവരുടെയും പാരന്റ്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ വന്നിട്ട് അവരെ കൊണ്ടുപോവുകയാണ് തിരിച്ച്. ഞങ്ങൾ അന്ന് ഒരു 3:30 to 7:30 വരെ ഞങ്ങൾ അവിടെ നിന്നു. കരിച്ചെങ്കിൽ ഭയങ്കര ബ്ലോക്കായിട്ട് മമ്മിയും അങ്കിളും വരാൻ ഭയങ്കര വൈകി. അപ്പം അന്നത്തെ ഒരു എന്താ പറയുക, ഒരു വിഷമം, അത് മനസ്സിലെവിടെയോ ഉണ്ട്. അതാണ് ആ പാട്ടിൽ എനിക്ക് കുറച്ച് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയത്.
0: അപ്പോ ഒരുപക്ഷേ സമാനമായിട്ടുള്ള പല സന്ദർഭങ്ങളിലൂടെയും കടന്നു വന്നവർ ധാരാളം ഉണ്ടാകും. അപ്പോൾ അവരെയൊക്കെ ഓർക്കുന്നു ഈ പറഞ്ഞ ആളെയും. നമ്മുടെ മനസ്സിലെവിടെയോ അവരും ഇപ്പം ഉണ്ട് ഇങ്ങനത്തെയുള്ള ഗാനങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത്. എന്തോ ഒരു കാരണത്താൽ ജൂലിയറ്റിനും ബ്രദറിനും അവിടെ ബോർഡിങ്ങിൽ താമസിക്കേണ്ടി വന്നു. അപ്പം അതെല്ലാം മാറി ഇപ്പം നല്ലൊരു എന്താണ്, നല്ലൊരു സന്തോഷത്തോടെയുള്ള ഒരു ജീവിതമാണെന്ന് തോന്നുന്നു ശബ്ദമെല്ലാം കേൾക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗാനം, നല്ലൊരു പാട്ട്, വരുവാനില്ലാരും.

പാട്ടുകൾ നമ്മെ എന്തിനെയൊക്കെയോ എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ ആളുകളെ, ചിലത് ജീവിതാനുഭവങ്ങളെ, മറ്റു ചിലത് കാലഘട്ടങ്ങളെ. പാട്ടുകൾ ഉണർത്തുന്ന ഓർമ്മകൾ പങ്കുവയ്ക്കാനായി നിങ്ങൾക്ക് വിളിക്കാം 04

9 7 2 9 5 6 0 0 7 0 4 7 2 9 5 6 0 0 7 എന്ന നമ്പറിൽ വാട്സപ്പ് നമ്പർ 8 2 8 1 3 1 1 3 4 4

0: ഹലോ, ആരാണ്?
1: സ്മിത, കോട്ടയത്ത് നിന്നാണ്. ഞാൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുവാണ്.
0: ഏത് ഹോസ്പിറ്റലാണ്? കോട്ടയത്ത് തന്നെയാണോ?
1: കോട്ടയത്ത് തന്നെ, ഭാരത് ഹോസ്പിറ്റൽ എന്നാ പേര്.
0: ഓക്കെ, അപ്പോ നമ്മുടെ പ്രോഗ്രാം ഓർമ്മയിലൊരു ഗാനം, ഹൃദയരാഗം, എൻ പ്രിയ ഗാനം. ചില ഗാനങ്ങള് നമ്മള് മരിക്കുന്നത് വരെ ഓർത്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് എന്ത് ഒരു കാരണത്താൽ നമ്മൾ വീണ്ടും അതിനെ ഓർത്തുകൊണ്ടേയിരിക്കും. സ്മിതയ്ക്ക് എന്താണ് പറയാനുള്ളത്?
1: എനിക്ക് ആനകളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം കൂടുതലും ഈ ആനകളുടെ വിവരിക്കുന്ന ആ ഒരു ടൈപ്പ് പാട്ടുകളാണ് ഇഷ്ടം. ഈ കറുകറു, കാർമുകിൽ, കൊമ്പനാന, പുറത്ത്, അങ്ങനത്തെ ഒരു പാട്ട്, ആ ടൈപ്പ് പാട്ടുകൾ.
0: കുമ്മാട്ടി എന്ന സിനിമയിലൊരു ഗാനമാണ്, എം ജി രാധാകൃഷ്ണൻ കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു ഗാനം. കാവാലത്തിന്റെ ആയിരുന്നു വരികള്. അപ്പോ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഇഷ്ടം, ഒരു ആനയോടുള്ള ഇഷ്ടമാണ് സ്മിത ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിന് പ്രത്യേകിച്ചും എന്തെങ്കിലും കാരണമുണ്ടോ? ആനയോട് എന്താണ് ഇത്രയധികം ഒരു സ്നേഹം തോന്നിയത്?
1: ചെറുപ്പം മുതലേ ആന എന്ന് പറയുന്ന ഒരു ഭയങ്കര വീക്ക്നെസ് ആണ്. അതിന്റെ ഭംഗി, അതിന്റെ അഴക്, എവിടെ ഉത്സവ പറമ്പിലാണെങ്കിലും ആനയെ നോക്കി നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം എൻ്റെ അച്ഛനും അങ്ങനെ തന്നെയായിരുന്നു. മേ ബി ജനറ്റിക്കായിട്ട് കിട്ടിയതായിരിക്കണം. സോ ഞങ്ങളുടെ കുടുംബത്തിലെ മിക്കവർക്കും ഈ ആനപ്രാന്തമുണ്ട്. അപ്പം അങ്ങനെ തന്നെ കിട്ടിയതായിരിക്കണം.
0: ഓക്കെ ഓക്കെ. അപ്പം ആനയല്ലാതെ ഇപ്പം പട്ടികളെയും പൂച്ചകളെയും ഒക്കെ വളർത്തുന്ന ഒരുപാട് പേരുണ്ട്. അവരെ മക്കളെക്കാൾ സ്നേഹിക്കുന്നവരും ഉണ്ട് ചെറു പക്ഷേ. ഇപ്പം ഇന്നത്തെ കാലത്തൊരു വെഡിങ് ഇൻവിറ്റേഷനൊക്കെ വെക്കുമ്പം നമ്മുടെ കൂടെ വെക്കുന്നവരുടെ കൂട്ടത്തിൽ ഈ പെറ്റ്സിനെയൊക്കെ വെക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ അങ്ങനെ ഒരു വീട്ടിൽ അങ്ങനെ ഒരു അന്തരീക്ഷമുണ്ടോ? മൃഗങ്ങൾ വേറെ എന്തെങ്കിലും ഉണ്ടോ?
1: വീട്ടിൽ പട്ടിയുണ്ട്, പൂച്ചയുണ്ട്, രണ്ടും ഉണ്ട്. എല്ലാരെയും ഭയങ്കര ഇഷ്ടം, എല്ലാ മൃഗങ്ങളെ ഇഷ്ടമാണ്.
0: അവര് എന്തോ ഒരു പക്ഷേ വിചാരിക്കുന്നുണ്ടാവും മനുഷ്യരെക്കാൾ കൂടുതൽ നമ്മളെ സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു തരും എന്നുള്ള ഒരു ഗ്യാരണ്ടി ഉള്ളവരാണെന്നുള്ള ഒരു തോന്നൽ ഒരു പക്ഷെ എന്റെ മുന്നിലുണ്ടാവും.
1: അതെ, സത്യമാണ്, അത് അങ്ങനെ തന്നെ.
0: ഓക്കെ, ആ സ്മിതയുടെ ആ ഒരു ഓർമ്മയിലെ ഗാനം കേൾക്കാം.

0: ഹലോ, പേര് പറയൂ.
1: എന്റെ പേര് ഹരിലാൽ ജയചന്ദ്രൻ.
0: എവിടെയാണ് ജോലി ചെയ്യുന്നത്?
1: ഞാനിപ്പോ ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശിൽ കാക്കിനഡ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്.
0: ഏത് തരം ഓഫീസിലാണ്?
1: ഓഫീസ് ജോലിയല്ല, ഞാനിപ്പം പ്രൈവറ്റ് ആയിട്ട് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാണ്. രണ്ട് തരത്തിലുള്ള ബിസിനസ് ചെയ്യുന്നുണ്ട്. ഒന്ന് മാർക്കറ്റിംഗ്, അല്ലാതെ മെയിൻ ആയിട്ട് കൺസൾട്ടൻസി. കൺസൾട്ടന്റ് ടെക്നീഷ്യനാണ്. ആന്ധ്രാപ്രദേശിൽ ഒരുപാട് കൊഞ്ചു കൃഷി ചെയ്യുന്ന ഹാച്ചറികളുണ്ട്. അവിടെ ഞാൻ കൺസൾട്ടന്റ് ടെക്നീഷ്യനാണ്. എന്നെ പോലെ ഒരുപാട് പേരുണ്ട്.
0: കൺസൾട്ടന്റ് ടെക്നീഷ്യൻ, അതൊന്ന് വിശദീകരിക്കാമോ?
1: ആന്ധ്രാപ്രദേശിൽ ഇപ്പം ഹാച്ചറി ഉണ്ട്. അപ്പൊ ഹാച്ചറി എന്ന് പറഞ്ഞാൽ കൊഞ്ചു കുഞ്ഞ് ഉൽപ്പാദിക്കുന്ന ഹാച്ചറികൾ. അപ്പോഴ് ഈ ഹാച്ചറികൾ നടത്താൻ വേണ്ടി ഓണർമാർക്ക് അത്ര ടെക്നോളജി കാണത്തില്ല. അപ്പൊ അവർ പുറത്തു നിന്നുള്ള ടെക്നീഷ്യന്മാരെ ഹയർ ചെയ്യും. അതിനെ പറയുന്ന പേരാണ് കൺസൾട്ടന്റ് ടെക്നീഷ്യൻ. ഈ ആന്ധ്രാപ്രദേശിൽ ഒരുപാട് ഹാച്ചറീസ് ഉണ്ട്. അവർക്ക് പക്ഷെ ഓണർമാർക്ക് ഹാച്ചറി റൺ ചെയ്യാനുള്ള ടെക്നോളജി അവരെ കൈവശമില്ല. അപ്പോഴവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അറിയാമെന്നുള്ള ടെക്നീഷ്യന്മാരെ വിളിക്കും. അപ്പൊ ഞാനും ആ ഗ്രൂപ്പിൽപ്പെട്ട ആളാണ്. എന്നെ പോലെ ഒരുപാട് ടെക്നീഷ്യന്മാർ ഈ ഫീൽഡിലുണ്ട്. ഞാൻ ഈ കൊഞ്ച് ഹാച്ചറിയിൽ പോയി കൺസൾട്ടൻസി ചെയ്യും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊഞ്ച് കുഞ്ഞുണ്ടാക്കി കൊടുക്കും, അത് വെക്കാൻ വേണ്ടി അവരെ സഹായിക്കും.
0: ഓക്കെ, നാട്ടിൽ എവിടെയാണ് വീട്?
1: നാട്ടില് അമരവിള എന്ന് പറയും, തിരുവനന്തപുരത്ത്.
0: ജോലികളെ കുറിച്ചൊക്കെ പറഞ്ഞു. മെയിൻ ആയിട്ട് ഇവിടെ പറയേണ്ടത് നമ്മുടെ ഓർമ്മകളെ തഴുകി ഉണർത്തുന്ന ഒരു ഗാനത്തെ കുറിച്ചാണ്. പലതരത്തിലുള്ള ഓർമ്മകളിലേക്ക് നമ്മൾ പലതരത്തിലുള്ള ഗാനങ്ങൾ നമ്മളെ കൊണ്ടുപോകും. അപ്പൊ ഒരു ഗാനം പറയുന്നത് ഏതാണ്?
1: വേഷങ്ങൾ ജന്മങ്ങൾ, വേഷം മാറാൻ നിമിഷങ്ങൾ എന്ന് പറഞ്ഞ പാട്ടാണ് എനിക്കിപ്പം പ്രത്യേകിച്ച് ഓർമ്മ വരുന്നത്.
0: അപ്പൊ ആ ഒരു ഗാനം നമ്മളെ ഒരുപാട് ഒരു ദാർശനിക തലത്തിലൊക്കെ നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു പാട്ടാണ്. ഹരിലാലിന് എന്താണ് ഈ പാട്ട് കേൾക്കുമ്പം എന്തു ഓർമ്മകളിലേക്കാണ് മനസ്സ് പോകുന്നത്?
1: അച്ഛന്റെ ഓർമ്മകളാണ് കൂടുതലും വരുന്നത്. അച്ഛൻ മരിച്ചിട്ട് ഇപ്പൊ ഒരു വർഷം ആവുന്നുണ്ട്. അപ്പോഴ് അച്ഛനുമായിട്ട് അധികം അടുക്കാനോ, അച്ഛൻ അടുക്കാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ അച്ഛനുമായിട്ട് അടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ആ ഒരു ദുഃഖം വരുന്നുണ്ട്. അതിനെപ്പറ്റി ചിന്തിക്കുകയാണ് ഈ പാട്ട് കൂടുതലും എനിക്ക് ഓർമ്മ വരുന്നത്.
0: ഓക്കെ, അച്ഛൻ ഒരുപാട് അടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ മകനും അച്ഛനോട് സ്നേഹം കാണിക്കണമെന്നുണ്ട് എന്ന് ഞാനത് വിചാരിക്കുന്നത് പറയുന്നത് കേട്ടപ്പം. അങ്ങനെയാണോ?
1: അങ്ങനെ തന്നെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെ.
0: അപ്പൊ അതിന് കൃത്യമായിട്ട് ഉള്ള കാരണങ്ങളും ഉണ്ടായിട്ടുണ്ടാവും, അതൊന്ന് പറയാമോ? അത് പറയുന്നതിൽ വിഷമമില്ലല്ലോ.
1: പറയുന്നതിൽ വിഷമമില്ല, എല്ലാ വീടുകളിലും സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെ. ഇപ്പൊ അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴോ അച്ഛനും മക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴോ ഉണ്ടാവുന്നതാണ്. ഇപ്പം വീട്ടില് അത്ര സുഖത്തിലല്ലായിരുന്നു. അപ്പോഴ് അച്ഛനുമായിട്ട് ഞാൻ സ്വാഭാവികമായിട്ട് അടുത്തില്ല, അമ്മയുമായിട്ട് കൂടുതൽ അടുത്ത് നിൽക്കുകയായിരുന്നു ഞാനും എന്റെ അനുജനും. അപ്പം ഇത് പറയുമ്പോഴ് അങ്ങനെയാണ് എനിക്ക് ഈ പാട്ട് കൂടുതലും ഓർമ്മ വരുന്നത്.
0: അതായത് അച്ഛനും അമ്മയും രണ്ടു വീട്ടിലായിട്ടാണോ ഉണ്ടായിരുന്നത്?
1: ആണ്.
0: പക്ഷേ സെപ്പറേറ്റഡ് അല്ലായിരുന്നു?
1: ഇല്ല ഇല്ല, സെപ്പറേറ്റ് അല്ലായിരുന്നു.
0: പക്ഷെ അവര് മാനസിക ഐക്യത്തിലായിരുന്നില്ല. അപ്പൊ നമ്മൾ പൊതുവെ പറയും അച്ഛനമ്മമാരുടെ പ്രശ്നങ്ങളിൽ ഏറ്റവും കൂടുതൽ അതിൽ വിഷമിക്കുന്നത് മക്കളാണെന്ന്. ഹരിലാലിന്റെ കാര്യത്തിലും അത് വളരെ ശരിയായിരുന്നു അല്ലേ? അച്ഛനെ ഒരുപാട്, അച്ഛന്റെ സ്നേഹം ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അതുപോലെ തിരിച്ച് അച്ഛനും ഹരിലാലിനോട് കുറെ അടുക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. എന്തൊക്കെയോ കാരണത്താല് രണ്ടു വീടുകളിലായി അച്ഛനും അമ്മയും താമസിച്ചത്

0: ഒരുപാട് പ്രത്യേകിച്ചും ഈ വിഷമങ്ങളെ കൂടുതൽ അനുഭവിക്കുക കുട്ടിക്കാലത്താണ്. അപ്പൊ ആ ഒരു കാലമൊക്കെ മനസ്സിൽ വരുന്ന ഒരു ഗാനമാണിതല്ലേ, വേഷങ്ങൾ ജന്മങ്ങൾ.
1: തീർച്ചയായിട്ടും.

0: ഉയർത്തിപ്പിക്കുന്നു. നിങ്ങളുടെ ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗാനവും അതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളും പങ്കുവയ്ക്കാനായി 82 81 311 344 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഓർമ്മിപ്പിക്കുന്നു, 82 81 311 344.
1: നിങ്ങൾക്കൊപ്പം ജീജ ശ്രീജിത്ത്, ഷീപ പുഷ്പരാജ്. സാങ്കേതിക സഹായം പി വി രമേശൻ, സജിത് കുമാർ തലശ്ശേരി, രതീഷ് പി കെ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് നാളെ തുടക്കമാകും. 25 വരെ നീളുന്ന യാത്രയിൽ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ രാഷ്ട്രപതി സന്ദർശിക്കും. ഭീകരവാദത്തോട് ഒട്ടും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം ഇന്ത്യയുടെ ഉറച്ച തീരുമാനവും പ്രവർത്തനവുമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ ഫോഴ്സസ് ഫസ്റ്റ് കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് അടുത്ത മാസം 18 മുതൽ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ഇതോടെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖത്തിൽ നിന്നും സമ്പൂർണ്ണ അന്താരാഷ്ട്ര ചരക്ക് തുറമുഖത്തിന്റെ കവാടമായി വിഴിഞ്ഞം മാറും. സംസ്ഥാനത്തെ ജനങ്ങൾ ഉത്സാഹപൂർവ്വം ലഹരി മാഫിയയുടെ വേരറിക്കുകയാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. മയക്കുമരുന്ന് മാഫിയയ്ക്കെതിരെ ഓപ്പറേഷൻ തുഫാനിലൂടെ വൻ മുന്നേറ്റം നടത്താനായി എന്ന് അദ്ദേഹം കണ്ണൂരിൽ അറിയിച്ചു. KSU പരിധി വിട്ടുപോകരുതെന്ന് മന്ത്രി AP അനിൽകുമാർ. KSUവിന് അവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കാമെന്നും എന്നാൽ എല്ലാറ്റിനും ഒരു പരിധിയുണ്ടെന്നും മന്ത്രി തൃശൂരിൽ പറഞ്ഞു. നിയമങ്ങളുടെയും സാങ്കേതികത്വത്തിന്റെയും നൂലാമാലകളിൽപ്പെട്ട് സാധാരണക്കാരന്റെ ജീവിതം വഴിമുട്ടരുതെന്ന ബോധത്തോടെ പ്രവർത്തിച്ച നേതാവായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് മന്ത്രി റൂജി എം ജോൺ. കൊല്ലം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ വർഷത്തെ ചിന്താരവി പുരസ്കാരം ചലച്ചിത്ര താരം ഭാവനയ്ക്ക് 50,000 രൂപ, ശില്പം, പ്രശസ്തി പത്രം എന്നിവ അടങ്ങുന്നതാണ് അവാർഡ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ലൂസേഴ്സ് ഫൈനലിൽ നാളെ ഫ്രാൻസ് ഇംഗ്ലണ്ടിനെ നേരിടും. മിയാമി സ്റ്റേഡിയത്തിൽ പുലർച്ചെ 2:30 മത്സരം. FM പ്രധാന വാർത്തകളാണ് കേട്ടത്. ഇനി മിഡ് ഡേ ന്യൂസ്, ഡൽഹിയിലെ

0: ആകാശവാണി. മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, തുടർനാടകം, 15-ാം ഭാഗം. രചന അനിൽ തമ്പാൻ. ശബ്ദം നൽകുന്നവർ ദേവിപ്രിയ വി, ഇന്ദു വി എസ്, ജിജിൻ അതിയന്നൂർ, സുനിത ടി എസ്, അനീഷ് നായർ. സംവിധാനം റൂബി ബാബു.
1: ഡ്രൈവർ, പ്ലീസ് പുട്ട് സം മ്യൂസിക്.
2: Good morning, lovely people. You are tuned into your favorite voice on your favorite FM 99.9 Jolly FM. I am David Arugasamy. Today's show is little different because I want to talk about someone very special.
3: Paranju vechathu pole David inde show thanne.
2: How many people listening to this program are named Chitra?
3: Eh, Chitra? Idu aare uddesha? കറക്റ്റ് ടൈമിംഗ് തന്നെ.
1: ഡ്രൈവർ, അത് ഓഫാക്ക്.
3: വേണ്ട വേണ്ട, എന്താ അങ്ങേരുടെ ഉദ്ദേശം എന്നറിയാലോ.
2: യു നോ, എവരി ഡേ ഐ സ്പീക്ക് ടു തൗസൻഡ്സ് ഓഫ് ലിസണേഴ്സ്, ബട്ട് ദേർ ഈസ് വൺ ഹു മേക്സ് മൈ ഹാർട്ട് റേസ് ഈവൻ മോർ ദാൻ ദിസ് മൈക്രോഫോൺ ഡസ്.
3: ചിത്ര, ഇത് അസ്ഥിക്ക് പിടിച്ചു തുടങ്ങിയ ലക്ഷണാ. എന്നാലും റേഡിയോ കൂടി പബ്ലിക്കായിട്ട് വല്ലാത്ത ധൈര്യം തന്നെ.
1: ഡ്രൈവർ, take U-turn and straight to the FM station.
3: ayyo, endine
1: innayalde sookede jan theerkum.

0: Hello, hello madam, stop, stop. You are not allowed to enter. The show is going on inside. It's live, ma'am.
1: ഈശ്വര, അങ്ങോട്ടേക്കൊന്ന് ഇടിച്ചു കയറി പോവല്ലേ ചിത്ര. ഇതൊരു എഫ് എം സ്റ്റേഷനാ. നിക്ക് ചിത്ര, നിക്ക്.
2: നീ ഒന്ന് വിട്ടേ അന്ന.
1: ചിത്ര അകത്ത് ലൈവ് പോയിക്കൊണ്ടിരിക്കുക.
0: മാഡം, വാട്ട് എ ഫൂൾ യുവർ ഫ്രണ്ട് ഈസ് ബീയിങ്. കോൾ ഹർ ബാക്ക്.
1: സോറി സോറി, ഷീ വോണ്ട് ലിസൺ ടു എനിവൺ. ഐ ആം സോറി. ലൈവ് പോയിക്കൊണ്ടിരിക്കുന്ന എഫ് എം സ്റ്റേഷനിൽ കയറി റെക്കോർഡിംഗ് റൂമിന്റെ ഗ്ലാസ് വാതിൽ ഇടിക്കുകയാണല്ലോ ഇവള്. ആ സെക്യൂരിറ്റി ആണെങ്കിൽ ഓടി വരുന്നുണ്ട്. അയാള് കഴുത്തിന് പിടിച്ച് തള്ളുവോ കർത്താവേ. ചിത്ര, ഇറങ്ങി വാ.
2: ഇയാളെ ഞാൻ ഇന്ന്.
1: ഓ, ആ ഹെഡ്ഫോൺ ഒക്കെ മാറ്റി വെച്ച് ആർജയും പുറത്തേക്ക് വരുന്നുണ്ടല്ലോ. ഇവളിനെ കയറി അയാള് വഴക്ക് പറയൂ എന്തോ.
2: എന്ത് അസമ്മതമാണ് നിങ്ങൾ കാണിക്കുന്നത്? എന്തിനാ എന്റെ പേര് റേഡിയോയിലൂടെ വിളിച്ചു പറഞ്ഞത്?
3: അതു കൊള്ളാം. ലോകത്തില് നിങ്ങൾ ഒരാൾക്ക് മാത്രമേ ചിത്ര എന്ന് പേരുള്ളൂ.
2: ഓ, അപ്പോ അപ്പൊ പോപ്കോണിനകത്ത് കുറിപ്പ് എഴുതി വെച്ചതോ?
3: പോപ്കോൺ കഴിച്ച് ദേഷ്യം കുറയ്ക്കാനല്ലേ അതിൽ പറഞ്ഞത്? ചായപ്പൊടി പാക്കറ്റിൽ ഗിഫ്റ്റ് കൂപ്പൺ വെക്കുന്നത് പോലെ പോപ്കോൺ കമ്പനിക്കാർ ചെയ്തതായിരിക്കും. ഒരു ഉപദേശ കൂപ്പൺ.
2: വെറുതെ ഉരുണ്ട് കളിക്കണ്ട, എല്ലാം നിങ്ങളുടെ പ്ലാനിംഗ് ആണെന്ന് എനിക്ക് മനസ്സിലായി.
3: ആഹാ, മനസ്സിലായ സ്ഥിതിക്ക് എനിക്ക് പറയാനുള്ളത് കൂടി അങ്ങോട്ട് കേൾക്ക.
2: ഓ, അത് നാട്ടുകാർ മുഴുവനും കേട്ടല്ലോ. ഇനിയിപ്പോ പ്രത്യേകിച്ച് എന്താ പറയാനുള്ളത്?
3: ഞാൻ വലിച്ചു നീട്ടുന്നില്ല. ആ ദിവസമേ റിസപ്ഷനിൽ നിങ്ങൾ കാത്തു നിൽക്കുന്നത് കണ്ട ആ സെക്കൻഡിൽ തന്നെ ഞാനൊരു കാര്യം തീരുമാനിച്ചു ഉറപ്പിച്ചതാ.
2: എന്തോന്ന്?
3: ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് വേണ്ടി ഞാൻ എല്ലാ ദിവസവും ഈ സ്റ്റുഡിയോയിലിരുന്ന് വാതോരാതെ ഓരോ കാര്യത്തെ പറ്റി സംസാരിക്കാറുണ്ട്.
2: അതിനാണല്ലോ നിങ്ങൾക്ക് ശമ്പളം തരുന്നത്.
3: അതൊക്കെ ശരിയാ, പക്ഷേ എന്റെ ഹൃദയത്തിലുള്ളത് പറയുമ്പോ കേൾക്കാൻ ഒരാൾ വേണമായിരുന്നു. അതുകൊണ്ടാ പോപ്കോണിൽ കുറിപ്പ് കൊടുത്തയച്ചതും ലൈവിൽ എത്ര ചിത്രമാർ എന്നെ കേൾക്കുന്നുണ്ടെന്ന് ചോദിച്ചതും ഒക്കെ.
2: പക്ഷേ അത് അതിങ്ങനൊക്കെയാണോ? എന്റെ ഇഷ്ടം കൂടി.
3: കൃത്യം ലൈവിൽ ഞാൻ സംസാരിച്ച സമയം തന്നെ നിങ്ങളത് കേൾക്കുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ലായിരുന്നു. എന്നിട്ടും നിങ്ങളത് കേട്ടില്ലേ. ഇപ്പൊ ഇതാ എന്നെ തിരക്കി ഞാൻ ജോലി ചെയ്യുന്ന സ്റ്റുഡിയോയിലെ റെക്കോർഡിംഗ് റൂമിന്റെ ഇടനാഴിയില്, അതും എന്റെ മുന്നിൽ നിങ്ങൾ വന്ന് നിൽക്കുക. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം?
2: അത്

0: നിങ്ങൾക്കൊന്ന് പൊട്ടിച്ച് തരാനാ ഞാൻ വന്നത്.
1: അയ്യോ, പ്ലേയിട്ട സോങ് തീരാറായി. അതെ, ഞാൻ ലൈവിലേക്ക് കയറട്ടെ. നോക്ക്, ഓഡിയൻസിനോട് ഞാൻ പറയട്ടെ, എന്റെ മനസ്സ് കീഴടക്കിയ ആ ബഹുവർണ്ണ ചിത്രം സ്റ്റുഡിയോയിലെത്തിയിട്ടുണ്ടെന്ന്.
0: അത് പിന്നെ
1: എന്തേ, വേച്ച് നിൽക്കാതെ പറയുന്നേ. പരസ്യം ഇപ്പൊ തീരും. എവരിഡെ ഐ സ്പീക്ക് ടു തൗസൻഡ്സ്, ബട്ട് വെൻ ഐ ടോക്ക് ഐ തിങ്ക് ഓൺലി ഓഫ് യു. ഐ വോണ്ട് ടു സേ ഇറ്റ് അഗെയിൻ. ദിസ് ടൈം ഓഫ് ദ മൈക്ക്, ജസ്റ്റ് യു ആൻഡ് മീ.

0: നല്ല ധൈര്യം തന്നെ. സ്വന്തം ജോലി പണയം വെച്ചിട്ടാണ് ആർ ജെ പ്രണയിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്.
1: ബുദ്ധിജീവിയാണ്, പ്രേമത്തിലൊന്നും വീഴില്ല എന്നൊക്കെ അന്നുവരെ സ്വയം കരുതിയിരുന്ന ചിത്ര ക്ലീനായി എഫ് എം സ്റ്റേഷന്റെ കോറിഡോറിൽ കമന്നടിച്ചു വീണു.
0: ബുദ്ധിജീവി ചവഞ്ഞു നടക്കുന്ന പെമ്പിള്ളേരെയാണ് വളയ്ക്കാൻ ഏറ്റവും എളുപ്പം. പിന്നെന്ത് സംഭവിച്ചു? പ്രണയികൾക്ക് കറങ്ങി നടക്കാൻ നല്ല ഇടം ബാംഗ്ലൂരാണ്. സ്പോട്ട് അറ്റൻസ്റ്റുകൾ ഓൺലൈനിൽ പെരുകിക്കാണും അല്ലേ?
1: സത്യം പറയാലോ, ഞാൻ കണ്ട മികച്ച പ്രണയ ജോഡികൾ അവർ രണ്ടുപേരും തന്നെയായിരുന്നു. പക്ഷേ സംഗതി വീട്ടിൽ അവതരിപ്പിച്ച് അവരുടെ അനുവാദത്തോടെ കല്യാണത്തിലേക്ക് നീങ്ങാൻ ചിത്രയ്ക്ക് ധൈര്യമില്ലായിരുന്നു. പക്ഷേ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ പുതിയൊരു ഫ്ലാറ്റിലേക്ക് ഡേവിഡും ചിത്രയും താമസം മാറ്റി.
0: ചിത്രയുടെ വീട്ടുകാർ ഈ വിവരം ഒരിക്കലും അറിഞ്ഞിരുന്നില്ലേ?
1: ഇല്ല, ഏതോ ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ഡേവിഡ് മരിച്ചു കിടക്കുന്നു എന്നറിയുന്ന നാൾ വരെ ഇരുവരും ഒന്നിച്ചു തന്നെയായിരുന്നു.
0: ആത്മഹത്യയായിരുന്നു ഡേവിഡിന്റേത് അല്ലേ?
1: അതെ. അത് ചിത്രയ്ക്കെന്നല്ല, ഡേവിഡിനെ അറിയുന്ന ഒരാൾക്കും വിശ്വസിക്കാനായില്ല. പ്രൊഫഷനെ ഇത്രയ്ക്ക് സ്നേഹിക്കുന്ന, ജീവിതത്തിൽ എല്ലാം പോസിറ്റീവായി മാത്രം എടുക്കുന്ന ഡേവിഡിനെ പോലെ ഒരാൾ എന്തിനാത്മഹത്യ ചെയ്യണമെന്ന് എല്ലാവരും പരസ്പരം ചോദിച്ചു.
0: ഒറ്റ നോട്ടത്തിൽ തോന്നിയ പ്രണയം അറിയാതെ പറഞ്ഞുപോയൊരു വാക്കിൽ അവസാനിച്ച എത്രയോ ചരിത്രമുണ്ട്. ഡേവിഡും ചിത്രയും തമ്മിൽ മറ്റാരും അറിയാതെ മറച്ചുവെച്ച അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നിരിക്കാം.
1: ഏകദേശം ഒരേ സമയത്ത് തന്നെയാ ഞാനും ചിത്രയും ബാംഗ്ലൂരിലെത്തുന്നത്. ഒരേ പി ജിയിൽ താമസിച്ചു തുടങ്ങിയ ബന്ധമായിരുന്നുവെങ്കിലും ഞങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു, എന്തും പങ്കുവച്ചിരുന്നു. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള വിഷമങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ചിത്ര എന്നോട് തീർച്ചയായും ഷെയർ ചെയ്യേണ്ടതാ. എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും അവര് തമ്മിൽ ഒരഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നതേ ഇല്ലാന്ന്. അതുമല്ല, ഡേവിഡിന്റെ മരണം ഉണ്ടാക്കിയ ഷോക്കിൽ നിന്ന് മുക്തയാവാൻ ചിത്രയ്ക്ക് മാസങ്ങൾ വേണ്ടി വന്നു.
0: ഡേവിഡിന്റെ മരണം ഇപ്പോഴും ദുരൂഹം തന്നെ അല്ലേ
1: എന്ന് പറയാം. പക്ഷെ മരിക്കുന്നതിന് മുമ്പ് ഡേവിഡ് തന്നെ സ്നേഹിക്കുന്നവർക്കായി ഒരു യാത്രാമൊഴി എന്നൊരു ഓഡിയോ സന്ദേശം വാട്സാപ്പ് ചെയ്തിരുന്നു.
0: യാത്രാമൊഴിയോ?
1: അതെ, അതായിരുന്നു അതിന്റെ ടൈറ്റിൽ.
0: എന്തായിരുന്നു അതിൽ ഡേവിഡ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്?
1: ഡേവിഡിന്റെ മറ്റു പോഡ്കാസ്റ്റുകളെ പോലെ തന്നെ സാഹിത്യം നിറഞ്ഞു കവിഞ്ഞ ഒരു ഓഡിയോ. ജീവിതത്തെക്കുറിച്ച് ഒരു ഫിലോസഫിക്കൽ അപ്രോച്ച്, വേണമെങ്കിൽ അതിലൊരു വിരക്തി കണ്ടെത്താമെന്ന് മാത്രം.
0: ഡേവിഡ് പോഡ്കാസ്റ്റുകൾ ചെയ്യുമായിരുന്നോ?
1: നല്ലവണ്ണം. എഫ് എം സ്റ്റുഡിയോയിലെ ആർ ജെ പണിക്കൊപ്പം സ്വന്തം പോഡ്കാസ്റ്റ് പ്ലാറ്റ്ഫോം ഡേവിഡ് ഉണ്ടാക്കിയെടുത്തിരുന്നു. മലയാളത്തിലെ സാഹിത്യകൃതികളെ പരിചയപ്പെടുത്തുന്ന ബുക്ക് റിവ്യൂകളൊക്കെ ഉൾപ്പെടുത്തിയ ഒരു പോഡ്കാസ്റ്റ്. നല്ല ലിസണേഴ്സും അതിന് ലഭിച്ചിരുന്നു.
0: ഓ, സാഹിത്യത്തിലൊക്കെ ആളുകൾക്ക് താല്പര്യമുണ്ടോ ഇപ്പോഴും?
1: എന്ന് വേണം കരുതാൻ. ബാംഗ്ലൂരിൽ നടക്കുന്ന ലിറ്റററി ഫെസ്റ്റുകളിലൊക്കെ ഏതെങ്കിലും തരത്തിൽ ഡേവിഡ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു.
0: ആ ഓഡിയോ അന്നയുടെ കയ്യിലുണ്ടോ?
1: പോഡ്കാസ്റ്റുകളോ?
0: അല്ല, ഡേവിഡിന്റെ ലാസ്റ്റ് ഓഡിയോ യാത്രാമൊഴി.
1: കാണണം, ഞാനത് ഷെയർ ചെയ്യാം.

0: അപ്പോൾ അതാണ് ചിത്രയും ഡേവിഡ് ആരോഗ്യസ്വാമിയും തമ്മിലുള്ള ബന്ധം. ഡേവിഡ് മരിച്ചതിന് ശേഷം ചിത്ര നാട്ടിലേക്ക് തിരിച്ചുപോയി അല്ലേ?
1: അതെ, ബാംഗ്ലൂർ അത്രയധികം അവളെ അലോസരപ്പെടുത്തി. ഓരോ സ്പോട്ടും ഡേവിഡിന്റെ ഓർമ്മകൾ നിറഞ്ഞതായിരുന്നു. നാട്ടിലേക്ക് പോവാൻ ഉപദേശിച്ചത് ഞാനായിരുന്നു. രണ്ടു വർഷത്തിന് ശേഷം പിന്നീട് ഇപ്പോഴാ ചിത്ര വീണ്ടും ബാംഗ്ലൂരിലേക്ക് എത്തുന്നത്. ഇനി പറയൂ, ഡേവിഡിന്റെ മരണം എങ്ങനെ മേഘയുടെ തിരോധാനവുമായി ബന്ധപ്പെടും?
0: എനിക്കറിയില്ല, പക്ഷേ കാര്യങ്ങൾ വീണ്ടും കോംപ്ലിക്കേറ്റഡ് ആവുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്.

0: മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം പതിനഞ്ചാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: ചിത്ര ദേവിപ്രിയ വി, അന്ന ഇന്ദു വി എസ്, ചിദംബരം ജിജിൻ അതിയന്നൂർ, റിസപ്ഷനിസ്റ്റ് സുനിത ടി എസ്, ആർ ജെ ഡേവിഡ് ആരോഗ്യസ്വാമി, അനീഷ് നായർ. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർനാടകത്തിന്റെ പതിനാറാം ഭാഗം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.
1: ആകാശവാണി കണ്ണൂർ.
2: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
4: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
5: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
6: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
5: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
6: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
5: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
6: ഏറ്റവും പുതിയ റിലീസുകൾ,
5: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
6: നമുക്ക് ആസ്വദിക്കാം
5: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
6: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.

0: ആകാശവാണി കണ്ണൂർ.
1: നാട്ടുവഴിയിൽ ഇണങ്ങൽ, പാട്ടും പറച്ചിലുമായി ജനങ്ങൾക്കിടയിലൂടെ.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. പാട്ടും പറച്ചിലുകളും തേടി നാട്ടുവഴിയിൽ ഇണങ്ങൾ ഇന്ന് കാസർഗോഡ് ജില്ലയിൽ പരപ്പ ടൗണിലാണ് എത്തി നിൽക്കുന്നത്. ആദ്യം വിശേഷങ്ങൾ പങ്കുവെക്കാൻ ഒരു ബസ് ഡ്രൈവർ കൂടെ ചേരുന്നു. പേര് പറയാമോ?
3: സമീർ.
4: ഈ റൂട്ടിൽ തന്നെ ഓടുന്ന ബസ്സിലാണോ?
3: പരപ്പ കാഞ്ഞങ്ങാട് ഓടുന്ന അപെക്സ് ബസ്. അതിലെ ഡ്രൈവറാണ്.
4: എത്ര വർഷമായി ഈ ഡ്രൈവിംഗ് മേഖലയിൽ?
3: 23 വർഷമായി. 18 വർഷമായി ഇപ്പൊ ബസ്സിൽ. അതിന് മുമ്പേ ലോറിയിലാണ്ടായിരുന്നു.
4: കുട്ടിക്കാലത്തെ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു ഈ വളയം പിടിക്കണം എന്നുള്ളത്.
3: ഞാന് ചെറുപ്പം മുതലേ വലിയ ആഗ്രഹമാണ് വളം പിടിക്കണം. വണ്ടിയോട് ഭയങ്കര താല്പര്യം കൂടുതലാണ്. ഞാൻ അന്നേരം സ്കൂൾ 7ാം ക്ലാസ് വരെ പോയിട്ടു. ആ 7ാം ക്ലാസ്സിൽ നിന്ന് തന്നെ മതിയാക്കി വണ്ടിയുടെ വളയം പിടിക്കണം എന്ന് പറഞ്ഞിട്ട് അന്നേരം ക്ലീനറായിട്ട് ലോറിയിൽ പോയിട്ട് അങ്ങനെ ആയിട്ട് ഡ്രൈവറായതാണ്.
4: ഡ്രൈവർക്ക് അത്യാവശ്യം വേണ്ട ചില കാര്യങ്ങളുണ്ട് അല്ലേ? നമ്മളൊരു ഡ്രൈവിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളും, അതായത് കണ്ണ്, ചെവി, കാല്, കൈ എല്ലാം കൃത്യമായിട്ട് വർക്ക് ചെയ്യണം. ഇത്രയും വർഷത്തെ ഒരു അനുഭവത്തിൽ നിന്ന് ചോദിക്കട്ടെ, നല്ലൊരു ഡ്രൈവർ എങ്ങനെയായിരിക്കണം?
3: ഡ്രൈവർ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഒരു വണ്ടിനെ പറ്റിയിട്ട് കുറച്ചെല്ലാം അറിയണം. മെക്കാനിക്ക് കുറച്ച്. ഞാനെന്ന് പറഞ്ഞാൽ പിന്നെ കുറച്ച് മെക്കാനിക് പണിയെല്ലാം ഞാൻ തന്നെ എടുക്കും. എന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് ക്ലീനറെ പണിയെടുക്കുന്ന സമയത്ത് വർക്ക്ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഫിറ്ററുമാർ പണിയെടുക്കുന്നത് നോക്കിയിട്ട് അത് മനസ്സിലാക്കിയിട്ട് അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ എടുക്കും. പിന്നെ ഇപ്പോഴത്തെ വണ്ടി എന്ന് പറഞ്ഞാൽ എല്ലാം സെൻസർ ആയതുകൊണ്ട് നമുക്ക് ദേശം ബുദ്ധിമുട്ടാണ്. എന്ത് കാര്യങ്ങളും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ പഴയ വണ്ടിയാകുമ്പോൾ നമുക്ക് വേണ്ട പോലെ എന്തെങ്കിലും ചെയ്ത് എത്തേണ്ടടുത്ത് എത്തിക്കാം. ഇപ്പോഴത്തത് ആവൂല.
4: അത്യാവശ്യം പഞ്ചറൊക്കെ ആയി പോയാൽ പഞ്ചറൊക്കെ അല്ലേ, ടയർ മാറ്റാനും ഇടാനും ഒക്കെ ഒരു ഡ്രൈവർക്ക് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്.
3: ഇപ്പം ബസ്സിൽ ക്ലീനർ കുറവാണ്. ഇപ്പം ക്ലീനർ ഇല്ല. ഇപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പം കണ്ടക്ടറും ഡ്രൈവറും മാത്രമേ ഇല്ലു. ആ കൊറോണ വന്നതിൻ്റെ ശേഷം ഇങ്ങോട്ട് കലശനം കുറേ ഡിമ്മാണ് വണ്ടിക്ക്. അതുകൊണ്ട് ക്ലീനറെ ഇപ്പോൾ ഒഴിവാക്കിയിട്ടല്ലേ. അതുകൊണ്ട് നമ്മളിപ്പോൾ ബൈക്ക് പഞ്ചറായി കഴിഞ്ഞാൽ തന്നെ ഇപ്പം നമ്മൾ തന്നെ അത് മാറ്റി ആക്കേണ്ടത് വരും എന്തായാലും.
4: മലയോര മേഖലയാണല്ലോ, ഇവിടെ ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക്?
3: ഡ്രൈവ് ചെയ്യുന്ന ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ മലയോരം എന്ന് പറഞ്ഞാൽ ഇവിടെ കയറ്റമിറക്കുമായി. പിന്നെ റോഡ് വീതി കുറവാണ്. നമ്മൾ ടൗൺ ഏരിയയിലെ മാതിരിയല്ല കയറ്റമിറക്ക വീതി കുറവ്. അതുകൊണ്ട് തന്നെ ആ ഒരു പിള്ളേരെയും കൊണ്ടെല്ലാം വരണ്ട. രാവിലെയും വൈകുന്നേരമുള്ള പിള്ളേരാണ് ഫുള്ള്. അപ്പം അങ്ങനെ വരുന്നതായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്.
4: ഈ കയറ്റത്തിൽ നിങ്ങൾ ഫസ്റ്റ് ഗിയറിൽ തന്നെ പോകേണ്ടത്രയും കയറ്റമുണ്ടോ ഇവിടെ?
3: കയറ്റം അല്ല, അയ്യർ ഇടേണ്ട കയറ്റം വരെ ഉണ്ട്. ചില സമയത്ത് പിള്ളേർ കൂടുതലായി കഴിഞ്ഞാൽ നമ്മൾക്കിപ്പം വൈകുന്നേരം വരുമ്പോൾ ചായൂത്തുനിന്ന് ഇങ്ങോട്ട്, ചായൂ സ്കൂളിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങോട്ട് പരപ്പ വരെ പിള്ളേരുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ആ ചായൂ നെല്ലിയെടുക്കാൻ വഴിയാണ് ബസ് വരുന്നത്. അപ്പോൾ ആടുന്നാലും നല്ല കയറ്റം. ആടുന്നാലും ചിലപ്പോൾ അയ്യർ ഇട്ട് കയറേണ്ട സ്ഥലമുണ്ട്. ഒരു വണ്ടി മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വന്നാൽ ചിലപ്പോൾ ആടെ നിന്നിട്ട് എടുക്കേണ്ട സ്ഥലം വരെ ഉണ്ട്.
4: നല്ല എക്സ്പെർട്ട് ഡ്രൈവർ ആണ് അല്ലേ?
3: ആയിരിക്കണം. ആണിത് ഞാൻ പറയില്ല, അത് വേറെ നമ്മളെ അഭിപ്രായം വേറെ ആള് പറയുന്നതല്ലേ. നമ്മളിപ്പോ ഞാൻ നല്ല ഡ്രൈവറാണെന്ന് എനിക്കിപ്പോ പറയാൻ പറ്റൂലല്ലേ.
4: ബസ്സിൽ പാട്ടൊക്കെ വെക്കുമല്ലോ അല്ലേ?
3: പാട്ട് വെക്കും, പാട്ട് വെക്കും. എനിക്ക് ഞാൻ FM റേഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പണ്ട് പോലെ. ഇപ്പൊ ഞാൻ എന്റെ വീട്ടിൽ ഉപയോഗിക്കുന്ന സ്വന്തമായിട്ട് എനിക്ക് കാറോട് വലിയ താല്പര്യമില്ല. ഓട്ടോറിക്ഷയാണ് ഞാൻ ഉപയോഗിക്കല്. അപ്പൊ ഓട്ടോറിക്ഷയിൽ തന്നെ ഞാൻ FM വെക്കുമ്പം ചില സമയത്ത് നമുക്ക് ഈ പരപ്പ ടൗണിൽ എല്ലായിടത്തും കിട്ടൂല. പിന്നെ ഞാൻ അഥവാ ബസ്സിലും ചില സമയത്ത് വെച്ചാൽ നീലേശ്വരം ബസ് സ്റ്റാൻഡിൽ ഇല്ല, കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിൽ കിട്ടൂല. റേഞ്ച് കിട്ടുന്നില്ല. അപ്പം പിന്നെ പറഞ്ഞാൽ അത് ബസ്സിൽ വെച്ചോണ്ട് നിന്ന സമയത്ത് ഞാൻ വാർത്തയിലും വെക്കലുണ്ട്. ഉച്ചക്കത്തെ വാർത്തയിലും വെക്കും. വാർത്ത വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും അത് കിട്ടൂല. അപ്പം നമ്മൾ യാത്രക്കാർ വെച്ചിട്ട് ഇത് വെക്കുന്ന സമയത്ത് ഈ റേഞ്ച് പോകുമ്പോൾ ഈ ചറചറ കേൾക്കുമ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടൂല. അതുകൊണ്ട് ഞാൻ പിന്നെ അത് കുറച്ച് ഒഴിവാക്കിയിട്ട് ഇല്ലത്. എനിക്ക് ഇഷ്ടമില്ലായിട്ടല്ല, നല്ല ഇഷ്ടമാണ് FM. പണ്ട്
4: ചെറുപ്പം
3: പണ്ട് മുതലേ ഞാൻ കേൾക്കുന്നതാണ്. ചെറുപ്പം മുതലേ ഞാൻ റേഡിയോ, അന്നേരം റേഡിയോയിൽ ഇല്ലു. അല്ലെങ്കിൽ പിന്നെ കാസറ്റ് മേടിക്കാനെല്ലാം പോകണ്ടേ. കാസറ്റിനങ്ങാട്ടി നല്ലത് പിന്നെ നാടകം കേൾക്കാം. പണ്ട് നാടകമെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇരുന്ന് സമയം നോക്കും നാടകമായോ എന്നാ. അങ്ങനെ ഇല്ല ഒരു ഇതുണ്ടായതാണ് പണ്ട്. ഇപ്പം പിന്നെ എല്ലാം പെൻഡ്രൈവറുമായി. പിന്നെ എല്ലാം മൊബൈലിൻ്റെ എല്ലാം കൂടെ ഇത് വരുന്നതുകൊണ്ട് അതിൻ്റെ എല്ലാം കുറച്ച് ഒരു മാറ്റം വന്നു വന്നു.
4: ഈ നാട്ടിൽ തന്നെ ജനിച്ചു വളർന്നതാണോ?
3: ഞാൻ വീടുന്ന ഒരു 5 കിലോമീറ്റർ അപ്പുറം ആണ് എൻ്റെ വീട്.
4: ആരൊക്കെ ഉണ്ട് വീട്ടില്?
3: വീട്ടിലിപ്പോ ഞാനും ഭാര്യയും 3 മക്കളും. മൂത്തത് പെണ്ണ് 2 ആണോ?
4: ഒരു സന്തോഷമുണ്ട്. ഇത് ആകാശവാണിയുടെ നാട്ടുവഴിയിൽ ഇണങ്ങളാണ്. അല്ല, വേൾഡ് കപ്പ് ഒക്കെ നടക്കുകയാണല്ലോ, കളി കാണാറുണ്ടോ?
3: ഇല്ല, എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. പിന്നെ കളിയോട് വലിയ, ഞാൻ വോളിബോളിന്റെ ആളാണ്. അതുകൊണ്ട് വോളിബോൾ ആകുമ്പോൾ ഞാൻ നേരത്തെ കളിച്ചുകൊണ്ട് ഇങ്ങനെ സമയം കിട്ടും പോലെ കളിക്കാനുള്ള പോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പം ഈ ക്രിക്കറ്റും ഇങ്ങനത്തെ കാര്യമെല്ലാം ആയതുകൊണ്ട് ഇപ്പം എവിടെയും വോളിബോളൊന്നും ഇല്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒറ്റയ്ക്ക് ചിന്തിച്ചാൽ നടക്കൂലല്ലോ. ഒരു ഭാഗത്ത് 6 മറ്റേ ഭാഗത്ത് 6 വേണമല്ലോ. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഇതെല്ലാം
4: ഒത്തിരി സന്തോഷമുണ്ട്. വളരെ നന്നായിട്ട് സംസാരിച്ചു. പാട്ട് പാടുവോ രണ്ടുപേരും?
3: പാട്ടും അറിയില്ല, ആസ്വദിക്കാനല്ലാണ്ട്.
4: ആസ്വദിക്കാൻ പറ്റിയ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറഞ്ഞോളൂ.
3: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ഏത് പാട്ടും എനിക്ക് ഇഷ്ടമാണ്. ആ പഴയ പാട്ടാണ്, പുതിയ ഇപ്പോഴത്തെ പുതിയ പാട്ടില്ല, പഴയ പാട്ടാണ്. ആ ആ ഭാഗത്തില്ലത് ഏത് നിങ്ങൾ ഏത് ഇഷ്ടപ്പെട്ട ഏത് പാട്ട് വെച്ചാലും എനിക്ക് ഇഷ്ടം.
4: നല്ലൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം കേട്ടോ.
3: ഓക്കെ.

0: അങ്ങനെ ഇതാ പരപ്പ ടൗണിലെ ഒരു ഗുഡ്സ് ഓട്ടോറിക്ഷ ഡ്രൈവറാണ് കൂടെ ചേരുന്നത്. പേര് പറയും.
1: സുകുമാരൻ.
0: എത്ര വർഷമായി സുഗേട്ടൻ? സുഗേട്ടൻ എന്നാണോ നാട്ടുകാർ വിളിക്കുന്നത്?
1: അതെ അതെ, ഞാൻ ഒരു 10-34 വർഷത്തോളം ഈ പരപ്പിൽ ഡ്രൈവർ പണിയെടുക്കുന്നു.
0: ഈ ജോലി തന്നെയാണോ മുന്നേ ചെയ്തിരുന്നത്?
1: വലിയ വണ്ടിയെല്ലാം ഓട്ടുന്നുണ്ടായിരുന്നു. ഞാനിപ്പോ ചെറിയ വണ്ടിയായിട്ട് ദൂരെ പോകാൻ പറ്റാത്തത് കൊണ്ട് പരപ്പിൽ തന്നെ ചെറിയ വണ്ടി എടുത്ത് ഓട്ടുന്നു.
0: ഈ പരപ്പ ടൗണിന് എങ്ങനെയാണ് ആ പേര് വന്നത്?
1: പരപ്പ ടൗണിന്റെ പേരിനെ കുറിച്ച് ഇതിനെ കുറിച്ച് ആരും പറയുന്നതായിട്ട് നമുക്ക് അറിയില്ല. കാരണം നമ്മളെ കുഞ്ഞുകാലം മുതലേ അങ്ങനെയാന്ന് കേൾക്കുന്നുള്ള പരപ്പ.
0: ഓരോ നാടിനെ കുറിച്ചും വ്യത്യസ്ത പേരുകളൊക്കെ കേൾക്കുമ്പോൾ കൗതുകം തോന്നും. അപ്പൊ പരപ്പ എന്ന് കേട്ടപ്പോ എന്താണ് അതിന്റെ പിന്നിൽ ഒരു ചരിത്രം എന്തെങ്കിലും ഉണ്ടോ എന്നൊരു അന്വേഷണമാണ്.
1: ഇതുവരെ നമ്മളെ പഴയ ആൾക്കാരിൽ നിന്ന് നമുക്കങ്ങനെ പറഞ്ഞു കേട്ടതായിട്ടുള്ള അറിവില്ല. അപ്പൊ പരപ്പ എന്ന് നമ്മള് കുഞ്ഞു മുതലേ അറിയുന്നുണ്ട്. അങ്ങനെ നമ്മളും പരപ്പ എന്ന് പറഞ്ഞങ്ങ് പോകുന്നു, അത്രേ ഉള്ളൂ.
0: ഇവിടെ ജീവിക്കാനെല്ലാം സൗകര്യമാണോ? സന്തോഷമാണോ?
1: അതെ അതെ, സഹോദരങ്ങളുടെ എല്ലാ വിവാഹ ആൾക്കാരുണ്ട്. നല്ല സന്തോഷമായിട്ട് ഇവിടെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ജീവിക്കുന്ന സ്ഥലമാണ്.
0: ഇതൊരു ടൗൺ ആണ്. ഇതിന് തൊട്ടടുത്ത മറ്റൊരു ടൗൺ ഏതാണ്?
1: വള്ളരിക്കുണ്ടുണ്ട്, കാലിച്ചാനടുക്കം, ഒടയഞ്ചാല്, ഇതെല്ലാം ഇതിന്റെ അടുത്തുള്ള. പിന്നെ ഇതിന്റെ കുറച്ച് അപ്പുറത്ത് എടത്തോട് പറഞ്ഞ ചെറിയൊരു ടൗൺ ഉണ്ട്, ചെറുതാണ്, അത്രയില്ല.
0: മഴയുണ്ടോ? നന്നായിട്ട്.
1: മഴ കുറവാണ് ഈ വർഷം, നമുക്ക് വളരെ മഴ കുറവല്ലേ. വെച്ചുകഴിഞ്ഞാല് ഇപ്പോഴൊക്കെ നമ്മളെ പഴയ കാലം വെച്ച് നോക്കുമ്പോൾ അന്നത്തെ മഴയിൽ എന്താ പറയുക, 10-ൽ 1 ഈ ഇപ്രാവശ്യം മഴ വളരെ കുറവാണ്. അതായത് തോരാത്ത മഴയുണ്ടേണ്ട കാലമാണ്. ഇപ്പോൾ ശരിക്കും മഴയില്ല, മഴയിൽ തോടുകളിൽ നിന്നും വെള്ളം കയറാത്ത ഒരു അവസ്ഥയിലുണ്ട്.
0: കുട്ടിക്കാലത്ത് മഴ നനഞ്ഞ് സ്കൂളിൽ പോകുമ്പോൾ തോട്ടിൽ നിന്ന് മീനിനൊക്കെ പിടിച്ചിട്ടുണ്ടാവും അല്ലെ? ഓർമ്മകൾ എങ്ങനെ പോകുന്നു?
1: ഒരുപാട് മീനുകൾ നമ്മളെ സ്കൂളിൽ ഇല്ലാത്ത സമയത്ത്, അല്ലെ, സ്കൂൾ കഴിഞ്ഞിട്ട് ഒരു 4 കഴിഞ്ഞാൽ പിന്നെ പുസ്തകമൊക്കെ വീട്ടിൽ കൊണ്ടുവെക്കുക, അന്നേരം ചൂണ്ടയെടുത്ത് മീനെടുക്കാൻ മീൻ പിടിക്കാൻ പോകും. അങ്ങനത്തെ കുട്ടിക്കാലമായിരുന്നു. ഇന്നിപ്പോൾ തോട്ടിൽ വെള്ളമില്ല,
0: കാണാനില്ല,
1: അങ്ങനത്തെ ഒരു അവസ്ഥയായിട്ടുണ്ട്.
0: നല്ല ഓർമ്മകൾ പങ്കുവെച്ചു. ഇത് ആകാശവാണിയുടെ നാട്ടുവഴിയിലെ ഇനങ്ങളാണ്. പാട്ട് പാടുമോ?
1: ഇല്ല, പാടാൻ അറിയില്ല, ആസ്വദിക്കും. പാട്ട് ആസ്വദിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല പാട്ട്.
0: പണ്ട് സിനിമക്കൊക്കെ പോവില്ലേ?
1: ഒരുപാട്. ഇപ്പൊ സിനിമയൊന്നും അങ്ങനെ പോവാൻ ഇപ്പൊ നമ്മളെ അടുത്ത് ടാക്സും കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് പോകാറില്ല. പഴയ കാലത്ത് ഒരുപാട് സിനിമ, അന്നത്തെ കാലത്തൊക്കെ ഞങ്ങളെ ഏറ്റവും നല്ല ജയനായിട്ടാണ്, ജയന്റെ കാലത്ത് അന്നൊക്കെ നല്ല ഇതാണ് തന്നെ. ഇപ്പൊ പിന്നെ മോഹൻലാൽ, മമ്മൂട്ടി ഒക്കെ ഉണ്ടല്ലോ,
0: അവരെ ജയനോടായിരുന്നു ഇഷ്ടം അല്ലെ? എല്ലാ സിനിമയും ഇറങ്ങുമ്പോൾ കാണുമായിരുന്നു.
1: എല്ലാ സിനിമയും തിയേറ്റർ വെള്ളരിക്കുണ്ടായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ നീലേശ്വരം, കാഞ്ഞങ്ങാട്, കായംകാട്, നീലേശ്വരം ഒക്കെ പോയിട്ട് നമ്മൾ ഒരുപാട് സിനിമ ജയന്റെ നസീറിന്റെ ഒക്കെ പടം ഒരുപാട് കണ്ടിട്ടുണ്ട്.
0: മലയോര മേഖലയിൽ രാത്രി സെക്കൻഡ് ഷോനൊക്കെ പോകും, നടന്നു പോകും. അപ്പൊ
1: അല്ല, അന്ന് നമുക്ക് വണ്ടി ജീപ്പ്, ഞാൻ ജീപ്പ് ഡ്രൈവറൊക്കെ ഉണ്ടായിരുന്ന കാലത്തൊക്കെ ജീപ്പും കൊണ്ട് കുറെ ആൾക്കാർ ഇവിടെ നമ്മളെ വണ്ടിയാക്കി പോകും. നമ്മളവിടെ സിനിമയും കണ്ട് വരും രാത്രി. അന്നേരം അർദ്ധരാത്രി ഒക്കെ ആവും വരുമ്പോ. ഇന്നത്തെ കാലത്ത് അങ്ങനെ ജീപ്പായിരുന്നു ആശയം.
0: കാലം നല്ലൊരു ഓർമ്മകൾ.
1: അതെ അതെ അതെ, ഇന്നിപ്പോൾ അതെല്ലാം മാറി, ഒരുപാട് വളർന്നു, ടൗണായി, വണ്ടികൾ ഒരുപാടായി, ജനങ്ങൾ ഒരുപാട് കൂടി, മറ്റുള്ള സുഖ സൗകര്യങ്ങളെല്ലാം കൂടിയില്ലേ. പഴയ നമ്മളെ കുട്ടിക്കാലത്തൊന്നും അങ്ങനെയല്ല.
0: ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചൊരു കാലമായിരുന്നു.
1: പട്ടിണി ഇടുന്ന കാലമായിരുന്നു. ഇന്നിപ്പോ പറഞ്ഞാല് പട്ടിണി നിറഞ്ഞ കാലം ഇല്ല, കാലമൊക്കെ മാറി, പട്ടിണി ഇല്ലാത്ത കാലമാണ് ഇപ്പോൾ. ഇപ്പൊ ഏത് വീട്ടിലായി കഴിഞ്ഞാലും സർക്കാരിൻ്റെ ആയാലും എങ്ങനെയായാലും നമുക്ക് ഭക്ഷണ സാധനങ്ങൾ എങ്ങനെയും കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മളെല്ലാം കുഞ്ഞുകാലത്ത് അങ്ങനെയല്ല. ഞങ്ങൾക്കൊക്കെ ഇന്ന് ഉച്ചക്കൊക്കെ ചോറുണ്ടാണെങ്കിൽ അല്ലെങ്കിൽ കഞ്ഞി, ഭക്ഷണം കഴിക്കണം സ്കൂളിൽ വരുന്ന കാലത്തായിരുന്നു നമുക്ക് ഭക്ഷണം കിട്ടുന്നത്. അല്ലാതെ
0: ഉച്ചക്കഞ്ഞി
1: ഉച്ചക്കഞ്ഞിയല്ല. അന്ന് തരിയായിരുന്നു, തരി, ഗോതമ്പ് തരിയായിരുന്നു. അന്നത്തെ പഴയ കാലത്ത് ഡാൽഡ 5 ലിറ്ററിന്റെ ക്യാനെല്ലാം കൊണ്ടുവന്ന് അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു. ഇന്നിപ്പോൾ അത് മാറി, ഇപ്പോൾ ചോറും കറിയും ഒക്കെ ആയി, ഇന്ന് എല്ലാ സൗകര്യങ്ങളും ആയി. അന്ന് ഞങ്ങളെല്ലാം കുട്ടിക്കാലത്ത് അതില്ല, കുട പോലും ഇല്ല. നമ്മൾ ഈ ചേമ്പിൻ്റെ ഇലയോ വാഴയിലയോ ഒക്കെ എടുത്തിട്ടാണ് സ്കൂളിൽ വരുന്നത്. ബാഗൊന്നുമില്ല. അന്ന് പ്ലാസ്റ്റിക്കിൻ്റെ കവറിലാണ് പുസ്തകമോ പൊതിഞ്ഞ് അതിങ്ങനെ ചിലപ്പോൾ തലയിലൊക്കെ ഇങ്ങനെ വെച്ചിട്ടെങ്കിലും ഓടുന്ന കാലം അങ്ങനത്തെ.
0: ഈ പുസ്തകം പൊതിയുന്നത് തന്നെ വല്ല കലണ്ടറിലോ ന്യൂസ് പേപ്പറിലോ ഒക്കെ ആയിരിക്കും?
1: കലണ്ടർ, കലണ്ടറും ന്യൂസ് പേപ്പർ തന്നെ. അത് തന്നെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം പത്രമൊക്കെ അന്ന് ഞങ്ങളൊന്നും വീട്ടിൽ വാങ്ങാറില്ല. കാരണം പത്രമൊന്നും വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ല. പിന്നെ അന്ന് പിന്നെ റേഡിയോ തന്നെ നമ്മൾ വലിയ വലിയ ആൾക്കാരുടെ വീടിൻ്റെ അവിടെ പോയിട്ടാണ് നമ്മൾ കേൾക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം അന്നത്തെ കാലത്ത് അങ്ങനെയായിരുന്നു. അപ്പം പിന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ.
0: ഒരുപാട് പഴയ ഓർമ്മകളൊക്കെ സുകുമാരൻ ചേട്ടൻ പങ്കുവച്ചിട്ടുണ്ട്. നല്ലൊരു പാട്ട് പറയാമോ?
1: നിങ്ങൾ ഏതെങ്കിലും ഇഷ്ടമുള്ളൊരു പാട്ട്, നല്ല പാട്ട് കൊടുത്താൽ മതി. എന്താ പറഞ്ഞാൽ, എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഒരുപാട് പാട്ടുണ്ട്, പക്ഷെ അത് പെട്ടെന്ന് കിട്ടുന്നില്ല. നല്ലൊരു പഴയ ഗാനം, അതായത് നമ്മൾ ഷോ ഗാനം പോലെ ഉണ്ടല്ലോ. ഇപ്പോഴത്തെ ഈ അടിപൊളി പാട്ടോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല.
0: നല്ലൊരു പാട്ട് കേട്ട് തിരിച്ചു വരാം കേട്ടോ.
1: ശരി.
0: പ്രിയ ശ്രോതാക്കളെ, റോഡ് സൈഡാണ്, ധാരാളം വാഹനങ്ങളും മറ്റ് ശബ്ദങ്ങളും ഒക്കെ ഇതിന്റെ കൂടെ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ട്. പ്രത്യേകിച്ചും നാട്ടുവഴിയിൽ ഇനങ്ങൾ പരപ്പ ടൗണിലൂടെയുള്ള യാത്രയാണ്. ഈ കേൾക്കുന്ന ശബ്ദങ്ങളൊക്കെ ഇതിന്റെ ഭാഗമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കും എന്നാണ് കരുതുന്നത്. എന്തായാലും നമുക്ക് നല്ലൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: നാട്ടുവഴിയിലെ ഇനങ്ങൾ കാസർഗോഡ് ജില്ലയിൽ പരപ്പ എന്ന് പറയുന്ന ഒരു ടൗണിലാണ് എത്തി നിൽക്കുന്നത്. ഒരു ഹാർഡ്വെയർ ഷോപ്പുണ്ട്, കൂടെ ചേട്ടനുണ്ട്, പേര് പറയും.
1: മധു വെട്ടിപ്പുന്ന.
0: മധു ചേട്ടാ, എത്രയായി ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ നടത്തുന്നു?
1: ഇതൊരു 32 വർഷമായി.
0: ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്?
1: കമ്പി, സിമെന്റ്, ബിൽഡിംഗ് മെറ്റീരിയൽസ്,
0: നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട സാധനങ്ങളാണ്. പണ്ട് ഈ കമ്പിയൊക്കെ കൊണ്ടുപോയി അത് കോൺക്രീറ്റിന് മുന്നേ വളച്ച് കെട്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ റെഡിമെയ്ഡ് ആയിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഇതിങ്ങനെ കമ്പനി ഇങ്ങനെ തന്നെ
1: വരുന്നത് അല്ലെങ്കിൽ ഇത് വളക്കാലും ഭയങ്കര പണിയാണ്. ഇത് വളച്ചിട്ട് തന്നെ വരുമ്പോ പിന്നെ ജോലിക്കാർക്ക് എളുപ്പമുണ്ട്.
0: ജോലിക്കാരെ കിട്ടാനും ഇല്ലാതായി
1: അല്ലേ?
0: നിർമ്മാണ മേഖലയിൽ പ്രത്യേകിച്ച് നമ്മുടെ അന്യ സംസ്ഥാനക്കാരാണ് കൂടുതലും നമ്മുടെ നാട്ടില് ജോലി ചെയ്യുന്നത് എന്ന് തോന്നുന്നു.
1: ഹിന്ദിക്കാരല്ല എല്ലാം വന്നിട്ട്, ഇപ്പൊ അവരെല്ലാം നാട്ടിൽ പോയി തിരിച്ചു വന്നിട്ടില്ല, അതിന്റെ കുഴപ്പമുണ്ട്. ബിൽഡിംഗ് കച്ചവടം കുറവാണ്.
0: ഇത് 32 വർഷം മുന്നേ തുടങ്ങുമ്പോഴുള്ളതിൽ നിന്ന് എത്രമാത്രം ഇതിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്, നിർമ്മാണ മേഖലയ്ക്കും അതുപോലെ സാധനങ്ങളുടെ?
1: റേറ്റ് വലിയൊരു ഡിഫറൻസ് ഒന്നും വന്നിട്ടില്ല, കുറച്ച് ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. പക്ഷേ പിന്നെ കൂലിയിൽ വലിയ വ്യത്യാസമുണ്ട് നല്ല രീതിയിൽ. പിന്നെ ബിസിനസ് പൊതുവേ കുറവ്. ഇപ്പൊ
0: ഈ സാധനങ്ങളൊക്കെ എവിടെ നിന്നാണ് വരുന്നത്?
1: ഇത് പാലക്കാട് നിന്ന്.
0: ഓർമ്മകളിലുള്ള ഒരു പരപ്പയും ഇപ്പോഴുള്ള ഈ നിൽക്കുന്ന വികസനവും എന്താണ് ഓർത്തു വെക്കുന്നത്?
1: നല്ല രീതിയിലുള്ള മാറ്റമുണ്ട്, ഡെവലപ്മെന്റ് ഇവിടെ.
0: പ്രത്യേകിച്ച് ഇതൊരു മലയോര മേഖലയാണ്.
1: പിന്നെ എല്ലാ വിഭാഗ ആളുകളും താമസിക്കുന്ന സ്ഥലം, നാനാ ജാതി മതസ്ഥരും ഏകോദര സഹോദരങ്ങളെ പോലെ നല്ല രീതിയിൽ പോകുന്നൊരു സ്ഥലമാണ്. രാഷ്ട്രീയ സംഘടനോ മതപരമായിട്ടുള്ള സംഘടനകളൊന്നും നടക്കാത്ത നല്ലൊരു സ്ഥലം.
0: ഈ നാടിനെ വ്യത്യസ്തമാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ?
1: പരപ്പേന്റെ ജീവിതശൈലി തന്നെയാണ് പറയാനുള്ളത്. പരപ്പേന്റെ പ്രത്യേക ആൾക്കാരുടെ ജീവിതശൈലി ഉണ്ടല്ലോ, നല്ല രീതിയാണ്. എല്ലാവരും നല്ല സഹകരണത്തോട് കൂടിയിട്ടാണ് പോകുന്നത്. പൊതുവായിട്ട് എന്ത് കാര്യത്തിനും എല്ലാവരും നല്ല രീതിയിൽ സഹകരിക്കും.
0: ഇവിടെ കർഷകരെ കൂടുതലുള്ള ഏരിയ ആണ്.
1: കർഷകരുടെ എല്ലാ വിഭാഗം കർഷകരുമുണ്ട്. റബ്ബർ ആയാലും എല്ലാ കർഷകരും ഉണ്ട്.
0: ടൗൺ ആയതുകൊണ്ട് തന്നെ എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. റേഷൻ കട ഒക്കെ ഇവിടെ
1: റേഷൻ കടയുണ്ട്. പിന്നെ മറ്റേ സപ്ലൈകോ ഉണ്ട്.
0: ഹോസ്പിറ്റൽ
1: ചെറിയ ഹോസ്പിറ്റലേ ഉള്ളൂ. വലിയത് വന്നു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു സ്ഥലത്ത് ആശ്രയിക്കേണ്ടി വരും.
0: സ്കൂളുകളോ കുട്ടികളെ സംബന്ധിച്ച്
1: സ്കൂളുകളിലുണ്ട്, നല്ല സ്കൂൾ.

0: ഹൈസ്കൂളുണ്ട്, ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. ഇവിടെ വീട്ടില് ഏട്ടൻ, ഏട്ടന്റെ ഭാര്യ, ഞാൻ, കുട്ടികളെല്ലാം ഉണ്ട്.
1: ചേട്ടൻ നന്നായിട്ട് പാട്ട് പാടും എന്നാണ് നേരത്തെ അവിടെയുള്ള ആളുകളൊക്കെ പറഞ്ഞത്. സംഗീതത്തെ ഒരുപാട് ഇഷ്ടമാണെന്ന് തോന്നുന്നു അല്ലേ? രണ്ടുപേര് പാട്ട് പാടി നോക്കിയാലേ നമുക്ക്

0: ആദമാകുന്ന നാദാനു കൈവല്യ സന്താപമേ, സംഗീതമേ അമരസല്ലാപമേ.
1: പരപ്പയിൽ വന്നിട്ട് നാട്ടുവഴിയിൽ ഇനങ്ങളിൽ അതിഗംഭീരമായി പാടിക്കൊണ്ട് ചേട്ടൻ ഞെട്ടിച്ചു കളഞ്ഞു. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഇത് കണ്ണൂർ ആകാശവാണിയുടെ നാട്ടുവഴിയിൽ ഇനങ്ങളാണ്. നമുക്ക് ഈ പാട്ട് കേട്ടിട്ട് വന്നാലോ?
0: നല്ലത്.

0: പ്രിയ ശ്രോതാക്കളെ, അങ്ങനെ പരപ്പ ടൗണില് 8 വർഷമായി ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു ചേട്ടനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. പേര് പറയും. ഇവിടെ നല്ല തിരക്കുള്ള ഒരു ടൗൺ ആണ് അല്ലേ?
1: തിരക്കുള്ള ടൗൺ ആണ്, പൊതുവേ തിരക്കുണ്ട്. ഇപ്പോ ഫുട്ബോളിന്റെ ടൈം ആയതുകൊണ്ട് റോഡ് സൈഡ് ഫുള്ള് തന്നെ ബാനറുകളും എല്ലാരും കളി സ്ഥലങ്ങളിൽ ആണ് ഇപ്പോൾ ഉള്ളത്.
0: ഫുട്ബോൾ ആവേശം പരപ്പ ടൗണിലും ഉണ്ട് അല്ലേ? ഏത് ടീമിന്റെ ആരാധനയാണ്?
1: പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഇല്ല, കളിക്കുന്ന ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുക.
0: നന്നായിട്ട് കളിക്കുന്ന ടീം ഏതാണോ അതിനെ പ്രോത്സാഹിപ്പിക്കുക. ഇന്നേ ടീം എന്നില്ല അല്ലേ? വീട് ഇവിടെ തന്നെയാണോ?
1: ഇവിടെ നിന്ന് 2 കിലോമീറ്റർ പോകാനുണ്ട്.
0: എങ്ങനെയുണ്ട് ചേട്ടന്റെ വണ്ടി? ഏതാണ്, ഡീസൽ ആണോ അല്ലെ പെട്രോൾ ആണോ?
1: ഡീസൽ
0: വണ്ടി. എങ്ങനെ ഇപ്പം കൂടുതൽ പേരും സി എൻ ജിയിലേക്കൊക്കെ മാറുന്നുണ്ടല്ലോ, ചേട്ടന്റെ അഭിപ്രായം എന്താണ്?
1: സി എൻ ജി ഡീസലും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഇലക്ട്രിക്കൽ വണ്ടിക്ക് പിന്നെ ലാഭം, പക്ഷെ അത് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ പണി വന്നു കഴിഞ്ഞാൽ ചെലവെല്ലാം ഒരുപോലെ തന്നെ.
0: മെയിന്റനൻസ് വർഷത്തിൽ ഉണ്ടാവും അല്ലെ?
1: വർഷത്തിൽ എന്തായാലും മെയിന്റനൻസ് ഉണ്ടാവും. പിന്നെ ഇവിടുത്തെ മലയോര മേഖലകളിൽ കുന്നുംപുറങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ ഡീസൽ വണ്ടി തന്നെ വേണം.
0: ഇവിടെ യാത്ര പോകുന്നതിന് വല്ല ബുദ്ധിമുട്ടുകളുണ്ടോ? ഈ കുന്നും മലയൊക്കെ കയറി വണ്ടി പോകുമ്പോ
1: അതെ, പോകുന്ന സ്ഥലങ്ങള് വാഹനം കയറാത്ത സ്ഥലങ്ങളുണ്ട്, കയറ്റങ്ങളുണ്ട്, വലിയ വലിയ കാലി വണ്ടി മാത്രം കയറുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അടുത്ത് ചെറിയ വണ്ടി, ഡീസൽ വണ്ടിയെല്ലാമാകുമ്പോ ബജാജിന്റെ വണ്ടിയെല്ലാം കയറി പോകുന്നുണ്ട്. പൊതുവേ ഓട്ടോ ഇല്ല ഇപ്പൊ കുറെ ആയിട്ട്. പിന്നെ ബസ്സിലെ സ്ത്രീകളുടെ സൗജന്യം വന്നതിന് ശേഷം എവിടുന്ന് ആളുകളെ കിട്ടുന്നു? പെണ്ണുങ്ങൾ വണ്ടി കയറുന്നേ ഇല്ല, സ്ത്രീകളാരും കയറുന്നേ ഇല്ലാത്ത അവസ്ഥയാണ്. ഇപ്പൊ ആരും അനങ്ങുന്നില്ല. നിർത്തിയിട്ട് വരുന്നത് വെച്ചാലും ഇല്ല എന്ന് പറയുന്നു. ഡീസലിന്റെ എല്ലാം വില കൂടി, മൊത്തത്തിൽ ചെലവ്, പാർട്സ് ഐറ്റംസ് എല്ലാം വില കൂടി. ഓട്ടോ എന്ന് പറയുന്ന സാധനം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ മുമ്പിലോട്ട് പോകാൻ കഴിയില്ല. ലോണൊക്കെ എടുത്ത് വണ്ടി വാഹനം എടുത്തവരെല്ലാം അടയ്ക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതാണ്, പുതിയ വണ്ടി എടുക്കുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ എടുത്തു കഴിഞ്ഞാൽ ലോൺ അടയ്ക്കാൻ പറ്റുന്നില്ല. അങ്ങനെ എടുത്തവരെല്ലാവരും ഇങ്ങനെ പെട്ട് നിൽക്കുകയും
0: നമുക്ക് ഒരു കൃത്യമായ വരുമാനം ഓടി കിട്ടുന്നില്ല എങ്കിൽ ഒരു കുടുംബം മുന്നോട്ട് പോകാൻ തീർച്ചയായിട്ടും പാട് തന്നെയാണ്.
1: വിവാഹിതരാണ്, പിന്നെ കുട്ടികൾ 2 പേര്, ചെറിയ പിള്ളേരാണ്, 5ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും പഠിക്കുന്നു. അപ്പോൾ ചിലവ് ചെറുതൊന്നുമല്ല. അപ്പോൾ പ്രത്യേകിച്ച് ഈ മഴ ഇങ്ങനെ കാലാവസ്ഥയും കൂടെ ആകുമ്പോൾ പണിയെടുക്കാനും കഴിയുന്നില്ല. ഒന്നാം മഴ വരുന്നില്ല, വെള്ളത്തിന് ബുദ്ധിമുട്ടാണ് ഇപ്പോഴും നിലവിൽ. ഇപ്പം എല്ലാവരും വെള്ളം ആയിട്ടില്ല എന്ന് തന്നെ എല്ലാവരും പറയുന്നു. മോട്ടർ അടിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ചില കിണറുകളിലെല്ലാം.
0: ഇപ്പോഴും മഴ നമുക്ക് ശരിക്കും പെയ്തില്ല എന്ന് വേണം പറയാൻ. സാധാരണ പണ്ടത്തെ ഓർമ്മകൾ നോക്കുമ്പോൾ ജൂൺ 1 സ്കൂള് തുറക്കുമ്പോൾ നനഞ്ഞ് കുളിച്ച് സ്കൂളിൽ പോകുന്ന ഒരു ഓർമ്മയൊക്കെ ആയിരിക്കും അല്ലേ? പഠിച്ചത് ഈ നാട്ടിൽ തന്നെയല്ല?
1: അല്ല, ഞാൻ പഠിച്ചത് ചെറുപുഴയാണ്, കോഴിച്ചാൽ.
0: അപ്പൊ അവിടെയായിരുന്നു വീട്?
1: അവിടെയായിരുന്നു, ഇങ്ങോട്ട് വന്നിട്ട് 25 കൊല്ലമായി. അവിടെ മലയോര മേഖലയായിരുന്നു, കൊട്ടത്തലിച്ചായിരുന്നു. ഇവിടെ വന്ന് ഒരു മല തന്നെ, പയാളം പള്ളത്തുമല.
0: ഒരുപാട് സന്തോഷമുണ്ട്. ഇത് കണ്ണൂർ ആകാശവാണിയുടെ നാട്ടുവഴിയിൽ ഇടങ്ങളാണ്. ഇഷ്ടപ്പെട്ടൊരു പാട്ട് പറയൂ.
1: പാട്ട് ഇഷ്ടപ്പെട്ടത് മിന്നാമിനിങ്ങ്.
0: മണിച്ചേട്ടന്റെ ആരാധകനാണെന്ന് തോന്നുന്നു അല്ലേ? കൂടുതൽ ഈ ഭാഗത്തുള്ള ആളുകൾക്കൊക്കെ മണിച്ചേട്ടനെയാണ് ഇഷ്ടം. എന്തായാലും നമുക്ക് മണിച്ചേട്ടന്റെ പാട്ട് കേട്ട് തിരിച്ചു വരാം കേട്ടോ.
1: ഓക്കേ.

0: BSNL-ന്റെ ലൈൻ വർക്കിന് ജോലി ചെയ്തൊരു ചേട്ടനാണ് കൂടെ ഉള്ളത്. ഇവിടെയാണോ ജനിച്ച് വളർന്നത്?
1: ആ, ഇവിടെ പരപ്പ.
0: പേരെന്താണ്?
1: ഭാസ്കർ.
0: മുന്നേ ഈ വർക്കിന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് ഈ പരപ്പ എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെയാണോ ജോലി ഉണ്ടായിരുന്നത്? എന്തൊക്കെ കാര്യങ്ങളാ ചെയ്യേണ്ടിയിരുന്നത്?
1: അന്ന് ലാൻഡ് ഫോൺ ഉണ്ടല്ലോ, അതിന്റെ പോസ്റ്റ് ഇടല്, അതിന്റെ ലൈൻ വരിക്കല്, കണക്ഷൻ കൊടുക്കുന്നു, അതിന്റെ പണി.
0: കരാർ ജോലിയായിരുന്നു.
1: മെയിൻ ഒന്നല്ല, താൽക്കാലികമായിട്ട് ഇങ്ങനെയാണ്.
0: അന്ന് ഈ ടൗൺ ഇങ്ങനെ ഉണ്ടായിരുന്നു?
1: ആ, ഇപ്പൊ അന്ന് വളർന്നിരുന്നു, കൊറേ ബിൽഡിംഗ് കാര്യങ്ങളൊക്കെ വന്നു. ഇപ്പൊ
0: കാണുന്ന റോഡ് ഇത് എവിടെ കണക്ട് ചെയ്യുന്നതാ?
1: ഇത് വെള്ളരിക്കൊണ്ട് മാലം, പിന്നെ ചിറ്റായിക്കാര് ഒടഞ്ഞാലും വരുന്ന റോഡ്.
0: കാസർഗോഡ് എന്ന് പറയുമ്പോൾ നമ്മള് പറയും സപ്തഭാഷാ സംഗമ ഭൂമിയാണ് എന്നൊക്കെ. അങ്ങനെ എന്തെങ്കിലും ഭാഷകള് കൈവശം ഉണ്ടോ?
1: ഇല്ലില്ല, ഒറ്റ ഭാഷ ഒന്നേ ഉള്ളൂ.
0: പാട്ട് കേൾക്കാനൊക്കെ ഇഷ്ടം?
1: ആ, പാട്ട് കേൾക്കും.
0: പാട്ട് പാടുവോ?
1: അയ്യോ, ഇല്ല.
0: ഇത് കണ്ണൂർ ആകാശവാണിയുടെ നാട്ടുവഴിയിൽ ഇനങ്ങളാണ്. ഈ പരിപാടിയിലൂടെ കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു പാട്ട് പറയാം.
1: എല്ലാ പാട്ടും ഇഷ്ടമാണ്. പഴയ പാട്ട് നല്ല രസമാണ്.
0: നമുക്ക് നല്ലൊരു പാട്ട് കേട്ട് തിരിച്ചു തരാം കേട്ടോ.

0: പ്രേക്ഷക താക്കളെ, അങ്ങനെ പാട്ടും പറശ്ശിലുകളും തേടി നാട്ടുവഴിയിലെ ഇനങ്ങൾ കാസർഗോഡ് ജില്ലയിൽ പരപ്പ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ കുറച്ച് ഓട്ടോറിക്ഷ തൊഴിലാളികളുണ്ട്. പേര് പറയും.
1: എന്റെ പേര് രവിയാണ്.
0: എത്ര വർഷമായി ഇങ്ങനെ ഓട്ടോറിക്ഷ?
1: 8 വർഷമായിട്ടുള്ളത്.
0: എങ്ങനെയുണ്ട് ഇവിടെ പരപ്പ ടൗണിനെ കുറിച്ച് എന്താ തോന്നുന്നത്?
1: ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല, നല്ല സ്ഥലങ്ങളാണ്, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളാണ്.
0: ഓട്ടോ ഉണ്ടോ?
1: ഓട്ടം അത്യാവശ്യം ഉണ്ട്, എന്നാലും കുറവാണ്. ഇപ്പം
0: 8 വർഷമായി ഓട്ടോറിക്ഷ ഓടിക്കുകയാണ് അല്ലേ. അതിൽ മുന്നേ എന്താ ചെയ്തുകൊണ്ടിരുന്നത്?
1: നിർമ്മാണ തൊഴിലാളിയായി. നിർമ്മാണ തൊഴിലാളി 10 വർഷത്തോളം ഉണ്ടായിരുന്നു.
0: ഇനി ആ മേഖല വിട്ട് ഓട്ടോറിക്ഷയിലേക്ക് വരാൻ എന്താ ഒരു കാരണം?
1: വണ്ടി ചെറിയൊരു ആക്സിഡന്റ് ആയി. നിർമ്മാണ തൊഴിലാളിയെ അങ്ങനെ എടുക്കാൻ പറ്റാത്ത വന്നു.
0: അത് ജോലി സ്ഥലത്തു നിന്ന് തന്നെയാണോ ആക്സിഡന്റ് ഉണ്ടായത്?
1: വണ്ടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ വണ്ടിയായിട്ട് പോകുമ്പോൾ ചെറിയ ആക്സിഡന്റ് ആയി. നിർമ്മാണത്തിന്റെ പണി അങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട്
0: ഭാരമുള്ള ജോലിയൊന്നും എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ. എവിടെയാണ് സ്ഥലം, സ്വന്തം വീട് എവിടെയാണ്?
1: തൊട്ടടുത്ത് പയാളം എന്ന് പറഞ്ഞ 2 കിലോമീറ്റർ പയാളം എന്ന സ്ഥലത്ത്.
0: ആരൊക്കെയുണ്ട് വീട്ടില്?
1: വീട്ടില് അമ്മ, ഇളയമ്മ, ചേട്ടൻ.
0: മറ്റുള്ള ഓട്ടോറിക്ഷ ഓടിക്കുന്ന ചേട്ടന്മാരൊക്കെ പറഞ്ഞു പാട്ട് പാടുന്ന ഒരാളാണെന്ന്. ഇത് കണ്ണൂർ ആകാശവാണിയുടെ നാട്ടുവഴിയിലെ ഇനങ്ങളാണ്. രണ്ടുപേരും സിനിമാ ഗാനം.
1: മാൻമിഴിപ്പൂവ് തുടിച്ചേല് എന്റെ പെണ്ണ്, അവൾ എന്റെ പെണ്ണ്.
0: പാട്ട് പഠിച്ചിട്ടുണ്ടോ?
1: പാട്ട് പഠിച്ചിട്ടില്ല.
0: പാട്ട് കേൾക്കാൻ അപ്പൊ ഇഷ്ടമാണ്?
1: പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്.
0: ഈ ഓട്ടോറിക്ഷയിൽ പാട്ട് വെച്ച് കേൾക്കുമോ?
1: ഓട്ടോറിക്ഷയിൽ ഇല്ല, ഞാൻ റേഡിയോ ഉണ്ടായിരുന്നു, വീട്ടിൽ റേഡിയോ ഉണ്ടായിരുന്നു.
0: പാട്ട് നമുക്ക് ഈ പരിപാടിയിലൂടെ കേട്ട് വന്നാലോ?
1: കേൾക്കാം കേൾക്കാം. ഓക്കെ.

0: പരപ്പാട്ട് ടൗണിൽ തന്നെ ലോട്ടറി കച്ചവടം ചെയ്യുന്ന ഒരു ചേട്ടനാണ് കൂടെ ഉള്ളത്. പേര് പറഞ്ഞത് സതീശൻ അല്ലേ. എത്ര വർഷമായി ലോട്ടറി കച്ചവടം
1: ചെയ്യുന്നു?
0: ഇരുപത് വർഷമായി. ഈ ടൗണിൽ തന്നെയാണോ വീട്? അപ്പൊ ഇവിടെ
1: തന്നെയാ.
0: ഈ 20 വർഷം ലോട്ടറി കച്ചവടം ചെയ്തിട്ട് എപ്പോഴെങ്കിലും ലോട്ടറി ചേട്ടൻ അടിച്ചിട്ടുണ്ടോ?
1: ലോട്ടറി അടിച്ചിട്ടുണ്ട്.
0: അതെയാ? കൊറേ തവണ അടിച്ചിട്ടുണ്ട്.
1: 5000 പിന്നെ നേരത്തെ ചെറിയ 20 രൂപ 10 രൂപയുടെ
0: ലോട്ടറി വിറ്റ് പോകാതെ നിൽക്കുന്ന ടിക്കറ്റുകൾക്കാണോ അടിച്ചിരുന്നത്?
1: അല്ല, വിറ്റ ടിക്കറ്റ് പ്രൈസ് അടിച്ച് വിറ്റ ടിക്കറ്റ്.
0: ചേട്ടൻ കൊടുത്ത ടിക്കറ്റുകൾക്ക് അടിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത് അല്ലേ. ഏതെങ്കിലും കയ്യിൽ ബാക്കി വന്ന ടിക്കറ്റിന് അടിച്ച് കിട്ടിയിട്ടുണ്ടോ?
1: രണ്ട് കുറേ പ്രാവശ്യം കിട്ടി.
0: പരപ്പാട്ട് ടൗണിൽ എത്ര ടിക്കറ്റുകൾ ഒരു ദിവസം പോകുന്നുണ്ട്?
1: ഞാൻ ഇപ്പൊ കുറച്ച് വെക്കുന്നുള്ളൂ. നേരത്തെ 120 ടിക്കറ്റ് വിറ്റുണ്ടായി.
0: നിങ്ങൾക്ക് അതിലെങ്ങനെയാ കമ്മീഷൻ ആണോ? എങ്ങനെയാണ്
1: കമ്മീഷൻ? ഒരു ടിക്കറ്റിന് 6 രൂപയ്ക്ക്.
0: അത് നിങ്ങൾ ഇവിടുന്ന് തന്നെയാണ് എടുക്കുന്നത്? ഈ ഏജൻസിയിൽ നിന്ന് തന്നെ എടുക്കുവാണോ?
1: ഞാൻ അല്ലെ കാഞ്ഞങ്ങാടുന്ന് എടുക്കും, അല്ല പരപ്പയും ഇപ്പം വെള്ളരി കൊണ്ടുവന്ന് എടുക്കുന്നു ടിക്കറ്റ്.
0: ചുറ്റിലും മലകളും കുന്നുകളും പച്ചപ്പും ഒക്കെയാണ്. ഈ പരപ്പ എന്ന പ്രദേശത്തിനെ കുറിച്ച് പറയാൻ എന്താ ഉള്ളത്?
1: നല്ല അടിപൊളിയായ സ്ഥലം, ആളുകളൊക്കെ നല്ല ആളുകളാണ്, നല്ല സഹകരണം, നല്ല സഹകരണം ഉള്ള ആളാണ്.
0: ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ഈ ഏരിയയിൽ?
1: ഇല്ല, നമുക്കത് നല്ല സുഖമായിട്ട് ജീവിച്ചു പോകുന്നു.
0: ജനിച്ചു വളർന്ന സ്ഥലം ഇവിടെ തന്നെയാ?
1: ഞാൻ ഇവിടെ തന്നെ. ഇവിടുന്ന് കാഞ്ഞങ്ങാടുന്നല്ല പിന്നെ ടിക്കറ്റ് എടുക്കണ്ടേ? ഞാൻ ഇവിടുന്ന് തന്നെ അധികം ടിക്കറ്റ് എടുക്കല്ലേ. പരപ്പയിൽ തന്നെ.
0: അല്ല, ഇവിടെ തന്നെയാണോ ജനിച്ചത്?
1: ആ, ജനിച്ചു വളർന്നല്ല ഇവിടെ തന്നെ. ഈ നാട്ടിൽ തന്നെ.
0: ഇത് ആകാശവാണിയുടെ നാട്ടുവഴി ലീലകളാണ്. പാട്ട് പാടുമോ?
1: പാട്ട് പാടുന്നു.
0: പാട്ട് കേൾക്കാൻ ഇഷ്ടമാണോ?
1: ആ, കേൾക്കാൻ ഇഷ്ടമാണ്.
0: ഏതെങ്കിലും ഒരു പാട്ട്?
1: ആ, തുറുപ്പുകുലാല ഏതെങ്കിലും ഒരു പാട്ട് വെച്ചാൽ
0: ഏതെങ്കിലും മതി. എന്നാൽ നമുക്ക് ഏതെങ്കിലും ഒരു തുറുപ്പുകുലാലിലെ പാട്ട് കേട്ട് തിരിച്ചുതരാം കേട്ടാ.
2: നീ പിടിയാന പിടിയാന ഞാൻ

0: നാട്ടുവഴിയിലീണങ്ങൾ എന്ന പരിപാടിയിൽ നിങ്ങൾക്കും പങ്കെടുക്കണം എന്ന ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ ഇനി പറയുന്ന നമ്പറിൽ ഒരു സന്ദേശമോ ശബ്ദ സന്ദേശമോ അയക്കുക. 9495967080 നമ്പർ ഒരിക്കൽ കൂടി 9495967080 ഇന്നത്തെ നാട്ടുവഴിയിലീണങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച മറ്റൊരു നാട്ടിൻ പ്രദേശത്തെ വിശേഷങ്ങളുമായി നാട്ടുവഴിയിലീണങ്ങൾ വീണ്ടും കേൾക്കാം. അവതരണം രമ്യ രാജേഷ്.
1: നാട്ടുവഴിയിലീണങ്ങൾ പാട്ടും പറച്ചിലുമായി ജനങ്ങൾക്കിടയിലൂടെ.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
3: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
4: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYDBIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
5: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
6: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
7: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്. ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
8: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
9: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി.

0: മുതൽ രണ്ട് മണിവരെ.
1: ഹലോ പ്രിയ ഗീതം.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: ഈ നിലയത്തിൽ ഇന്ന് വൈകിട്ട് 4:45 കാൽപന്തോളം ഫിഫ ലോകകപ്പ് പ്രതിദിന അവലോകനം. വൈകിട്ട് 5 മണിക്ക് സംസ്കൃത പാഠം, 5:15 അധ്യാത്മരാമായണം. പാരായണം ചെയ്യുന്നത് പി സുശീലാദേവി, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്. 5:30 ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 ലളിത ഗാനങ്ങൾ. 5:58 FM പ്രധാന വാർത്തകൾ, 6:10 കൊല്ലം ജില്ലാ വൃത്താന്തം, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:40 നല്ല വാർത്ത, 6:50 കിസാൻ വാണിയിൽ മലപ്പട്ടം തലക്കോട് കെ നാരായണൻ, എം സുധാകരൻ, പി നാരായണൻ, കെ നാരായണൻ എന്നിവരുടെ കാർഷിക അനുഭവങ്ങൾ അവസാന ഭാഗം. തുടർന്ന് ചെറുപുഴ അയ്യൻകല്ലിലെ ഷിജി രാജീവിൻ്റെ കാർഷിക അനുഭവങ്ങൾ. കമ്പോള വില നിലവാരം. 7:35 യുവവാണിയിൽ ഫ്ലോറിഡയിലെ ഫ്ലയേഴ്സ് ഫ്ലൈറ്റ് അക്കാദമിയിൽ നിന്നും കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് കരസ്ഥമാക്കിയ സി മുഹമ്മദ് നിഹാലുമായുള്ള അഭിമുഖം രണ്ടാം ഭാഗം. 8 മണിക്ക് വളപ്പൊട്ടുകൾ, മലയാള സിനിമകളിലെ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ ഗാനങ്ങൾ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 കായിക ലോകം, 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ, 10 മണിക്ക് ദേശീയ സംഗീത പരിപാടിയിൽ ദിയോ വ്രത് മിശ്രയുടെ സിത്താർ കച്ചേരി, 11 മണിക്ക് സ്പോട്ട് ലൈറ്റ്. ഇന്ന് രാത്രി 7:35 യുവവാണിയിൽ ഫ്ലോറിഡയിലെ ഫ്ലയേഴ്സ് ഫ്ലൈറ്റ് അക്കാദമിയിൽ നിന്നും കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് കരസ്ഥമാക്കിയ സി മുഹമ്മദ് നിഹാലുമായുള്ള അഭിമുഖം രണ്ടാം ഭാഗം. വൈകിട്ട് 6:50 കിസാൻ വാണിയിൽ മലപ്പട്ടം തലക്കോട് കെ നാരായണൻ, എം സുധാകരൻ, പി നാരായണൻ, കെ നാരായണൻ എന്നിവരുടെ കാർഷിക അനുഭവങ്ങൾ അവസാന ഭാഗം. തുടർന്ന് ചെറുപുഴ അയ്യൻകല്ലിലെ ഷിജി രാജീവിൻ്റെ കാർഷിക അനുഭവങ്ങൾ. ശ്രോതാക്കളെ, ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ, ഹരിതവീഥി, ആകാശവാണി, കണ്ണൂർ 4 എന്ന വിലാസത്തിൽ അയയ്ക്കുക. പ്രക്ഷേപണ യോഗ്യമായവ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതാണ്.

ആകാശവാണി കണ്ണൂർ. സമയം 3 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇതോടെ ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 4:45 ആരംഭിക്കും. നമസ്കാരം.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. 101.5 MHz FM ബാൻഡിലൂടെ ഞങ്ങളുടെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 44 മിനിറ്റും 40 സെക്കൻഡും. ഇനി 4:45 കാൽപ്പന്തോളം ഫിഫ ലോകകപ്പ് പ്രതിദിന അവലോകനം.

ഒരു മാസത്തിലേറെ നീണ്ട ഫുട്ബോൾ ലോകകപ്പ് യാത്ര ഇനി ഒരു ദിവസത്തിലേക്ക് മാത്രമായി ചുരുങ്ങാൻ പോകുന്നു. ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഗോൾ വേട്ടക്കാരനായ ലയണൽ മെസ്സിയും നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയും ഞായറാഴ്ച ന്യൂജേഴ്സിയിലെ ഈസ്റ്റ് റദർഫോർഡിൽ സ്പെയിനിന്റെ കരുത്തുറ്റ പ്രതിരോധ നിരയെ നേരിടും. മെസ്സി ലമിൻ യമാൽ നേർക്കുനേർ വരുന്ന കലാശപ്പോരിന് ആവേശത്തോടെ കാത്തിരിക്കുന്ന ആരാധകർ സ്പെയിനും അർജന്റീനയും തമ്മിലുള്ള മത്സരങ്ങളുടെ കണക്കുകൾ ഇഴകേറി പരിശോധിക്കുകയാണ്. ലോകകപ്പിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ആകെ ഒറ്റത്തവണയാണ് ഏറ്റുമുട്ടിയത്. അന്നത്തെ വിജയം അർജന്റീനയ്ക്കൊപ്പമായിരുന്നു. എന്നാൽ ഏറ്റവും അവസാനമായി മുഖാമുഖം വന്നപ്പോൾ അർജന്റീനയെ 6-1 തകർത്തുവിട്ടതിന്റെ ചരിത്രമാണ് സ്പെയിൻ ആരാധകരെ ആവേശം കൊള്ളിക്കുന്നത്. അതേസമയം നേർക്കുനേർ പോരാട്ടങ്ങളൊന്നാകെ എടുത്തുള്ള കണക്കുകൾ തുല്യതയുടേതാണ്. 2026 ലോകകപ്പ് ഫൈനലിൽ കിരീടത്തിനായി പോരാടുമ്പോൾ വർഷങ്ങളായി തുടരുന്ന ഈ തുല്യനിലയ്ക്ക് ലോകത്തെ ഏറ്റവും വലിയ വേദിയായ ഫൈനലിൽ ഒരു തീർപ്പുണ്ടാകും. ലോകകപ്പിന്റെ ഫൈനലിൽ മാത്രമല്ല, ഒരു നോക്കൌട്ട് മത്സരത്തിൽ പോലും ഇവർ തമ്മിൽ മുമ്പ് ഏറ്റുമുട്ടിയിട്ടില്ല. ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യമായാണ് നിലവിലെ യൂറോപ്യൻ തെക്കേ അമേരിക്കൻ ചാമ്പ്യന്മാർ ഫൈനലിൽ നേർക്കുനേർ വരുന്നത് എന്ന സവിശേഷതയും ഉണ്ട്. വിവിധ ടൂർണമെന്റുകളിലും സൌഹൃദ മത്സരങ്ങളിലുമായി ഇരു ടീമുകളും ഇതുവരെ 14 തവണയാണ് നേർക്കുനേർ

ഇരുവർക്കും പരസ്പരം കളിക്കാൻ കുറഞ്ഞ അവസരങ്ങളെ ലഭിക്കാറുള്ളൂ. അവ മിക്കതും സൗഹൃദ മത്സരങ്ങളുമായിരുന്നു. 2018 ലോകകപ്പിന് മുന്നോടിയായി നടന്ന സൗഹൃദ മത്സരത്തിലാണ് അവസാനമായി ഏറ്റുമുട്ടിയത്. അന്നാണ് സ്പെയിൻ അർജന്റീനയെ 6-1 തകർത്തത്. ഇരു ടീമുകളുടെയും ചരിത്രത്തിലെ ഏറ്റവും വലിയ ഗോൾ വ്യത്യാസമാണിത്. 2010 അതിനു മുമ്പ് ഏറ്റുമുട്ടിയത്. ലോകകപ്പ് കിരീടം നേടിയ ഉടനെ സ്പെയിൻ ബ്യൂണസ് എയറീസിൽ കളിക്കാനെത്തിയപ്പോൾ അർജന്റീന അവരെ 4-1 പരാജയപ്പെടുത്തിയിരുന്നു. ഇനി കണക്കിലെ കളികൾക്ക് പ്രസക്തിയില്ല. ഞായറാഴ്ച മത്സരം കഴിയുമ്പോൾ 2-1 ജേതാവാകും. അതോടെ പോരാട്ടത്തിലെ തുല്യതയിലും ഇളക്കം സംഭവിക്കും. ഫൈനൽ പോരാട്ടത്തിന് ന്യൂജേഴ്സിയിൽ അരങ്ങൊരുങ്ങുമ്പോൾ കളിക്കളത്തിന് പുറത്ത് രാഷ്ട്രീയ കായിക ലോകത്ത് രസകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. കലാശ പോരാട്ടത്തിൽ വിജയികൾക്ക് ട്രോഫി സമ്മാനിക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ടെത്തും. എന്നാൽ സ്വന്തം രാജ്യം കിരീട പോരാട്ടത്തിനിറങ്ങുമ്പോൾ ഗാലറിയിൽ ട്രംപിനൊപ്പമിരുന്ന് കളി കാണാൻ അർജന്റീന പ്രസിഡന്റ് ഹാവിയർ മിലൈ ഉണ്ടാകില്ല. അന്ധവിശ്വാസത്തിന്റെ ഭാഗമായാണ് മിലൈ US യാത്ര ഒഴിവാക്കിയത്. US, കാനഡ, മെക്സിക്കോ രാജ്യങ്ങൾ സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന ലോകകപ്പിൽ ട്രംപ് പങ്കെടുക്കുന്ന ആദ്യ മത്സരമായിരിക്കും ഇത്. ഫൈനലിൽ ട്രംപ് പങ്കെടുക്കുമെന്ന കാര്യം വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ് സ്ഥിരീകരിച്ചു. ട്രംപിന്റെ സാന്നിധ്യം US ചരിത്രത്തിലെ ഏറ്റവും സുരക്ഷിതവും വിജയകരവുമായ ലോകകപ്പിന് തിളക്കമേറിയ സമാപനമായിരിക്കുമെന്ന് ലെവിറ്റ് പറഞ്ഞു. ഫൈനലിൽ ട്രംപ് ആരെ പിന്തുണയ്ക്കുമെന്നത് വ്യക്തമല്ല. നാറ്റോ ഉച്ചകോടിക്കിടെ ഇറാൻ വിഷയത്തിൽ സഹായിച്ചില്ലെന്ന് പറഞ്ഞ് സ്പെയിനിനെ ട്രംപ് വിമർശിച്ചിരുന്നു. ടൂർണമെന്റിൽ US താരം ഫോളാരിൻ ബലോഗിന്റെ ചുവപ്പ് കാർഡ് പിൻവലിക്കാൻ ട്രംപ് ഫിഫയിൽ ഇടപെട്ടതും വിവാദമായിരുന്നു. സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് ഞായറാഴ്ച നടക്കുന്ന അർജന്റീനയ്ക്കെതിരായ ലോകകപ്പ് ഫൈനലിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഹമാസ് ഇസ്രായേൽ സംഘർഷം തുടങ്ങിയ വിഷയങ്ങളിൽ സാഞ്ചസും ട്രംപും പലതവണ വാഗ്വാദത്തിലേർപ്പെട്ടിരുന്നു. എന്നാൽ ട്രംപും ഫിഫ പ്രസിഡന്റും ക്ഷണിച്ചിട്ടും ന്യൂജേഴ്സിയിലേക്ക് ഇല്ലെന്ന് അർജന്റീന പ്രസിഡന്റ് ഹാവിയർ മിലൈ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി. അർജന്റീനയിൽ കബാല എന്ന് വിളിക്കുന്ന ആചാരപരമായ വിശ്വാസങ്ങളുടെ ഭാഗമായാണ് ഈ തീരുമാനം. ടൂർണമെന്റിൽ അർജന്റീന കളിച്ച കഴിഞ്ഞ 7 മിലൈ ഒലിവോസിലെ തന്റെ ഔദ്യോഗിക വസതിയിൽ ഇരുന്നാണ് കണ്ടത്. ആ 7 അർജന്റീന വിജയിക്കുകയും ചെയ്തു. ഈ ഭാഗ്യം തുടരാനാണ് അദ്ദേഹം നേരിട്ട് കളി കാണാൻ പോകാത്തത്. അർജന്റീനയിൽ ഫുട്ബോൾ മത്സരങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം അന്ധവിശ്വാസങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. 1990 അന്നത്തെ പ്രസിഡന്റ് കാർലോസ് മെനം ടീമിനെ സന്ദർശിച്ചതിന് തൊട്ടു പിന്നാലെ കാമറൂണിനോട് അർജന്റീന തോറ്റ ചരിത്രവുമുണ്ട്. അന്നു മുതൽ പ്രസിഡന്റുമാർ കളി കാണാൻ വരുന്നത് ടീമിന് നിർഭാഗ്യം കൊണ്ടുവരുമെന്ന ഭയം അർജന്റീനയിലുണ്ട്. ഫ്രഞ്ച് പരിശീലകൻ ദിദിയെ ദശാം ദേശീയ ടീമിനോട് വിട പറയുകയാണ്. സെമി ഫൈനലിൽ സ്പെയിനിനോട് പരാജയപ്പെട്ടതോടെ ലൂസേഴ്സ് ഫൈനൽ കൂടി മാത്രമാണ് ഫ്രാൻസിന്റെ പരിശീലകൻ എന്ന നിലയിൽ ദശാമിന് ബാക്കിയുള്ളത്. 1998 ക്യാപ്റ്റൻ എന്ന നിലയിലും 2018 പരിശീലകൻ എന്ന നിലയിലും ഫ്രാൻസിന് ലോകകപ്പ് നേടിക്കൊടുത്തെന്ന ഖ്യാതിയുമായാണ് പടിയിറക്കം. 2022 ലോകകപ്പിന്റെ ഫൈനലിലും ഇത്തവണ സെമിയിലും ദശാം ടീമിനെ എത്തിച്ചു. 2021 യുവേഫ നേഷൻസ് ലീഗ് കിരീടം നേടിയിരുന്നു. 2016 യൂറോകപ്പിൽ ടീമിനെ ഫൈനലിൽ എത്തിക്കാനും സാധിച്ചു. 2012 ദശാം ഫ്രാൻസ് ദേശീയ ടീമിന്റെ പരിശീലകനായി ചുമതലയേറ്റത്. ലോകകപ്പിന് ശേഷം പരിശീലക ചുമതല ഒഴിയുമെന്ന് നേരത്തെ തന്നെ ദശാം പ്രഖ്യാപിച്ചിരുന്നു. 1998 ലോകകപ്പ് നേടിയ ടീമിൽ ദശാമിന്റെ സഹതാരമായിരുന്ന സിനദിൻ സിദാൻ പകരം വരുമെന്നാണ് സൂചന. സിദാനും ഫ്രഞ്ച് ഫുട്ബോൾ ഫെഡറേഷനും തമ്മിൽ വാക്കാൽ ധാരണയിലെത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. സ്പാനിഷ് ക്ലബ് റയൽ മാഡ്രിഡിന്റെ പരിശീലകനായി തുടർച്ചയായി 3 യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയ മറ്റാർക്കും അവകാശപ്പെടാനില്ലാത്ത മികവുമായാണ് സിദാൻ വരുന്നത്. രാജ്യാന്തര ഫുട്ബോളിൽ നിന്ന് ഉടൻ വിരമിക്കില്ലെന്നും അടുത്ത ലോകകപ്പിലും താൻ മത്സരിക്കാനുണ്ടാകുമെന്നും സൂചിപ്പിച്ച് ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ഹാരി കെയ്ൻ. ഇത് തന്റെ അവസാനത്തെ ലോകകപ്പാണോ എന്ന് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. ഓരോ വർഷവും തരുന്നത് സ്വീകരിക്കുക എന്നതാണ് നിലപാട്. സാഹചര്യങ്ങൾക്ക് അനുസരിച്ചാണ് തീരുമാനങ്ങൾ എടുക്കുക. രാജ്യത്തിനുവേണ്ടി മത്സരിക്കുന്നതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. അടുത്ത ലോകകപ്പിന് 4 കൂടിയുണ്ട്. എനിക്ക് ഉടൻ 33 വയസ്സ് തികയും. ലയണൽ മെസ്സി ഇപ്പോഴും ഏറ്റവും മികച്ച രീതിയിൽ കളിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്വന്തം കരിയറിന്റെ കാര്യത്തിൽ അതിരുകൾ നിർമ്മിക്കാൻ തയ്യാറല്ലെന്നും കെയ്ൻ വ്യക്തമാക്കി. ലോകകപ്പ് ഫൈനലിന്റെ ടിക്കറ്റുകൾ വിറ്റഴിയുന്നത് റെക്കോർഡ് വിലയ്ക്കാണ്. 7 മുകളിലാണ് ടിക്കറ്റ് വില ആരംഭിക്കുന്നത്. മുൻനിരയിലെ സീറ്റുകൾക്ക് 60 ലക്ഷത്തിന് മുകളിൽ കൊടുക്കണം. ചെറിയ നിരക്കായ 7 ലക്ഷത്തിന്റെ ടിക്കറ്റ്

0: ഏറ്റവും മുകളിലെ സ്റ്റാൻഡാണ്. നടുവിലെ സ്റ്റാൻഡിൽ ഇരിക്കണമെങ്കിൽ 30 ലക്ഷത്തിന് മുകളിൽ കൊടുക്കണം. 80,663 പേർക്കാണ് സ്റ്റേഡിയത്തിൽ ഇരിക്കാനാവുക. ലോകകപ്പ് ഫുട്ബോളിലെ മൂന്നാമനെ മണിക്കൂറുകൾക്കുള്ളിൽ അറിയാം. ലൂസേഴ്സ് ഫൈനൽ ഞായറാഴ്ച പുലർച്ചെ 2:30 നടക്കും. കിലിയൻ എംബാപ്പെ നയിക്കുന്ന ഫ്രാൻസും ഹാരി കെയ്ൻ ക്യാപ്റ്റനായ ഇംഗ്ലണ്ടും തമ്മിലാണ് പോരാട്ടം. കിരീട സാധ്യതയിൽ മുൻപിലുണ്ടായിരുന്ന രണ്ടു ടീമുകളും മൂന്നാം സ്ഥാനം സ്വന്തമാക്കാനുള്ള പരിശ്രമത്തിലാണ്. തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകൻ മിഥുൻ ഭാസ്കർ.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ചിത്രം മഴയെത്തും മുമ്പേ. പാടിയത് യേശുദാസ്. ഗാനരചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 59 മിനിറ്റും 46 സെക്കൻഡും. ഇനി 5 മണിക്ക് സംസ്കൃത പാഠം.

0: ആകാശവാണി സമയം 5 മണി. ഇപ്പോൾ സംസ്കൃത പരിപാടിയിൽ ഡോക്ടർ വി ജെ ശ്രീകുമാർ നടത്തുന്ന പ്രഭാഷണം.
1: ഇയം ആകാശവാണി തിരുവനന്തപുരം കേന്ദ്രം. സമ്പ്രതി സംസ്കൃത പരിപാട്യം രാമായണം നാരീശക്തേഹെ നീതികാവ്യം ഇതി വിഷയമധികൃത്യ ഏകം പ്രഭാഷണം ശ്രൂയന്താം. പ്രഭാഷക ശ്രീ വി ജെ ശ്രീകുമാർ.
2: രാമായണം നാരീശക്തേഹെ നീതികാവ്യം വേദകാലാദാരഭ്യ സംസ്കൃതസാഹിത്യേ നാരീണാം മഹത്വപൂർണം സ്ഥാനം വിദ്യതേ തഥാ ഉപനിഷത്സു ഇതിഹാസയോഃ പുരാണേഷു കാവ്യേഷു നാടകേഷു ച നാരീശക്തേഹെ പ്രഭാവഃ ദരീദൃശ്യതേ. അത്ര രാമായണം നാരീശക്തേഹെ നീതികാവ്യം ഇതി വിഷയേ ചിന്ത്യതേ. രാമായണേ വിദ്യമാനാഃ അധികാംശാഃ നാര്യഃ ധൈര്യസ്യ ശൗര്യസ്യ ജ്ഞാനസ്യ ശീലസ്യ ത്യാഗസ്യ ശക്തേഹ നീതിബോധസ്യ രാഷ്ട്രതന്ത്രസ്യ ച പര്യായശബ്ദാഃ ഭവന്തി. നാരീശക്തേഹ വിവിധ ഭാവൈഃ വിഭൂഷിതാഃ സീത താര മണ്ഡോദരി കൈകേയി സുമിത്ര ഊർമിള മന്ധര സരമ ശൂർപ്പണക ശബരി ഇത്യാദയാഃ രാമായണേ കഥാപാത്രാണി ഭവന്തി. ഏതാസു നാരീഷു സത്യനിഷ്ഠ വിപത്തിഷു ധൈര്യം രാജനൈതികകാര്യേഷു സഹയോഗ നീതിബോധ സമാജ മാർഗദർശനം ആധ്യാത്മികത ത്യാഗസന്നദ്ധത യുദ്ധേഷു ഭാഗഭാഗിത്വം ക്ഷമാശീലത ഇത്യാദയാഃ നാരീശക്തേഹേ ഉത്തമഗുണാൻ വയം ദ്രഷ്ടും ശക്നുമഃ. സീത ധൈര്യസ്യ പാതിവൃത്യസ്യ ച ആദർശരൂപിണി അസ്തി സീത. രാമായണേ ജനകാത്മജാ സീത സാ പതിവ്രത ധർമ്മപരായണ സൗമ്യ ച ആസീത്. കേവലമേതാവതിന് സധീര വിപരീത പരിസ്ഥിതൗ അപി സ്ഥാതും ശക്ത ച ആസീത്. പിതുരാജ്ഞയാ

0: വ്യസനീവാ സമൃദ്ധോ വാ യതി ഏഷ തവാനഗ ഏഷ ലോക സതാം ധർമ്മോ യജ്യേഷ്ഠ വശഗോ ഭവേത് ഇതി സുഖേവാ ദുഃഖേവാ ഭവതു ഏഷ ഏവ തവ ഗതിഹ സജ്ജനാനാം ധർമ്മഃ ഏഷഃ യത് കനിഷ്ഠഃ ജ്യേഷ്ഠസ്യ ആജ്ഞാം പാലയേത്. ആധുനിക സമാജസ്യ ഭ്രാതൃസ്നേഹം പഠിതും ആധുനിക സമാജായ ഭ്രാതൃസ്നേഹം പാഠയിതും സുമിത്ര വചനാനി ഉപകാരാണി ഭവേയുഹു. അന്തേ തവ ഭാഗ്യോദയ പുത്ര യദ്രാമം അനുഗച്ഛസി ഇതി സുമിത്ര വദതി. ഹേ പുത്ര, രാമേണ സഹ ഗമനം തവ സൗഭാഗ്യം ഇതി വദതി. തസ്യാഹ മനസി രാമേണ സഹ ലക്ഷ്മണ യതി ഗച്ഛേത് തർഹി കിമപി അസാധ്യം നാസ്തി ഇതി മഹാൻ ആത്മവിശ്വാസ ആസീത്. സുമിത്രായാഹ മാനസിക ശക്തേഹേ ധൈര്യസ്യ ച ഉദാഹരണം. രാമായണേ ഇതോപി സന്തി നാരീശക്തേഹ നിദർശന രൂപിണ്യഹ സ്ത്രീ കഥാപാത്രാണി താസു കൈകേയി സരമ താര ഇത്യാദയാഹ പ്രസിദ്ധാഹ ഭവന്തി. വാൽമീകി രാമായണേ സ്ത്രിയഹ ഗൃഹകാര്യമഗ്നാഹ കേവലം നാസൻ പുരുഷാഹ ഇവ സമാജ ജീവനസ്യ സർവേഷു ക്ഷേത്രേഷു താസാം സാന്നിധ്യം പ്രാഗൽഭ്യം ച ദൃഷ്ടും ശക്യതേ. രാജ്യപരിപാലനേ യുദ്ധേ ഹിതചിന്തനേ മാർഗദർശനേ അനീതേഹേ പ്രതിരോധനേ ധാർമ്മികോപദേശനേ ധാർമ്മിക ശിക്ഷണേ നീതേഹേ പരിപാലനേ ച താസാം സംഭാവനാഹ മഹത്വപൂർണാഹ ആസൻ താഹ സ്വജീവനേന പ്രദർശയന്തി യത് യഥാർത്ഥം സ്ത്രീശക്തീകരണം കേവലം അധികാരപ്രാപ്തി നാസ്തി ഇതി. ആധുനിക സമാജസ്യ സുസ്ഥിത്യാഹ കൃതേ താസാം രാമായണീയ സ്ത്രീകഥാപാത്രാണാം ജീവന പാഠാഹ അവശ്യം പഠനീയാഹ പാഠനീയാശ്ച ഇത്യത്ര നാസ്തി സംശയലേശഹ. വിരമാമി. ധന്യവാദാഹ്. ജയതു സംസ്കൃതം. ജയതു ഭാരതം.
1: സംസ്കൃത പരിപാട്യാം ഏതാവതഹ ശ്രുതഹ രാമായണം നാരീശക്തേഹ നീതികാവ്യം ഇതി വിഷയമധികൃത്യ ഏകം പ്രഭാഷണം. പ്രഭാഷകഃ ശ്രീ വി ജെ ശ്രീകുമാർ. സംസ്കൃത കാര്യക്രമഃ സമാപ്തഃ. ധന്യവാദഃ.
2: ആകാശവാണി കണ്ണൂർ.

അധ്യാത്മരാമായണം ബാലകാണ്ഡത്തിലെ അശ്വമേധം, പുത്രകാമേഷ്ടി, രാമാവതാരം, കൗസല്യാസ്തുതി തുടങ്ങിയ കഥാഭാഗങ്ങൾ ഇപ്പോൾ കേൾക്കാം. പാരായണം ചെയ്യുന്നത് പി. സുശീലാദേവി, പെരുമ്പാവൂർ ജി. രവീന്ദ്രനാഥ്.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് 6:50 കിസാൻ വാണിയിൽ മലപ്പട്ടം തലക്കോട് കെ നാരായണൻ, എം സുധാകരൻ, പി നാരായണൻ, കെ നാരായണൻ എന്നിവരുടെ കാർഷികാനുഭവങ്ങൾ അവസാന ഭാഗം. തുടർന്ന് ചെറുപുഴ അയ്യൻകല്ലിലെ ഷിജി രാജീവിൻ്റെ കാർഷികാനുഭവങ്ങൾ ഇന്ന് 6:50 കിസാൻ വാണിയിൽ.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഹാസമുദ്രം എന്ന ചിത്രത്തിലെ ഗാനം, പാടിയത് വേണുഗോപാലും ചിത്രയും. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം എം ജയചന്ദ്രൻ.

ഗാനരചന ഹരിനാരായണൻ, സംഗീതം ഗോപി സുന്ദർ, പാടിയത് വിജയ് യേശുദാസും സിത്താരയും ചേർന്ന്. ചിത്രം ഇരാ.

0: വിജയ് യേശുദാസും സിതാരയും ചേർന്ന് ഇര എന്ന ചിത്രത്തിന് വേണ്ടി പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കണ്ണൂർ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
2: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
1: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
3: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
4: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
5: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
4: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
5: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
4: ഏറ്റവും പുതിയ റിലീസുകൾ,
5: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
4: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
3: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
4: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.

0: വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
1: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്. ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.

0: ലേഖനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
3: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യം യേശുദാസ് പാടിയത് കുളിരിന് കുളിരുണ്ടോ തളിരിന് തളിരുണ്ടോ.

പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടത് യേശുദാസ് പാടിയ ലളിതഗാനങ്ങൾ. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. നോൺ ഫീച്ചർ വിഭാഗത്തിൽ മലയാളത്തിൽ നിന്നുള്ള ഭദ്രകാളി നാടകത്തിന് പ്രത്യേക പരാമർശം. സിനിമാ നിരൂപണ വിഭാഗത്തിൽ സഞ്ജയ് ശ്രീവാസ്തവയ്ക്ക് പുരസ്കാരം. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. ഈ മാസം 25 വരെ മൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. 4 കോടി ഡൗൺലോഡുകൾ കടന്ന് ആധാർ ആപ്പ്. ഇതിനോടകം 11 ലക്ഷത്തിലധികം മേൽവിലാസങ്ങൾ ആപ്പിലൂടെ അപ്ഡേറ്റ് ചെയ്തു കഴിഞ്ഞതായി കേന്ദ്ര സർക്കാർ. വന്യജീവി ആക്രമണ പ്രശ്നത്തിൽ എല്ലാ പരിഹാരവും കാണേണ്ടത് വനം വകുപ്പ് മാത്രമല്ല, കർഷകരും തദ്ദേശ സ്ഥാപനങ്ങളും കൂടിയാണെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. എക്സൈസിന് കീഴിൽ രൂപീകരിച്ച സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്ക് പ്രവർത്തനാനുമതി. 367 തസ്തികകൾ പുനർവിന്യസിച്ചും 22 തസ്തികകൾക്ക് അധിക ചുമതല നൽകിയുമാണ് അനുമതി. വന്യജീവികൾ ജനവാസ മേഖലയിൽ പ്രവേശിക്കുന്നത് കർശനമായി തടയുന്നതിന് 2025 സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച 10 മിഷനുകൾ കാലതാമസം കൂടാതെ നടപ്പാക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. പത്തനംതിട്ട റാന്നി കണമലയിൽ ഫയർഫോഴ്സ് വാഹനം നിയന്ത്രണം വിട്ടുമറിഞ്ഞു. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് പരിക്ക്. ഇന്ത്യ പോസ്റ്റിന്റെ ഭാഗ്യചിഹ്നം രൂപകൽപ്പന ചെയ്യുന്നതിന് തപാൽ വകുപ്പ് മൈ ജിഒവി ഇന്നോവേറ്റ് ഇന്ത്യ പ്ലാറ്റ്ഫോമിൽ മത്സരം ആരംഭിച്ചു. അടുത്ത മാസം 15 വരെയാണ് മത്സരം. FM പ്രധാന വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ഗാനം കേൾക്കാം. ചിത്രം അരയന്നങ്ങളുടെ വീട്. പാടിയത് യേശുദാസും ഗായത്രിയും. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം രവീന്ദ്രൻ.

0: ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ.
1: ഫിഷറീസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ മത്സ്യകർഷക ദിനാചരണം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ മേയർ എ കെ ഹഫീസ് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് ആദ്യമായി പ്രേരിത പ്രജനനത്തിലൂടെ മത്സ്യക്കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നതിൽ ശാസ്ത്രജ്ഞർ വിജയിച്ചതിന്റെ ഓർമ്മ പുതുക്കിയാണ് ജൂലൈ 10 ദേശീയ മത്സ്യകർഷക ദിനമായി ആഘോഷിക്കുന്നത്. കൂട് മത്സ്യകൃഷി, അലങ്കാര മത്സ്യകൃഷി തുടങ്ങി വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ മത്സ്യകർഷകരെ ആദരിച്ചു. ഖരമാലിന്യ പരിപാലന ചട്ടം 2026 കുറിച്ച് പൊതുജനാവബോധം വർദ്ധിപ്പിക്കുന്നതിനായി ക്ലീൻ കിക്ക് ഗോൾഡ് ചലഞ്ച് സംഘടിപ്പിച്ചു. ഫാത്തിമ മാതാ നാഷണൽ കോളേജിലാണ് ജില്ലാ ശുചിത്വമിഷന്റെ നേതൃത്വത്തിൽ പരിപാടി സംഘടിപ്പിച്ചത്. ഫുട്ബോൾ ആവേശത്തെ മാലിന്യ സംസ്കരണ സന്ദേശവുമായി സംയോജിപ്പിച്ച് അവതരിപ്പിച്ച പരിപാടിയിലൂടെ ഖരമാലിന്യ പരിപാലന ചട്ടത്തിന്റെ പ്രാധാന്യം വിശദീകരിക്കുകയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള ഉത്തരവാദിത്തത്തെക്കുറിച്ച് ബോധവത്കരണം നടത്തുകയും ചെയ്തു. മത്സ്യത്തൊഴിലാളികൾക്കായി ദുരന്ത നിവാരണ പരിശീലനം സംഘടിപ്പിച്ചു. ജലാശയ അപകടങ്ങളിലെ രക്ഷാപ്രവർത്തനം, പ്രഥമ ശുശ്രൂഷ, CPR, ബ്ലീഡിംഗ് കൺട്രോൾ എന്നിവയെക്കുറിച്ച് ക്ലാസ് എടുത്തു. വിവിധ ദുരന്തങ്ങൾ നേരിടേണ്ട രീതികൾ, മുന്നറിയിപ്പുകൾ ലഭിക്കാൻ സഹായിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനുകൾ എന്നിവ പരിചയപ്പെടുത്തി. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, ഫിഷറീസ് വകുപ്പ്, NDRF എന്നിവ സംയുക്തമായാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. എബോള രോഗപ്രതിരോധത്തിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ മോക്ഡ്രിൽ സംഘടിപ്പിച്ചു. നെടുങ്ങോലം താലൂക്ക് ആശുപത്രിയിലും കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലുമാണ് മോക്ഡ്രിൽ നടത്തിയത്. എബോള വൈറസ് ബാധ സംശയിക്കപ്പെട്ടാൽ ആരോഗ്യ പ്രവർത്തകർ സ്വീകരിക്കേണ്ട അടിയന്തര നടപടികൾ വിലയിരുത്തി. സെൻസസിന്റെ ഭാഗമായ വിവരശേഖരണം ജില്ലയിൽ പകുതിയോളം പൂർത്തിയായി. വിവരശേഖരണം 25% താഴെയുള്ള വില്ലേജുകളിൽ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർ കൂടിയായ കളക്ടർ ചാർജ് ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകി. KSRTCയുടെ പ്രിയദർശിനി പദ്ധതിയിൽ ജില്ലയിൽ 1,62,11,782 സൗജന്യ യാത്രകൾ നടന്നു. ഇതിലൂടെ വനിതകൾക്ക് 11.5 കോടിയോളം രൂപ ലാഭിക്കാനായി. കൊട്ടാരക്കര ഡിപ്പോയിലെ ബസ്സുകളിലാണ് ഏറ്റവും കൂടുതൽ സൗജന്യ യാത്ര നടന്നത്. കൊല്ലം കോർപ്പറേഷനിലെ ഉപയോഗശൂന്യമായ സാധനങ്ങൾ കൂട്ടിയിട്ടിരുന്ന മുറിയിൽ നിന്നും പാക്കറ്റ് പൊട്ടിക്കാത്ത വിലയുള്ള സാമഗ്രികൾ വലിയ തോതിൽ കണ്ടെത്തി. 165 ടാബുകൾ, 1,000+ PPE കിറ്റുകൾ, ബ്ലീച്ചിംഗ് പൗഡർ, വുഡൻ പാനലുകളുടെ പാക്കറ്റ് എന്നിവയാണ് കണ്ടെത്തിയത്. ആവശ്യത്തിലേറെ വാങ്ങി മുൻ ഭരണസമിതി ആക്രി പോലെ ഉദാസീനമായി ഉപേക്ഷിച്ചതിലൂടെ സാമഗ്രികൾ ഉപയോഗശൂന്യമായി പോയതിനൊപ്പം വലിയ സാമ്പത്തിക നഷ്ടവും ഉണ്ടായി. ചവറയിൽ കാട്ടുപന്നികളുടെ സാന്നിധ്യം പ്രദേശവാസികൾക്ക് തലവേദനയാകുന്നു. തീരമേഖലയായ പഞ്ചായത്തുകളിലും കാട്ടുപന്നികളുടെ ആക്രമണം ഉണ്ടാകുന്നത് ജനങ്ങളെ ഭീതിയിലാക്കിയിരിക്കുകയാണ്. ചവറ ഗ്രാമപഞ്ചായത്തിൽ താനിമൂട്, പയ്യലക്കാവ് എന്നിവിടങ്ങളിൽ 2 സ്ത്രീകൾക്ക് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. തുടർന്ന് കോന്നി ഫോറസ്റ്റ് ഡിവിഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തു. ഉപദ്രവകാരികളായ 5 കാട്ടുപന്നികളെ കൊല്ലാൻ പന്മന ഗ്രാമപഞ്ചായത്ത് ഉത്തരവിറക്കി. കൊല്ലം ബീച്ചിന്റെ തീരം വലിയ തോതിൽ കടലെടുത്തു പോകുന്ന പ്രതിഭാസം തുടരുന്നു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തീരത്തെ മണൽപ്പരപ്പ് മീറ്ററുകളോളം ഇങ്ങനെ നഷ്ടമായി. തീരം കടലെടുക്കുന്നത് ബീച്ചിന്റെ സൗന്ദര്യവും സൗകര്യവും നഷ്ടമാക്കുന്നതിനൊപ്പം അപകട സാധ്യതയും സൃഷ്ടിക്കുന്നു. 7 അടിയോളം താഴ്ചയിൽ ഫലഭാഗത്തും കര കടലെടുത്തു പോയി. ഈ ഭാഗങ്ങളിൽ ബീച്ചിന്റെ ആഴം വർദ്ധിച്ചത് ഉല്ലസിക്കാനെത്തുന്നവരെ അപകടത്തിലാക്കുന്ന സ്ഥിതിയാണ്. പെരുമൺ തീവണ്ടി ദുരന്തത്തിന്റെ 38th വാർഷിക ദിനത്തിൽ വിവിധ അനുസ്മരണ പരിപാടികളും സമൂഹ പ്രാർത്ഥനയും നടന്നു. NK പ്രേമചന്ദ്രൻ MP മരിച്ചവരുടെ ബന്ധുക്കളും ഒത്തുചേർന്ന് സ്മൃതിമണ്ഡപത്തിൽ പുഷ്പങ്ങൾ അർപ്പിച്ച് പ്രാർത്ഥിച്ചു. 1988 ജൂലൈ 8 പെരുമൺ ദുരന്തം. 105 പേർക്കാണ് അഷ്ടമുടിക്കായലിന്റെ ആഴങ്ങളിൽ ജീവൻ നഷ്ടമായത്. കെ രവീന്ദ്രനാഥൻ നായരുടെ ഓർമ്മദിനത്തിൽ കൊല്ലം പബ്ലിക് ലൈബ്രറിയിൽ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു. അനുസ്മരണ സമ്മേളനം കളക്ടർ ഉദ്ഘാടനം ചെയ്തു. അനുസ്മരണത്തിന്റെ ഭാഗമായി ചിത്രരചന, കാരിക്കേച്ചർ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. സോപാനം ഓഡിറ്റോറിയത്തിലും ആർട്ട് ഗാലറിയിലുമായി ചിത്ര പ്രദർശനം നടത്തി. രവി കലയും ജീവിതവും എന്ന ഡോക്യുമെന്ററിയും പ്രദർശിപ്പിച്ചു. സംഗീത പരിപാടിയും സംഘടിപ്പിച്ചു.
0: ജില്ലാ വൃത്താന്തം സമാപിച്ചു.
2: ആകാശവാണി കണ്ണൂർ. ഞങ്ങൾ ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 നല്ല വാർത്ത, 6:50 കിസാൻ വാണി. മലപ്പട്ടം, തലക്കോട് KK നാരായണൻ, എം സുധാകരൻ, പി നാരായണൻ, കെ നാരായണൻ എന്നിവരുടെ കാർഷികാനുഭവങ്ങൾ അവസാന ഭാഗം. തുടർന്ന് ചെറുപുഴ അയ്യൻകല്ലിലെ ഷിജി രാജീവിൻ്റെ കാർഷികാനുഭവങ്ങൾ. 7:20 കമ്പോള വില നിലവാരം, 7:35 യുവവാണി. ഫ്ലോറിഡയിലെ ഫ്ലയേഴ്സ് ഫ്ലൈറ്റ് അക്കാദമിയിൽ നിന്നും കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് കരസ്ഥമാക്കിയ സി മുഹമ്മദ് നിഹാലുമായുള്ള അഭിമുഖം 2-ാം ഭാഗം. 8 മണിക്ക് വളപ്പൊട്ടുകൾ, മലയാള സിനിമകളിലെ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ ഗാനങ്ങൾ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 കായിക ലോകം, 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ, 10 മണിക്ക് ദേശീയ സംഗീത പരിപാടിയിൽ ദിയോ ബ്രത് മിശ്രയുടെ സിതാർ കച്ചേരി, 11 മണിക്ക് സ്പോട്ട് ലൈറ്റ്. ഇനി നാളത്തെ പരിപാടികൾ. 5:55 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ KH സുബ്രഹ്മണ്യൻ. 6 മണിക്ക് FM പ്രധാന വാർത്തകൾ, തുടർന്ന് അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി, R. രാമചന്ദ്രൻ എഴുതിയ പ്രലോഭനം എന്ന കവിത, ആലാപനം VT മുരളി. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ, 7 മണിക്ക് വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. 7:05 ട്രെയിൻ സമയം, തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം, ഇതിൽ ഓലച്ചൂട്ട്, വടക്കൻ കേരളത്തിൻ്റെ ആഖ്യാനങ്ങളും അനുഭവങ്ങളും. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 മോഡേൺ ITI FM ഡയറി, ഇതിൽ രാഗസ്പർശം, നിങ്ങൾക്കറിയാമോ. തുടർന്ന് ട്രെഡിമിക്സ് കറി പൗഡർ ദർപ്പണം, ശ്രോതാക്കൾ പ്രതികരിക്കുന്നു. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 ഭക്തിഗാനങ്ങൾ. 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. 9 മണിക്ക് ഓർമ്മകളുടെ സംഗീതം. 10 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 കിളിക്കൂട്ടം, കുട്ടികളുടെ പരിപാടി. ശങ്കരനെല്ലൂർ LP സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 11 മണിക്ക് ട്യൂണിൻ സ്റ്റാർസ്, ആഘോഷത്തിൻ്റെ ആവിഷ്കാരം. സംഗീത സംവിധായകൻ ശരത് ഒരുക്കിയ സിനിമാ ഗാനങ്ങളുമായി എത്തുന്നു രമ്യ ദിലീപ്. കീബോർഡ് സുശാന്ത് ജെയിംസ്, റിഥം പാഡ് ജെയിംസ് പേറ്റർ. 11:30 ആൽബം ഗാനങ്ങൾ. 12:10 സേവന വാർത്തകൾ. 12:15 K. ബാലകൃഷ്ണക്കുറുപ്പും സംഘവും അവതരിപ്പിച്ച കളമെഴുത്ത് പാട്ട്.

12:40 നാടകഗാനങ്ങൾ. 1 മണിക്ക് സെഞ്ചുറി വെഡിങ് സെന്റർ ഹലോ പ്രിയഗീതം. 1:58 FM പ്രധാന വാർത്തകൾ. 2:15 ചലച്ചിത്രഗാനങ്ങൾ. 2:30 PP സാവിത്രിയും സംഘവും അവതരിപ്പിച്ച കഥാപ്രസംഗം. 3 മണിക്ക് ആകാശവാണി ടെലിയുക്കിസ് പുനഃപ്രക്ഷേപണം. 4 മണിക്ക് കണ്ണൂർ ടാക്കീസ്. 4:45 കാൽപന്തോളം. ഫിഫ ലോകകപ്പ് പ്രതിദിന അവലോകനം. 5 മണിക്ക് വിവിധ ഭാഷാ ചലച്ചിത്രഗാനങ്ങൾ. 5:15 അധ്യാത്മരാമായണം. പാരായണം ചെയ്യുന്നത് കാവാലം ശ്രീകുമാർ. 5:30 എസ് ഗോപിനാഥപിള്ളയും സംഘവും അവതരിപ്പിച്ച കുത്തിയോട്ടപ്പാട്ട്. 5:45 ലളിതഗാനങ്ങൾ. 5:58 FM പ്രധാന വാർത്തകൾ. 6:10 ജില്ലാ വൃത്താന്തം വയനാട്. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും. 7:20 8:40 സേവന വാർത്തകൾ. 7:35 ഓർമ്മയിൽ ഒരു ഗാനം പുനഃപ്രക്ഷേപണം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 ദർപ്പണം പുനഃപ്രക്ഷേപണം. 9:30 ഹിന്ദി ചർച്ച. സൻസദ് കെ സമക്ഷ മുദ്ദേ. 10 മണിക്ക് രവിവാസരിയ അഖില ഭാരതീയ സംഗീത സഭയിൽ വിദുഷി ശ്രീമതി ബാലാമണി ഈശ്വരന്റെ സംഗീത കച്ചേരി. 11 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ. ഞങ്ങൾ ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ.

0: हिमाचलप्रदेश, झारखंड, कर्नाटक, केरल माहे, ओडिशा राज्येषु तथा समस्त पूर्वोत्तर प्रान्तेषु अतिवृष्टिः सम्भाव्यते। अनेनैव सह श्वः यावत् तटीय आन्ध्रप्रदेश, जम्मू कश्मीर, लद्दाख, मध्य महाराष्ट्र, मराठवाड़ा क्षेत्रेषु वज्रपात मेघ गर्जन पुरस्सरं तीव्र झंझावातस्य अपि महती आशंका वर्तते। तत्रैव उत्तर भारते दिल्ली, हरियाणा, चंडीगढ़, पंजाब प्रान्तेषु अद्य नागरिकाः तीव्र उष्ण आद्र वातावरणेन नितरां संतप्ताः भविष्यन्ति। टोक्यो नगर्यां जापान ओपन प्रतियोगितायाः महिला एकल वर्गस्य उपान्त्य द्वन्द्वं विजित्य द्विवारं ओलंपिक पदक विजेत्री भारतस्य सुप्रसिद्धा क्रीडिका पीवी सिंधुः अद्य अंतिम चरणे स्वस्थानं सुरक्षितं अकरोत्। तस्याः प्रतिद्वन्द्वी चीन देशीया चेन यू फेई प्रतियोगितायाः द्वितीय चक्रे अकस्मात् अस्वस्थता कारणात् क्रीडांगणं परित्यक्तवती, येन सिंधु अयाचितं विजयम् अवाप्य अंतिम चरणं प्रति सोत्साहं प्रातिष्ठत। अस्मिन् द्वन्द्वे सिंधुः प्रथमं चक्रम् 21:19 इत्यांकान्तरालेन विजित्य द्वितीये चक्रे अपि 15:10 इति अंकैः अग्रे धावन्ती आसीत्, यदा चीन देशीया क्रीडिका स्पर्धायै असमर्था संजाता। जापान ओपन उपाधिं समलंकर्तुं बद्ध परिकरा पीवी सिंधुः श्वः अंतिम चरणे जापान देशस्य अकाने यामाचुची इत्यनया सह क्रीडिष्यति। इति वार्ताः।
1: ആകാശവാണി, സമയം 6:30. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ.
2: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
3: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച സിനിമ ഹിന്ദി ചിത്രം ആർട്ടിക്കിൾ 370. അമരൻ ചിത്രത്തിന് മികച്ച സംവിധായകനുള്ള പുരസ്കാരം. ദേശീയ ചലച്ചിത്ര പുരസ്കാര നിറവിൽ മലയാളം. മികച്ച നടൻ മമ്മൂട്ടി. വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായിക. മികച്ച ഛായാഗ്രഹണം ഭ്രമയുഗത്തിന്. ഫെമിനിച്ചി ഫാത്തിമ മികച്ച മലയാള ചിത്രം. ഇന്ത്യയുടെ ആദ്യത്തെ സ്വകാര്യ വികസിത ഓർബിറ്റൽ റോക്കറ്റായ വിക്രം 1 വിക്ഷേപണം വിജയകരം. ചരിത്ര നേട്ടത്തിൽ സ്കൈറൂട്ട് എയ്റോസ്പേസിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷിയോഗം നാളെ ന്യൂഡൽഹിയിൽ. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ലൂസേഴ്സ് ഫൈനൽ ഇന്ന് അർദ്ധരാത്രി. 3rd സ്ഥാനത്തിനായി ഫ്രാൻസും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചു. മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ഹിന്ദി ചിത്രം ആർട്ടിക്കിൾ 370 നേടി. മികച്ച സംവിധായകനുള്ള പുരസ്കാരം അമരൻ ചിത്രത്തിന്റെ സംവിധായകൻ രാജ്കുമാർ പെരിയസ്വാമി കരസ്ഥമാക്കി. മികച്ച നടനുള്ള പുരസ്കാരം രണ്ടുപേർ പങ്കിട്ടു. ഭ്രമയുഗം എന്ന ചിത്രത്തിലെ അഭിനയ മികവിന് മമ്മൂട്ടിക്കും ചന്തു ചാമ്പ്യൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കാർത്തിക് ആര്യനും പുരസ്കാരം. മികച്ച നടിയായി യാമി ഗൌതം. മികച്ച മലയാള സിനിമയ്ക്കുള്ള പുരസ്കാരം ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമയ്ക്ക് ലഭിച്ചു. മികച്ച ഛായാഗ്രഹണം ഭ്രമയുഗത്തിലെ ഷഹനാദ് ജലാലിന്. മികച്ച ഗായിക വൈക്കം വിജയലക്ഷ്മി.
4: ബെസ്റ്റ് ആക്ടർ ഇൻ ലീഡിംഗ് റോൾ ഷെയർഡ് ഭ്രമയുഗം മലയാളം. ആക്ടർ മമ്മൂട്ടി. ബെസ്റ്റ് മലയാളം ഫിലിം ഫെമിനിച്ചി ഫാത്തിമ. പ്രൊഡ്യൂസർ 1001 സ്റ്റോറീസ് ആൻഡ് AFD സിനിമാസ്. ഡയറക്ടർ ഫാസിൽ മുഹമ്മദ്. ബെസ്റ്റ് സിനിമാറ്റോഗ്രഫി ഭ്രമയുഗം മലയാളം. സിനിമാറ്റോഗ്രാഫർ

0: ഷഹനാദ് ജലാൽ. ബെസ്റ്റ് ഫീമെയിൽ പ്ലേബാക്ക് സിംഗർ എ ആർ എം, വൈക്കം വിജയലക്ഷ്മി ഫോർ സോങ് അങ്ങ് വാനക്കോണില്.
1: നോൺ ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ ഭദ്രകാളി നാടകത്തിന് പ്രത്യേക പരാമർശം നേടി. ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ തമിഴ് ചിത്രമായ മെയ്യഴകൻ പ്രത്യേക ജൂറി പരാമർശത്തിന് അർഹമായി. ന്യൂഡൽഹിയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ജൂറി ചെയർമാൻ ജയരാജ് ഉൾപ്പെടുന്ന സമിതിയാണ് പ്രഖ്യാപനം നടത്തിയത്. ആഗമൻ ദൌത്യത്തിന് കീഴിൽ ഇന്ത്യയുടെ ആദ്യത്തെ സ്വകാര്യ വികസിത ഓർബിറ്റൽ റോക്കറ്റായ വിക്രം 1 വിക്ഷേപണം വിജയകരം. ഉപഗ്രഹങ്ങളെ 450 കിലോമീറ്റർ ഭ്രമണപഥത്തിൽ എത്തിച്ചു. ശ്രീഹരിക്കോട്ടയിലുള്ള സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് ഇന്ന് ഉച്ചയ്ക്ക് 12:05 റോക്കറ്റിന്റെ വിക്ഷേപണം. ഇതോടെ സ്വകാര്യ ഓർബിറ്റൽ വിക്ഷേപണ ശേഷി കൈവരിക്കുന്ന ലോകത്തിലെ മൂന്നാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. ബഹിരാകാശ മേഖലയിൽ സ്വയം പര്യാപ്തതയിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയിലെ ഒരു പ്രധാന നാഴികക്കല്ലാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സ്കൈറൂട്ട് എയ്റോസ്പേസ് സിഇഒ പവൻകുമാർ ചന്ദന, സഹസ്ഥാപകൻ നാഗ ഭരത് ദാഗ എന്നിവരുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൽ ദൌത്യത്തിന്റെ വിജയത്തിന് പ്രധാനമന്ത്രി അഭിനന്ദനങ്ങൾ അറിയിച്ചു. സ്കൈറൂട്ട് സംഘത്തെ നേരിട്ട് കാണാനും പ്രധാനമന്ത്രി ക്ഷണിച്ചു. വന്ദേമാതരം എന്ന സന്ദേശമുള്ള പോസ്റ്റ് കാർഡ് വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിച്ചു. ഹൈദരാബാദ് ആസ്ഥാനമായുള്ള എയ്റോസ്പേസ് സ്റ്റാർട്ടപ്പായ സ്കൈറൂട്ട് എയ്റോസ്പേസ് രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച വിക്രം 1 ചെറിയ ഉപഗ്രഹങ്ങൾക്ക് കുറഞ്ഞ ചെലവിലും എളുപ്പത്തിലും വിക്ഷേപണ സേവനങ്ങൾ നൽകാൻ ഉദ്ദേശിച്ചുള്ളതാണ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവായ ഡോക്ടർ വിക്രം സാരാഭായിയുടെ പേരാണ് ഇതിന് നൽകിയിരിക്കുന്നത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷി യോഗം ചേരും. ഇരു സഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. മറ്റന്നാൾ മുതൽ അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം നടക്കുക. സമ്മേളനത്തിനിടെ നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങൾ ചർച്ചയ്ക്കെടുക്കുകയും പാസാക്കുകയും ചെയ്യും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് അടുത്ത മാസം 18 മുതൽ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകും. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇതോടെ സമ്പൂർണ്ണ അന്താരാഷ്ട്ര ചരക്ക് കവാടമായി വിഴിഞ്ഞം മാറുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ഇതോടനുബന്ധിച്ച് മിഷൻ സമുദ്ര വ്യവസായ ഉച്ചകോടിയും സംഘടിപ്പിക്കും. വന്യജീവി ആക്രമണത്തിൽ പരിഹാരം കാണേണ്ടത് വനം വകുപ്പും കർഷകരും തദ്ദേശ സ്ഥാപനങ്ങളും കൂടിയാണെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ പ്രതിനിധി യോഗം കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കർഷകരുടെ പ്രശ്നങ്ങളിൽ അനുതാപപൂർവ്വം ഇടപെടണമെന്നും അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ വോട്ടർ പട്ടിക പുതുക്കുന്നു. കരട് പട്ടിക ജൂലൈ 21 അന്തിമ പട്ടിക ഓഗസ്റ്റ് 19 പ്രസിദ്ധീകരിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ അറിയിച്ചു. തെരഞ്ഞെടുത്ത അംഗങ്ങളുടെ അയോഗ്യത, രാജി, മരണം തുടങ്ങിയ കാരണങ്ങളാലുള്ള ആകസ്മിക ഒഴിവുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നതിനാണ് പട്ടിക പുതുക്കുന്നത്. കരട് പട്ടികയിൽ പേര് ഉൾപ്പെടാത്തവർക്ക് ജൂലൈ 21 മുതൽ ഓഗസ്റ്റ് 5 വരെ അപേക്ഷ നൽകാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. ശബരിമല ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറായി PS ശാന്തകുമാർ ചുമതലയേറ്റു. കേരള ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ അനുമതിയോടെയാണ് നിയമനം. നിലവിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സാംസ്കാരിക പുരാവസ്തു വിഭാഗം ഡയറക്ടറായിരുന്നു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. വടക്കൻ കേരളത്തിനും അതിനടുത്തുള്ള പ്രദേശങ്ങൾക്കും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാൽ ഈ മാസം 22 വരെ മഴ തുടരുമെന്ന് മുന്നറിയിപ്പുണ്ട്. ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. 2026 ഫിഫ ലോകകപ്പ് അവസാന നാളിലേക്ക്. ആവേശകരമായ ഓർമ്മകൾ സമ്മാനിച്ച് ഒരു മഹാമേള കൂടി വിട പറയുമ്പോൾ ലോകത്തിന്റെ കണ്ണുകൾ ഇനി 2030 ഫുട്ബോളിന്റെ 100 വാർഷിക ലോകകപ്പിനായുള്ള കാത്തിരിപ്പ് ആരംഭിക്കുകയാണ്. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ഒരു കാൽപന്ത് മഹോത്സവം കൂടി കാലയവനികയിൽ മറയുന്നു. അമേരിക്കയും കാനഡയും മെക്സിക്കോയും ഫുട്ബോൾ ലോകത്തിന് സമ്മാനിച്ചത് മറക്കാനാകാത്ത നിമിഷങ്ങൾ. കണ്ണീരും ആഘോഷങ്ങളും റെക്കോർഡുകളും പുതിയ ഇതിഹാസങ്ങളും ലോകത്തിന്റെ മഹാവീതിയിൽ ഒന്നിനു പുറകെ ഒന്നൊന്നായി കടന്നു വന്ന ദിനങ്ങൾ. രണ്ട് മത്സരങ്ങൾ കൂടി കഴിയുമ്പോൾ ആ അധ്യായം അവസാനിക്കുകയാണ്. ഇനി ഫുട്ബോളിന്റെ 100-ാം വാർഷിക ലോകകപ്പ്, വിശ്വകപ്പിന്റെ വിശ്വരൂപം പുതിയ തലങ്ങളിലേക്ക്. ടീമുകളുടെ എണ്ണം 64 ഉയർത്തണമെന്ന ചർച്ചകൾ സജീവം. 2030 3 ഭൂഖണ്ഡങ്ങൾ, 6 ആതിഥേയ രാജ്യങ്ങൾ, സ്പെയിൻ, പോർച്ചുഗൽ, മൊറോക്കോ. അതോടൊപ്പം ഉദ്ഘാടന ആഘോഷങ്ങൾക്ക് ഉറുഗോ, അർജന്റീന, പരാഗ്വേയും വേദിയാകുന്നു. ഫുട്ബോളിന്റെ അടുത്ത മഹാഘോഷത്തിലേക്ക് ലോകം ഒരുമിച്ച് യാത്ര തുടങ്ങുകയാണ്.
1: ഫിഫ ലോകകപ്പ് 3-ാം സ്ഥാനത്തിനായി ഫ്രാൻസും ഇംഗ്ലണ്ടും ഇന്ന് മിയാമി സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 ലൂസേഴ്സ് ഫൈനൽ മത്സരം ആരംഭിക്കുന്നത്. സെമിഫൈനലിൽ സ്പെയിനിനോട് പരാജയപ്പെട്ടതോടെയാണ് ഫ്രാൻസിന്റെ ലോകകപ്പ് കിരീട പ്രതീക്ഷകൾ അവസാനിച്ചത്. എങ്കിലും ഫ്രഞ്ച് നിരയിൽ 8 ഗോളുകളും 3 അസിസ്റ്റുകളുമായി കിലിയൻ എംബാപ്പെ മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത്. ഇംഗ്ലണ്ടിനെതിരെയുള്ള മത്സരത്തിലും ഗോൾവേട്ട തുടർന്ന് ഗോൾഡൻ ബൂട്ട് റേസിലെ തന്റെ സ്ഥാനം ഉറപ്പിക്കാനാകും എംബാപ്പെ ശ്രമിക്കുക. മറുഭാഗത്ത് 60 വർഷങ്ങൾക്ക് മുൻപ് കിരീടം നേടിയതിനു ശേഷമുള്ള തങ്ങളുടെ ഏറ്റവും മികച്ച ലോകകപ്പ് ഫിനിഷിംഗ് സ്വന്തമാക്കുകയാകും ഇംഗ്ലണ്ടിന്റെ ലക്ഷ്യം. അതിനിടെ ഫിഫ ലോകകപ്പ് ഫൈനലിൽ അർജന്റീനയും സ്പെയിനും നാളെ രാത്രി ന്യൂയോർക്ക് ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം രാത്രി 12:30 ഫൈനൽ മത്സരം ആരംഭിക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച സിനിമ Article 370, അമരൻ ചിത്രത്തിന് മികച്ച സംവിധായകനുള്ള പുരസ്കാരം. ദേശീയ ചലച്ചിത്ര പുരസ്കാര നിറവിൽ മലയാളം. മികച്ച നടൻ മമ്മൂട്ടി. വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായിക. മികച്ച ഛായാഗ്രഹണം ഭ്രമയുഗത്തിന്. ഫെമിനിച്ചി ഫാത്തിമ മികച്ച മലയാള ചിത്രം. ഇന്ത്യയുടെ ആദ്യത്തെ സ്വകാര്യ വികസിത ഓർബിറ്റൽ റോക്കറ്റായ Vikram 1 വിക്ഷേപണം വിജയകരം. ചരിത്ര നേട്ടത്തിൽ സ്കൈറൂട്ട് എയ്റോസ്പേസിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം നാളെ ന്യൂഡൽഹി. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ലൂസേഴ്സ് ഫൈനൽ ഇന്ന് അർദ്ധരാത്രി. 3-ാം സ്ഥാനത്തിനായി ഫ്രാൻസും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
4: ആകാശവാണി ഇപ്പോൾ നല്ല വാർത്ത.
5: നമസ്കാരം. തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ, നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരൽപനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. ബഹിരാകാശത്ത് വീണ്ടും മലയാളി സാന്നിധ്യം. കഴിഞ്ഞ ദിവസം കസാഖിസ്ഥാനിലെ ബൈക്കനൂർ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് പറന്നുയർന്ന ബഹിരാകാശ പേടകത്തിലെ 3 സഞ്ചാരികളിലൊരാൾ പാലക്കാട് സ്വദേശിയായ ഡോക്ടർ അനിൽ മേനോനാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് അനിൽ മേനോൻ ഉൾപ്പെടുന്ന സംഘം സോയൂസ് പേടകത്തിൽ യാത്ര തിരിച്ചത്. നാസയുടെ ബഹിരാകാശ യാത്രികനായി 8 ഗവേഷണ ദൌത്യമാണ് അദ്ദേഹത്തിന് മുന്നിലുള്ളത്. സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്ന ചേറ്റൂർ ശങ്കരൻ നായരുടെ കൊച്ചുമകനാണ് അദ്ദേഹം. ഒരു ബഹിരാകാശ യാത്രികൻ എന്നതിനൊപ്പം തന്നെ മികച്ചൊരു എമർജൻസി മെഡിസിൻ ഡോക്ടർ കൂടിയാണ് ഈ 49-കാരൻ. മുൻപ് എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ പർവ്വതാരോഹകർക്ക് അടിയന്തര ചികിത്സ നൽകാനും ഇന്ത്യയിൽ പോളിയോ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളുടെ ഭാഗമാകാനും അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു. ഈ കുടുംബത്തിന് ബഹിരാകാശവുമായി മറ്റൊരു ബന്ധം കൂടിയുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ അന്ന മേനോനും ഒരു ബഹിരാകാശ യാത്രികയാണ്. 2 മുൻപ് സ്പേസ് എക്സിന്റെ പൊളാരിസ് ദോൺ ദൌത്യത്തിലൂടെ അന്ന ബഹിരാകാശ യാത്ര നടത്തിയിരുന്നു. ഇപ്പോൾ അനിൽ മേനോൻ ലക്ഷ്യമിടുന്നത് ഭാവിയിലെ ദീർഘദൂര ബഹിരാകാശ യാത്രകളിൽ മനുഷ്യ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചും അവയ്ക്കുള്ള പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചുമുള്ള മെഡിക്കൽ ഗവേഷണങ്ങളാണ്. ലക്ഷ്യബോധവും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ ഏത് വലിയ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാമെന്ന് തെളിയിക്കുകയാണ് അനിൽ മേനോൻ. ട്രെയിൻ യാത്രക്കാരായ ലക്ഷക്കണക്കിന് ആളുകൾക്ക് വലിയൊരു ആശ്വാസം. ഓൺലൈനായി ട്രെയിൻ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നത് ഇനി മുതൽ കൂടുതൽ എളുപ്പവും വേഗമേറിയതുമാകും. ഇന്ത്യൻ റെയിൽവേയുടെ IRCTC പോർട്ടലിൽ ടിക്കറ്റ് ബുക്കിംഗ് സമയത്ത് യാത്രക്കാരെ ഏറെ ബുദ്ധിമുട്ടിച്ചിരുന്ന ക്യാപ്ചർ വെരിഫിക്കേഷൻ പൂർണ്ണമായും ഒഴിവാക്കാൻ റെയിൽവേ മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നു. കഴിഞ്ഞ മാസം ജയ്പൂരിലെ ഒരു കോളേജ് സന്ദർശിച്ച റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനോട് തൽക്കാൽ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ക്യാപ്ഷൻ ടൈപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന താമസം കാരണം ടിക്കറ്റുകൾ നഷ്ടപ്പെടുന്നു എന്ന് ഒരു വിദ്യാർത്ഥി പരാതിപ്പെട്ടിരുന്നു. ഈ പരാതി അതീവ ഗൌരവത്തോടെയെടുത്ത റെയിൽവേ വെറും ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇതിനൊരു സാങ്കേതിക പരിഹാരം കണ്ടെത്തുകയായിരുന്നു. ആധാർ അധിഷ്ഠിത വെരിഫിക്കേഷനും പുതിയ സുരക്ഷാ മാനദണ്ഡങ്ങളും ശക്തമാക്കിയതോടെയാണ് ക്യാപ്ചർ ടൈപ്പ് ചെയ്യേണ്ട അവസ്ഥ ഇല്ലാതായത്. ഇതോടൊപ്പം തന്നെ വെബ്സൈറ്റിലെ അനാവശ്യ പരസ്യങ്ങളും പോപ്പപ്പുകളും റെയിൽവേ ഒഴിവാക്കിയിട്ടുണ്ട്. പുതിയ സിസ്റ്റം വഴി യാത്രക്കാരുടെ വിവരങ്ങൾ മുൻകൂട്ടി സേവ് ചെയ്താൽ വെറും 6 മുതൽ 8 ക്ലിക്കുകൾക്കുള്ളിൽ ടിക്കറ്റ് ബുക്കിംഗ് പൂർത്തിയാക്കാൻ സാധിക്കും. സാധാരണക്കാരായ ജനങ്ങളുടെ ചെറിയ ബുദ്ധിമുട്ടുകൾക്ക് പോലും അത്യാധുനിക സാങ്കേതിക വിദ്യയിലൂടെ പെട്ടെന്ന് പരിഹാരം കാണാൻ സാധിക്കുമെന്ന് ഇന്ത്യൻ റെയിൽവേ തെളിയിച്ചിരിക്കുകയാണ്. ഈ തീരുമാനത്തിലൂടെ ട്രെയിൻ യാത്രകൾ കൂടുതൽ സുഗമമാകുമെന്ന് പ്രതീക്ഷിക്കാം. സംസ്ഥാനത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ആശ്വാസമായി ലീഗൽ മെട്രോളജി വകുപ്പിന്റെ പ്രത്യേക മീറ്റർ മുദ്രപതിക്കൽ പദ്ധതിക്ക് തുടക്കമായി. താലൂക്ക് ആസ്ഥാനങ്ങളിൽ നിന്ന് 15 അതിലധികമോ കിലോമീറ്റർ ദൂരെയുള്ള പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും ഓട്ടോറിക്ഷകളിൽ മീറ്റർ മുദ്രവയ്ക്കുന്നതിനായി ദൂരയാത്ര ചെയ്യേണ്ടി വരുന്നത് ഒഴിവാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇതുവഴി തൊഴിലാളികളുടെ സമയനഷ്ടവും തൊഴിൽ നഷ്ടവും വലിയൊരു പരിധിവരെ ഇല്ലാതാക്കാൻ സാധിക്കും. താലൂക്ക് ആസ്ഥാനങ്ങളിൽ നിന്ന് ദൂരെയുള്ള പ്രദേശങ്ങളിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ഫെയർ മീറ്ററുകൾ കൃത്യസമയത്ത് മുദ്രവെച്ചു നൽകുന്നതിനുള്ള മൊബൈൽ വെരിഫിക്കേഷൻ ക്യാമ്പുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഭക്ഷ്യ പൊതുവിതരണ ലീഗൽ മെട്രോളജി വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് നിർവഹിച്ചു. സർക്കാരിന്റെ 100-ദിന കർമ്മപരിപാടിയുടെ ഭാഗമായി ആദ്യഘട്ടത്തിൽ 100 ദിവസത്തിനുള്ളിൽ സംസ്ഥാനത്തെ 100 പഞ്ചായത്ത് നഗരസഭാ കേന്ദ്രങ്ങളിൽ ഇത്തരം ക്യാമ്പുകൾ സംഘടിപ്പിക്കും. തുടർന്ന് കൂടുതൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് പദ്ധതി വ്യാപിപ്പിക്കാനാണ് ലീഗൽ മെട്രോളജി വകുപ്പ് ലക്ഷ്യമിടുന്നത്. ഇതുവഴി തൊഴിൽ സമയം നഷ്ടപ്പെടാതെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് മീറ്റർ മുദ്രവയ്പ്പിക്കാൻ ആകും എന്നത് ഏറെ പ്രയോജനപ്രദമാണ്. പരിമിതികളെ ആത്മവിശ്വാസം കൊണ്ട് മറികടന്ന് ക്രിക്കറ്റ് ലോകത്ത് വിസ്മയമാകുന്ന അനീഷ് പി രാജനെ കുറിച്ചുള്ള വാർത്തയാണ് ഇനി. ഭിന്നശേഷിക്കാരുടെ പ്രഥമ 2020 ലോകകപ്പിൽ ഇന്ത്യയെ ലോക കിരീടത്തിലേക്ക് നയിച്ച മലയാളി സ്പിന്നർ ആഭ്യന്തര ക്രിക്കറ്റ് മൈതാനങ്ങളിലും വിക്കറ്റ് വേട്ട തുടരുകയാണ്. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന NSK ട്രോഫിയിലെ ആദ്യ മത്സരത്തിൽ തന്നെ മികച്ച പ്രകടനവുമായി അനീഷ് ശ്രദ്ധേയനായി. ഇടുക്കിക്ക് വേണ്ടി പന്തെറിഞ്ഞ അനീഷ് വെറും 17 റൺസ് മാത്രം വഴങ്ങി 3 നിർണായക വിക്കറ്റുകളാണ് പിഴുതെറിഞ്ഞത്. ജന്മന വലതു കൈപ്പത്തിക്ക് വൈകല്യമുണ്ടായിരുന്നിട്ടും ഇടത് കൈകൊണ്ട് പന്തെറിയുന്ന താരം ശാരീരിക പരിമിതികളെ നിശ്ചയദാർഢ്യം കൊണ്ട് മറികടന്നാണ് ക്രിക്കറ്റ് ലോകത്തിന്റെ നെറുകയിലെത്തിയത്. ഇംഗ്ലണ്ടിൽ നടന്ന ഭിന്നശേഷിക്കാരുടെ ലോകകപ്പിൽ ഇന്ത്യ ചാമ്പ്യന്മാരായപ്പോൾ ടൂർണമെന്റിലെ മികച്ച ബൌളറായി തിരഞ്ഞെടുക്കപ്പെട്ടതും ഈ ഇടുക്കിക്കാരനായിരുന്നു. 11 വിക്കറ്റുകളായിരുന്നു ടൂർണമെന്റിൽ അനീഷ് നേടിയത്. ഇടുക്കി സ്വദേശികളായ പി രാജന്റെയും KK ശ്യാമളയുടെയും 3 മക്കളിൽ ഇളയ ആളാണ് അനീഷ്. വളരെ ചെറുപ്പത്തിലെ ക്രിക്കറ്റ് ലോകത്തേക്ക് ചുവടുവെച്ച അനീഷ് കായിക ലോകത്തിന് ഒന്നടങ്കം വലിയൊരു പ്രചോദനമാവുകയാണ്. ഭൂമിയുടെ മുഖച്ഛായ മാറ്റാൻ ലക്ഷ്യമിടുന്ന ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ജനകീയ കൂട്ടായ്മയെക്കുറിച്ചാണ് നല്ല വാർത്തയിൽ ഇനി. ആഫ്രിക്കൻ വൻകരയിൽ ഒരുങ്ങിവരുന്ന ദി ഗ്രേറ്റ് ഗ്രീൻ വാൾ എന്ന വിസ്മയ പദ്ധതി സഹാറ മരുഭൂമിയുടെ വ്യാപനം തടയാനും വറ്റിവരണ്ടുപോകുന്ന തങ്ങളുടെ കൃഷിയിടങ്ങളെ വീണ്ടെടുക്കാനുമായി ആഫ്രിക്കയിലെ 20 രാജ്യങ്ങൾ കൈകോർത്ത ഒരു അപൂർവ സംരംഭമാണിത്. ആഫ്രിക്കയുടെ ഒരറ്റത്തു നിന്നും മറ്റേ അറ്റം വരെ ഏകദേശം 8,000 കിലോമീറ്റർ നീളത്തിൽ കോടിക്കണക്കിന് മരങ്ങൾ നട്ടുപിടിപ്പിച്ചുകൊണ്ട് ഒരു ജീവനുള്ള പച്ചമതിൽ തീർക്കുകയാണ് അവിടുത്തെ ജനങ്ങൾ. ഭാവനയിൽ മാത്രം സാധ്യമെന്ന് കരുതിയ ഈ സ്വപ്നം ഇന്ന് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. 10,00,000 ഹെക്ടർ മരുഭൂമിയാണ് ഇതിനോടകം പച്ചപ്പിലേക്ക് മടങ്ങിയെത്തിയത്. വംശനാശം നേരിട്ടിരുന്ന പല പക്ഷിമൃഗാദികളും ഈ കാടുകളിലേക്ക് തിരിച്ചുവരാൻ തുടങ്ങി. അതിലുപരി 100,000 ഗ്രാമീണർക്ക് കൃഷി ചെയ്യാനും തൊഴിൽ കണ്ടെത്താനുമുള്ള പുതിയൊരു ജീവിതമാർഗം കൂടിയാണ് ഈ ഹരിതമതിൽ തുറന്നു നൽകിയത്. മനുഷ്യൻ വിചാരിച്ചാൽ പ്രകൃതിക്കുണ്ടായ മുറിവുകൾ ഉണക്കാൻ കഴിയുമെന്നും അതിരുകൾ മറന്നൊന്നിച്ചാൽ കാലാവസ്ഥാ വ്യതിയാനത്തെ പോലും ചെറുക്കാൻ സാധിക്കുമെന്നും ഈ ആഫ്രിക്കൻ ജനത ലോകത്തിന് കാണിച്ചു തരുന്നു. ഭൂമിയുടെ നാനാഭാഗത്തുമുള്ള കോടിക്കണക്കിന് ഫുട്ബോൾ പ്രേമികൾ കാത്തിരുന്ന 2026 ഫിഫ ലോകകപ്പിന്റെ ഫൈനൽ പോരാട്ടത്തിന് വേദിയൊരുങ്ങിക്കഴിഞ്ഞു. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയും യൂറോപ്യൻ കരുത്തരായ സ്പെയിനും ഫൈനലിൽ നേർക്കുനേർ വരികയാണ്. ജൂലൈ 20 തിങ്കളാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 12:30 അമേരിക്കയിലെ ന്യൂയോർക്ക് ജേഴ്സി മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ ലോകകപ്പിന്റെ ഫൈനൽ വിസിൽ മുഴങ്ങാൻ പോകുമ്പോൾ അത് കേവലം ഒരു കളി മാത്രമല്ല. അതിരുകളില്ലാത്ത മനുഷ്യബന്ധങ്ങളുടെ ഒരു വലിയ ഉത്സവമാണ്.

0: മത്സരം ഓർമ്മിപ്പിക്കുന്നത് ഒന്നുമാത്രം, പ്രതിബന്ധങ്ങളെല്ലാം മറികടന്ന് ഒരേ ലക്ഷ്യത്തോടെ ഒരേ നിയമങ്ങൾക്ക് കീഴിൽ ഒത്തൊരുമയോടെ പോരാടാൻ മനുഷ്യന് സാധിക്കുമെന്ന വലിയ സന്ദേശം. വീണ്ടും ഒരു ഉത്സവകാലത്തിന്റെ പ്രതീക്ഷയിലാണ് മലയാളി. സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ ഓണം വാരാഘോഷം ഓഗസ്റ്റ് 24 മുതൽ 30 വരെ നടത്താൻ തീരുമാനിച്ചു. ഓണത്തിന്റെ തനത് പാരമ്പര്യവും സംസ്കാരവും വിദേശ ആഭ്യന്തര വിനോദസഞ്ചാരികൾക്ക് മുന്നിൽ പൂർണ്ണമായി എത്തിക്കുന്ന രീതിയിലുള്ള അനുഭവമാക്കിയാണ് ഇത്തവണത്തെ ഓണം വാരാഘോഷം സംഘടിപ്പിക്കുക. വിനോദസഞ്ചാരികൾക്ക് പൂക്കളമിടാനും ഓണക്കളികളിൽ പങ്കാളികളാകാനും സദ്യ ആസ്വദിക്കാനും അനുഷ്ഠാന കലാരൂപങ്ങൾ കാണാനുമുള്ള അവസരം ഇത്തവണ ഉറപ്പാക്കും. നിശാഗന്ധിയിൽ 1 മണിക്കൂർ സമയം പടയണി, തെയ്യം, തോൽപ്പാവക്കൂത്ത് തുടങ്ങിയ അനുഷ്ഠാന കലകൾക്ക് വേണ്ടി മാത്രമായി മാറ്റിവയ്ക്കാനും തീരുമാനമായി. ആഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നഗരത്തിലെ കവടിയാർ മുതൽ മണക്കാട് വരെയുള്ള പ്രദേശം ഉത്സവമേഖലയായും പ്രഖ്യാപിക്കും. നല്ല വാർത്ത, ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത @gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ലക്ഷ്മി ശ്രീ വിജയ. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടും എത്താം. ശുഭാശംസകൾ നേരുന്നു.
1: ആകാശവാണി കണ്ണൂർ.

0: വാണി
1: കർഷക പക്ഷത്തു നിന്നും കണ്ണൂർ ആകാശവാണിയുടെ ഹരിത ദർശനം. സമർപ്പണം കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കിസാൻ വാണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ശ്രോതാക്കളെ, കഴിഞ്ഞ ശനിയാഴ്ച പ്രക്ഷേപണം ചെയ്ത മലപ്പെട്ടം തലക്കോട് എന്ന പ്രദേശത്തെ കെ നാരായണൻ, പി നാരായണൻ, കെ നാരായണൻ, എം സുധാകരൻ എന്നിവരുടെ കാർഷികാനുഭവങ്ങളുടെ തുടർന്നുള്ള ഭാഗം കേൾക്കാം ഇന്ന് കിസാൻ വാണിയിൽ. ആദ്യം നാരായണൻ എസ് ഐ പറഞ്ഞു, ഒന്ന് റബ്ബർ ഉണ്ട്, പിന്നെ ഫ്രൂട്ട്സ് ഐറ്റംസ് ഉണ്ട്, പിന്നെ വേറെ എന്തൊക്കെയാണുള്ളത്, അതിനെ പറ്റി ഒന്ന് വിശദീകരിക്കാം.
3: വീട്ടിലിപ്പോ പച്ചമുളകുണ്ട്, വഴുതിനുണ്ട്, പിന്നെ ഇനിയിപ്പോ പയർ ഇപ്പൊ നടും, പിന്നെ ബാക്കിയുള്ള എല്ലാ കൃഷികളും വീട്ടിൽ ചെയ്യാറുണ്ട്. ഇപ്പൊ തക്കാളി ഉണ്ട്, തക്കാളി ഇപ്പൊ പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ ഈ ഐറ്റംസ് എല്ലാം വീട്ടിൽ ഉണ്ടാക്കുന്നത് സ്വന്തം
2: കാലിവളം തന്നെയാണ്.
3: ഇപ്പോ ചേന, ചേമ്പ്, കാച്ചില്, പിന്നെ അങ്ങനെയുള്ള കൃഷികള്, മഞ്ഞള്, പിന്നെ ഇഞ്ചി, ഇതൊക്കെ ഇപ്പൊ കൃഷി തുടങ്ങും. ഇപ്പം ഇഞ്ചി മഞ്ഞളൊക്കെ നടാനുള്ള സമയമായി, രണ്ടാഴ്ച മുന്നേ ചേന നട്ടു.
2: എങ്ങനെയാണ് ചേന, എങ്ങനെയാണ് നടുന്നത് നിങ്ങൾ? ഒരു ചേന വിഭാഗാക്കിട്ടാണല്ലോ നിങ്ങൾ മുളപ്പിക്കുന്നത് അല്ലേ?
3: ഒരു ചേന നാലായിട്ട് കണ്ടിക്കും, നാലായി കണ്ടിച്ചിട്ട് അത് ആദ്യം തന്നെ പിന്നെ ചാണകപ്പൊടി ഇതെല്ലാം ഇട്ടിട്ട് മുളക്കാൻ പോകും. പിന്നെ കാബേജ്, കോളിഫ്ലവർ ഒക്കെ ചാക്കിലിടുന്ന ശരിയാണ്. അത് എല്ലാ വർഷവും സ്ഥിരമായിട്ട് കാബേജ് ഒക്കെ നല്ല, ഏകദേശം ഒരു 10 കാബേജ്, 10 കോളിഫ്ലവർ തൈ വാങ്ങും. അത് നല്ല മുഴുത്ത കാബേജ് ആയിട്ടും കോളിഫ്ലവർ ആയിട്ട് ഉണ്ടാവും. അത് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ശീലം കുറെ വർഷമായി. വൈഫ് നല്ല സപ്പോർട്ടാണ്.
2: ഓ,
3: അതെല്ലാം നടക്കാൻ പിടിക്കാനുള്ള,
2: എന്തിനു നമുക്കൊരു സപ്പോർട്ടിന് ഒരാളുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും.
3: ഭാര്യയുടെ മുഴുവൻ സപ്പോർട്ടും, പച്ചക്കറിയിൽ ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ്, ഫുൾ ടൈം സപ്പോർട്ടാണ്. ഞാൻ ലേശം പുറകോട്ടാണെങ്കിൽ അവള്.
2: ഭാര്യയുടെ പേര്
3: സന്ധ്യ.
2: ഓക്കെ.
3: രാവിലെ ഇപ്പൊ എല്ലാ ദിവസവും എനിക്കൊരു ശീലം എന്ന് പറഞ്ഞാൽ രാവിലെ 6 മണിക്ക് 5:30 എഴുന്നേക്കും. ഞാൻ കഴിഞ്ഞാൽ അപ്പോൾ റേഡിയോ തുറന്ന ആളെ വെക്കും. അത് പിന്നെ ഒരു 8:30 വരെ റേഡിയോ ഉണ്ട്. അത് 8:30 അവർ പോകുമ്പോഴും
2: മക്കൾ
3: രണ്ടുപേര്.
2: ഫ്രൂട്ട്സ് ഐറ്റംസ് എന്തൊക്കെയുണ്ട്?
3: ഫ്രൂട്ട്സ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ കാര്യമായിട്ട് ഇപ്പൊ റംബൂട്ടാൻ പൂത്ത് വരുന്നുണ്ട്.
2: എവിടുന്നാണ് ഇതിന്റെ തൈകളൊക്കെ വാങ്ങിയത്?
3: തൈ നമ്മള് ഈ പിന്നെ ഇവരുടെ വാങ്ങുന്ന നഴ്സറികളിൽ നിന്ന്.
2: നഴ്സറി
3: എവിടെയെങ്കിലും തൈ എല്ലാം എടുക്കാൻ പോയ സമയത്ത് അവരൊന്ന് വാങ്ങും തൈ. പിന്നെ ചക്ക, അങ്ങനെയുള്ള സാധനങ്ങളുണ്ട്.
2: വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങളൊന്നും വിപണനത്തിന് കൊടുക്കാറില്ല,
3: സ്വന്തം ആവശ്യത്തിന്. അയൽവക്കത്തെല്ലാം കൊടുക്കും, അതിലെ ഞങ്ങൾ തീർക്കാൻ പറ്റില്ലല്ലോ. ലാഭം ഇല്ലാണ്ട് നമുക്കൊരു മാനസിക ഉല്ലാസത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. അതിൽ കൂടുതൽ ഒരുപാട് ഉണ്ടെങ്കിൽ അന്നേരം പിന്നെ നല്ല മാഷ് പറഞ്ഞ പോലെ നമ്മള് പിന്നെ കടലിൽ കൊടുക്കും. ബാക്കി നമ്മള് അയൽവക്കത്തെല്ലാം കൊടുക്കും. ഒരു നമ്മളെ നാട് നിറഞ്ഞ ഒരു കൂട്ടായ്മയുടെ ഭാഗമാണ്. അപ്പൊ ആ കൂട്ടായ്മ അടുത്തടുത്ത വീടുകളിലും ഉണ്ട്. അത് എല്ലാം നമ്മളെ അടുത്ത റിലേറ്റീവ്സ്,

0: ആണ്.
1: അത് ശരി.
0: അപ്പൊ അങ്ങനെ നമ്മൾ കരുതിയിട്ടാണ് നമ്മൾ എല്ലാവർക്കും സാധനങ്ങൾ
1: കൊടുക്കുന്നത് അല്ലേ. റബ്ബർ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. റബ്ബർ എത്ര സ്ഥലത്തുണ്ട്? റബ്ബർ
0: റബ്ബർ ഏകദേശം ഒരു 2 ഏക്കറോളം റബ്ബർ ഉണ്ട്.
1: അത് ശരി. ആരാണ് ഇതിനൊക്കെ ടാപ്പ് ചെയ്യുന്നത്?
0: ടാപ്പ് ചെയ്യുന്നത് നമ്മളൊരു സുഹൃത്താണ്. പോലീസിലായതുകൊണ്ട് നമുക്ക് അതൊന്നും പണി പഠിച്ചിട്ടില്ല, സമയം ഉണ്ടാവില്ല. കാരണം ഏത് സമയത്ത് 2 മണിക്ക് അതിനായിട്ട് പോകേണ്ടി വരും, വൈകുന്നേരം രാത്രിക്ക് പോകേണ്ടി വരും. അപ്പൊ അതൊരു റൊട്ടീനായ ഇതല്ലാത്തോണ്ട് നമുക്കത് ചെയ്യാൻ പറ്റൂല.
1: അതിന് കൂലിക്കാളെ വെച്ചിട്ട് എങ്ങനെയാണ് അവർക്ക് കൂലി കൊടുക്കുന്നത്? എങ്ങനെയാണ്
0: അവരിപ്പോ? പിന്നെ
1: അല്ലല്ല,
0: ഒരു റബ്ബറിന് 3 രൂപ, അത് വെട്ടി പാൽ എടുത്ത് ചെറിയ മര ആയതുകൊണ്ട് അത്രേ ആയില്ല, ഇത് 2ാം വട്ടം ചെയ്തതാണ്. അപ്പൊ പിന്നെ ഈ മഴ പെയ്യുമ്പോ വളം ഇട്ട് കൊടുക്കും.
1: എന്ത് വളമാണ്
0: വളം? അത് പിന്നെ
1: ചാണകമാണോ?
0: ചാണകം ഇടും ആദ്യം, പിന്നീട് കോംപ്ലക്സ് ഇട്ട് പോകും.
1: അപ്പൊ ഇപ്പൊ എത്രയായി റബ്ബർ കൃഷി തുടങ്ങിയിട്ട്?
0: റബ്ബർ കൃഷി തുടങ്ങിയിട്ട് ഏകദേശം 93-ന് ശേഷം, 93 പോലെ ഞാൻ സർവീസിൽ ചേരുന്നതിന് മുന്നേ റബ്ബർ നട്ടിട്ടാണ് സർവീസിലേക്ക് പോയത്.
1: ചെറിയ തൈയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറിച്ചോദിച്ചാണ്.
0: അതിൽ കുറെ മാറ്റി
1: റീപ്ലാന്റ്
0: ചെയ്തു. ഇപ്പോൾ ഉള്ളതല്ല ഏകദേശം ഒരു 10-15 വർഷം പ്രായമായത്.
1: പിന്നെ തെങ്ങ് കവുങ്ങൊക്കെ ഉണ്ട് അല്ലേ? അത്
0: കവുങ്ങിപ്പോ ഇപ്പൊ വെച്ചത് ഒരു 4 വർഷമായി കവുങ്ങ്. പിന്നെ മുന്നേ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു 10-30 കവുങ്ങുണ്ടായിരുന്നു. അതിന്റെ അകത്ത് ഇപ്പൊ അടക്ക കുറച്ച് കിട്ടി തന്നു. ഈ വർഷം കുറച്ച് അടക്ക പറിച്ചു.
1: ആരാണ് പറിക്കാറ്?
0: നമ്മള് അടുത്താള് തേങ്ങ പറിക്കാൻ വരുന്നവർ പറിക്കും. വലിയ വലിയ തോട്ടി കെട്ടും, തോട്ടിനെ കൊണ്ട് പറിക്കും. സ്വയം തന്നെ അതല്ല
1: പൊളിക്കുന്നതോ?
0: അതല്ല, ഞങ്ങളുടെ തന്നെ
1: കൈയുണ്ട്. മെഷീനൊക്കെ ഉണ്ടല്ലോ,
0: മെഷീൻ ഉണ്ട്. ആ കയ്യിലൊരു കത്തി ഉണ്ട്, ആ കത്തി കൊണ്ട് പൊളിച്ചിടും.
1: അത് ശരി. അതിനായിട്ടുള്ള
0: വിപണനം ടൗണിൽ തന്നെ,
1: മലപ്പുറത്ത് തന്നെ.
0: മലപ്പുറത്ത് അല്ല, ശ്രീകണ്ഠപുരം. അടുത്ത ശ്രീകണ്ഠപുരത്താണ്.
1: ഇവിടെ ഇപ്പൊ ശ്രീകണ്ഠപുരമാണോ അടുത്ത്?
0: ആ അതാണ് നല്ലൊരു ടൗൺ.
1: തേങ്ങ നിങ്ങൾക്ക് വിപണനത്തിന് കിട്ടാറുണ്ടോ?
0: തേങ്ങ സ്വന്തം വെളിച്ചെണ്ണ ഉണ്ടാക്കും, വെളിച്ചെണ്ണ വാങ്ങൂല പുറത്തുനിന്ന്. സ്വന്തം ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ തേങ്ങ, പിന്നെ കുറച്ച് കൊപ്ര കൊടുക്കാനുണ്ടാവും ലാസ്റ്റില്.
1: കൊപ്രയായിട്ടാണ് കൊടുക്കാറ്?
0: പച്ചത്തേങ്ങ കൊടുക്കല് കുറവാണ്.
1: കുരുമുളക് പൊടി?
0: കുരുമുളക് കുറച്ചുണ്ട്.
1: എന്ത് കുരുമുളക് പൊടി?
0: കുരുമുളക് പന്നീറുണ്ട്, പിന്നെ കരിമുണ്ട, പിന്നെ നാടൻ ഐറ്റംസ്. പണ്ടേയുള്ള പണ്ടൊരു കുരുമുളക് ആയിരുന്നു വീട് മൊത്തം. ഇപ്പൊ അതെല്ലാം മാറി, ഇപ്പൊ എല്ലാം ഇതായി.
1: എന്തിനാണ് ഈ കുരുമുളക് പൊടി കേട്ടിരിക്കുന്നത്?
0: നമ്മള് പിന്നെ അമ്പായം കരയം അങ്ങനെയുള്ള കാലുകൾ കൊണ്ട്
1: നാട്ടിട്ടാണ്
0: വെച്ചതാണ്. പിന്നെ വേറെ നല്ല പ്ലാവ് മാവ് അങ്ങനെയുള്ള ഇതുണ്ടാവും, നമ്പ്യാർ മാവുണ്ട്, കുറ്റിയേറ്റർ മാങ്ങ, അതിന്റെ ചോട്ടിലൊക്കെ നട്ട് കഴിഞ്ഞാൽ നല്ല വൃഷായിട്ട് വളരും, നല്ല ഇഷ്ടംപോലെ കുരുമുളക് കിട്ടും.
1: അതപ്പോ മുകളിലേക്ക് കയറി പോകും,
0: മുകളിൽ കയറി പേടി വെച്ചിട്ട് പറിക്കും. പറിക്കാൻ ആളെ കൂട്ടും, തേങ്ങ പറിക്കുന്ന ആളുണ്ട്. അപ്പൊ ഇപ്പൊ തേങ്ങ ഇടുന്നുണ്ട്, ഇപ്പൊ അതിന്റെ അടുക്കുന്ന ഞാൻ ഓടി വന്നതാ.
1: ശരി, അതിനു വേണ്ടി നമുക്ക് വേണ്ടിട്ട് കുറച്ച് സമയം
0: വന്നോ.
1: കവുങ്ങ് ഏത് തരാണ് ഉള്ളത്?
0: കാസർഗോഡൻ പുള്ളൻ, നല്ല കവുങ്ങാന്ന് അടക്ക എനിക്ക് പ്രാവശ്യം ഉണ്ടായി.
1: അത് ഇത്ര കുറയായി
0: വെച്ചിപ്പോ വെച്ചിട്ട് ഏകദേശം 8 വർഷത്തിലൊക്കെയായി.
1: 8 വർഷം എത്ര വയസ്സ് കഴിഞ്ഞിട്ടാണ് ഇത് കായുണ്ടാകുന്നത്?
0: കഴിഞ്ഞ വർഷം ഏകദേശം 6-7ാമത്തെ വർഷം തന്നെ കായുണ്ടായി.
1: ഉണ്ടായിനല്ലേ?
0: അത് ചോലയാണ്, അത് തെങ്ങും ഇതെല്ലാം ആയതുകൊണ്ട് ചോലയായതുകൊണ്ട് അത് അത്ര ഇതുണ്ടായില്ല. ഇപ്പൊ വേറെ ഈ റബ്ബർ മുറിച്ച് ഇപ്പൊ ഒരു ഏകദേശം 50 സെന്റ് സ്ഥലത്ത് റബ്ബർ ഉണ്ടായിരുന്നു, അത് മുറിച്ചിട്ട് ഇപ്പോ തെങ്ങും കവുങ്ങും വെച്ചിട്ടുള്ളു. അതിനകത്ത് തെങ്ങ് കവുങ്ങ് പച്ചക്കറി കടല് എല്ലാം അതിനകത്ത്, കപ്പ, എല്ലാ കൃഷികളും അതിനകത്തുള്ള
1: ഉണ്ടല്ലേ. അപ്പൊ എന്തൊക്കെ കാച്ചില് കപ്പൊക്കെ ഉണ്ട് എന്ന്
0: പറഞ്ഞാൽ
1: വീട്ടിലുണ്ട് അല്ലേ? അത് ശരി. ഈ ഷുഗർ കപ്പ ഉണ്ടല്ലോ, മറ്റേ
0: ഷുഗർ കപ്പ് ഇപ്രാവശ്യം ഞാൻ
1: നട്ടിട്ടുണ്ട്.
0: ഒരു 5-8 ജോടി ഞാൻ ഷുഗർ കപ്പ് നട്ടിട്ട് ഈ വരായി.
1: ഇവിടെ ഇങ്ങനെ പിന്നെ വന്യമൃഗ ശല്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാകാറുണ്ടോ?
0: വന്യമൃഗ ശല്യത്തിന് കമ്പി വേല്, മുള്ളു കമ്പി വേല് കെട്ടി അത് മുള്ളൻ വന്ന് തീർന്ന് കയറുന്നു. പിന്നെ കപ്പയൊക്കെ ഒരുപാട് നശിച്ചു. അതിനുശേഷം പച്ച ഷീറ്റ് കൊണ്ടുപോയി മൊത്തം കവർ ചെയ്തിപ്പോ
1: ഇതാക്കിയിട്ടുള്ളത്.
0: വലിയ പന്നിന്റെ ശല്യമുണ്ട്, ഒരു രക്ഷയില്ല. മുന്നേ തന്നെ ഇത്രയും ഒരു 2 വർഷം മുന്നേ കുരങ്ങിനെ കൊണ്ടുള്ള മൊത്തം ശല്യമായിരുന്നു. അവരെ വന്നിട്ട് നമ്മുടെ നാട്ടുകാരെല്ലാം കൂടി സഹകരിച്ച് കുരങ്ങിനെ കൂട് വെച്ച് പിടിച്ച് കൊണ്ടുപോയതിനു ശേഷം ഇപ്പൊ ആശ്വാസമായി.
1: അതെങ്ങനെയാന്ന് ചെയ്തത്? നിങ്ങളെ പ്രതിവിധി എന്ന് ചെയ്ത്
0: വനം അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വളക്കയിലുള്ളവര് വന്നിട്ട് കൂട് വെച്ചിട്ട് പിടിച്ചു. കൊറേ ദിവസം മനക്കടന്നു.
1: വനംവകുപ്പിന്റെ
0: ആയിട്ട് കൂട്ടായ്മ പ്രവർത്തകരാണ് നമ്മുടെ നാട്ടിലുള്ളവര്, കൂട്ടായി ചേർന്ന് പിന്നെ ഏകദേശം 70 കുരങ്ങുകളെ പിടിച്ച് പിന്നെ കണ്ണമ ഫോറസ്റ്റ് കൊണ്ടിറങ്ങി.
1: അതിനുശേഷം
0: ഇവിടുന്ന് കിട്ടി 1 മാസത്തെ മനക്കടം. ഏകദേശം ഒരാൾക്ക് ഒരു കുടുംബത്തിന് 1000 രൂപ വീതം
1: ചെലവായിട്ടുണ്ടാവും.
0: അല്ലല്ല, കൂട് പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ട്
1: അവര്
0: കൊണ്ടുവന്നിട്ട് വെക്കല, അവര് തന്നെ വെച്ചു തരും.
1: അവർക്ക്
0: ഈ ഇതിന്റെ മേലെ നമ്മളെ കൂട്ടുകര ഇറങ്ങുന്ന ഭാഗത്ത് വെക്കും.
1: തെങ്ങിന്റെ മേലെയാണ് അല്ലെങ്കിൽ
0: താഴെ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ തേങ്ങ കിട്ടുന്ന ആ പ്രദേശത്ത് വെച്ചു. നാരണ മാസ സ്ഥലത്തായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വെച്ചിട്ടുണ്ടായിരുന്നത്.
1: അത് ശരി. ഓക്കെ. അപ്പൊ താഴെ വെച്ചാൽ ഇത് വന്ന് കേറുവായിരുന്നു?
0: അത് ഒരുപാട്, അതിന് ഒരുപാട് പ്രോസസ് ഉണ്ട്.
1: അത് പറയൂ, അത് പറയൂ എങ്ങനെയാണെന്നുള്ളത്.
0: പഴുത്ത കൊല എല്ലാം കെട്ടിത്തൂക്കി കുറെ ദിവസം മനക്കിടണം. കുരങ്ങിനെ ആകർഷിക്കണം.
1: അത് ശരി.
0: ആ കുരങ്ങ് അത് സ്വയം തോന്നിട്ട് വരണം, അല്ലാണ്ട് പഴുത്തല കുരങ്ങ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ചെയ്ത അത് ഭയങ്കര ക്ലവറാണ്. അത് എന്തെങ്കിലും സാധനം നമ്മൾ എന്തെങ്കിലും വിഷാദം തോന്നിക്കഴിഞ്ഞാൽ ആ ഭാഗത്ത് വരില്ല. അപ്പൊ അങ്ങനെ അതിനെ ആകർഷിച്ചാകർഷിച്ച് കൊണ്ടുവന്നിട്ട് ഈ കൂട്ടിലേക്ക് കയറ്റണം. അതിന് ഒരാൾ മനക്കെട്ട് തന്നെ അവിടെ ഉണ്ടാവണം. അങ്ങനെ ഒരു മാസത്തെ പ്രയത്നം കൊണ്ടാണ് ഇതിന് പിടിക്കുന്നത്.
1: ഓ,
0: അത്രയും ഭയങ്കര റിസ്ക്കാണ്. അങ്ങനെ കൂട്ടിൽ പിടിച്ചിട്ട് എന്നിട്ട് അവരെ വണ്ടിയിൽ കയറ്റിട്ട് വേണം ഫോറസ്റ്റിൽ കൊണ്ടുവരാൻ.
1: അത് അവര് വരൂലേ?
0: അവര് വരും,
1: ഫോറസ്റ്റുകാർ വരില്ലേ?
0: ഫോറസ്റ്റുകാർ ഉണ്ടാവും, അവരെ സപ്പോർട്ട് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്.
1: അത് ശരി.
0: അത്രയും ഈ പിന്നെ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്.
1: നമുക്ക് നാരായണ മാഷോട് ചോദിക്കാം, നാരായണ മാഷ എന്തൊക്കെയാണ് വീട്ടില് ചെയ്യുന്നത് കാര്യം?
2: വീട്ടില് ഞങ്ങൾ കുറെ വർഷമായിട്ട് പഴം പൈസ കൊടുത്ത് വാങ്ങാറില്ല. വേണ്ടത്ര പഴം വീടുകളുണ്ട്, എന്റെ വീട്ടിലുണ്ട്, ഈ നാരായണന്റെ വീട്ടിലുണ്ട്, സുധാകരന്റെ അടുത്തുണ്ട്,
1: അതിന്റെ
2: വീട്ടിലും പലതരം വാഴകളുണ്ട്.
1: എന്തൊക്കെ വാഴകളാണ് ഉള്ളത് ഒന്ന് പറയും.
2: എന്റെ വീട്ടിലും മൈസൂർ പഴമുണ്ട്, നാടൻ പൂവനുണ്ട്, ഞാലിപ്പൂവനുണ്ട്, കൂമ്പില്ല പൂവനുണ്ട്, ചെങ്കതളിയുണ്ട്, പൂജാകതളിയുണ്ട്, സുന്ദരിയുണ്ട്, അടുക്കൻ വാഴ. അടുക്കൻ വാഴയ്ക്ക് വേറൊരു അത് ഔഷധ ഗുണമുള്ളത്, അതാണ് കുട്ടികൾക്ക് കുറുക്കാക്കി കൊടുക്കാൻ ഉപയോഗിക്കുന്നത്,
1: ഉണക്കിയിട്ട്.
2: ഉണക്കിയിട്ട് പിന്നെ റോബസ്റ്റി ഉണ്ട്, നേന്ത്രവാഴയുണ്ട്.
1: ഓ,
2: ത്രീ ഇനങ്ങൾ വീട്ടിൽ.
1: ഓ, അത് ശരി. ഓക്കെ, ഇതിനൊക്കെ എന്താണ് നിങ്ങൾ വളമൊക്കെ ഇടുന്നത്? എങ്ങനെയാണ്?
2: രാസവളങ്ങൾ ഒന്നും കൊടുക്കാറില്ല,
1: കൊടുക്കാറില്ല,
2: ജൈവവളം മാത്രം.
1: നേന്ത്രവാഴയുണ്ട് അതിനകത്ത്?
2: നേന്ത്രവാഴയുണ്ട്, ഞങ്ങളുടെ ആവശ്യത്തിന് മാത്രം.
1: ഇതിന്റെ കന്നൊക്കെ നിങ്ങൾ എവിടുന്നാണ് കൊണ്ടുവരുന്നത്?
2: കുറേ പരമ്പരാഗതമായിട്ട് വീടുകളിലുള്ള തന്നെയാണ് ഈ മൈസൂരും ഞാലിപ്പൂവനും നാടൻ പൂവനും. അതൊക്കെ പിന്നെ അടുക്കുവനും ഒക്കെ വീടുകളിൽ പണ്ട് പണ്ടേ ഉണ്ട് വീട്ടില്. അതിങ്ങനെ കൊല്ലത്തിലും പറിച്ച് നടും.
1: അത്
2: പറിച്ചാൽ നമുക്കറിയാം അതിന്റെ ചുവട്ടിൽ കുത്തൊന്നുമില്ല, അത് പ്രാണി അല്ലെങ്കിൽ പുഴുവൊക്കെ തുറക്കാത്ത നല്ല കന്ന് നോക്കിട്ട് നമ്മൾ നടും.
1: എല്ലാ കന്നും നടുവോ നിങ്ങൾ? അല്ലെങ്കിൽ
2: ഒന്ന് ഒരു ചുവട്ടിൽ നിന്ന് രണ്ടോ മൂന്നോ കന്ന്, അത് ഒരുപാടുണ്ടാവും. ചില അഴുകി അടുക്കും വാഴക്കല്ല. ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഒരുപാട് കന്നുണ്ടാവും ചുവട്ടിൽ, അത് പറിച്ചു നട്ടിട്ടില്ലെങ്കിൽ അവിടെ മുരടിച്ചു. പിന്നെ സുഹൃത്തുക്കൾക്കും ആവശ്യക്കാർക്കെല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കും വാഴക്കന്ന്.
1: എത്ര സ്ഥലത്തുണ്ട് ഈ വാഴ?
2: എന്റെ വീട് പറമ്പ് ഏകദേശം ഒരു 1.5 ഏക്കറോളം ഉണ്ട്, വിശാലമായ പറമ്പാണ്. തെങ്ങുണ്ട്, കവുങ്ങുണ്ട്, പിന്നെ അതിന്റെ ഇടവേളയായിട്ടാണ് ഈ വാഴ കൃഷി. കുറച്ച് ഫ്രൂട്ട്സും പ്ലാന്റ്സും എല്ലാം ഉണ്ട്.
1: ഈ വാഴ കൃഷി ഇടവേളയായിട്ടാണ് ചെയ്യുന്നത് അല്ലേ? ഈ വാഴക്കൊലകളൊക്കെ നിങ്ങൾ അപ്പോ വിപണനത്തിലുണ്ടാവുമല്ലോ, ഇത്രയധികം വാഴ ഉണ്ടാവുമ്പോ?
2: ഉണ്ടാകും, അത് ഞങ്ങളുടെ ആവശ്യം കഴിഞ്ഞിട്ടുള്ള മൈസൂർ കൊലയും മറ്റേ പൂവനും ഞാലിപ്പൂവനും ഒക്കെ കടകളിൽ കൊടുക്കും.
1: ഇവിടെ അടുത്ത് തന്നെയുള്ള
2: നാട്ടിലുള്ള കടകളിൽ കൊടുക്കും.
1: ഓക്കെ, പൈസ തരാറുണ്ടോ അവര്? സാധാരണ കൊല കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുമ്പോൾ ഡിമാൻഡ് ഉണ്ടാവില്ല എന്ന് പറയുന്നേക്കാം അല്ലേ?
2: നമ്മുടെ നാട്ടിലുള്ള എല്ലാ കച്ചവടക്കാരും നമ്മുടെ സുഹൃത്തുക്കളാണ്,
1: അതാണ് അതിന്റെ ഒരു ഇത് അല്ലേ?
2: അതെ അതെ.
1: പല കർഷകരും പറയുന്നേക്കാം അവര് അധ്വാനിച്ചുണ്ടാക്കിയ കൊലകളൊക്കെ കൊണ്ടുപോകുമ്പോൾ അത് സെക്കൻഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ട് പിന്നെ മാറ്റി വെക്കുന്നത്, അവര് വിൽക്കുമ്പോൾ ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ട് വിൽക്കുക എന്ന് പറയുന്ന ഒരു സമ്പ്രദായം പല സ്ഥലങ്ങളിലും പല കർഷകരും പറഞ്ഞിട്ടുണ്ട്.
2: അത് ഉൾനാട്ടില് നടക്കൂല, ടൗണിൽ കൊണ്ടുപോയാൽ ഇതേ അവസ്ഥയായിരിക്കും.
1: ചിലരിപ്പം എടുക്കുന്നില്ല, കറുത്തു പോകുന്ന പറഞ്ഞിട്ട് വലിയ കൊല വരെ എടുക്കുന്നില്ല. അങ്ങനെയുള്ള കുറെ പ്രോബ്ലംസ് ഈ വാഴ കർഷകർക്ക് ഇടയിൽ വരുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല, അല്ല അനുഭവത്തിൽ ഉണ്ടായിട്ടില്ല അല്ലേ? അപ്പൊ തെങ്ങ് കവുങ്ങൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? കവുങ്ങ് എന്താണ്, കാസർഗോഡൻ തന്നെയാണോ, കാസർഗോഡൻ കൊള്ളനാണോ?
2: പണ്ടേ പരമ്പരാഗതമായിട്ടുള്ള നാടൻ ഇനങ്ങൾ കുറച്ചുണ്ട്, ഒരു 5-10 കവുങ്ങ്. അതിനുശേഷം ഞാൻ പ്ലാന്റ് ചെയ്ത് കാസർഗോഡൻ കൊള്ളനുണ്ട്.
1: കാസർഗോഡൻ കൊള്ളൻ തന്നെയാണ് ഇപ്പൊ വെച്ചിട്ടുള്ളത് അല്ലേ? അത് കുറെ സ്ഥലത്ത് വെച്ചിട്ടുണ്ടോ സാറ്?
2: ഒരു 19 എണ്ണം ഉണ്ട്.
1: വീട്ടിലൊക്കെ ജലസേചനത്തിന് എന്തെങ്കിലും?
2: നമ്മളെ വീട് കിണർ, അതിനെ കൊണ്ട് പിന്നെ മോട്ടോറിനെ കൊണ്ട് വെള്ളം നടക്കും.
1: വറ്റാത്ത കിണറായിരിക്കും, സ്പ്രിംഗ്ലർ അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല.
2: സ്പ്രിംഗ്ലർ ഇല്ല.
1: അപ്പൊ പിന്നെ വേറെന്താണുള്ള? തെങ്ങ്, തേങ്ങയൊക്കെ അടക്കിയൊക്കെ നിങ്ങള് വിപണനം?
2: ഉണക്കി വിപണനം നടത്തും, പിന്നെ ഉരിച്ച് ഈ പറഞ്ഞ പോലെ ഉരിച്ച് കൊടുക്കും.
1: സ്വന്തമായിട്ട് തന്നെ ഉരിക്കും അല്ലേ?
2: സ്വന്തമായിട്ട് ഉരിക്കും.
1: പിന്നെ ഇതിന്റെ മേലെ കേറാനൊക്കെ ആളെ കിട്ടാറുണ്ടോ?
2: നാരായണൻ പറഞ്ഞ പോലെ ഞാൻ സ്ഥിതി പണിക്കാരന്റെ പുറകെ കുറെ നടന്നാലും വരും, സഹിക്കാൻ പറ്റാത്തതുകൊണ്ട്.
1: തെങ്ങ് കയറാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഭാഗ്യവാനാണ് അല്ലേ?
2: ഇത് ഇവന്റെ തേങ്ങ പറിക്കുന്നവന്റെ പുറകെ ഞാൻ ഇന്ന് കൂടി നോക്കി അണങ്ങിയില്ല, ഒരാഴ്ചത്തേക്ക് സമയമില്ല എന്നാ പറഞ്ഞു.
1: അപ്പൊ തേങ്ങ വിൽക്കാൻ കിട്ടാറുണ്ടോ സാർ?
2: തേങ്ങ കുറച്ച് വിൽപ്പന കൊടുക്കാറുണ്ട്. കഴിഞ്ഞ തവണ പിന്നെ ഉരിച്ചിട്ട് പൊതിച്ച് തേങ്ങ പൊതിച്ചിട്ട് പച്ച തേങ്ങ കൊടുത്തു.
1: ആണോ? ഇന്നലെ വില കിട്ടാറുണ്ടോ?
2: കഴിഞ്ഞ തവണ കിട്ടിയത് 52 രൂപ കിട്ടി കിലോ.
1: ഉണക്കാറില്ല നിങ്ങള്?
2: സ്വന്തം വെളിച്ചെണ്ണക്ക് വേണ്ടി
1: മാത്രം,
2: ബാക്കിയെല്ലാം പച്ചത്തേങ്ങ കൊടുക്കും.
1: തെങ്ങ് ഒരുപാട് ഉണ്ടോ?
2: 19 എണ്ണം ഉണ്ട്. വേറൊരു നല്ല തോട്ടം ഉണ്ടായിരുന്നു, അത് നമ്മൾ കുരങ്ങന്റെ ശല്യം കൊണ്ട് ഉപേക്ഷിച്ചു.
1: അതാണ് ഇപ്പൊ പറഞ്ഞേ നാരായണൻ എസ്ഐ പറഞ്ഞത്, പിന്നെ കുരങ്ങനെ പിടിച്ചു എന്ന് പറഞ്ഞ അല്ലേ? കൂടിട്ടിട്ട്
2: ഒരു 3-4 വർഷമായിട്ട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല. ഈ വർഷം കുറച്ച് തേങ്ങ കിട്ടി.
1: അത് ശരി.
2: 200 തേങ്ങ കിട്ടി.
1: ഇപ്പൊ കുരങ്ങന്റെ ശല്യം ഇപ്പോഴില്ല?
2: ഇല്ല. ഇപ്പൊ കുറച്ച് കുറവാണ്. ഇല്ലാതില്ല, ഒഴിഞ്ഞു പോയ കുറച്ചെണ്ണം സെറ്റായിട്ട് അവര് വീണ്ടും വരാൻ തുടങ്ങി.
1: അവര് കമ്പനിയെ കൂട്ടിട്ട് വരും. പിന്നെ വേറെന്താണ്? ഫ്രൂട്ട്സ് ഐറ്റംസ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ.
2: ഫ്രൂട്ട്സ് കുറെ നട്ടിട്ടുണ്ട്, അതൊന്നും വിളവെടുക്കാനായി എന്ന് പറയാൻ പറ്റില്ല.
1: എന്തൊക്കെ ഫ്രൂട്ട്സ് ഐറ്റംസ് ആണ് നാരൻമാഷ് വെച്ചിട്ടുള്ളത് വീട്ടില്?
2: മാങ്ങ ഉണ്ട്, മാവ് കുറെ ഉണ്ട്.
1: എന്തൊക്കെ തരാണ് മാവ്?
2: കുറ്റിയാട്ടൂർ മാവാണ് കൂടുതലുള്ളത്. പിന്നെ നാടൻ ഇനങ്ങളുണ്ട്, നാടൻ മാവുണ്ട്, നല്ല പുളിയൻ മാങ്ങയില്ല, നല്ല പുളിയുള്ള പണ്ടത്തെ നാടൻ ഇനം. അത് അതൊന്നും നട്ടതല്ല, പരമ്പരാഗതമായിട്ട് കൊരട്ട
1: അതിന്റെ
2: പൊടിച്ചതാണ്. അതിന്റെ ഒരു മൂന്നാലഞ്ച് മാവുണ്ട്. ഈ വർഷം എല്ലാത്തിന്റെ മേലെയും മാങ്ങയുണ്ട്.
1: ഈ വർഷം നിറയെ എല്ലാ മാവും പൂത്തത് കാരണം മാങ്ങേനെ കൊണ്ടുള്ള ഒരു കളിയാണ്. ഈ മാങ്ങ ഒക്കെ മാഷ് എങ്ങനെയാണ്, അത് പറിക്കാൻ ആളെ ആക്കാറുണ്ടോ?
2: പറിക്കലൊന്നുമില്ല, കുട്ടികൾ വന്ന് പൊറുക്കി കൊണ്ടുപോകും. അയൽവാക്കത്തുമില്ല,
1: വില്പനയൊന്നുമില്ല.
2: ഞങ്ങളും വീണത് കിട്ടിയ ഞങ്ങളും പൊറുക്കും. തൊട്ടടുത്ത പറമ്പത്ത് എൽ പി സ്കൂളാണ്. ഈ പഴങ്ങൾ
1: പിള്ളേരെ ഒച്ച കേൾക്കുന്നത് അല്ലേ? അവിടെ ക്ലബ്, അവിടെ വായനശാലയിൽ വന്നിട്ടുള്ള
2: അല്ല, എന്റെ വീടിന്റെ തൊട്ട അയൽവാക്കത്ത് ചൂളിയാട് എൽ പി സ്കൂൾ. അപ്പോ ചാമ്പക്കല്ലായാലും കുട്ടികൾ വരും, അവർക്ക് ഭയങ്കര ഇഷ്ടല്ലേ. നമ്മളൊരു കുട്ടിക്കാലത്തേക്ക് തിരിഞ്ഞു പോക്ക്, അവരുടെ കൂടെ അവർക്ക് ചാമ്പക്കെല്ലാം പറിച്ചു
1: കൊടുക്കും.
2: പിന്നെ ചക്ക ഇപ്പം കുറെ അഞ്ചു പത്തനം നട്ടിട്ടുണ്ട്, വിയറ്റ്നാം മേറിൽ നട്ടിട്ടുണ്ട്. അബിയും ഉണ്ട്, മുട്ടപ്പഴം ഒരു നാലെണ്ണം നട്ടിട്ടുണ്ട്, കായ പിടിക്കാറായില്ല. ഒരു രണ്ടു വർഷമേ ഉള്ളു. പിന്നെ പണ്ടേയുള്ള വീടുകളിലുള്ള ആത്ത ചക്ക വിയറ്റ്നാമറിൽ കായ്ക്കാൻ തുടങ്ങി. ഈ വർഷം ഒരു നാലഞ്ച് ചക്ക കിട്ടി. പിന്നെ സപ്പോട്ടയുണ്ട്, കഴിഞ്ഞ വർഷം നട്ട ഡ്രാഗൺ ഫ്രൂട്ട് പൂ വിരിഞ്ഞിട്ടുണ്ട്. പിന്നെ പേരയുണ്ട്, രണ്ട് മൂന്നാല് പേര മരം ഉണ്ട്.
1: ഇതൊന്നും വിപണനത്തിനുള്ളതല്ല.
2: മാംഗോസ്റ്റിൻ നാല് ചെടിയുണ്ട്, അതിൽ ഒന്നിന്റെ മേലെ കായ രണ്ട് മൂന്ന് കഴിഞ്ഞ വർഷം ഉണ്ടായി.
1: എങ്ങനെയുണ്ടായിരുന്നു കായ?
2: ഓ സൂപ്പർ. കാർഷിക എക്സിബിഷനിലും കാണാൻ പോകുമ്പോ അവിടെ കാണുന്നതിൽ അപൂർവമായിട്ടുള്ളതെല്ലാം വാങ്ങിക്കൊണ്ടിരുന്നു. അങ്ങനെയാണ് പരിപാടി. അങ്ങനെയാണ് മിറാക്കിൾ ഫ്രൂട്ട് വാങ്ങിയത്. രണ്ട് ചെടി വാങ്ങി, അതൊക്കെ രണ്ട് മൂന്ന് വർഷമായിട്ട് ഉണ്ടാകാൻ തുടങ്ങി. ഇപ്പം വന്നാലും അതിന്റെ മേലെ പഴമുണ്ട്. വളം ഈ വാഴക്കൊന്നും കാര്യമായിട്ട് ഒരു വളവും ചെയ്യാറില്ല. തെങ്ങിനും കവിങ്ങിനും എല്ലാം കൊടുക്കുന്ന വളം അവരും വലിച്ചെടുക്കും അത്ര. തെങ്ങിന് ജൈവവളവിടും, ആലവളവിടും, പിന്നെ രാസവളവിടും. അത് കൃഷി ഓഫീസറോട് ചോദിക്കും എന്തൊക്കെയാണ് വേണ്ടത്. അവര് പറയും. രണ്ടു വർഷം മുമ്പേ മലപ്പുറത്ത് കേരഗ്രാമം ഉണ്ടായിരുന്നു, കേരഗ്രാമം പദ്ധതി നടപ്പാക്കി. അങ്ങനെ ഒരുപാട് ജൈവവളം ഒക്കെ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഫ്രീ എന്ന് പറഞ്ഞൂടാ, പകുതി പൈസ കർഷകരും പകുതി പൈസ. ഇതിലെ പല ഫ്രൂട്ട്സ് ഇനങ്ങളും നമുക്ക് കിട്ടിയത് കൃഷി വകുപ്പ് മുഖാന്തരം. അവരൊരു ഫാം പ്ലാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില സ്കീമുണ്ട്, അതിലൊക്കെ നമ്മൾ ഉൾപ്പെട്ടാൽ കുറേ പഴച്ചെടികളും ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പൊ കൃഷിഭവനുമായിട്ട് നല്ല ബന്ധം സൂക്ഷിക്കണം.
1: സുധാകരൻ എസ് ഐ സാറിന്റെ അടുത്ത് ഒന്ന് ചോദിക്കട്ടെ. പിന്നെ നിങ്ങളെ വീട്ടിൽ എന്തൊക്കെയാണ് വെച്ചിട്ടുള്ളത്?
3: ഫ്രൂട്ട്സ് ഐറ്റം കാര്യമായിട്ട് വാഴ മാത്രമേ ഉള്ളൂ, വാഴ കൃഷി ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തെങ്ങ് കൃഷിയുണ്ട്. തെങ്ങ് കൃഷി കഴിഞ്ഞ വർഷം വരെ പറിക്കാൻ പോകേണ്ടി വന്നിട്ടില്ല. കുരങ്ങിന്റെ കഴിഞ്ഞ വർഷം കുറേയെണ്ണം പിടിച്ച് നാട് കടത്തിന്റെ പിക്ക് ഈ വർഷം തേങ്ങ കിട്ടിയിട്ടുണ്ട്, ആവശ്യത്തിന് തേങ്ങ കിട്ടിയിട്ടുണ്ട്. പിന്നെ പാരമ്പര്യമായിട്ട് പണ്ടേ നെല്ല് കൃഷി ചെയ്യുന്ന നമ്മള് സ്വന്തമായിട്ട്.
1: ഇതല്ലാണ്ട് ഈ
3: പാടല്ലാണ്ട് വേറെ പാടും സ്വന്തമായിട്ടുണ്ട്
1: വീട്ടിലുണ്ട്. പിന്നെ വേറെന്താണുള്ളത്? തേങ്ങയൊക്കെ
3: 25 തേങ്ങയുണ്ട്. ഈ വർഷമാണ് കുറച്ച് ആവശ്യത്തിന് കിട്ടിയത്.
1: വിൽപ്പനക്കൊന്നും നിങ്ങളെ ഇതേപോലെ ജലസേചനത്തിനൊന്നും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അവിടെ?
3: അവിടെ ജലസേചന സൗകര്യം ഇല്ല, പറമ്പ് ഒന്നു പറമ്പ.
1: അപ്പൊ എന്താ ജലസേചനം എങ്ങനെയാണ് അവിടെ?
3: ജലസേചനം ചെയ്യല്ല, പണ്ടേയുള്ള നാടൻ വിത്തല്ലേ. ഇനിയും കാലവർഷത്തിന്റെ ഇതേ കിട്ടും.
1: വളങ്ങളൊക്കെ ഇട്ടുകൊടുക്കാം.
3: കുറച്ചാലായിട്ട് ഒന്നും ചെയ്യില്ല,
1: ഒന്നും ചെയ്യാറില്ല.
3: ഈ കുരങ്ങിന്റെ കാര്യം കൊണ്ട് ഇപ്പൊ കഴിഞ്ഞ വർഷം മുതൽ ചെയ്തു തുടങ്ങി. പിന്നെ കുറച്ച് റബ്ബറാ ഉള്ളത്. റബ്ബർ അത് നമ്മളൊരു സുഹൃത്ത്
1: ചെയ്യുന്നതല്ല.
3: വേറെ ഒരാള് പാലെടുക്കാൻ നമ്മള് പോകും, ഞാനും ഭാര്യയും കൂടി പോകും.
1: റബ്ബർ ഷീറ്റ് ആയിട്ടാണ്.
3: കഴിഞ്ഞ വർഷം ആക്കി, ഈ വർഷം ബാരല് പാലായിട്ട്
1: പാലായിട്ടാണ് കൊടുത്തു. ബാരൽ അവര് കൊണ്ടുപോകും അല്ലേ. ഇനിയിപ്പോ നിങ്ങളിപ്പോ ഇതൊക്കെ ചെയ്തു, ഇതിൽ എന്തെങ്കിലും പുതുതായിട്ട് എന്തെങ്കിലും ചെയ്യാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഒരു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും?
4: നമ്മൾ അടുത്ത വർഷം പച്ചക്കറി കൃഷി, ഇപ്പൊ നമ്മൾ പരമ്പരാഗത രീതിയിലാണ് പച്ചക്കറി കൃഷി ചെയ്യുന്നത്. അടുത്ത വർഷം മൾച്ചിങ് രീതിയിൽ കൃഷി ചെയ്യണമെന്നുള്ള നിർദ്ദേശം കൃഷി ഓഫീസർ ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ അടുത്ത വർഷം പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറായിരിക്കണം.
1: അതെയാ? ഓക്കെ. അപ്പൊ ആഗ്രഹം സാധിക്കട്ടെ, നല്ല വിളവ് കിട്ടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
2: ഈ കൂട്ടായ്മയിൽ നിന്ന് ഞങ്ങൾ എല്ലാവരും ഒരു കുടുംബമായിട്ടാണ് ഈ കഴിയുന്നത്. അഞ്ചു പേരുണ്ട്, അത് അഞ്ചു പേരും ഒരു കുടുംബമാണ്.
1: അഞ്ചു പേരിൽ ഒരാളിപ്പോ ഇവിടെ ഇല്ല അല്ലേ, ഡ്യൂട്ടി ഇല്ല. അവര് പേരെന്താണ്?
2: വിനോദ്.
1: വിനോദ്
2: ഇപ്പം എസ് പി ഓഫീസിൽ SI ആയിട്ട് വർക്ക് ചെയ്യുന്നു. റൂറലില് മാങ്ങാട്ട് വരുമ്പ്.
1: അത് ശരി.
0: അഞ്ചു പേരും ഒരു കുടുംബമായിട്ട് ടൂറ് പോക്കും, എല്ലാത്തിനും ഒരുമിച്ച് ഉണ്ടാവും.
1: എല്ലാത്തിനും ഒരുമിച്ചാണ് അല്ലേ?
0: ആ ഒരു കൂട്ടായ്മയാണ് ഈ വിജയത്തിന് കാരണം.
1: ആ ഒരു ഒത്തൊരുമ എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ആകാശവാണിയുടെ എല്ലാവിധ ആശംസകളും. നന്ദി, നമസ്കാരം. മലപ്പട്ടം തലക്കോട് എന്ന പ്രദേശത്തെ കെ കെ നാരായണൻ, പി നാരായണൻ, കെ നാരായണൻ, എം സുധാകരൻ എന്നിവരുടെ കാർഷികാനുഭവങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. കിസാൻ വാണിയിൽ ഇനി ചെറുപുഴ അയ്യൻകല്ല് എന്ന പ്രദേശത്തെ ശ്രീമതി ഷിജി രാജീവിന്റെ കാർഷികാനുഭവങ്ങൾ കേൾക്കാം. കിസാൻ വാണി വിഭാഗം ഇപ്പോൾ എത്തിയിരിക്കുന്നത് ചെറുപുഴ അയ്യൻകല്ല് എന്ന പ്രദേശത്തെ ശ്രീമതി ഷിജി എന്ന കർഷകയുടെ കൃഷിയിടത്തിലാണ്. കൂൺ കൃഷിയാണ് ഷിജി മെയിനായിട്ട് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമസ്കാരം ഷിജി.
5: നമസ്കാരം.
1: എന്തൊക്കെയാണ് ഈ കൂൺ കൃഷിയാണ് മെയിനായിട്ട് ചെയ്യുന്നത്? നമ്മളിപ്പോ ഇവിടെ കൂണിന്റെ ഒരു ഹൈടെക് കൂൺ ഷെഡ് ഇവിടെ കാണുന്നുണ്ട്. അപ്പോ എന്തൊക്കെയാണ് ഈ കൂണിന്റെ വിശേഷങ്ങളൊന്ന് പറയാമോ?
5: ചിപ്പിക്കൂണാണ് ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്നത്. പ്രോട്ടീന്റെ കലവറയാണ്.
1: കൂൺ കൃഷി തുടങ്ങിയിട്ട് എത്രയായി?
5: കൂൺ കൃഷി തുടങ്ങിയത് 2023 ഡിസംബറിലാണ്. ഈ പെല്ലറ്റ് കൃഷിയിലോട്ട് വന്നത്. അതിനു മുമ്പ് 2011 കാലഘട്ടത്തിൽ ഞാൻ വൈക്കോലിൽ കുറച്ച് ചെറിയ തോതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു.
1: എന്തുകൊണ്ടാണ് ഇത് മാറ്റിയത്? പിന്നെ
5: വിറകുപുരലായിരുന്നു ചെയ്തത്. അന്നേരം മഴക്കാലമൊക്കെ വന്നപ്പോ തുണി വിരിക്കാനും വിറകെടുത്ത് വെക്കാനൊക്കെ ഉള്ള സൗകര്യത്തിൽ പിന്നെ അവ സ്റ്റോപ്പ് ചെയ്തു. വൈക്കോല് കൊണ്ടിടാനും ഒക്കെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലം പരിമിതിയൊക്കെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്തു. വീണ്ടും ഇപ്പം പെല്ലറ്റിലോട്ട് വന്നപ്പം അത്ര ബുദ്ധിമുട്ടില്ലാന്ന് തോന്നിയോണ്ട് വീണ്ടും കൂൺ കൃഷി തെരഞ്ഞെടുത്തത്.
1: ശരി. എങ്ങനെയാണ് ഈ കൂൺ കൃഷിയിലേക്ക് വന്നത്?
5: എനിക്ക് ചെറുപ്പം മുതലേ കൂണിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു കഴിക്കാനായിട്ട്. അന്നേരം മഴക്കാലത്ത് മാത്രമല്ല അന്ന് കിട്ടുകയുള്ളായിരുന്നു കൂണ്. അന്നേരം അതെങ്ങനെ പത്രക്കടലാസിലൊക്കെ കൂൺ വളർത്തുന്നത് കണ്ടു. അങ്ങനെ അത് എവിടുന്ന് പരിശീലനം കിട്ടുമെന്നുള്ളത് നോട്ടമായി. അങ്ങനെ കെ വി കെയിലെ പരിശീലനം കിട്ടിയത്. അവിടുന്ന് വിത്ത് കൊണ്ടുവന്ന് ചെയ്തു. ഹസ്ബൻഡ് കൂലി പണിയാണ്, മേസ്തിരി പണി. തലശ്ശേരിയിലാണ് ഇപ്പൊ പണിയെടുക്കുന്നത്.
1: മക്കള്?
5: മക്കള് രണ്ടുപേരുണ്ട്.
1: എന്തൊക്കെ തരം കൂണുകളാണ് നിങ്ങൾ ഇവിടെ ചെയ്യുന്നത്?
5: ചിപ്പിക്കൂണാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. പിന്നെ പാൽക്കൂണ് ചെയ്തിട്ടുണ്ട്. ചിപ്പിക്കൂണ് തന്നെ രണ്ട് വെറൈറ്റി, മൂന്ന് വെറൈറ്റി ചെയ്തിട്ടുണ്ട്. എച്ചു, പിന്നെ പിങ്ക് ഓയിസ്റ്റർ, ഫ്ലോറിഡ, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്.
1: ഇതിൽ ഏത് കൂണാണ് നല്ലതായിട്ട് തോന്നിയത്?
5: എച്ചു വൈറ്റിനോടാണ് എല്ലാവർക്കും പ്രിയം.
1: ആണോ? ശരി. അതിനാണ് ഇത് എവിടെയാണ് വിപണനം? എവിടെയാണ്
5: വിപണനം? ഈ പ്രദേശത്ത് പ്രാദേശികമായിട്ട് വിപണനം ഉണ്ട്. പിന്നെ ഷോപ്പി കുടുംബശ്രീയുടെ അങ്ങനെയൊക്കെ. പിന്നെ വീട്ടിൽ വന്ന് മേടിക്കും, എന്നെ കൊണ്ട് കൊടുക്കും. അങ്ങനെയൊക്കെ.
1: എങ്ങനെയാണ് ഇതിന്റെ വില? എങ്ങനെയാണ് നിങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത്?
5: വില ആദ്യകാലത്ത് 600 ഗ്രാമിന് 60 വെച്ചായിരുന്നു കൊടുത്തിരുന്നത്. ഇപ്പം കൂൺ ഗ്രാമം പദ്ധതി വന്നതുകൊണ്ട് 500 രൂപയ്ക്ക് 100 ഗ്രാം 50 രൂപ എന്ന പാക്കറ്റിലാക്കിയിട്ടാണ് കൊടുക്കുന്നത്.
1: 100 ഗ്രാമിന് 50 രൂപ. ഇതിപ്പോ ഈ ചിപ്പിക്കൂണും പാൽക്കൂണും ഉണ്ടെന്ന് പറഞ്ഞു, ഏതിനാണ് കൂടുതൽ വിപണന സാധ്യത?
5: ചിപ്പിക്കൂണ് തന്നെ.
1: ചിപ്പിക്കൂണ്. അപ്പൊ ഈ കാണുന്ന ഇതൊക്കെ എന്താ ചെയ്യാൻ? ഇപ്പൊ
5: പോയ വെഡുകളൊക്കെ വളവാക്കും.
1: വളവാക്കും. എങ്ങനെയാണ്?
5: പഴകിയ വെഡുകള് ഒരു സ്ഥലത്ത് കൂട്ടിയിട്ടിട്ട് ചാണകം കലക്കി ഒഴിച്ച് മൂടിയിടും. അന്നേരം കുറച്ച് നാൾ കഴിയുമ്പോൾ അത് പൊടിഞ്ഞ് നല്ല കറുത്ത വളവായി മാറും.
1: കൂട്ടിയിട്ട സ്ഥലത്ത് തന്നെ നല്ല ഇതായിട്ട് വരും.
5: പച്ചക്കറികൾക്കൊക്കെ.
1: നിങ്ങൾ സെയിലുണ്ടോ വളം?
5: ഇല്ല, ഞാൻ ഇതുവരെ സെയിലിൽ കൊടുത്തിട്ടില്ല. എനിക്ക് തന്നെ ഉപയോഗിക്കുന്ന പച്ചക്കറികൾ.
1: പച്ചക്കറികൾ ഇവിടെ നിറയെ പച്ചക്കറികൾ ഉണ്ടോ?
5: എനിക്ക് ഇവിടെ ആവശ്യമുള്ളതെല്ലാം ഞാൻ കൃഷി ചെയ്തുണ്ടാക്കുവായിരുന്നു.
1: ആണോ? ശരി. പുറത്തുനിന്നൊന്നും വാങ്ങാറില്ല. ബഡ് തയ്യാറാക്കുന്ന വിധം ഒന്ന് പറയാവോ?
5: വിധം 1 കിലോ പെല്ലറ്റ് എടുക്കുക. അതിനകത്ത് 1.5 ലിറ്റർ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഒഴിക്കുന്നു. എന്നിട്ട് ഒരു 10-12 മണിക്കൂർ തണുക്കാനായി വെക്കുന്നു. അതിനുശേഷം ബെഡ് കൈകൊണ്ട് പൊടിച്ച് സൈഡിലൂടെ വിത്തിട്ട് കൊടുത്ത് മണ്ടയ്ക്ക് മൈക്രോഫോർ ടേപ്പ് ഒട്ടിക്കും, അല്ലെങ്കിൽ സൈഡ് കീറിയിട്ട് മൈക്രോഫോർ ടേപ്പ് ഒട്ടിക്കുക. അത് ഓരോരുത്തരും ചെയ്യുന്നതിന്റെ അവരുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്.
1: അങ്ങനെയാണ് ചെയ്യുന്നത്. എത്ര എത്ര ദിവസം പിടിക്കും? വിത്തിട്ട് കഴിഞ്ഞാല് എത്ര ദിവസം കൊണ്ട് ഈ നിങ്ങൾക്ക് ഈ ഒരു ഗുണമായിട്ട് വരും?
5: 15-21 ദിവസത്തിനുള്ളിൽ എന്തായാലും ആദ്യത്തെ ഹാർവെസ്റ്റ് വരണമെന്നാണ്.
1: 21 ദിവസം അല്ലേ പറയുന്നത് നിങ്ങള്? 21 ദിവസം. അപ്പൊ ഇത് നിങ്ങളിപ്പോ 21-22 ദിവസം നിങ്ങൾ ദിവസം ഇത് ദിവസം ബെഡ് നിറയ്ക്കോ?
5: നിറയ്ക്കണമെന്നാണ്, എന്നാലേ കണ്ടിന്യൂസ് ആയിട്ട് ഹാർവെസ്റ്റ് ഉണ്ടാവുള്ളൂ. എനിക്ക് പലപ്പോഴും അതിന് സാധിക്കാറില്ല
1: മറ്റുള്ള ജോലികൾ
5: കാരണം. പിന്നെ ഇത് വരാനുള്ള കാലതാമസം, നമ്മളെ ബുക്ക് ചെയ്തിട്ട് വിത്തും പെല്ലറ്റും ഒക്കെ വരാനുള്ള താമസമുണ്ട്.
1: നേരത്തെ വരുത്തി വെക്കാറില്ല?
5: അങ്ങനെ ഒരുപാട് ബൾക്കായിട്ട് എടുത്ത് വെക്കാറില്ല.
1: അതിന് എത്ര പൈസ കാണും?
5: അത് 1 ചാക്ക് 800 രൂപ.
1: പെല്ലറ്റിന് 1 ചാക്കിന് 800 രൂപ വരും.
5: വിത്ത് 300 ഗ്രാം വിത്തിന് 60 രൂപ തോതിലുണ്ട്, 50 രൂപയുടെ.
1: ഈ പിന്നെ റോസ് കൂണില്ലേ,
5: പിങ്ക് മഷ്റൂം.
1: ആ പിങ്ക് മഷ്റൂം, ഈ പിങ്ക് മഷ്റൂം മറ്റുള്ള മഷ്റൂമിൽ നിന്ന് എന്താണ് അതിന് വ്യത്യാസമുള്ളത്?
5: പിങ്ക് മഷ്റൂം അതിന് ശേദരക്താണുക്കളെ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവുണ്ടെന്ന് പറയുന്നു. രുചി കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട്.
1: ആണോ, അതിന് വിപണന സാധ്യത കൂടുതലുണ്ടോ?
5: ഞാൻ അധികം വെച്ചിട്ടില്ല, വിപണനത്തിനുള്ളത് വെച്ചിട്ടില്ല, വീട്ടാവശ്യത്തിന് കുറച്ച് വിടേ ചെയ്തിട്ടുള്ളൂ.
1: അത് ശരി. പിന്നെ ഇപ്പൊ ചിപ്പിക്കൂൺ വൈറ്റ് ആണ് കൂടുതൽ വിപണനത്തിന് ഉള്ളത് അല്ലേ. ഈ കൂൺ ഇനിയും വിപുലീകരിക്കാൻ താല്പര്യമുണ്ട്? ഇപ്പൊ ഈ കാണുന്ന ഷെഡ് അല്ലാതെ വേറെ ഉണ്ടോ?
5: വേറെ ഷെഡ് ഇല്ല.
1: ഇതൊക്കെ ഷെഡ് ആക്കാനും ഈ ഫാനൊക്കെ ഫിറ്റ് ചെയ്യാനൊക്കെ ഹസ്ബൻഡ് ആണോ ഇതിന്റെ സഹായം?
5: ഹസ്ബൻഡ്.

0: അല്ല, വേറെ പുറത്തുനിന്ന് ആളെ കൊണ്ട് പണിപ്പിച്ചതാണ്. ഹസ്ബൻഡിനെ സഹായിക്കാൻ ഇവിടെ നിൽക്കാൻ സ്ഥലമേയില്ല.
1: ഇതിനെന്തെങ്കിലും സബ്സിഡി എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക്?
0: പൂൺഗ്രാമം പദ്ധതിയിൽ പ്രിസർവേഷൻ യൂണിറ്റ് കിട്ടിയിട്ടുണ്ട്, പിന്നെ ബെഡ് ചെയ്തതിനുള്ള ഒരു സഹായം കിട്ടിയിട്ടുണ്ട്.
1: എത്ര ചെലവായി ഇതിന്?
0: അതിന് 2 ലക്ഷത്തോളം ചെലവുണ്ട്.
1: കുറച്ചുകൂടെ വിപുലീകരിക്കണമെങ്കിൽ ഈ കട ഒന്ന് തീർന്നിട്ട് വേണം വീണ്ടും കുറച്ചുകൂടെ വിപുലീകരിക്കാൻ അല്ലേ?
0: ഞാൻ ബെഡ് വെച്ചോണ്ടിരിക്കുന്നുണ്ട്, ഇപ്പൊ പെല്ലറ്റൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്, അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
1: ഈ ഒരു ഷെഡ് മാത്രമല്ലേ ഉള്ളൂ പറയണ്ടോ?
0: പഴയ ഷെഡുണ്ട്, അതിലോട്ട് ഡാമേജ് വന്നതും ഒക്കെ മാറ്റും.
1: അപ്പൊ ഈ ഡാമേജ് വന്നതിന്റെ അകത്ത് വീണ്ടും ഉണ്ടാവോ?
0: ആ കൂണുണ്ടാവും. 3 മാസം വെച്ച ബെഡുകള് മാറ്റും സിക്ക് റൂമിലോട്ട്. അതിൽ നിന്ന് വരും 4-5 മാസമൊക്കെ ഓരോന്ന്. ഓരോ ബെഡ് നല്ല ഈൽഡുള്ള ബെഡുണ്ട്, അതിൽ നിന്നൊക്കെ വീണ്ടും വീണ്ടും വരുന്നുണ്ട്, ചെറിയ തോതിലായാലും.
1: തീരുന്നവരെ അത് അവിടെ വെക്കും അല്ലേ, എന്നിട്ട് പിന്നെ വളാക്കി കളയും. അപ്പം ഈ കൂണിന്റേത് കടമൊക്കെ തീർത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. കൂൺ കൂടാതെ വേറെന്ത് കൃഷികളാണ് പിന്നെ ശുചി ചെയ്തുകൊണ്ടിരിക്കുന്നത്?
0: കമുകുണ്ട്, കുരുമുളകുണ്ട്, പിന്നെ പച്ചക്കറി കൃഷി, വാഴ,
1: ഇതൊക്കെ ഉണ്ട് അല്ലേ. അപ്പൊ നമുക്ക് കവുങ്ങിൽ നിന്ന് തുടങ്ങാം. എത്ര സ്ഥലത്തുണ്ട് ഇവിടെ കവുങ്ങ്?
0: ഈ സ്ഥലം 44 സെന്റാണ്, 25 സെന്റോളം കവുങ്ങുണ്ട്. കവുങ്ങാണ് മുഖ്യ വിള.
1: കവുങ്ങ് എന്ത് തരം കവുങ്ങാണ് ഇവിടെ വെച്ചിട്ടുള്ളത്? നിങ്ങൾ തന്നെ വെച്ചതാണോ അല്ലെങ്കിൽ മുന്നേ ഉണ്ടായിരുന്ന കവുങ്ങ?
0: മുന്നേ ഉണ്ടായിരുന്ന ഈ വലിയ കവുങ്ങൊക്കെ മുന്നേ ഉണ്ടായിരുന്നത്, ബാക്കി കവുങ്ങുകളൊക്കെ ഞാൻ തന്നെ വെച്ചതാണ്.
1: അത് എന്ത് തരം കവുങ്ങാണ് വെച്ചത്?
0: കാസർഗോഡ്.
1: കാസർഗോഡിനാണ് മൊത്തം വെച്ചത്. അപ്പൊ ഈ കവുങ്ങിന്റെ മേലെ അടക്ക പൊളിക്കാനൊക്കെ ആളെ കിട്ടാറുണ്ടോ?
0: അങ്ങനെ പുറമേന്ന് അധികം വിളിക്കാറില്ല, പറ്റുന്നത് ഞങ്ങൾ തന്നെയാണ് പറിക്കാറ്.
1: പറ്റുന്നത് നിങ്ങൾ തന്നെ പറിക്കും? എങ്ങനെ പറിക്കും?
0: ചേട്ടൻ പറിക്കും. ഞായറാഴ്ച ദിവസങ്ങളില് ചേട്ടൻ പറിക്കും.
1: പൊളിക്കുന്നതൊക്കെ എങ്ങനെ? മെഷീൻ
0: കൊടുക്കുന്നതൊക്കെ ഞങ്ങൾ തന്നെയാണ് പൊളിക്കാറ്.
1: ഇവിടുന്ന് തന്നെ പൊളിക്കാറാണ്?
0: തന്നെ പൊളിക്കും.
1: എവിടെ വിപണനം? എവിടെയാണ്
0: വിപണനം? പ്രാപ്പൂല്, ചെറുപുഴ.
1: ഓ, പിന്നെ തെങ്ങുണ്ടെന്ന് പറഞ്ഞല്ലേ, തെങ്ങ് കുറേണ്ടോ ഇവിടെ? ഉണ്ടോ കുറെ?
0: ഇല്ല, കുറേയില്ല, ഒരു 9 എണ്ണം.
1: 9 എണ്ണം. അതിൽ നിന്ന് നിങ്ങൾക്ക് വിപണനത്തിന് കിട്ടാറുണ്ടോ?
0: വിപണനത്തിന് കൊടുക്കാറില്ല,
1: നിങ്ങളെ സ്വന്തം ആവശ്യത്തിന്.
0: സ്വന്തം ആവശ്യത്തിന് എണ്ണയാക്കാനും വീട്ടാവശ്യത്തിന് ഉപയോഗിക്കും
1: മാത്രമേ ഉള്ളൂ അല്ലേ. റബ്ബറുണ്ട്?
0: റബ്ബറുണ്ട്, ഒരു 15 എണ്ണം.
1: അത് നിങ്ങൾ തന്നെയാണോ? ഷിജി തന്നെയാണോ?
0: ഞാൻ തന്നെയാണ് ടാപ്പ് ചെയ്യുന്നതും എല്ലാം.
1: ഇതെവിടുന്നാണ് ഈ ടാപ്പിംഗ് ഒക്കെ പഠിച്ചത്? എവിടുന്നാണ്?
0: പിന്നെ പരിശീലനത്തിന് പോയിട്ടുണ്ടായിരുന്നു.
1: എവിടെ?
0: അത് അന്ന് ഇവിടെ ഒരു കക്കോടം എന്ന് പറയുന്ന സ്ഥലത്ത് അടുത്ത് തന്നെയാണ്, അവിടെ ഉണ്ടായിരുന്നു. 10ാം ക്ലാസ് പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയത്ത് വെറുതെ നിന്നപ്പോ ടാപ്പിംഗ് പരിശീലനത്തിൽ എല്ലാരും പോകുന്നുണ്ടായിരുന്നു, ഞാനും പോയി.
1: അത് ശരി. എന്തിനും നമുക്ക് ഒരു മനസ്സുണ്ടെങ്കിൽ എല്ലാം സാധിക്കും എന്നുള്ളതിന്റെ ഒരു തെളിവാണ് അല്ലേ. ഞങ്ങളിപ്പൊ ഇവിടെ കാണുന്നത് ഈ ചുമരിനോട് ചാരിയിട്ട് മുൻവശത്ത് ഒരു തെങ്ങ് കയറുന്ന ഒരു യന്ത്രം കാണുന്നുണ്ട് അല്ലേ. ഷിജി പറയുന്നു അത്യാവശ്യം ഷിജി തന്നെ കയറിയിട്ട് തേങ്ങ പറിക്കാറുണ്ടെന്നാണ് അല്ലേ. അതാ ഞാൻ പറയുന്നത്, പിന്നെ നമുക്ക് ഒരു മനസ്സുണ്ടെങ്കിൽ ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും അല്ലേ. പിന്നെ അപ്പം ഷിജി തന്നെയാണല്ലോ ഇതിന്റെ അകത്ത് കയറാറ്?
0: വല്ലപ്പോഴും കയറാറുണ്ട്, ഇപ്പം സുഖമില്ലാതായ പിന്നെയാണ് ഇതൊക്കെ കുറച്ച് കുറച്ച് വെച്ചത്.
1: എന്നാലും വിടില്ല, വിടില്ല എന്നുള്ള ഒരു ഇതാണ് അല്ലേ.
0: അന്നേരം കിടന്നു പോയായിരുന്നു, 2016 ഒരു വർഷം വരെ മൊത്തം സ്റ്റോപ്പ് ചെയ്തതിന്റെ അവസ്ഥ വന്നു. അസുഖം വന്ന പിന്നെ ഇങ്ങനെയുള്ള ഭാരിച്ച പണിന്ന് കുറച്ച്
1: പിന്നോട്ട് പോയിട്ടുണ്ട് അല്ലേ. എന്നാലും ഷിജിക്ക് എല്ലാത്തിനും ഒരു താല്പര്യം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ആ ചിരിയിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. എന്തൊക്കെ പച്ചക്കറികളാണ് ഷിജി ഇവിടെ ചെയ്യുന്നത്?
0: കോവല്, പാവല്, നരമ്പൻ, പടവലം, ചീര, കാന്താരിയുണ്ട്. അങ്ങനെ എനിക്ക് വേണമെന്ന എല്ലാ ഒരുവിധ പച്ചക്കറികളെല്ലാം സ്വന്തമായിട്ടുണ്ടാക്കും.
1: ഇതിനൊക്കെ എന്തൊക്കെ വളങ്ങളാണ് നിങ്ങൾ?
0: വളം ഞാൻ പുറമേന്ന് വളങ്ങളൊന്നും മേടിച്ചിടാറില്ല, ജൈവവളമായിട്ട് ഈ കമ്പോസ്റ്റ് വളം, ഈ വേസ്റ്റ് കമ്പോസ്റ്റ്, പിന്നെ ചാണകം പിണ്ണാക്കം കലക്കി വെക്കുകയും ഇത്രേ ചെയ്യാറുള്ളൂ.
1: ഇതെല്ലാം ഇപ്പൊ സ്വന്തമായിട്ട് ചെയ്യും?
0: ആ, ഇതെല്ലാം സ്വന്തമായിട്ട്.
1: പച്ചക്കറികളിൽ നിങ്ങൾക്ക് രോഗങ്ങൾ എന്തെങ്കിലും കാണാറുണ്ടോ?
0: രോഗം ഇപ്പം വന്നത് ഈ ഇലക്ക് മഞ്ഞ നിറം വന്നിട്ട് കരിഞ്ഞു പോകുന്ന രോഗമാണ്.
1: അത് എല്ലാത്തിനും
0: പഴന്ന ഈ ഒരു പ്രാവശ്യം ആദ്യമായിട്ട് വന്നിട്ടുണ്ട്.
1: ആണോ?
0: കോവലിനെ കൂടുതലും കാണുന്നത്. അതെ, ആ ഇല അന്നേരം പറിച്ച് കളയുകയായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ മരുന്നൊന്നും
1: കീടനാശിനികളൊന്നും
0: അടിക്കാറില്ല, കാരണം അതിന്റെ പൊട്ടുകായ എനിക്ക് പറിച്ച് കഴിക്കണം, അന്നേരം അതിന്റെ ചോട്ടി പോകും. അതാണ് മുഖ്യമായിട്ടും. പിന്നെ ഈ സ്മെല്ലൊന്നും അടിക്കാൻ പറ്റൂല,
1: അന്നേരം
0: തലവേദന വരും. അതുകൊണ്ട് തന്നെ ഒരു സാധനം അടിക്കാറില്ല,
1: വേപ്പെണ്ണയും ഒന്നും അടിക്കാറില്ല. ആട്, മുയല്, കോഴി എന്നിവയൊക്കെ ഉണ്ടായിരുന്നു ഷിജി എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതൊന്നും ഇപ്പോഴെന്താണ് നിങ്ങൾ ഒഴിവാക്കി? എന്താണ് കാരണം?
0: ഒഴിവാക്കാൻ കാരണം സുഖമില്ലാതായത് കൊണ്ടാണ് മുഖ്യമായിട്ട്. മുയലുണ്ടായിരുന്നു നേരത്തെ, കോഴി, ആട്, ഇതിനെയൊക്കെ വളർത്തി. പിന്നെ കോഴി ഇവിടെ വളർത്താൻ പറ്റിയ ആടായതുകൊണ്ട്, കോഴി കമ്പിക്കൂടിലാണെങ്കിൽ പോലും കീരിയുടെ ശല്യം ഭയങ്കരമായിട്ട്, അങ്ങനെ എനിക്ക് കോഴി നിർത്തേണ്ടി വന്നു.
1: എന്തായാലും ഷിജി എന്ത് കൃഷിയും ചെയ്യാൻ തയ്യാറായിട്ടിരിക്കുന്ന ഷിജിയാണ്. ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഷിജിയെ എല്ലാവർക്കും ചെയ്യാൻ അനുവദിക്കുന്നില്ല അല്ലേ. എല്ലാം ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ട്.
0: മനസ്സിലുണ്ട്, ആഗ്രഹത്തിന്റെ കൂടെ
1: ശരീരം എത്തുന്നില്ല എന്നാണ് അതല്ലേ. അപ്പൊ എന്നാലും എല്ലാ കൃഷിയും പെണ്ണിനി ഒരുപാട് കാലം നല്ല നന്നായിട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ ഷിജിക്ക് എന്ന് ആശംസിക്കുന്നു. ആകാശവാണിയുടെ എല്ലാവിധ ആശംസകളും. നന്ദി, നമസ്കാരം.
0: നമസ്കാരം.
1: ചെറുപുഴ അയ്യങ്കല്ല് എന്ന പ്രദേശത്തെ ശ്രീമതി ഷിജി രാജീവിന്റെ കാർഷികാനുഭവങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻവാണി ഇവിടെ സമാപിക്കുന്നു. നിർവഹണം HVinod Babu, കൂടെ സിഷ മാനു.

0: കർഷക പക്ഷത്തു നിന്നും കണ്ണൂർ ആകാശവാണിയുടെ ഹരിത ദർശനം.
1: ആകാശവാണി കണ്ണൂർ 2026 ജൂലൈ 18 തീയതിയിലെ കമ്പോള വില നിലവാര ബുള്ളറ്റിൻ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കണ്ണൂർ 26,666 രൂപ, കാഞ്ഞങ്ങാട് 25,000 രൂപ, കാസർഗോഡ് 30,000 രൂപ, തളിപ്പറമ്പ് 26,670 രൂപ. കൊപ്ര ക്വിൻ്റലിന് കണ്ണൂർ 15,000 രൂപ, തലശ്ശേരി 12,500 രൂപ, കാസർഗോഡ് 13,000 രൂപ, തളിപ്പറമ്പ് 13,700 രൂപ, കാഞ്ഞങ്ങാട് 11,000 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് ക്വിൻ്റലിന് കണ്ണൂർ 3,700 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് ക്വിൻ്റലിന് കണ്ണൂർ 4,900 രൂപ, തലശ്ശേരി 5,400 രൂപ, കാസർഗോഡ് 4,900 രൂപ, തളിപ്പറമ്പ് 5,250 രൂപ. കുരുമുളക് ക്വിൻ്റലിന് തലശ്ശേരി 67,500 രൂപ, തളിപ്പറമ്പ് കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളിലും 67,500 രൂപ, കാസർഗോഡ് 66,000 രൂപ. റബ്ബർ ക്വിൻ്റലിന് തളിപ്പറമ്പ് 24,000 രൂപ, കാഞ്ഞങ്ങാട് 24,000 രൂപ. കൊട്ടപ്പാക്ക് ക്വിൻ്റലിന് തളിപ്പറമ്പ് 40,000 രൂപ, കാഞ്ഞങ്ങാട് 44,500 രൂപ, കാസർഗോഡ് 50,000 രൂപ, തലശ്ശേരി 38,500 രൂപ. നേന്ത്രക്കായ കണ്ണൂർ ക്വിൻ്റലിന് 4,800 രൂപ, തലശ്ശേരി 5,000 രൂപ, തളിപ്പറമ്പ് 3,800 രൂപ, കാഞ്ഞങ്ങാട് 4,200 രൂപ, കാസർഗോഡ് 4,500 രൂപ. പച്ചക്കപ്പ ക്വിൻ്റലിന് കണ്ണൂർ 3,000 രൂപ. കോഴിമുട്ട 100 എണ്ണത്തിന് കണ്ണൂർ 710 രൂപ, തളിപ്പറമ്പ് 750 രൂപ, തലശ്ശേരി 730 രൂപ. അടയ്ക്കാ പഴുത്തത് 1,000 എണ്ണത്തിന് തലശ്ശേരി 4,000 രൂപ, കാസർഗോഡ് 4,500 രൂപ. കമ്പോള വില നിലവാര ബുള്ളറ്റിൻ കഴിഞ്ഞു.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് 7:35 യുവവാണിയിൽ ഫ്ലോറിഡയിലെ ഫ്ലയേഴ്സ് ഫ്ലൈറ്റ് അക്കാദമിയിൽ നിന്നും കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് കരസ്ഥമാക്കിയ സി മുഹമ്മദ് നിഹാലുമായുള്ള അഭിമുഖം രണ്ടാം ഭാഗം ഇന്ന് 7:35 യുവവാണിയിൽ.

ഒരു പ്രത്യേക അറിയിപ്പ്. ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ, ഹരിതവീഥി, ആകാശവാണി, കണ്ണൂർ 4 എന്ന വിലാസത്തിൽ അയയ്ക്കുക. പ്രക്ഷേപണയോഗ്യമായവ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതാണ്.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. 2024 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഹിന്ദി സിനിമ ആർട്ടിക്കിൾ 370 മികച്ച ചിത്രം. രാജ്കുമാർ പെരിയസ്വാമി മികച്ച സംവിധായകൻ. മികച്ച നടി യാമി ഗൗതം. മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടിയും കാർത്തികാര്യനും പങ്കിട്ടു. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ തിളങ്ങി മലയാളം. ഭ്രമയുഗത്തിലൂടെ മമ്മൂട്ടിക്ക് 4 ദേശീയ പുരസ്കാരങ്ങൾ. മികച്ച ഗായിക വൈക്കം വിജയലക്ഷ്മി. മികച്ച മലയാള സിനിമ ഫെമിനിച്ചി ഫാത്തിമ. ഇന്ത്യയുടെ ആദ്യ സ്വകാര്യ വികസിത ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1 വിജയകരമായി വിക്ഷേപിച്ചു. സ്വകാര്യ മേഖലയിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത റോക്കറ്റ് എന്ന ചരിത്ര നേട്ടം കുറിച്ച് സ്കൈറൂട്ട് എയ്റോസ്പേസ്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. സർവകക്ഷിയോഗം നാളെ ന്യൂഡൽഹിയിൽ. ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാത്ത നയം ഉറച്ച പ്രവർത്തനശൈലിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യൻ താരം പി സിന്ധു. വാർത്തകൾ വിശദമായി. 72 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ഹിന്ദി ചിത്രം ആർട്ടിക്കിൾ 370 നേടി. മികച്ച നടനുള്ള പുരസ്കാരം ഭ്രമയുഗം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മമ്മൂണ്ടിക്കും ചന്തു ചാമ്പ്യൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കാർത്തിക് ആര്യനും പങ്കിട്ടു. മികച്ച നടി യാമി ഗൗതം. മികച്ച സംവിധായകൻ രാജ്കുമാർ പെരിയസ്വാമി ചിത്രം അമരൻ. മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം ജി വി പ്രകാശ് കുമാർ നേടി. ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ തമിഴ് ചിത്രമായ മെയ്യഴകനും ക്യാപ്റ്റൻ മില്ലർ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് നടൻ ധനുഷിനും പ്രത്യേക ജൂറി പരാമർശം. 2024 സെൻസർ ചെയ്ത 400 ചിത്രങ്ങളാണ് ഇത്തവണ അവാർഡിനായി പരിഗണിച്ചത്. സംവിധായകൻ ജയരാജായിരുന്നു 11 പേരടങ്ങുന്ന ജൂറിയുടെ അധ്യക്ഷൻ. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ തിളങ്ങി മലയാള സിനിമ. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം 4 തവണയാണ് മമ്മൂട്ടിക്ക് ലഭിക്കുന്നത്. മികച്ച മലയാള സിനിമയ്ക്കുള്ള പുരസ്കാരം ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമയ്ക്ക് ലഭിച്ചു. ഭ്രമയുഗത്തിലൂടെ മികച്ച ഛായാഗ്രഹണത്തിനുള്ള പുരസ്കാരം ഷഹനാദ് ജലാൽ നേടി. അജയന്റെ 2 മോഷണം എന്ന ചിത്രത്തിലെ അങ്ങുവാന കോണില എന്ന ഗാനത്തിലൂടെ വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായികയായി.
1: ഭ്രമയുഗം മലയാളം. ആക്ടർ മമ്മൂട്ടി. ബെസ്റ്റ് മലയാളം ഫിലിം ഫെമിനിച്ചി ഫാത്തിമ. പ്രൊഡ്യൂസർ 1001 Stories ആൻഡ് AFD സിനിമാസ്. ഡയറക്ടർ ഫാസിൽ മുഹമ്മദ്. ബെസ്റ്റ് സിനിമാറ്റോഗ്രഫി ഭ്രമയുഗം മലയാളം. സിനിമാറ്റോഗ്രാഫർ ഷഹനാദ് ജലാൽ. ബെസ്റ്റ് ഫീമെയിൽ പ്ലേബാക്ക് സിംഗർ ARM വൈക്കം വിജയലക്ഷ്മി ഫോർ സോങ് അങ്ങുവാനക്കോണില്.
0: രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. ഈ മാസം 25 മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിനും യൂറോപ്യൻ യൂണിയനുമായുള്ള തന്ത്രപ്രധാന പങ്കാളിത്തത്തിനും സന്ദർശനം കൂടുതൽ കരുത്തുപകരുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ് ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ചു. മിഷൻ ആഗമന്റെ ഭാഗമായി ഹൈദരാബാദ് ആസ്ഥാനമായുള്ള സ്കൈറൂട്ട് എയ്റോസ്പേസ് വികസിപ്പിച്ചെടുത്തതാണ് വിക്രം 1. ഒരു ഇന്ത്യൻ സ്വകാര്യ കമ്പനി ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്ത റോക്കറ്റ് എന്ന ചരിത്ര നേട്ടമാണ് ഇതിലൂടെ കൈവരിച്ചത്. ദൌത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. രാജ്യത്തെ ബഹിരാകാശ മേഖലയിലെ ചരിത്രപരമായ അധ്യായമാണ് ഈ ദൌത്യമെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു.
2: आसमान में नए पौधे गाड़ दिए हैं और दूसरा जमीन में भी उस रूट्स को आपने मजबूती दी है जो देश के नौजवानों को आगे आने की प्रेरणा देगी और मुझे ये सफलता के लिए तो आनंद होना ही होना था लेकिन आप लोगों ने जिस कमिटमेंट के साथ मेहनत की मैं आपको आपकी पूरी टीम को इस महत्वपूर्ण निर्णय के लिए और महत्वपूर्ण सफलता के लिए मैं बहुत बहुत बधाई देता हूँ.
0: പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. ഇതിന് മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷിയോഗം ചേരും. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം. ജന്തർ മന്ദിറിൽ നിരാഹാര സമരം നടത്തിവരികയായിരുന്ന സാമൂഹിക പ്രവർത്തകൻ സോനം വാംചുക്കിന് വൈദ്യസഹായം ലഭ്യമാക്കുന്നതിന് ആശുപത്രിയിലേക്ക് മാറ്റി. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ഡൽഹി ഹൈക്കോടതിയുടെയും വിദഗ്ധ ഡോക്ടർമാരുടെയും നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയതെന്ന് ന്യൂഡൽഹി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ അറിയിച്ചു. പെൻഷൻകാരുടെ പരാതികൾ തീർപ്പാക്കുന്നതിനപ്പുറം ആശങ്കകൾ പരിഹരിക്കുന്നതിലായിരിക്കണം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് ന്യൂഡൽഹിയിൽ പെൻഷൻ വ്യവഹാരത്തെക്കുറിച്ചുള്ള രണ്ടാമത് ദേശീയ ശില്പശാലയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പെൻഷൻ സംബന്ധമായ തർക്കങ്ങൾ ഭരണപരമായി പരിഹരിക്കണമെന്നും അതുവഴി പെൻഷൻകാർ കോടതികളെ സമീപിക്കുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. 4 കോടി ഡൗൺലോഡുകൾ കടന്ന ആധാർ ആപ്പ്, ഇതിനോടകം 11 ലക്ഷത്തിലധികം വിലാസങ്ങൾ ആപ്പിലൂടെ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞതായി കേന്ദ്ര ഇലക്ട്രോണിക്സ് ഐടി മന്ത്രാലയം വ്യക്തമാക്കി. 49 ലക്ഷത്തിലധികം മൊബൈൽ നമ്പറുകളും ആപ്പിലൂടെ അപ്ഡേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയെല്ലാം നയം വെറുമൊരു പ്രസ്താവനയല്ല, മറിച്ച് ഉറച്ച പ്രവർത്തന ശൈലിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ നടന്ന ഫോഴ്സസ് ഫസ്റ്റ് കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭീകരവാദികളെ അവരുടെ താവളങ്ങളിൽ ചെന്ന് നേരിടാൻ ഇന്ത്യയ്ക്ക് മടിയില്ലെന്നതിന് തെളിവാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്നും അദ്ദേഹം വ്യക്തമാക്കി.
4: नई डिफेंस एक्विजिशन प्रोसीजर के माध्यम से बाई इंडियन आईडीडीएम जैसी व्यवस्था को भी प्राथमिकता दी गई. सेनाओं के आधुनिकीकरण के लिए निर्धारित बजट का 75% भाग भारतीय उद्योगों से खरीद के लिए सुरक्षित किया गया. इस साल हम नया डिफेंस एक्विजिशन प्रोसीजर लेकर आ रहे हैं, जिसके कारण देश में डिफेंस प्रोडक्शन को एक नई रफ्तार मिलेगी और एक नई ताकत भी मिलेगी.
0: ഉഡാൻ പദ്ധതിയുടെ ഭാഗമായി കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസുകൾ ആരംഭിക്കുന്നതിനുള്ള എല്ലാ പ്രാഥമിക നടപടിക്രമങ്ങളും പൂർത്തിയായതായി ലക്ഷദ്വീപ് പോർട്ട് ഷിപ്പിംഗ് ആൻഡ് ഏവിയേഷൻ വകുപ്പ് ഡയറക്ടർ ഗിരിശങ്കർ അറിയിച്ചു. ആദ്യഘട്ടത്തിൽ 5 ദ്വീപുകളിലേക്കാണ് സർവീസുകൾ ആരംഭിക്കുക. കാലാവസ്ഥ അനുകൂലമായ ഉടൻ അഗത്തി ദ്വീപിൽ സർവീസുകളുടെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് അടുത്തമാസം 18 മുതൽ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകും. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇതോടെ സമ്പൂർണ്ണ അന്താരാഷ്ട്ര ചരക്ക് കവാടമായി വിഴിഞ്ഞം മാറും. ഇതോടനുബന്ധിച്ച് മിഷൻ സമുദ്ര വ്യവസായ ഉച്ചകോടിയും സംഘടിപ്പിക്കും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിനും അതിനടുത്തുള്ള പ്രദേശങ്ങൾക്കും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുള്ളതിനാൽ ഈ മാസം 22 വരെ മഴ തുടരുമെന്നും മുന്നറിയിപ്പുണ്ട്. ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഹിമാലയൻ, പശ്ചിമബംഗാൾ, സിക്കിം മേഖലകളിൽ നാളെ വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. അരുണാചൽ പ്രദേശ്, അസം, മേഘാലയ, ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലെ ചില സ്ഥലങ്ങളിലും കർണാടക, മാഹി, ഒഡീഷ, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലും ഇന്ന് ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. ഇന്ത്യൻ ബാഡ്മിന്റൺ താരം PV സിന്ധു ജപ്പാൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ പ്രവേശിച്ചു. ടോക്കിയോയിൽ നടക്കുന്ന ടൂർണമെന്റിൽ ചൈനീസ് താരം ചെൻ യു ഫെയ് പരിക്കേറ്റ് പിന്മാറിയതോടെയാണ് സിന്ധു ഫൈനലിലെത്തിയത്. ആദ്യ സെറ്റ് 21-19 സിന്ധു സ്വന്തമാക്കിയിരുന്നു. രണ്ടാം സെറ്റിൽ സിന്ധു 15-10 മുന്നിട്ട് നിൽക്കുമ്പോഴായിരുന്നു ചൈനീസ് താരത്തിന്റെ പിന്മാറ്റം. നാളെ നടക്കുന്ന ഫൈനലിൽ സിന്ധു ജപ്പാന്റെ അഗാനി യമഗുച്ചിയെ നേരിടും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ 3-ാം സ്ഥാനക്കാരെ നാളെ അറിയാം. പുലർച്ചെ 2:30 മയാമി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. ഇംഗ്ലണ്ട് അർജന്റീനയോടും ഫ്രാൻസ് സ്പെയിനിനോടുമാണ് സെമിയിൽ പരാജയപ്പെട്ടത്. തിങ്കളാഴ്ച നടക്കുന്ന ഫൈനൽ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനിനെ നേരിടും. ഇന്ത്യൻ കൌൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ചുമായി സഹകരിച്ച് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയുടെ കാര്യാലയം യുവ ഗവേഷകർക്കായി രാജ്യവ്യാപകമായി ഗവേഷണ പ്രബന്ധ മത്സരം സംഘടിപ്പിക്കുന്നു. CAG ഓഡിറ്റ് റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കി ഗവേഷണം നടത്തുന്നതിന് വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. ഇന്ത്യ പോസ്റ്റിന്റെ ഭാഗ്യചിഹ്നം രൂപകൽപ്പന ചെയ്യുന്നതിനായി തപാൽ വകുപ്പ് MyGOV ഇന്നോവേറ്റ്സ് ഇന്ത്യ പ്ലാറ്റ്ഫോമിൽ മത്സരം ആരംഭിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും.

0: 2024 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഹിന്ദി സിനിമ ആർട്ടിക്കിൾ 370 മികച്ച ചിത്രം. രാജ്കുമാർ പെരിയസ്വാമി മികച്ച സംവിധായകൻ. മികച്ച നടി യാമി ഗൗതം. മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടിയും കാർത്തിക് ആര്യനും പങ്കിട്ടു. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ തിളങ്ങി മലയാളം. ഭ്രമയുഗത്തിലൂടെ മമ്മൂട്ടിക്ക് 4 ദേശീയ പുരസ്കാരം. മികച്ച ഗായിക വൈക്കം വിജയലക്ഷ്മി. മികച്ച മലയാള സിനിമ ഫെമിനിച്ചി ഫാത്തിമ. ഇന്ത്യയുടെ ആദ്യ സ്വകാര്യ വികസിത ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1 വിജയകരമായി വിക്ഷേപിച്ചു. സ്വകാര്യ മേഖലയിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത റോക്കറ്റ് എന്ന ചരിത്ര നേട്ടം കുറിച്ച് സ്കൈറൂട്ട് എയ്റോസ്പേസ്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. സർവകക്ഷി യോഗം നാളെ ന്യൂഡൽഹിയിൽ. ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ല നയം ഉറച്ച പ്രവർത്തന ശൈലിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യൻ താരം പി വി സിന്ധു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി കണ്ണൂർ.

0: യുവവാണി പരിപാടിയിലേക്ക് പ്രിയ ശ്രോതാക്കളെ ഏവർക്കും സ്വാഗതം.
1: ഫ്ലോറിഡയിലെ ഫ്ലയേഴ്സ് ഫ്ലൈറ്റ് അക്കാദമിയിൽ നിന്ന് പൈലറ്റ് ലൈസൻസ് കരസ്ഥമാക്കിയ തളിപ്പറമ്പ് കോരൻപീടിക സ്വദേശി സി മുഹമ്മദ് നിഹാൽ തന്റെ സ്വപ്നയാത്രാനുഭവങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു കഴിഞ്ഞ യുവവാണിയിൽ. പ്രിയ ശ്രോതാക്കളെ, ആ യാത്രാനുഭവങ്ങളുടെ തുടർച്ച കേൾക്കാം ഇന്നത്തെ യുവവാണിയിൽ.
2: എത്ര അവേഴ്സ് ഫ്ലൈ ചെയ്യണം? ഇൻ ടേംസ് ഓഫ് അവേഴ്സ് പറയുമല്ലോ, എത്ര അവേഴ്സ് ഫ്ലൈയിങ് അവേഴ്സ്?
3: ഇന്ത്യയിലെ അത് 200 അവേഴ്സ് ആണ് കമേഴ്ഷ്യൽ ലൈസൻസിന്.
2: 200 അവേഴ്സ് ഫ്ലൈ ചെയ്താൽ
3: കമേഴ്ഷ്യൽ ലൈസൻസ് കിട്ടും, നോ ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ്. 200 അവേഴ്സ് ആയ അപ്പൊ തന്നെ അന്ന് തന്നെ അതിന് അപ്ലൈ ചെയ്യാം, ലൈസൻസ് കിട്ടും. അവിടെ ഇറ്റ്സ് നോട്ട് അവർ ബേസ്ഡ്, ഒരു മിനിമം അവേഴ്സ് ഉണ്ട്. അതായത് എല്ലാ ലൈസൻസിലും മിനിമം 35 hours, 40 hours എന്തായാലും വേണമെന്നുണ്ട്. മിനിമം 35 hours വേണം, ഒരു റിട്ടൺ ടെസ്റ്റ് പാസ്സാവണം, പിന്നെ ക്രോസ് കൺട്രീസ് ഇത്ര വേണം, സോളോ അവേഴ്സ് ഇത്ര വേണം. അതായത് ഒറ്റയ്ക്ക് നമ്മൾ പ്ലെയിനിൽ 10 hours വേണമെന്നൊക്കെ ഓരോ ലൈസൻസിനും അതിൻ്റെതായ റിക്വയർമെൻറ്റ്സ് ഉണ്ട്. ബട്ട് അതൊക്കെ മിനിമംസ് മാത്രമാണ്, അതായത് അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും വേണം. ബട്ട് മെയിൻ പേർപ്പസ് എന്താണെന്ന് വെച്ചാൽ എക്സാമിനേഷൻ പാസ്സാവണം. അപ്പം ഇതൊക്കെ റിക്വയർമെൻറ്റ്സ് കംപ്ലീറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഏകദേശം ഒരു 10 to 15 hours ഓവർഷൂട്ട് ചെയ്യും. ഇപ്പം മിനിമം അവർ 35 ആണ് പറയുന്നെങ്കിൽ 45 to 50 ആണ് ലൈക്ക് അബവ് ആവറേജ്. അത് വളരെ നല്ലതാണ്. 45 hours എന്ന് പറയുന്നത് വെറും 10 hours മാത്രം ഓവർഷൂട്ട് ചെയ്തിട്ടുള്ളൂ. നോർമലി ആവറേജ് പറയുകയാണെങ്കിൽ ഒരു 50 to 60 hours എന്തായാലും എത്തും. അപ്പോൾ എന്നിട്ടാണ് നമ്മൾ എക്സാമിനേഷനൊക്കെ പോകേണ്ടത്. എക്സാമിനേഷനെ എക്സാമിനർ ചെക്ക് ചെയ്യുന്നത് ഇതന്നെയാണ്, മിനിമം അവേഴ്സ് ഉണ്ടോ, 10 hours സോളോ ഉണ്ടോ, ഇത്ര ക്രോസ് കൺട്രി അവേഴ്സ് ഇത്ര ഉണ്ടോ, അങ്ങനെ ഓരോ കാര്യങ്ങൾ
2: ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഓരോ സെഗ്മെന്റ് ചെയ്തിട്ടുണ്ട്.
3: അതെ, ലോഗ് ബുക്കിൽ അതിനായിട്ട് ഓരോ സ്ഥലങ്ങളുണ്ട്. അത് PIC അവേഴ്സ് എന്ന് പറയും. ഇപ്പോൾ സോളോ PIC 10 hours, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ. അപ്പം അതാണ് മെയിനായിട്ട് എക്സാമിനർ ചെക്ക് ചെയ്യുന്ന റിക്വയർമെന്റ്. ബട്ട് അത് ദാറ്റ്സ് ജസ്റ്റ് റിക്വയർമെന്റ്, അത് നമുക്ക് ലൈസൻസ് തരുന്നുള്ളൊരു കാര്യമല്ല, അത് എക്സാമിന് പോകാൻ വേണ്ടിയിട്ടുള്ള റിക്വയർമെന്റ് മാത്രമാണ്. എന്നിട്ട് പിന്നെ എക്സാമിന് പാസ്സാവണം.
2: പാസ്സാവുന്നത് വരെ നിങ്ങൾ ഫ്ലൈ ചെയ്തിരിക്കണം.
3: അതെ. ഇപ്പോൾ നമ്മൾ അവിടെ എത്തി, ഫെയിലായി, റീട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. നമ്മളൊന്നും കൂടി നമ്മൾ ഇൻസ്ട്രക്ടറൊപ്പം റീട്രെയിൻ ചെയ്യണം. ദെൻ ഇൻസ്ട്രക്ടർ ഡിസൈഡ്സ് ഇഫ് ഐ എം റെഡി ഓർ നോട്ട്. എന്നിട്ട് വീണ്ടും നമ്മൾ എക്സാമിൻ്റെ ഡേറ്റ്, അത് ഡേറ്റ് കിട്ടാൻ ഒരുപാട് ടൈം എടുക്കും. ഇറ്റ് കുഡ് ടേക്ക് അപ് ടു 1 month ഓർ 1 to 2 months, ഭാഗ്യം ഉണ്ടെങ്കിൽ 2 weeks. അപ്പോൾ അറ്റ്ലീസ്റ്റ് 1 month എടുക്കുന്ന ഒരു ടൈമാണ് ഈ എക്സാമിനൊരു ഡേറ്റ് കിട്ടുന്നുള്ളത്. ദർ ഇസ് എ ഷോർട്ടേജ് ഓഫ് DPEs ഇൻ ദ US. അതായത് ഒരു ഷോർട്ടേജ് ഉള്ളൊരു കാര്യമാണ് ഈ DPE ഷോർട്ടേജ് എന്നുള്ളൊരു വലിയൊരു പ്രോബ്ലം ഉണ്ട് US. ആർക്കും DPEs ഇല്ല, ഈ എക്സാമിനേഴ്സ് തീരെ ഇല്ലാത്തൊരു സിറ്റുവേഷനിലാണുള്ളത്. അപ്പം എപ്പോഴും 1 month ടൈം എടുക്കും. അപ്പം അതിനും വെയിറ്റിംഗ് ഒരുപാടുണ്ട്. അങ്ങനെയും നമ്മളെ ട്രെയിനിങ് നീണ്ടുപോകാൻ ഒരു കാരണമാണ്. അപ്പോൾ റീട്രെയിനിങ്ങിന് ശേഷം വീണ്ടും ഡേറ്റ് എടുക്കുക, വീണ്ടും അവർക്ക് പൈസ കൊടുക്കണം. അവരൊരു ഫീസ് ഉണ്ട്, അത് അവരെ ഡിസൈഡ് ചെയ്യുന്നതാണ്. അവരെ ഫീസ് ഒരു ഗവൺമെൻറ്റോ ആരും ഇഷ്യൂ ചെയ്യുന്നില്ല, അത് അവരെ ഇഷ്ടത്തിന് എത്ര വേണമെങ്കിൽ വാങ്ങാം. വേണമെങ്കിൽ 1 രൂപ വാങ്ങാം, വേണമെങ്കിൽ 1 crore വാങ്ങാം, അത് അവരിഷ്ടമാണ്. കൊടുക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ കൊടുക്കാം.
2: റെഗുലേറ്ററി ബോഡി ഇല്ല,
3: അവർക്ക് എത്ര വേണേലും വാങ്ങാം. ഇപ്പോൾ ഒരിക്കൽ ഫെയിലായെങ്കിൽ രണ്ടാമത് എടുക്കാൻ കുറച്ച് കുറവായിരിക്കും ഡേറ്റ് എടുക്കാൻ. അപ്പോൾ മെയിൻ അവരെ ഫീസ് വരുന്നത് 1200 ആണ്. ഞാൻ പോയപ്പോൾ
2: US dollars.
3: അപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ ഇറ്റ് വാസ് ഓൺലി $1000. എൻ്റെ ഫസ്റ്റ് എക്സാം $1000 മാത്രമേ കൊടുക്കേണ്ടി വന്നിട്ടുള്ളൂ. എൻ്റെ ലാസ്റ്റ് എക്സാം എനിക്ക് 1200 കൊടുക്കേണ്ടി വന്നു, കാരണം അപ്പോഴത്തേക്ക് ഇൻഫ്ലേഷൻ കാശ് കൂടി. പിന്നെ അപ്പോൾ ഫെയിൽ ആവുകയാണെങ്കിൽ $600 to $700 വീണ്ടും കൊടുക്കേണ്ടി വരും. എന്നിട്ട് വീണ്ടും കൊടുക്കണം. എന്നിട്ട് അതും പാസ്സായില്ലെങ്കിൽ യു ഹാവ് ടു റിപ്പീറ്റ് ഓൾ ദിസ് പ്രോസസ് അഗൈൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എക്സാം പാസ്സാവുന്നത് വരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും.
2: അതിൽ ഫിനാൻസും ഇൻവോൾവ് ആണ്.
3: ആ അതെ അതെ, ഫിനാൻസിങ്.
2: ബൈ ദ ടൈം നമ്മളൊരു കമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് കിട്ടുമ്പോഴേക്ക് നമ്മൾ സ്കിൽഡ് ആണ് എന്ന് അവർ ഉറപ്പ് വരുത്തിയിട്ടുണ്ടാവും.
3: അതെ.
2: അതുകൊണ്ട് ഇത്ര അവേഴ്സ് നമുക്ക് ഫിക്സ് ചെയ്ത് പറയാൻ പറ്റൂല.
3: ഇല്ല, ഒരിക്കലും ഇല്ല.
2: 200 ആവാം, 200 മുകളിൽ പോവാം, 200 കുറയാം.
3: അതെ, എങ്ങനെയായാലും ഒരുപാട് ഞാൻ കണ്ട ഒരുപാട് 300, 400 ഒക്കെ പോയ ആൾക്കാരുണ്ട്.
2: പിന്നെ ഇതിൽ എന്തൊക്കെയാണ് ഈ ഒരു കോഴ്സിലേക്കുള്ള നമ്മളൊരു ഫിസിക്കൽ റിക്വയർമെന്റ്സ്? ഇപ്പോൾ ഫിറ്റ്നസ്സും അങ്ങനത്തെ കാര്യങ്ങളുണ്ട്, ഫിസിക്കൽ റിക്വയർമെന്റ്സ്, അക്കാഡമിക് റിക്വയർമെന്റ്സ്, അതുപോലെ തന്നെ നമ്മുടെ ലാംഗ്വേജ് സ്കിൽസ്, ഇതെല്ലാം വേണമല്ലോ.
3: അതെ, ഫിസിക്കൽ റിക്വയർമെന്റ്സ് നമ്മളെല്ലാ 1 year നമ്മളൊരു മെഡിക്കൽ ടെസ്റ്റ് ചെയ്യണം. ഇന്ത്യയിലാണെങ്കിൽ എയർഫോഴ്സ് ഒക്കെ ചെയ്യും. പണ്ട് എയർഫോഴ്സ് മാത്രമായിരുന്നു, ഇപ്പോൾ പ്രൈവറ്റൈസ് ചെയ്തിട്ട് ഹോസ്പിറ്റൽസിനും ഇപ്പോൾ അത് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഇവിടുത്തെ Class 2, Class 1 മെഡിക്കൽസ് ഉണ്ട്. Class 2 ഇസ് എ ബോട്ടം മെഡിക്കൽ അസസ്മെൻ്റ് ആണ്. അതിനുശേഷം Class 1 ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കമേഴ്ഷ്യലി ഫ്ലൈ ചെയ്യാനുള്ള അധികാരമുള്ളൂ. അതുപോലെ FAA എന്ന് പറയുന്നത് US ഏവിയേഷൻ അതോറിറ്റി ആണ്, ഫെഡറൽ ഏവിയേഷൻ അതോറിറ്റി. അപ്പോൾ അവിടെ എഫ് എയുടെ മെഡിക്കൽ എന്ന് പറയുന്നത് ഇതുപോലെ ക്ലാസ് വൺ, ക്ലാസ് ടു, ക്ലാസ് ത്രീ ആണ്. ഇപ്പോൾ സ്റ്റുഡൻസിനായാലും പ്രൈവറ്റ് പൈലറ്റ്സിനായാലും ക്ലാസ് ത്രീ മാത്രം മതി. കമേഴ്ഷ്യൽ ആണെങ്കിൽ ക്ലാസ് ടു വേണം, പിന്നീട് എയർലൈൻസിനൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ ക്ലാസ് വണ്ണ് വേണം. അപ്പോൾ മെഡിക്കൽ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് കുറച്ച് ഒരുപാടുള്ള ഒരു കാര്യമാണ് നമുക്ക്. അതായത് ഒരു ബി എം ഐ നമ്മുടെ റെഗുലേറ്റ് ആയിരിക്കണം, കറക്റ്റ് ആയിരിക്കണം, മിനിമം വെയിറ്റ് എത്ര വേണം, അതായത് യുനോ ഹൈറ്റും ഏജൊക്കെ വെച്ചിട്ട് ബി എം ഐ കാൽക്കുലേറ്റ് ചെയ്യുമല്ലോ,
2: ബോഡി മാസ്.
3: അതെ, അത് നമുക്ക് മിനിമം ഇത്ര വെയിറ്റ് വേണമെന്നൊക്കെ ഉണ്ട്. ഹൈറ്റിൻ്റെ അത്ര എല്ലാവരോടും ഒരു വിചാരിക്കുന്ന ഒരു കാര്യമാണ്, അതിന് ഹൈറ്റ് കുറവാണെങ്കിൽ പ്രശ്നം, അങ്ങനെ ഒരു കുഴപ്പമില്ല. ഹൈറ്റ് ഇസ് നോട്ട് എ ബിഗ് ഫാക്ടർ.
2: ബി എം ഐ ആണ് കാര്യം.
3: ബി എം ഐ ഇസ് എ ഫാക്ടർ, ഐസൈറ്റ് ഇസ് എ ഫാക്ടർ. ഐസൈറ്റും കുറെ പേരെ വിചാരമാണ് കണ്ണട വെച്ചാൽ പൈലറ്റ് ആവാൻ പറ്റില്ല, അങ്ങനെയൊന്നുമില്ല. കണ്ണട വെച്ചിട്ട് 6x6 വിഷൻ ഉണ്ടായാൽ ദേർ ഇസ് നോ പ്രോബ്ലം, ലൈസൻസ് കിട്ടും, അതിൽ പ്രോബ്ലം ഇല്ല, മെഡിക്കൽ അസസ്മെൻറ്റ് കിട്ടും. അപ്പോൾ അങ്ങനെ മെഡിക്കലി ഒരുപാട് കാര്യം, കളർ ബ്ലൈൻഡ്നെസ് അതൊരു മെയിൻ ഫാക്ടറാണ്. എൻ്റെ കൂടെ ഉള്ള ഒരാൾ ഡൽഹിയിൽ ട്രെയിനിങ് ഒക്കെ ചെയ്തതാണ്, മെഡിക്കലിൽ പോയപ്പോഴാണ് മനസ്സിലായത് പുള്ളിക്കാരന് കളർ ബ്ലൈൻഡ്നെസ് ഉണ്ട്. അപ്പോൾ ഫുൾ കരിയർ സ്വിച്ച് ചെയ്യേണ്ടി വന്നു. അപ്പോൾ എല്ലാവരോടും ഞാൻ അത് മെയിനായിട്ട് പറയേണ്ടത്, എന്തിനു ഇറങ്ങുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ടത് അറ്റ്ലീസ്റ്റ് ഒരു ക്ലാസ് ടു മെഡിക്കൽ
2: ചെയ്യണം,
3: എന്തായാലും ചെക്ക് ചെയ്യണം. കാരണം നമ്മൾ പോയി അവിടെ എത്തിയ നമുക്കും അതൊരു വിഷമാണ്.
2: പിന്നെ ഒരുപാട് നമ്മൾ പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് പോകുന്നത്, ടൈമും എഫേർട്ടും മണിയും എല്ലാം. അപ്പൊ ഈ മെഡിക്കൽ റിജക്ട് ആയി പോവാ എന്നുള്ളത് വമ്പൻ ഒരു ബുദ്ധിമുട്ടാണ്,
3: വളരെ വലിയൊരു ബുദ്ധിമുട്ടാണ്. ഫൈനാൻഷ്യലി ആയാലും മെന്റലി ആയാലും വലിയൊരു ബുദ്ധിമുട്ടാണ്, നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അപ്പോ ഗ്രൗണ്ട് ട്രെയിനിങ്ങിനൊക്കെ പോകുമ്പോൾ ആദ്യം തന്നെ അവിടെ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ അവർ പറയും ഈ ഒരു ക്ലാസ് ടു ഒന്ന് ചെയ്യണം. അപ്പോൾ അഥവാ അത് ഫെയിലാണെങ്കിൽ അവർ കാശ് റിട്ടേൺ ചെയ്യും, അങ്ങനെ എല്ലാം അവർ തന്നെ ഫെസിലിറ്റേറ്റ് ചെയ്യും. കാരണം അവർക്കൊരു മനസ്സിലാവുന്നൊരു കാര്യമാണ്, അപ്പം ഏത് ഗ്രൗണ്ട് സ്കൂളിലായാലും പോയപാട് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യമാണ് ക്ലാസ് ടു മെഡിക്കൽ അസസ്മെൻറ്റ് ചെയ്യുക, എന്നിട്ട് വേണം നമ്മൾ ബാക്കി എല്ലാ കാര്യത്തിനും മുന്നോട്ട് നീങ്ങാൻ. അല്ലാതെ മെഡിക്കൽ ചെയ്യാതെ ഒന്നിനും പോവാതിരിക്കുക. ലാംഗ്വേജ് സ്കിൽസ്
2: ആസ് വെൽ ആസ് സോഷ്യൽ സ്കിൽസ് നമുക്ക് പലപ്പോഴും ഇല്ലാതെ പോകുന്നൊരു സംഗതിയാണ് ലാംഗ്വേജ് സ്കിൽസിനേക്കാളും കൂടുതൽ ഈ സോഷ്യൽ സ്കിൽസ്. ഈ രണ്ട് സംഗതികളും അവിടെയെല്ലാം പോകുമ്പം ഈ കരിയറിലും അതെ, പൈലറ്റ് എന്നുള്ള ജോലിക്കും മാത്രമല്ല പഠിക്കാൻ പോകുമ്പോഴും ഹൗ ഇമ്പോർട്ടൻറ്റ്, എത്രത്തോളം പ്രധാനമാണ് ഈ ലാംഗ്വേജ് സ്കിൽസ് ആൻഡ് സോഷ്യൽ സ്കിൽസ്.
3: കുറേ സ്ഥലത്ത് ഞാൻ ഇപ്പോൾ ക്ലാസ് എടുക്കാൻ പോയാലും ഞാൻ പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ ലാംഗ്വേജ് നമ്മൾ പ്രൊഫഷണൽ ആയിരിക്കണം എന്നുള്ളത്. കാരണം ഞാനിപ്പോൾ പറഞ്ഞു ഞാൻ പ്ലസ് ടു കഴിഞ്ഞ പാട് ഒറ്റക്കാണ് ഡൽഹി പോയത്, അവിടെ എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ ചെറുപ്പത്തിലെ ഹിന്ദി ഫ്ലുവൻ്റ് ആയിരുന്നു. എല്ലാവരും ചോദിക്കുന്നു ഹിന്ദി എങ്ങനെയാണ് പഠിച്ചത്. ഞാൻ ചെറുപ്പത്തിലെ ഒരു 3rd class 4th class ഹിന്ദി ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കായിരുന്നു. ഞാൻ പഠിച്ചത് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ചേച്ചിമാരോട് സംസാരിച്ചിട്ടും പിന്നീട് പുറത്തൊക്കെ ഇറങ്ങാൻ തുടങ്ങിയാലും നമ്മൾ ബാർബറാരാണ്, ഹിന്ദിക്കാരനാണ് അല്ലേ, നമ്മളെ ബാർബർ ഹിന്ദിക്കാരനാണ്, നമ്മളെ ഏതെങ്കിലും കടയിൽ പോയാൽ അവർ എന്തെങ്കിലും വെയിറ്റർ ഹിന്ദിക്കാരനാണ്. ഇവരോടൊക്കെ സംസാരിച്ചിട്ടാണ് ഞാൻ ഹിന്ദി പഠിച്ചത്. എൻ്റെ വീടിൻ്റെ അടുത്തൊരു ക്വാർട്ടേഴ്സും കാര്യമൊക്കെ ഉണ്ട്, അപ്പോൾ അവിടെ ഒരുപാട് ഹിന്ദിക്കാരൊക്കെ താമസിക്കാൻ വരും. അപ്പോൾ അവർ എല്ലാവരോടും ഞാൻ സംസാരിക്കും. ബാർബർ ഷോപ്പിലൊക്കെ പോയാൽ ഞാൻ അവിടെ ഒരു 1-2 hours നിന്നിട്ട് ഞാൻ വരും, എല്ലാവരോടും സംസാരിക്കും. പിന്നെ വീട്ടിൽ ഒരു എക്സസൈസ് ഉണ്ട് ഞാനും ഏച്ചിമാരും ചെയ്യുന്നത്, അതായത് ഡെയിലി ഒരു 1/2 hour ഹിന്ദി, നെക്സ്റ്റ് 1/2 hour ഇംഗ്ലീഷ്. ആരെങ്കിലും അത് തെറ്റിച്ചാൽ നമ്മൾ അവർക്ക് 5 rupees കൊടുക്കണം.
2: ഇത് എല്ലാവർക്കും

0: പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി ഈ പറഞ്ഞത്.
1: അതെ
0: അതെ, നമ്മളൊരു ടൈം വെച്ചിട്ട് വീട്ടിൽ നമുക്ക് ആൾക്കാരുണ്ടല്ലോ, തെറ്റ് പറഞ്ഞാലും സാരില്ല, നമുക്ക് പരസ്പരം യു ലേൺ ഫ്രം യുവർ മിസ്റ്റേക്സ് എന്നല്ലേ. തെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അത് നമ്മളെ തിരുത്തിയിട്ട് പഠിക്കാം.
1: അതെ, ഞാനും ഇത് സ്റ്റാർട്ട് ചെയ്തു തരാം. ചെറുപ്പത്തിൽ എനിക്ക് ഹിന്ദി അറിയില്ല, ഞാൻ അവിടെ മൂലക്ക് ഇങ്ങനെ വർത്തമാനം പറയാതെ ഇങ്ങനെ ഇരിക്കും. കാരണം എനിക്കറിയില്ല സംസാരിക്കേണ്ട, പിന്നെ കാശ് കൊടുക്കാനാവും ചെയ്യില്ല. കാരണം 5 രൂപ കൊടുക്കണമെങ്കിൽ അത് അച്ഛൻ്റെ പോക്കറ്റിൽ നിന്നാണ് കൊടുക്കുക, എന്നാൽ അതൊരു മടിയാണല്ലോ. അപ്പോൾ ഞാൻ സംസാരിക്കാതെ ഇരിക്കുമായിരുന്നു. പിന്നെ പിന്നെ ബ്രോക്കൺ ഹിന്ദിയിൽ വഹാവഹോ എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തു. പിന്നീടാണ് അത് മെല്ലനെ ഇതായത്. അതുപോലെ ഞാൻ ഒരുപാട് സിനിമകളും കാര്യമൊക്കെ ചെറുപ്പത്തിൽ കാണുമ്പോൾ അതും നമ്മളെ ലാംഗ്വേജിൽ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സിനിമകൾ കാണുക, അത്
0: വെബ് സീരീസും എല്ലാം ഉണ്ട്, അതെ, ഇംഗ്ലീഷിലും ഉണ്ട്.
1: എന്റെ ചേച്ചിമാര് പണ്ട് സീരിയൽ കാണുമായിരുന്നു,
0: ഹിന്ദി സീരിയൽ കണ്ടിട്ട്
1: അവരങ്ങനെ പഠിച്ചത്, ഞാൻ അങ്ങനെ അത് കേട്ട് കേട്ട് പഠിച്ചു. അപ്പൊ അങ്ങനെ ഒരുപാട് എക്സസൈസുകൾ ഉണ്ട് നമ്മളെ ലാംഗ്വേജ് ബെറ്റർ ആക്കാൻ.
0: അപ്പോൾ ലാംഗ്വേജ് കോൺഷ്യസ്ലി ട്രൈ ടു ഇംപ്രൂവ് ദ ലാംഗ്വേജ് അല്ലേ.
1: അതെ, നമ്മൾ അറിയാതെ നമ്മൾ സ്കൂളിലൊക്കെ പോയാൽ നമ്മൾ വായിക്കാനും എഴുതാനൊക്കെ നല്ല വൃത്തിക്ക് പഠിക്കും, പക്ഷെ കോൺവെർസേഷണൽ ലാംഗ്വേജ് ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. നമ്മൾ അവിടെ എത്തണമെങ്കിൽ അത് നമ്മൾ സംസാരിച്ച് പഠിക്കാൻ തന്നെ വേണം.
0: പറഞ്ഞാൽ മാത്രമേ പഠിക്കുള്ളൂ,
1: പറഞ്ഞാൽ മാത്രമേ പഠിക്കൂ. അപ്പോൾ അതാണ്, ഞാൻ ഇപ്പോൾ ഡൽഹി പോയി, ഒരു കുഴപ്പമുണ്ടായില്ല, കാരണം എനിക്ക് ഹിന്ദി അറിയാം, പ്രശ്നം ഉണ്ടായില്ല. പിന്നെ US പോയാലും കുഴപ്പമില്ല, വിസ ഇന്റർവ്യൂ തീരെ ഒരു പ്രോബ്ലം അല്ലായിരുന്നു. കാരണം ഇംഗ്ലീഷ് നല്ല വൃത്തിക്ക് കോൺവെർസേഷണൽ ഇംഗ്ലീഷ് എനിക്ക് അറിയാം, അതുകൊണ്ടൊന്ന് സംസാരിക്കാൻ പറ്റി. അതുപോലെ ഏവിയേഷനിൽ നമുക്ക് വരികയാണെങ്കിൽ ഇംഗ്ലീഷ് ഇസ് എ മസ്റ്റ്. അതായത് നമ്മൾ ഇവിടെ നമുക്കൊരു ലൈസൻസ് എടുക്കണം സംസാരിക്കാൻ വേണ്ടിയിട്ട്, RTR, റേഡിയോ ടെലിഫോണി റിസ്ട്രിക്റ്റഡ് ലൈസൻസ്, WPC നമ്മളെ ഒരു ലൈസൻസ് ആണ്, RTR ലൈസൻസ്. അല്ല, ഇവിടെ ഇന്ത്യയിലെ റേഡിയോ ടെലിഫോണി റിസ്ട്രിക്റ്റഡ് ലൈസൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ റേഡിയോയില് നമുക്ക് സംസാരിക്കണമെങ്കിൽ അതിനൊരു ലൈസൻസ് വേണം. ആ ലൈസൻസ് ഇവിടെ കിട്ടണമെങ്കിൽ അത് മൊത്തം ഇംഗ്ലീഷിലാണ് സംസാരിക്കേണ്ടത്. അത് ഏവിയേഷൻ ഇംഗ്ലീഷ് ആണ്, നോർമൽ ഇംഗ്ലീഷ് അല്ല. അതായത് പൈലറ്റ്സ് നമ്മളെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും എങ്ങനെയാണ് സംസാരിക്കുന്നത്, ഒരുപാട് വ്യത്യാസമുള്ള ഒരു
0: സംസാരമാണ്.
1: അതെ, വിക്ടർ ടാങ്കോ, ഷാർലി ബ്രാവോ, ആം ഹിയർ. അപ്പോ ആ ഒരു ഇംഗ്ലീഷ് നമ്മൾ ആദ്യം പഠിക്കണം. അതും നമ്മള് കോൺവെർസേഷണൽ ഇംഗ്ലീഷും അല്ല, നമ്മള് ബേസിക് ഇംഗ്ലീഷും നല്ലതാണെങ്കിൽ മാത്രമേ നമ്മൾ അവിടെയും നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇന്ത്യയിലെ കാര്യം നമ്മളത് എന്തായാലും പഠിക്കണം, അത് ലൈസൻസ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റും. US ഈ ലൈസൻസ് ഇല്ല, ബാക്കി എല്ലാ കൺട്രീസിലും ഉണ്ട്. US ഒരു ഐക്കാവോ കൺട്രീസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഐക്കാവോ ഇസ് എ ഇന്റർനാഷണൽ ബോഡി ഫോർ ഏവിയേഷൻ. അതിൽ ഉൾപ്പെടുന്ന ഒരാളല്ല ഈ US എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് RTR റിക്വയർഡ് അല്ല. ബട്ട് അവിടെ ആയാലും സംസാരിക്കുന്നത് നമ്മളെന്തായാലും പഠിച്ചല്ലേ പറ്റും. നമ്മൾ വിമാനം ഓടിക്കുമ്പോൾ നമ്മൾ ATC സംസാരിക്കണമല്ലോ, ട്രാഫിക് കൺട്രോളിനോട്. അപ്പോൾ നമ്മളെ ഇംഗ്ലീഷ് അത്രയും നല്ലതാണെങ്കിൽ മാത്രമേ അത് പെട്ടെന്ന് പറ്റൂ. എൻ്റെ കൂടെ ഒരുപാട് മിഡിൽ ഈസ്റ്റിലൊക്കെ കുട്ടികളുണ്ടായിരുന്നു, അവർക്കൊക്കെ വളരെയധികം പ്രോബ്ലം ഉണ്ടായ ഒരു കാര്യമാണ് ഈ ATC സംസാരിക്കുക. അവർക്ക് പ്ലെയിൻ പറത്താൻ അറിയാം, ബാക്കിയൊക്കെ പ്രോബ്ലം ഇല്ല, ബട്ട് ഈ ATC സംസാരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് സംസാരിക്കാൻ പറ്റണില്ല എന്നുള്ളൊരു കാര്യം വരുന്നത് ഇംഗ്ലീഷിൻ്റെ പ്രോബ്ലംസ് ഉള്ളതാണ്. ഇപ്പോൾ ലാംഗ്വേജ് പ്രത്യേകിച്ച് ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് കൺട്രീസിലൊക്കെ പോകുമ്പോൾ അവർ ചോദിക്കും, വാട്ട് ഇസ് യുവർ ELP ലെവൽ, അതായത് ഇംഗ്ലീഷ് ലെവൽ പ്രൊഫിഷ്യൻസി. ഐക്കാവോ ഇംഗ്ലീഷ് ലെവൽ പ്രൊഫിഷ്യൻസി, അതൊരു എക്സാമാണ്. ആ എക്സാമിലൊന്നുമില്ല, ഒരു 10 മിനിറ്റ്സ് എക്സാമാണ്. അവർ ജസ്റ്റ് യു വിൽ ഹാവ് എ കോൺവെർസേഷൻ വിത്ത്, സംസാരിക്കലാണ്. അവരോട് സംസാരിക്കും, അവർ നോക്കും നിൻ്റെ കോൺവെർസേഷനിൽ ഇംഗ്ലീഷ് എത്ര നല്ലതാണെന്ന്. പിന്നീട് അവർ കുറച്ച് പിക്ചേഴ്സ് കാണിച്ചു തരും, എക്സ്പ്ലെയിൻ ഇറ്റ് ആസ് മച്ച് ആസ് യു ക്യാൻ. ദർ ഇസ് നോ കറക്റ്റ് ആൻസർ, ജസ്റ്റ് എക്സ്പ്ലെയിൻ ആസ് മച്ച് ആസ് യു ഇൻ ഇംഗ്ലീഷ്.
0: ഐഡിയ ടു നമ്മുടെ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഐഡിയ.
1: അതെ, അതിലും ഓരോ ലെവലുണ്ട്. അപ്പം നമ്മൾ വലിയ വലിയ എയർലൈൻസിലൊക്കെ വർക്ക് ചെയ്യുന്നതാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ELP ലെവൽ 5 വേണമെന്നാണ്, 4 or 5. ബട്ട് പ്രോബ്ലംസ് എന്ന് വെച്ചാൽ ELP ലെവൽ 6 ഇസ് ഫോർ ലൈഫ് ടൈം, പിന്നീട് നമുക്ക് എക്സാം എടുക്കേണ്ട. ബട്ട് 5, 4, 3 എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒന്നെങ്കിൽ എല്ലാ 1 ഇയർ അല്ലെ എല്ലാ 3 ഇയേഴ്സ് നമുക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും.
0: ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളത്.
1: പിന്നെ കമ്മിങ് ടു ദ പോയിന്റ് ഓഫ് സോഷ്യൽ, അത്
0: നമ്മൾ സോഷ്യൽ സ്കിൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് അതിൽ വരുന്നതെന്ന് ബേസിക്, നമ്മൾ പല സ്ഥലങ്ങളിലും പോയി കഴിഞ്ഞാൽ പെരുമാറേണ്ടത് എങ്ങനെയാണ്, കുറെ എറ്റിക്കറ്റുകൾ ഉണ്ട്, പെരുമാറ്റ രീതികൾ ഇതൊക്കെ. അപ്പൊ നമ്മള് ആളുകളുടെ ഒരു അറിവിലേക്ക് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ യെസ് നിഹാൽ,
1: സോഷ്യൽ സ്കിൽസ് നമ്മളിപ്പോ എല്ലാ കുട്ടികളിലും ലാക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് സോഷ്യൽ സ്കിൽസ്.

0: മൂല്യമുള്ളത് ഒരു വ്യക്തിയെ നന്നായി അറിയുന്നതാണ്.
1: ആ അതെ. അപ്പോൾ ചിലപ്പോൾ ഒരു നമ്മൾ റാൻഡംലി കണ്ടൊരാളായിരിക്കാം, നമ്മൾ അവരോട് സംസാരിച്ചു, നല്ല വൃത്തിക്ക് കോൺവെർസേഷൻ ചെയ്തു, പരിചയപ്പെട്ടു, ചിലപ്പോൾ അവർ വലിയ ആരെങ്കിലും ആവാം, നമുക്ക് എപ്പെങ്കിലും ഒരു ലൈഫിൽ നമുക്കൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരാളായി മാറാം. അപ്പം നമ്മൾ ഈ സോഷ്യൽ സ്കില്ല് എന്ന് പറയുന്നത് നമ്മൾ സംസാരിക്കാതെ ഇരിക്കുകയോ അല്ലെങ്കിൽ ആരോടും സംസാരിക്കാതെ ഇരിക്കുക, ആരോടും പരിചയപ്പെടാൻ നിന്നാൽ നമ്മൾ ഇങ്ങനെയുള്ള ഓരോ ഓപ്പർച്യൂണിറ്റീസാണ് മിസ് ആവുന്നത്. എസ്പെഷ്യലി അതായത് ഓൺട്രപ്രനോർസ് ബിസിനസ് കാര്യങ്ങളൊക്കെ ഉള്ള ബേസിക്കിലുള്ള ആളാണെങ്കിൽ നമ്മൾ എന്തായാലും സോഷ്യൽ സ്കിൽസ് അത്രയും നല്ലതായിരിക്കണം. പിന്നെ ചില ഏവിയേഷൻ ജോബ്സ്, അതായത് ചില പൈലറ്റ് ജോബ്സ്, നമ്മൾ ടൂർ ഗൈഡ്സ് ആയിരിക്കണം. അതായത് വി വിൽ ബി ഷോയിങ് ദം പ്ലേസസ്. ഞാൻ അവിടെ യു എസിൽ ഉണ്ടായിരുന്നവരും ഒരു കമ്പനി ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ഐലൻഡ്സ്, മാൾഡീവ്സ്, ഇവിടെയൊക്കെ പൈലറ്റ്സ് ആണ് ഇവരെ ഐലൻഡ് കാണിച്ചു കൊടുക്കാൻ, ഓരോ സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കാൻ. അപ്പോൾ അത് മെയിൻ റിക്വയർമെൻറ്റ്, കമ്പനിയുടെ മെയിൻ റിക്വയർമെൻറ്റ്, യു ഷുഡ് ബി എ റിയലി പ്ലസൻറ്റ് പേഴ്സൺ ഹാവിങ് എ റിയലി ഗുഡ് സോഷ്യൽ സ്കിൽ, ആൾക്കാരോട് സംസാരിക്കാൻ അറിയണം. അപ്പോൾ അതൊരു മെയിൻ റിക്വയർമെൻ്റ് ആയിട്ട് മാറാൻ പറ്റുന്ന ഒരു കാര്യമാണ്.
0: സംസാരിക്കാൻ അറിയുക എന്ന് പറയുമ്പോൾ ഭാഷ മാത്രമല്ല, വാട്ട് ടു സേ ആൻഡ് വാട്ട് നോട്ട് ടു സേ, എന്ത് പറയണം എന്ത് പറയാതിരിക്കണം എങ്ങനെ പറയണം എന്നും കൂടി നമ്മൾ അറിയണം. ഇതാണ് സോഷ്യൽ സ്കിൽസിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി.
1: എക്സാക്ട്ലി. ഞാൻ ചെറുപ്പത്തിലെ നല്ലൊരു സോഷ്യലൈസ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു, മെയിൻലി ബിക്കോസ് ഞാൻ ഒരു ഷോപ്പിലൊക്കെ നിൽക്കാൻ പോയിരുന്നു ചെറുപ്പത്തിലെ. ഞാൻ ഷോപ്പിൽ ഷോപ്പ് കീപ്പറൊക്കെ ആയിട്ട് കുറച്ച് കാലം നിന്നായിരുന്നു. എന്നിട്ട് പിന്നീട് ഒരു നയൻത്തിലൊക്കെ എത്തുമ്പോൾ ഒരു ഹോട്ടൽ വെയിറ്ററൊക്കെ ആയിട്ട് നിന്നായിരുന്നു. പിന്നെ അവിടെ ഇത് അച്ഛൻ്റെ തന്നെ ബിസിനസ്സായിരുന്നു, ഒരു ചെറിയൊരു ബിസിനസ്സായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരുപാട് ഞാൻ വർക്ക് ചെയ്തായിരുന്നു, വെയിറ്ററായിട്ട്, സെർവറായിട്ട്, അല്ലെങ്കിൽ ക്യാഷ്യറായിട്ട്. ഞാൻ ചെറുപ്പത്തിലേ ഇങ്ങനെ ഓരോ സോഷ്യൽ സ്ഥലത്തിലും ഡെയിലി നിന്ന് ഓരോ ആളെ എടുത്തും വർത്തമാനം പറഞ്ഞ് പഠിച്ച ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ യു എസ് പോയാലും എനിക്ക് അവിടെ നാട്ടുകാരെല്ലാവരും അറിയാം. കാരണം ഞാനെല്ലാവരും അവിടെ നമ്മൾ ലോക്കലായിട്ടുള്ള അവിടെ ഒരു ഗ്രോസറി സ്റ്റോറിലോ ഡെയിലി ഒരാളെ നമ്മൾ കാണുമ്പോൾ ഡെയിലി ഇവിടെ അടുത്തുള്ള ആരെങ്കിലും ആണെന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ അവരോട് സംസാരിക്കാൻ തുടങ്ങും, അങ്ങനെ ഓരോരാളെ മീറ്റ് ചെയ്യും. അതുകൊണ്ട് എന്താ, നമ്മുടെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കാറിനൊക്കെ എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ അവരെന്നെ വിളിക്കുക, അതുകൊണ്ട് നിനക്ക് അങ്ങനെ ഒരാളെ അറിയുന്നതല്ലേ, ഇത് ബാക്കിയുള്ളവരൊക്കെ നല്ല കാശ് വാങ്ങും, എങ്ങനെയെങ്കിലും ഒന്ന് ഒപ്പിച്ചേരണം എന്ന് പറയും. അപ്പം അവരടുത്ത് $100 പറഞ്ഞ ആൾ ഞാൻ കൊണ്ടുപോകുമ്പോൾ അവിടെ$30 മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേരറിയാം. അത് നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ, ഇപ്പോൾ ഒരു കാറ് ബ്രേക്ക് ഡൗൺ ആയപ്പോൾ ടോ ട്രക്ക് എല്ലാവരും നല്ല കാശും അറിയുന്നുണ്ട്, പക്ഷേ എനിക്കൊരാളറിയായിരുന്നു. അതുകൊണ്ട് എന്തായി, അയാൾ വിളിച്ചു, അയാൾ പറഞ്ഞു ഏയ് കാശൊന്നും വേണ്ട, പെട്രോളിൻ്റെ ചിലവ് മതി എന്ന് പറഞ്ഞു. നമുക്ക് എപ്പോഴാണ് ഒരാൾ യൂസ്ഫുൾ ആകുന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പം നമ്മളെല്ലാവരോടും സോഷ്യലൈസ് ചെയ്യണം, എല്ലാവരോടും സംസാരിക്കണം. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്, എവിടെയെങ്കിലും പോയാലോ എങ്ങനെയാന്നല്ല, എവിടെ ആയാലും ഞാൻ അവിടുത്തെ ആളോട് സംസാരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്.
0: സോഷ്യൽ സ്കിൽസ് വളരെ റെലവന്റ് ആണ് ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിലനിൽക്കണമെങ്കിൽ.
1: ഈ ഒരു ഇൻഡസ്ട്രിയിലായാലും നമ്മുടെ ജീവിതത്തിലായാലും
0: സോഷ്യൽ സ്കിൽസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്,
1: വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്.
0: പൊളൈറ്റ് ആയിട്ട് സംസാരിക്കാൻ പഠിക്കുക, പൊളൈറ്റ് ആയി പെരുമാറാൻ പഠിക്കുക. ഇതില് എന്താണ് ഇതിന്റെ ഒരു സാമ്പത്തിക വശം? നമുക്കറിയാം വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മേഖലയാണ് പഠിക്കാൻ, പക്ഷെ ആളുകൾ ഇതിലേക്ക് പോകുന്നത് കാരണം ഇതിൻ്റെ അകത്തുള്ള റിട്ടേൺസും വളരെ ഹൈ ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ചെലവാക്കിയ പൈസയും നമ്മുടെ ഒരു ജീവിതം വളരെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള, ഫിനാൻഷ്യലി വളരെ സെക്യൂർ ആയിട്ടുള്ള ഒരു ലൈഫ് നമുക്ക് ഉണ്ടാവും എന്നുള്ളതുമാണ് പ്രതീക്ഷ. അപ്പോൾ ഈ കോഴ്സ് പഠിക്കണമെങ്കിൽ എത്രയാണ് ഇതിൻ്റെ അകത്തെ ഫിനാൻസ് ഇൻവോൾവ്ഡ്?
1: നമുക്കൊരു കറക്റ്റ് ഒരു എമൗണ്ട് ഒരിക്കലും ഇടാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവേഴ്സ് എത്രയാണെന്നുള്ളത് നമ്മൾ പുറത്താണെങ്കിൽ നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. ഇവിടെയാണെങ്കിൽ തന്നെ ദർ ആർ ലോട്ട് ഓഫ് ഫാക്ടേഴ്സ് ദാറ്റ് കുഡ് ചേഞ്ച്, ചെക്സ് ഫെയിൽ ആവാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ബട്ട് അറ്റ്ലീസ്റ്റ് നമുക്കൊരു ഒരു ബോൾ പാർക്ക് നമ്മൾ പിടിക്കുകയാണെങ്കിൽ 55 to 65 എന്തായാലും കാണാം, ലാക്സ് 55 to 65 lakhs നമ്മൾ എന്തായാലും കാണണം. അതിൽ കുറയും ചെയ്യാം കൂടും ചെയ്യാം. അത്
0: ഡ്യൂറേഷൻ പറയുന്നില്ല അല്ലേ കോഴ്സിന്?
1: ഇല്ല, ഡ്യൂറേഷൻ അവര് ഒരു മിനിമം ഡ്യൂറേഷൻ പറയും, അവരൊരു കോട്ടേഷനും ഉണ്ടാവും, ബട്ട് ദാറ്റ്സ് ഓൾ മിനിമം. എല്ലാം ഏറ്റവും മിനിമം, അതായത് സ്കൂളിന് ആകർഷിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കാശ് കുറച്ച് കാണിക്കുക, അതായത് ഡ്യൂറേഷൻ കുറച്ച് കാണിക്കുക എന്നുള്ളത്. ആസ് പെർ ലോ എത്രത്തോളം അവർക്ക് കുറക്കാൻ പറ്റുമോ അത്രത്തോളം അവർ കുറച്ചിട്ടേ കാണിക്കും.
0: ബട്ട്
1: അത് റിയാലിറ്റി ഒരിക്കലുമല്ല. ഞാൻ പറഞ്ഞത് ഇത് മുൻ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, അതായത് എൻ്റെ കൂടെ ഒരാളുണ്ടായിരുന്നു, അവൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും പൈലറ്റ്സ് ആണ്. അപ്പം അവൻ ചെറുപ്പം തൊട്ടേ ഫ്ലൈ ചെയ്യുന്ന ഒരാളാണ്. അപ്പം ചെറുപ്പത്തിലെ ഇവർ പ്ലെയിൻ റെൻ്റൊക്കെ ചെയ്തിട്ട്, ചെറിയ പ്ലെയിൻസ് റെൻ്റൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഓരോ യാത്രകളൊക്കെ പോകുന്നതാണ്. അപ്പം ഇവൻ ചെറുപ്പത്തിൽ ഇത് കാണുന്നുണ്ട്, പിന്നെ ഇവന് മുമ്പിൽ സീറ്റിലിരുന്ന് ഓടിക്കുന്നുണ്ട്, അതൊക്കെ അലൗഡാണ്. അപ്പം ഇവൻ പണ്ടേ ഫ്ലൈറ്റ് എങ്ങനെയാണ് ഓടിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്ന ഒരാളാണ്. അപ്പം ഇവൻ ട്രെയിനിങ്ങിന് വന്നേരം വളരെ പെട്ടെന്ന് തന്നെ എല്ലാം കഴിയും, കാരണം ഇവൻ ഓൾറെഡി ഓടിക്കാനറിയാം. ഇറ്റ്സ് ജസ്റ്റ് ഫോർ ഫോർമാലിറ്റീസ്, അവന് ലൈസൻസ് വേണ്ടതുകൊണ്ട് അവന് ഇത് ചെയ്യേണ്ടി വരും. അതുപോലെ എൻ്റെ കൂടെ ഉണ്ടായ ഒരു ബഹാമസിലൊരാളുണ്ട്, അവൻ ചെറുപ്പത്തിലേ പ്ലെയിൻ ഓടിക്കുന്നതാണ്. പക്ഷേ

0: ലൈസൻസ് വേണമെങ്കിൽ ഇപ്പോൾ ചെയ്തല്ലേ പറ്റും. ഇവിടെ വന്നു പെട്ടെന്ന് തന്നെ ലൈസൻസ് ആയി, 2 weeks അവൻ്റെ എല്ലാ പ്രോസസ്സും കഴിഞ്ഞു. മന്ത്സ് ആൻഡ് മന്ത്സ് എടുക്കുന്ന കാര്യമാണ് 2 to 3 weeks അല്ലെങ്കിൽ 1 മന്ത്തിലൊക്കെ തീർത്തിട്ട് ആൾക്കാർ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മിനിമം ക്വട്ടേഷൻ ഇസ് എനഫ്. അതിൽ തന്നെ കുറച്ച് മേലോട്ടേക്ക് പോകും എന്തായാലും, കാരണം മിനിമം വളരെ വളരെ ഇമ്പോസിബിൾ ആണ്, വളരെ റെയർ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ടൈം ആയാലും മണി ആയാലും ഡ്യൂറേഷൻ ആയാലും നമ്മൾക്ക് അത്ര കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല, ബട്ട് ആവറേജ് 1 to 1.5 years
1: ഡ്യൂറേഷൻ, ടൈം ഡ്യൂറേഷൻ,
0: ടൈം ഡ്യൂറേഷൻ.
1: അപ്പോൾ അന്നേരം ഈ എക്സ്പെൻസസ് എത്ര വരും ഏതാണ്ട്? ഒരു ഈ പറഞ്ഞു ഇന്ത്യയിൽ മിനിമം ഒരു 50 to 65 lakhs. ഇപ്പോൾ നിഹാലിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ USലേക്ക് പോയി, ഇപ്പോൾ അവിടെ കോഴ്സിൻ്റെ ഒരു ഫീ ഉണ്ട്, പ്ലസ് നമ്മൾ അക്കോമഡേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ, മറ്റു ചിലവുകളും ഉണ്ട്, പോവാൻ വരും. അപ്പോൾ എല്ലാം കൂടെ ചേർത്തൊരു ഏതാണ്ട് എത്ര ചിലവ് നമ്മുടെ ഒരു ഇങ്ങനൊരു കോഴ്സിന് പോകാൻ താല്പര്യമുള്ളൊരു കുട്ടിക്ക് കേൾക്കുമ്പോൾ
0: എൻ്റെ അറിവിലേക്ക്? പിന്നെ മെയിനായിട്ട് മണി, ഈ പൈസ ഫൈനാൻഷ്യൽ എന്ന് പറയുന്നത് ഇന്ത്യയിലും എവിടെയും ഏകദേശം സെയിം തന്നെയാണ്. അവിടെ പിന്നെ അക്കോമഡേഷൻ്റെ കുറച്ച് കൂടുതലുണ്ടാവും. ആൻഡ് ദാറ്റ് ഓൾസോ ഡിപ്പെൻസ് ഹൗ യു ലിവ്, വാട്ട് യു എക്സ്പെൻസസ് ആർ. ഞാൻ അവിടെ പോയത് ഒരു ഗ്രൂപ്പിൻ്റെ കൂടെയാണ്, ഞാനും എൻ്റെ ഫ്രണ്ട്സാണ് പോയത്. അവിടെ നിന്നും കുറച്ച് 2 extra ആൾക്കാരെ കിട്ടിയായിരുന്നു. നമ്മളെല്ലാവരും കൂടിയിട്ടാണ് ഒരു വീട് വാടകയ്ക്ക് എടുത്തത്. അതുകൊണ്ട് തന്നെ എക്സ്പെൻസ് വളരെ കുറവായിരുന്നു. റെൻറ്റും കാര്യങ്ങളായാലും ഫുഡ് എക്സ്പെൻസ് ആയാലും വളരെ കുറവായിരുന്നു എൻ്റെ കേസിൽ. എൻ്റെ ഒരു ടോട്ടൽ എന്ന് പറയുന്നത് ഏകദേശം ഒരു 65 lakhs അടുത്തായിട്ട് വന്നായിരുന്നു, ഫ്ലൈറ്റ് ട്രെയിനിങ് മാത്രം. പിന്നെ ഡൽഹിയിൽ ആയ അവിടെ എത്രയാണെന്ന് എനിക്കറിയില്ല, ബട്ട് അറ്റ് മൈ ടൈം ഇറ്റ് വാസ് 1.5 lakhs
1: അവിടെ ചെയ്യുന്ന സമയത്ത്.
0: ആ പിന്നെ അവിടെ പി ജി അങ്ങനെ താമസം വേറെ ചിലവുണ്ടാവും.
1: പക്ഷെ അത് ഫ്ലൈയിങ് അല്ല, അത് ഗ്രൗണ്ട് സ്റ്റഡി മാത്രം, തിയറി ബേസിക് ഫൗണ്ടേഷൻ കോഴ്സ് പോലെയുള്ള സംഗതി.
0: അത് ഇവിടെ കുറെ തിയറി എക്സാംസ് ഉണ്ട്. നമ്മൾ ഇന്ത്യയിൽ ഫ്ലൈ ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ഒരു 6 തിയറി എക്സാംസ് ഉണ്ട്, അതൊക്കെ ക്ലിയർ ചെയ്യണം. അതിന്റെ ട്രെയിനിങ് ആണ് അവിടെ തരുക.
1: ഈ ഒരു കോഴ്സ് പൊതുവെയുള്ള ഒരു ധാരണ, പൈസ ഉള്ളവർക്ക് മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ധാരണയും ഉണ്ട്, കാരണം ഇത്രയധികം സാമ്പത്തികം ഇൻവോൾവ് ആയതുകൊണ്ട്. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് നിഹാലിന് പറയാനുള്ളത്?
0: പൈസ ഉള്ളവർക്ക് മാത്രമേ എന്നുള്ളതിൽ ഞാൻ അത്ര യോജിക്കുന്ന ഒരു കാര്യമല്ല, ബട്ട് ഓഫ് കോഴ്സ് ഫൈനാൻഷ്യലി എന്തായാലും കുറച്ചധികം വേണ്ടൊരു കോഴ്സ് തന്നെയാണ്. പക്ഷെ എൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ റെഡി ക്യാഷ് ആയിട്ട് അടയ്ക്കാനൊന്നും എൻ്റെ ഫാമിലിനെ കൊണ്ട് പറ്റുന്നൊരു എമൗണ്ട് അല്ല ഇത്.
1: എന്തായിരുന്നു നിഹാലിൻ്റെ ഫാമിലിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണ്?
0: ആ എൻ്റെ ഫാദർ ഇപ്പോൾ റിട്ടയർഡ് KSRTC കണ്ടക്ടറാണ്. എൻ്റെ അമ്മ ഇപ്പോൾ DISലെ HM ആണ്. ഇത്ര വലിയൊരു എമൗണ്ട് 1 year കൊടുക്കുക എന്ന് പറയുന്നത്
1: പറ്റുന്നൊരു സംഗതിയല്ല,
0: ഇമ്പോസിബിൾ ആണ്.
1: നോർമൽ ഫാമിലിയാണ്,
0: അതെ ഒരു നോർമൽ ഫാമിലിയാണ്. അപ്പൊ ഇത്രയും വലിയൊരു എമൗണ്ട് 1 year ആലോചിക്കണം. നമ്മളിപ്പോ MBBS അങ്ങനെയൊക്കെ ആണെങ്കിൽ 5 year സ്ട്രെച്ച് ആയിട്ടാണ് ഈ ഒരു എമൗണ്ട് പോവുക. ഇത് 1 year ഉള്ളിൽ ഇത്രയും വലിയൊരു എമൗണ്ട് പോവെന്നുള്ളത് ഒരു കുറച്ചൊരു ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു ഫാക്ടർ ആയിരുന്നു. ഞാൻ പോയത് എഡ്യൂക്കേഷൻ ലോണ് ത്രൂ ആണ്, അപ്പൊ അത് തന്നെ സ്റ്റാർട്ട് ആവേണ്ട ടൈമായി. അപ്പോ എഡ്യൂക്കേഷൻ ലോണ് എടുത്തിട്ടാണ് അത്ര ഒരു റിസ്ക് ആയിട്ട് തന്നെയാണ് ഇത് കാണുന്നത്. നമ്മളൊരു ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. എൻ്റെ ഫാമിലി അതുപോലെ തന്നെയാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത്. കാരണം വളരെ വലിയൊരു റിസ്കി ഫാക്ടർ ഇതിലുണ്ട്, അതാണ് ഫൈനാൻസ്. അപ്പം അത്രയും വലിയൊരു റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടുള്ളത്. ഇത് തിരിച്ചടക്കാന്നുള്ളത് ചെന്റയർലി അപ്പോൺ മീ, കാരണം വേറെ ആരും ഇനി അത് അടക്കാൻ വരില്ല എന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ആദ്യമേ പറഞ്ഞു. ഇത് എടുക്കുന്ന ടൈമിലേ പറഞ്ഞായിരുന്നു ഇത് നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുന്ന ഒരു കാര്യമല്ല.
1: അപ്പൊ അത് പറയുമ്പോൾ നമ്മൾ അടുത്തതിലേക്ക് വരാം, ഇതിൻ്റെ അകത്തെ ജോബ് പ്രോസ്പെക്ട്സ് എങ്ങനെയാണ്?
0: ജോബ് പ്രോസ്പെക്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഫ്രഷേഴ്സിനെ തന്നെ എയർലൈൻസിൽ എടുക്കുന്നുണ്ട്. അത് എവിടെയും കാണാൻ പറ്റാത്തൊരു സംഭവമാണ്,
1: പലപ്പോഴും പ്രശ്നം.
0: പക്ഷേ ഇന്ത്യയിൽ അങ്ങനെ ഒരു കാര്യമില്ല. ഇന്ത്യയിൽ നമുക്ക് ലൈസൻസ് ഉണ്ടെങ്കിൽ എയർലൈൻസ് ആർ വില്ലിങ് ടു ഹയർ യു. ബട്ട് അങ്ങനെ പോകുമ്പോൾ തന്നെ അവിടെ ഒരു ചെറിയൊരു ക്യാച്ച് ഉണ്ട്, അതായത് ഈ ടൈപ്പ് റൈറ്റിംഗ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ചെലവ് ചെയ്യേണ്ടി വരും.
2: പ്രിയ ശ്രോതാക്കളെ, ഫ്ലോറിഡയിലെ ഫ്ലയേഴ്സ് ഫ്ലൈറ്റ് അക്കാഡമിയിൽ നിന്ന് പൈലറ്റ് ലൈസൻസ് കരസ്ഥമാക്കിയ സി മുഹമ്മദ് നിഹാൽ അതിഥിയായി പങ്കെടുത്ത യുവവാണി തുടരും. ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു. അഭിമുഖം സ്മിത മാണിക്കോ, നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ അനുഗ്രഹ ഉമേഷ്, ഉഷ വിനീത്.

ആകാശവാണി കണ്ണൂർ. വളപ്പൊട്ടുകൾ, മലയാള സിനിമകളിലെ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ ഗാനങ്ങൾ. ആദ്യം യേശുദാസ് പാടിയത്, ചിത്രം തച്ചോളി വർഗീസ് ചേകവാർ. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ശരത്.

ചിത്രം കല്യാൺജി ആനന്ദ്ജി, പാടിയത് ചിത്ര, ഗാനരചന എഴാച്ചേരി രാമചന്ദ്രൻ, സംഗീതം എസ് പി വെങ്കിടേഷ്.

വളപ്പൊട്ടുകൾ. മലയാള സിനിമകളിലെ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തത് സ്നേഹം ഒരു പ്രവാഹം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ഗാനരചന ഡോക്ടർ ഷാജഹാൻ, സംഗീതം കെ ജെ ജോയ്.

വളപ്പൊട്ടുകളിൽ നമുക്ക് ഒരു ഗാനം കൂടി കേൾക്കാം. ചിത്രം ഗ്രീഷ്മജ്വാല, ഗായകൻ പി ജയചന്ദ്രൻ, ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം എ ടി ഉമ്മർ.

പ്രിയ ശ്രോതാക്കളെ, വളപ്പൊട്ടുകൾ മലയാള സിനിമകളിലെ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്ര ഗാന പരിപാടി സമാപിച്ചു. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം നേടിയ വൈക്കം വിജയലക്ഷ്മി പാടിയ AARM എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഗാനരചന മനു മഞ്ജിത്, സംഗീതം ദിപു നൈനാൻ തോമസ്.

പ്രിയ ശ്രോതാക്കളെ, 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം നേടിയ വൈക്കം വിജയലക്ഷ്മി പാടിയ AARM എന്ന ചിത്രത്തിലെ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.

0: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അക്ഷയ് ഷാജി. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ഹിന്ദി ചിത്രം Article 370 നേടി. മികച്ച നടനുള്ള പുരസ്കാരം ഭ്രമയുഗം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മമ്മൂട്ടിക്കും ചന്തു ചാമ്പ്യൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കാർത്തികാര്യനും പങ്കിട്ടു. മികച്ച നടി യാമി ഗൌതം. മികച്ച സംവിധായകൻ രാജ്കുമാർ പെരിയസ്വാമി ചിത്രം അമരൻ. മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം ജി വി പ്രകാശ് കുമാർ നേടി. 2024 സെൻസർ ചെയ്ത 400 ചിത്രങ്ങളാണ് ഇത്തവണ അവാർഡിനായി പരിഗണിച്ചത്. സംവിധായകൻ ജയരാജായിരുന്നു 11 പേരടങ്ങുന്ന ജൂറിയുടെ അധ്യക്ഷൻ. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ തിളങ്ങി മലയാള സിനിമ. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം 4th തവണയാണ് മമ്മൂട്ടിക്ക് ലഭിക്കുന്നത്. മികച്ച മലയാള സിനിമയ്ക്കുള്ള പുരസ്കാരം ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമയ്ക്ക് ലഭിച്ചു. ഭ്രമയുഗത്തിലൂടെ മികച്ച ഛായാഗ്രഹണത്തിനുള്ള പുരസ്കാരം ഷഹനാദ് ജലാൽ നേടി. അജയന്റെ 2nd മോഷണം എന്ന ചിത്രത്തിലെ അങ്ങുവാനക്കോണില് എന്ന ഗാനത്തിലൂടെ വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായികയായി. പുരസ്കാര ജേതാക്കളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ അഭിനന്ദിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. ഇതിനു മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷിയോഗം ചേരും. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. അടുത്തമാസം 13 വരെയാണ് വർഷകാല സമ്മേളനം. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ പടക്ക നിർമ്മാണശാലയിലുണ്ടായ തീപിടുത്തത്തിൽ 5 പേർ മരിച്ചു. സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതീവ ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ഗുജറാത്ത് സർക്കാർ 4 ലക്ഷം രൂപ വീതം സഹായധനം പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ വോട്ടർ പട്ടിക പുതുക്കുന്നു. കരട് പട്ടിക July 21 അന്തിമ പട്ടിക August 19 പ്രസിദ്ധീകരിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. കരട് പട്ടികയിൽ പേര് ഉൾപ്പെടാത്തവർക്ക് July 21 മുതൽ August 5 വരെ അപേക്ഷ നൽകാം. സംസ്ഥാനത്ത് ഇന്നും ഭാഗികമായി വൈദ്യുത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KCB. മഴ ലഭ്യത കുറഞ്ഞ പശ്ചാത്തലത്തിലാണ് തീരുമാനം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കണ്ണൂർ സിറ്റി പോലീസ് സംഘടിപ്പിച്ച വാക്കത്തോണും ലഹരി വിരുദ്ധ യജ്ഞവും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ നടന്ന ചടങ്ങിൽ അദ്ദേഹം തൂഫാൻ പതാക ഉയർത്തി. എക്സൈസ് വകുപ്പിന് കീഴിൽ രൂപീകരിച്ച സ്റ്റേറ്റ് നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്ക് പ്രവർത്തനാനുമതി. 367 തസ്തികകൾ പുനർവിന്യസിച്ചും 22 തസ്തികകൾക്ക് അധിക ചുമതല നൽകിയുമാണ് അനുമതി. എക്സൈസ് കമ്മീഷണർക്കാണ് പൂർണ്ണ ചുമതല. വന്യജീവി ആക്രമണത്തിൽ പരിഹാരം കാണേണ്ടത് വനം വകുപ്പും കർഷകരും തദ്ദേശ സ്ഥാപനങ്ങളും കൂടിയാണെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. കർഷകരുടെ പ്രശ്നങ്ങളിൽ അനുതാപപൂർവ്വം ഇടപെടണമെന്നും അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. വന്യജീവികൾ ജനവാസ മേഖലയിൽ പ്രവേശിക്കുന്നത് തടയുന്നതിന് 2025 February 23 സർക്കാർ പ്രഖ്യാപിച്ച 10 മിഷനുകൾ കാലതാമസം കൂടാതെ നടപ്പാക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. വനാതിർത്തികളിൽ സൌരവേലികൾ നിർമ്മിക്കാനുള്ള പദ്ധതികൾ ത്വരിതപ്പെടുത്തണമെന്നും കമ്മീഷൻ നിർദ്ദേശം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136th പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ഗോവ് എന്നിവയിലൂടെയും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ 3rd സ്ഥാനക്കാരെ നാളെ അറിയാം. പുലർച്ചെ 2:30 മയാമി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. തിങ്കളാഴ്ച നടക്കുന്ന ഫൈനൽ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനെ നേരിടും. ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ ദിവസം അവധി നൽകുന്നത് സംബന്ധിച്ച് തീരുമാനമെടുത്തിട്ടില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. അധ്യയന ദിവസങ്ങൾ കുറയാൻ സാധ്യതയുള്ളതിനാൽ ഇത് സംബന്ധിച്ച് ആലോചിച്ച് തീരുമാനമറിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഉഡാൻ പദ്ധതിയുടെ ഭാഗമായി കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസുകൾ ആരംഭിക്കുന്നതിനുള്ള എല്ലാ പ്രാഥമിക നടപടിക്രമങ്ങളും പൂർത്തിയായതായി ലക്ഷദ്വീപ് പോർട്ട് ഷിപ്പിംഗ് ആന്റ് ഏവിയേഷൻ വകുപ്പ് ഡയറക്ടർ ഗിരിശങ്കർ അറിയിച്ചു. ആദ്യഘട്ടത്തിൽ 5 ദ്വീപുകളിലേക്കാണ് സർവീസുകൾ ആരംഭിക്കുക. കാലാവസ്ഥാനുകൂലമായ ഉടൻ അഗതി ദ്വീപിൽ സർവീസുകളുടെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിനും അതിനടുത്തുള്ള പ്രദേശങ്ങൾക്കും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാൽ ഈ മാസം 22 വരെ മഴ തുടരുമെന്നും മുന്നറിയിപ്പുണ്ട്. ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഹിമാലയൻ പശ്ചിമബംഗാൾ സിക്കിം മേഖലകളിൽ നാളെ വരെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കണ്ണൂർ. സേവന വാർത്തകൾ. കണ്ണൂർ ചെണ്ടയാട് പി എം ശ്രീ ജവഹർ നവോദയ വിദ്യാലയം 2027-28 വർഷത്തേക്ക് 6-ാം ക്ലാസ് പ്രവേശനത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചു. കണ്ണൂർ ജില്ലയിലെ വിദ്യാലയങ്ങളിൽ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി ഈ മാസം 31-ാണ്. പ്രവേശന പരീക്ഷ നവംബർ 28 നടക്കും. cbseitms.nsc.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായും സ്കൂൾ ഓഫീസിൽ നേരിട്ടും അപേക്ഷ സമർപ്പിക്കാം. തിരുവനന്തപുരം, കോഴിക്കോട്, പാലക്കാട് ജില്ലകളിലെ കെൽട്രോൺ പഠന കേന്ദ്രത്തിൽ അഡ്വാൻസ്ഡ് ജേർണലിസം ആൻഡ് മീഡിയ സ്ട്രാറ്റജിയിൽ ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ, പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് ഡിപ്ലോമ എന്നിവയിൽ 20-നും 23-നും രാവിലെ 10 മുതൽ 3 മണി വരെ സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നു. ഫോൺ നമ്പർ 9544-95-81-82. സിഡിറ്റ് തിരുവനന്തപുരത്ത് നടത്തുന്ന ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ മീഡിയ പ്രൊഡക്ഷൻ, ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ വീഡിയോഗ്രാഫി, ഡിപ്ലോമ ഇൻ വീഡിയോ എഡിറ്റിംഗ്, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഡിജിറ്റൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി ഈ മാസം 25. ഫോൺ നമ്പർ 8547-72-01-67. 2026-28 വർഷത്തെ ഡി എൽ എഡ് സ്വാശ്രയ കോഴ്സിലെ സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളിലെ പ്രവേശനത്തിനായി പി എസ് സി ലഭ്യമാക്കിയ സെലക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കായുള്ള ഇൻ്റർവ്യൂ 20 രാവിലെ 9 മണിക്ക് സയൻസ്, ഉച്ചയ്ക്ക് 12 മണിക്ക് കൊമേഴ്സ്, 21 രാവിലെ 9 മണിക്ക് ഹ്യൂമാനിറ്റീസ് എന്നിങ്ങനെ കണ്ണൂർ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ കാര്യാലയത്തിൽ വെച്ച് നടക്കും. വിശദ വിവരങ്ങൾ dde.kna.blogspot.com എന്ന ബ്ലോഗിൽ ലഭ്യമാണ്. സർക്കാർ എയ്ഡഡ് അംഗീകൃത അൺ എയ്ഡഡ് CBSE, ICSE അഫിലിയേറ്റഡ് സ്കൂളുകളിൽ 1 മുതൽ 10 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന OBC, OBCH വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് മുഖേന അനുവദിക്കുന്ന OEC പ്രീ മെട്രിക് വിദ്യാഭ്യാസ ആനുകൂല്യത്തിന് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 27 വരെ നീട്ടി. വെബ്സൈറ്റ് www.egrants.kerala.gov.in. ഫോൺ നമ്പർ 0495-2377-78-6. അടൂർ ഗവൺമെൻറ് ഹൈസ്കൂൾ LP വിഭാഗം കന്നഡ തസ്തികയിലേക്ക് നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 20 രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. കേട്ടെറ്റ് നിർബന്ധം. ഫോൺ നമ്പർ 0499-42-70-982. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ബോട്ട് ക്രൂ വിഭാഗത്തിലെ വിവിധ തസ്തികകളിൽ നിയമനം നടത്തുന്നു. സ്രാങ്ക്, എഞ്ചിൻ ഡ്രൈവർ എന്നീ തസ്തികകളിലായി ആകെ 8 ഒഴിവുകളാണ് ഉള്ളത്. യോഗ്യത 7-ാം ക്ലാസ് പാസ്സായ ബന്ധപ്പെട്ട ജോലിയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷകൾ ഓൺലൈനായി ഈ മാസം 22 വരെ സമർപ്പിക്കാം. വെബ്സൈറ്റ് www.cochinshipyard.in. IHRD വലിയ വെളിച്ചത്ത് പ്രവർത്തിക്കുന്ന കൂത്തുപറമ്പ് കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ 1-ാം വർഷ BCOM വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BSc കമ്പ്യൂട്ടർ സയൻസ്, BSc ഇലക്ട്രോണിക്സ് എന്നീ ബിരുദ കോഴ്സുകളിലേക്ക് നേരിട്ട് പ്രവേശനം നടത്തുന്ന 50% സീറ്റുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. അപേക്ഷകൾ admissions.ihrd.ac.in എന്ന വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ കോളേജ് ഓഫീസിൽ നേരിട്ടോ സമർപ്പിക്കാം. ഫോൺ നമ്പർ 8547-00-5051. സേവന വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ. ഇനി 8:45 സമാചാർ സന്ധ്യ.

0: separate seating in the House for the 20 rebel TMC MPs who have joined Nationalist Citizens Party of India, NCPI. Mr. Birla also gave his approval to the merger of 6 Shiv Sena UBT MPs with the Shiv Sena led by Maharashtra Deputy Chief Minister Eknath Shinde. With the merger of the 6 MPs, the strength of the Shiv Sena has gone up to 13 from 7 in the lower house of Parliament. The government has convened an all-party meeting tomorrow ahead of the monsoon session of Parliament beginning on Monday. During the meeting, the government will seek cooperation from all political parties to ensure smooth functioning of both Houses of Parliament. The monsoon session will commence on Monday and continue till the 13th of next month. During the session, several important legislations are scheduled to be taken up for discussion and passage. In Gujarat, 5 people were killed and several others injured today after a massive fire broke out at a firecracker manufacturing and processing unit on the Ramol Gutrad Road in Ahmedabad. President Draupadi Murmu and Prime Minister Narendra Modi have expressed deep grief at the loss of lives in the fire and prayed for the speedy recovery of the injured. The Prime Minister announced an ex gratia of 2 lakh rupees from the Prime Minister's National Relief Fund for the next of kin of each deceased and 50,000 rupees for the injured. Our correspondent reports that the fire has been brought under control.
1: Following the tragic outbreak of a massive fire at fireworks factory in Ahmedabad, Rapid Action Force personnel from the nearby Vastral camp rushed to the site immediately to rescue the trapped workers and retrieve the bodies. The injured have been admitted to nearby hospitals for urgent medical treatment, while the Ahmedabad Fire Brigade has brought the blaze under control and initiated the cooling operations. Senior civic officials, including municipal commissioner and mayor, visited the spot to assess the situation. Expressing deep condolences over the tragedy, Gujarat Chief Minister Bhupendra Patel announced an ex gratia assistance of 4 lakh rupees to the next kin of each deceased and 50,000 rupees for the injured. Preliminary police investigation suggests that the manufacturing unit was operating illegally. Aparna Khunt, Akashwani News, Ahmedabad.
0: Union Home Minister Amit Shah has extended condolences over the tragic accident at a firecracker factory in Ahmedabad. In a social media post, Mr. Shah said every possible medical facility is being provided to the injured. In Andhra Pradesh, 5 fishermen lost their lives after drowning in the Godavari River near Golagudam village of Polavaram district today. The victims had gone to the river for fishing when they were reportedly swept away by the strong current. An investigation has been launched to ascertain the circumstances. Chief Minister N. Chandrababu Naidu expressed profound grief over the incident and conveyed his condolences to the bereaved families. In West Bengal, Union Home and Cooperation Minister Amit Shah held several meetings at Uttarkonna in Siliguri today. More from our correspondent.
2: Union Home Minister Amit Shah today chaired meetings on the implementation of new criminal laws and on birth and death registration at Uttarkonna in Siliguri. Discussions were held on number of issues including the border security, law and order situation along with the security of Chicken Neck. In addition to the Chief Minister of West Bengal Shubhendu Adhikari, superintendents of police, district magistrates of North Bengal and senior BSF officials attended the meetings. Earlier, he took part in the Prohori Sammelan at the Jumagach BSF camp near Siliguri, where he interacted with BSF personnel and took stock of border security scenarios in North Bengal. Mr. Shah planted trees and laid foundation stone for number of projects. Kollan Laha reporting from Kolkata for Akashvani News.
0: This is Akashvani giving you the news. For quick news updates round the clock, follow us on our X handle at AIR News Alerts. And for details of stories and more, log on to our website www.newsonair.gov.in and download News on AIR app. Welcome back. You're with us on the news at 9. India's first privately developed orbital rocket Vikram-1 under Mission Agman has successfully reached orbit after completing its final burn and injecting payloads into a 450-kilometer orbit. The liftoff took place at 12:05 p.m. from the Satish Dhawan Space Center at Sriharikota in Andhra Pradesh. Our correspondent reports that the milestone makes India the third country in the world to achieve private orbital launch capability. Developed under Mission Agman, the rocket is intended to provide cost-effective and flexible launch services for small satellites. Prime Minister Narendra Modi congratulated the Skyroot aerospace team over a telephone call. Mr. Modi said the successful launch of Vikram 1 under Mission Agman is a major milestone in India's journey towards self-reliance in the space sector.
3: जमीन में भी उस रूट्स को आपने मजबूती दी है जो देश के नौजवानों को आगे आने की प्रेरणा देगी और मुझे ये सफलता के लिए तो आनंद होना ही होना था लेकिन आप लोगों ने जिस कमिटमेंट के साथ मेहनत की मैं आपको आपकी पूरी टीम को इस महत्वपूर्ण निर्णय के लिए और महत्वपूर्ण सफलता के लिए मैं बहुत बहुत बधाई देता हूँ.
0: Union Science and Technology Minister Dr. Jitendra Singh also congratulated Team Skyroot on the successful launch of Vikram 1. The United States and Iran exchanged fresh strikes today as fighting over the Strait of Hormuz intensified. The heaviest damage was reported in Kuwait, where Iranian strikes hit a water desalination plant and an oil facility, injuring several people and disrupting power generation. It was the second attack on a desalination plant in 2 days, raising concerns in a country that relies on desalination for about 90% of its drinking water. Kuwait Ministry of Foreign Affairs condemned the attacks, calling it a heinous Iranian aggression targeting critical civilian infrastructure and accused Iran of violating the international law. On the other hand, the U.S. Central Command said its latest strikes targeted Iranian surveillance sites, military logistics infrastructure, underground weapon storage and maritime capabilities this morning. Iranian authorities said at least 50 people have been killed and more than 500 injured in U.S. strikes in the past 3 weeks, including 8 killed in a strike on a bridge yesterday. The conflict has increasingly centered on the Strait of Hormuz following the collapse of an interim ceasefire. The Indian Olympic Association, IOA, today announced that Olympic medalists Mirabai Chanu and Lovlina Borgohain will serve as India's flag and baton bearers at the opening ceremony of the Commonwealth Games in Glasgow. The opening ceremony of the scaled-down multi-sport event will be held on July 23rd at the OVO Hydro Arena. In a press release, IOA President P.T. Usha said the honour recognises their outstanding contribution to Indian sport and wished the entire contingent success at the Games. Mirabai has been India's leading weightlifter for close to a decade. She won the silver medal in the women's 49-kilogram category at the Tokyo Olympics in 2021 and followed it with gold at the 2022 Commonwealth Games in Birmingham. Lovlina Borgohain secured a bronze medal at the Tokyo Olympics and went on to win gold at the 2023 World Boxing Championships. In FIFA World Cup, European rivals France and England will lock horns in the third-place playoff match at the Miami Stadium tonight. The match is scheduled to begin at 2:30 a.m. Indian Standard Time. Argentina and Spain will face each other in the finals of FIFA World Cup at the New York, New Jersey Stadium tomorrow night. In badminton, Indian shuttler and two-time Olympic medalist PV Sindhu has reached the women's singles final at the Japan Open in Tokyo today. She entered the final after her opponent and world number 4 Chen Yufei of China retired during the second game of the match. The Indian Meteorological Department, IMD, has issued a red colour warning for very heavy rainfall with isolated extremely heavy rainfall over sub-Himalayan West Bengal, Sikkim and Uttarakhand tomorrow. Heavy rainfall is also expected over Delhi, Haryana, Chandigarh, Punjab, Bihar, Chhattisgarh, Himachal Pradesh, Uttar Pradesh, Karnataka, Madhya Pradesh, Jammu Kashmir, Jharkhand, Kerala, Mahe, Odisha and parts of Northeast India during the next 2 days. And now before we end the bulletin, the headlines once again. 72nd National Film Awards announced. Yami Gautam wins Best Actress Award for Article 370. Mammootty for Brahma Yugam and Kartik Aaryan for Chandu Champion share Best Actor Award. 20 rebel TMC MPs who joined National Citizens Party of India get Lok Sabha Speaker's approval for separate seating in the House. Massive fire at a firecracker factory in Ahmedabad claims 5 lives. Prime Minister Narendra Modi expresses grief. US-Iran fighting over Strait of Hormuz escalates with attacks on key infrastructure and military targets. Olympic medalist Mirabai Chanu and Lovlina Borgohain to be India's flag and baton bearers at opening ceremony of Commonwealth Games in Glasgow. That is all in the news at 9. Good night.
4: Akashavani. കായിക ലോകം.
5: അറുപത്തിനാല് കളങ്ങളിലെ മാന്ത്രികത, ലോക ചെസ് ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി.
6: രാജ്യത്തിനും അധികാരത്തിനുമായി രാജാക്കന്മാർ പടവെട്ടുന്നതും അങ്ങനെ മഹായുദ്ധങ്ങളുടെ വിജയ പരാജയ കഥകൾ നമ്മൾ അനവധി കേട്ടിട്ടുണ്ട്. എന്നാൽ ഇതൊരു കായിക വിനോദമായാലോ? 64 കളങ്ങളിൽ കറുപ്പും വെളുപ്പും ഇടപെട്ടുവരുന്ന ചെസ് ബോർഡിൽ മാറിമറിയുന്നത് ജീവിതങ്ങൾ തന്നെയാണ്. പടക്കളത്തിലെ തന്ത്രങ്ങൾ ഒരു ബോർഡിന് ഇരുവശത്തുമിരുന്ന് കരുനീക്കങ്ങളായി പരിണമിക്കുമ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും ബുദ്ധിശക്തി ആവശ്യമായ മത്സര ഇനമായി ചെസ് മാറുന്നു. ചെസ്സിന്റെ ഉറവിടത്തെക്കുറിച്ച് പലതരത്തിലുള്ള കഥകൾ പ്രചരിക്കുന്നുണ്ടെങ്കിലും നമുക്ക് പരിചയം ചതുരംഗമെന്ന കളി തന്നെയായിരിക്കും. മഹാഭാരതത്തിൽ നമ്മൾ കേട്ടിട്ടുള്ള ഈ വിനോദത്തിന്റെ ഉറവിടം ഉത്തരേന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നാണെന്ന് പറയപ്പെടുന്നു. ശേഷം കാലങ്ങൾ കഴിയവേ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് ഇത് പടരുകയും കളിയുടെ രീതികളിൽ പല മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്തു. വിനോദത്തിന് വേണ്ടി കളിച്ചു പോന്നിരുന്ന ഈ ഉപാധി ഇന്ന് കാണുന്ന ചെസ് ആകുന്നതിൽ ഏറ്റവും വലിയ വഴിത്തിരിവായത് ചെസ്സിന് ഒരു ലോക ചാമ്പ്യൻഷിപ്പ് രൂപം വന്നതും ഫിഡെ എന്ന ഫെഡറേഷൻ ഇന്റർനാഷണൽ ഡെസ് എച്ച് എക്സ് എന്ന സംഘടനയുടെ രൂപീകരണവുമാണ്. 1886 വരെ ചെസ് ചാമ്പ്യൻഷിപ്പ് ഒഫീഷ്യലായ ഒരു മത്സരമോ ലോകം അംഗീകരിക്കുന്ന ഒരു ജേതാവോ ഉണ്ടായിരുന്നില്ല. 1924 പാരീസിൽ വെച്ച് നടന്ന സ്പോർട്സ് ഒളിമ്പിക്സിൽ ഫ്രഞ്ച് ചെസ് ഫെഡറേഷൻ ഒരു ചെസ് ടൂർണമെന്റ് സംഘടിപ്പിക്കുകയും അതിനായി എത്തിയ മത്സരാർത്ഥികൾ ഒന്നിച്ചു ചേർന്ന് ഒരു യൂണിയൻ എന്ന നിലയിലാണ് ഫിഡെ എന്ന സംഘടനയുടെ ആരംഭം. രൂപീകരണത്തിന് ശേഷമുള്ള ആദ്യ വർഷങ്ങളിൽ ഫിഡേക്ക് ചെസ്സിനുമേൽ കാര്യമായ ആധിപത്യമുണ്ടായില്ലെന്ന് മാത്രമല്ല സാമ്പത്തികമായും സഹായങ്ങൾ ലഭിച്ചിരുന്നില്ല. 1926 നാല് രാജ്യങ്ങൾ മാത്രം പങ്കെടുത്ത ലിറ്റിൽ ഒളിമ്പ്യാഡ്, 1927 16 രാജ്യങ്ങൾ പരസ്പരം മാറ്റുരച്ച ചെസ് ഒളിമ്പ്യാഡ് എന്നിവ നടത്തി ഫിഡെ മുന്നേറിയെങ്കിലും 1935 മുതൽ ലോക ചെസ് ചാമ്പ്യന്റെ എതിരാളി ആരായിരിക്കണം എന്ന് തീരുമാനിക്കാൻ പല വഴികളും ഫിഡെ തേടി. ഫിഡെയുടെ താൽപര്യപ്രകാരം പല കമ്മിറ്റികളുടെ അഭിപ്രായം കണക്കിലെടുത്ത് ഒരാളെ ലോക കിരീടത്തിനായി നിലവിലെ ജേതാവിന് എതിരാളിയായി തിരഞ്ഞെടുക്കുക എന്നതായിരുന്നു. ഇതിനിടെയാണ് ഒരു സൂപ്പർ ടൂർണമെന്റ് നടത്തണമെന്ന ആശയവുമായി ഡച്ച് ചെസ് ഫെഡറേഷൻ രംഗത്തെത്തിയത്. മുൻ ചാമ്പ്യന്മാരും വളർന്നുവരുന്ന പ്രതിഭകളും എല്ലാം ഉൾപ്പെടുന്ന ഈ ടൂർണമെന്റിലൂടെ ലോക ചാമ്പ്യന്റെ എതിരാളിയെ കണ്ടെത്തണം എന്നതായിരുന്നു നിർദ്ദേശം. എന്നാൽ ഫിഡെ ഇത് തള്ളുകയും അവരുടെ തീരുമാനപ്രകാരം ഒരാളെ തിരഞ്ഞെടുക്കുകയുമായിരുന്നു. ഇതിനെതിരെ അന്നത്തെ പ്രശസ്ത ചെസ് എഴുത്തുകാരും താരങ്ങളും വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. പിന്നീട് 1939 രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ വരവിൽ അന്താരാഷ്ട്ര മത്സരങ്ങളെല്ലാം നിർത്തിവയ്ക്കപ്പെടുകയും ഫിഡെ നിഷ്ക്രിയമാകുകയും ചെയ്തു. ഫിഡെ എന്ന സംഘടനയുടെ രൂപീകരണമാണ് ആഗോളതലത്തിൽ ചെസ് എന്ന വിനോദത്തിന് പുതിയ മാനങ്ങൾ നൽകിയതും ഇന്ന് നമ്മൾ കാണുന്ന നിയമങ്ങളും നിഷ്കർഷകളുമെല്ലാം നിലവിൽ വന്നതും. അങ്ങനെ 1966 മുതൽ ജൂലൈ 20 അന്താരാഷ്ട്ര ചെസ് ദിനമായി ആഘോഷിച്ചു പോരുന്നു. യുനെസ്കോയാണ് ആദ്യമായി അന്താരാഷ്ട്ര ചെസ് ദിനം ആചരിക്കണമെന്ന ആശയം മുന്നോട്ട് വച്ചത്. ഫിഡയെ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി 1999 അംഗീകരിക്കുകയും 2019 December 12 UN ജനറൽ അസംബ്ലി അന്താരാഷ്ട്ര ചെസ് ദിനം അംഗീകരിച്ചുകൊണ്ടുള്ള പ്രമേയം അംഗീകരിക്കുകയും ചെയ്തു. അന്താരാഷ്ട്ര ചെസ് ദിനത്തിൽ ഫിഡെ മുന്നോട്ട് വയ്ക്കാറുള്ള ഏറ്റവും ജനപ്രിയമായ ഒരാശയമാണ് മറ്റൊരാളെ കൂടി ചെസ് പഠിപ്പിക്കൂ എന്നത്. ഇതിലൂടെ ചെസ്സിനെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുക, മാനസിക വികാസത്തിന് കാരണമാകുക, സാമൂഹിക സമത്വം വളർത്തിയെടുക്കുക എന്നിങ്ങനെ പല ആശയങ്ങൾ ഫിഡെ ഇതിലൂടെ ലോകത്തിന് മുൻപാകെ അവതരിപ്പിക്കുന്നു. നാം ഒരേയൊരു കുടുംബമാണ് എന്ന അർത്ഥം വരുന്ന ജെൻസ് യുന സുമസ് എന്നതാണ് ഫിഡെയുടെ ആപ്തവാക്യം. ചെസ് എന്ന വിനോദം പൊതുസമൂഹത്തിൽ ഒരു ലഹരിയായി മാറാനുള്ള മുഖ്യ കാരണങ്ങളിൽ ഒന്ന് അത് ജനങ്ങളിലേക്ക് എത്തിച്ച പ്രഗത്ഭരായ ചെസ് താരങ്ങൾ തന്നെയാണ്. 1866 ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് തുടങ്ങിയ വർഷം ആദ്യ ചാമ്പ്യനായത് ഓസ്ട്രിയൻ താരമായ വിൽഹം സ്റ്റീനിസ്റ്റ് ആയിരുന്നു. അതുവരെയുള്ള ശൈലിയിൽ നിന്നും വ്യത്യസ്തമായി കൃത്യമായ പ്ലാനിങ്ങോടും പ്രതിരോധത്തോടും കൂടിയുള്ള കളിരീതി പ്രചാരത്തിൽ കൊണ്ടുവന്നതും അദ്ദേഹമായിരുന്നു. 1886 മുതൽ 1894 വരെ ചാമ്പ്യനായി തുടർന്ന ഇദ്ദേഹത്തെ ആധുനിക ചെസ്സിന്റെ പിതാവായി ചെസ് ലോകം കണക്കാക്കുന്നു. ചെസ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം, അതായത് 27 വർഷം തുടർച്ചയായി ലോക ചെസ് ചാമ്പ്യനായ പ്രതിഭയാണ് ജർമ്മനിയുടെ ഇമാനുവൽ ലാസ്കർ. അതേപോലെ ക്യൂബൻ താരമായ ഹോസെ റൗൾ കപാംബ്ലാക്ക മനുഷ്യ കമ്പ്യൂട്ടർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. വളരെ കുറച്ച് പിഴവുകൾ മാത്രം വരുത്തുകയും വളരെ ലളിതമായി ചിന്തിച്ച് വേഗത്തിൽ കരുക്കൾ നീക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവും അദ്ദേഹത്തെ ചെസ് മത്സരത്തിലെ ലെജൻഡാക്കുന്നു. 1948 മുതൽ 1972 വരെയുള്ള കാലഘട്ടം സോവിയറ്റ് ആധിപത്യത്തിൻ്റെതായിരുന്നു. മിഖായൽ ബോട്ടിന്നിക്, മിഖായൽ താൽ, ടീഗ്രാൻ പെട്രോഷ്യൻ, ബോറിസ് സ്പാസ്കി തുടങ്ങിയ പ്രതിഭകൾ ഈ കാലഘട്ടത്തിൽ ലോക ചാമ്പ്യൻ പട്ടം അലങ്കരിച്ചു. സോവിയറ്റ് ആധിപത്യത്തിന് അന്ത്യം കുറിച്ചുകൊണ്ടാണ് അമേരിക്കൻ ഇതിഹാസം ബോബി ഫിഷർ ലോക ചാമ്പ്യൻ പട്ടം കരസ്ഥമാക്കിയത്. ചെസ്സിനെ ആധുനിക യുഗത്തിൽ ജനപ്രിയമാക്കുന്നതിൽ അദ്ദേഹത്തിന്റെ പങ്ക് ചെറുതായിരുന്നില്ല. 1972 ബോറിസ് സ്പാസ്കിയുമായി നടന്ന മത്സരം നൂറ്റാണ്ടിന്റെ മത്സരം എന്നാണ് അറിയപ്പെടുന്നത്. 1972 മുതൽ 1975 വരെ അദ്ദേഹം ലോക ചാമ്പ്യനായിരുന്നു. പിന്നീട് 1985 ശേഷവും 90s ചെസ് ലോകം കണ്ടത് ഒരു യുവ പ്രതിഭയുടെ അസാമാന്യമായ കളി വൈഭവമായിരുന്നു. 22 വയസ്സിൽ ചാമ്പ്യനായ കമ്പ്യൂട്ടറുകളോട് പോലും പോരാടി വിജയം നേടിയ റഷ്യൻ ഇതിഹാസ താരം ഗാരി കാസ്പറോവ്, അന്ന് അദ്ദേഹം ചെസ് ചരിത്രത്തിലെ ഭീമനായിരുന്നു. കമ്പ്യൂട്ടർ യുഗത്തിലെ അജയ്യനായി മാഗ്നസ് കാൾസന്റെ തേരോട്ടമാണ് സോഷ്യൽ മീഡിയ ആഘോഷിച്ച ആദ്യ വിജയപരമ്പര എന്ന് വേണമെങ്കിൽ പറയാം. കാരണം സോഷ്യൽ മീഡിയയും വിവരസാങ്കേതിക വിദ്യകളും ഏറ്റവും മികച്ചു നിന്ന കാലഘട്ടത്തിലാണ് കാൾസൺ തന്റെ കരിയറിലെ ഏറ്റവും മികച്ച കാലഘട്ടത്തിലൂടെ കടന്നു പോയിരുന്നത്. അതിനാൽ തന്നെ മാഗ്നസ് കാൾസൺ എന്ന പേര് ലോകമെമ്പാടും പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കപ്പെടുകയും ഒരു ഹീറോ പരിവേഷം വളരെ വേഗത്തിൽ തന്നെ നേടാനുമായി. ഏറ്റവും ഉയർന്ന റേറ്റിംഗ് റെക്കോർഡായ 2882 സ്വന്തമാക്കിയ കാൾസൺ ഈ കളിയിലെ പുതിയൊരു വിപ്ലവമായിരുന്നു. ഭാരതത്തിന്റെ അഭിമാനം പലകുറി ലോകത്തിനു മുന്നിൽ ഉയർത്തിയ ചെസ് കളിക്ക് രാജ്യത്താകമാനമുള്ള ജനപ്രീതിക്ക് പ്രധാന കാരണം ഇന്ത്യയുടെ പേര് വാനോളമുയർത്തിയ പ്രധാന ചെസ് താരങ്ങൾ തന്നെയാണ്. ചെസ്സിന്റെ ആദ്യ രൂപം പുരാതന ഭാരതത്തിലെ ചതുരംഗം എന്ന കളിയാണെങ്കിലും ചെസ് മത്സരത്തിൽ ഇന്ത്യയ്ക്കാദ്യമായി ഒരു ഗ്രാൻഡ് മാസ്റ്റർ ഉണ്ടാകുന്നത് 1988 അന്ന് ഇന്ത്യയിൽ നിന്നും ആകെ ഒരു ഗ്രാൻഡ് മാസ്റ്ററാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ആകെ 93 ഗ്രാൻഡ് മാസ്റ്ററുകൾ ഇന്ത്യയിൽ നിന്നും ചെസ് ലോകത്തെ അതിശയിപ്പിച്ചിട്ടുണ്ട്. വിശ്വനാഥൻ ആനന്ദ് എന്ന പേര് ഒരു തലമുറയെ സ്വാധീനിച്ചതുപോലെ മറ്റാരും ചെസ്സിന് ഇന്ത്യയിൽ ഇത്രയേറെ പ്രചാരം നൽകിക്കാണില്ല. മദ്രാസ് ടൈഗർ എന്നും ലൈറ്റനിങ് കിഡ് എന്നും അറിയപ്പെട്ടിരുന്ന ആനന്ദാണ് ഇന്ത്യയിൽ ഒരു ചെസ് വിപ്ലവത്തിന് തുടക്കമിട്ടത്. ഇന്ത്യയുടെ ആദ്യ ഗ്രാൻഡ് മാസ്റ്ററും 5 ലോക ചാമ്പ്യനുമായിരുന്നു വിശ്വനാഥൻ ആനന്ദ്. ഇന്ത്യൻ ചെസ്സിൽ സ്ഥിരതയാർന്ന പ്രകടനത്തിലൂടെ വളരെ വേഗം ജനശ്രദ്ധ നേടിയ താരമാണ് തെലങ്കാനയിൽ നിന്നുള്ള അർജുൻ കുമാർ എരിഗേസി. ലോക റാങ്കിങ്ങിൽ 1 നിരയിലേക്ക് അതിവേഗം കുതിച്ച അദ്ദേഹം അന്താരാഷ്ട്ര ടൂർണമെന്റുകളിൽ തുടർച്ചയായ വിജയങ്ങൾ നേടിക്കൊണ്ട് ഇന്ത്യയുടെ 1 താരങ്ങളിൽ ഒരാളായി മുന്നേറ്റം തുടരുകയാണ്. 2757 ഫിഡെ റേറ്റിംഗ് ഉള്ള അർജുൻ നിലവിലെ റാങ്കിങ്ങിൽ 9 സ്ഥാനത്ത് തുടരുന്നു. ചെസ് ഒളിമ്പ്യാഡിൽ 2 സ്വർണ്ണ മെഡലും ഏഷ്യൻ ഗെയിംസിൽ വെള്ളിയും നേടി ഇന്ത്യൻ ചെസ്സിന്റെ അഭിമാനമായ താരമാണ് വിദിത് ഗുജറാത്തി. 2013 ഗ്രാൻഡ് മാസ്റ്ററായ അദ്ദേഹം ഇന്ത്യയിൽ നിന്നും ഗ്രാൻഡ് മാസ്റ്ററാകുന്ന 30-ാമത്തെ താരമാണ്. ഫിഡെ റേറ്റിംഗിൽ 2700 പോയിന്റുകൾ മറികടക്കുന്ന 4-ാമത്തെ താരമായ വിദിത് നിലവിൽ 2697 പോയിന്റോടെ 33-ാം റാങ്കിൽ തുടരുന്നു. ചെസ്സിൽ കേരളത്തിന്റെ അഭിമാനം വാനോളമുയർത്തിയ പ്രതിഭയാണ് നിഹാൽ സരിൻ. കേരളത്തിൽ നിന്നുള്ള ഈ യുവ ഗ്രാൻഡ് മാസ്റ്റർ ബ്ലിറ്റ്സ്, റാപ്പിഡ് തുടങ്ങിയ വേഗതയേറിയ ചെസ് മത്സരങ്ങളിൽ തന്റെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ട്. അതിവേഗത്തിലുള്ള ബുദ്ധിപരമായ കരുനീക്കങ്ങളാണ് ഇത്തരത്തിലുള്ള മത്സരങ്ങളുടെ പ്രത്യേകത. 7, 9, 11, 15 സംസ്ഥാന ചാമ്പ്യൻഷിപ്പുകളിലെ വിജയം, 10-ാം വയസ്സിൽ സംസ്ഥാന സീനിയർ ചാമ്പ്യൻഷിപ്പിൽ 2-ാം സ്ഥാനം, ദേശീയ 9 ചാമ്പ്യൻഷിപ്പിൽ സ്വർണം തുടങ്ങി തന്റെ കുട്ടിക്കാലത്ത് തന്നെ നിഹാൽ ചെസ് ബോർഡിന് മുന്നിൽ വിസ്മയം തീർത്തിരുന്നു. അന്താരാഷ്ട്ര യൂത്ത് ചെസ് ചാമ്പ്യൻഷിപ്പിൽ വിജയകിരീടം ചൂടിയതോടെ നിഹാലിന്റെ പേര് ലോകശ്രദ്ധ നേടി. തുടർന്ന് ഫിഡെ കാൻഡിഡേറ്റ് മാസ്റ്റർ എന്ന പട്ടം നിഹാലിന് നൽകി. നിലവിൽ 2717 പോയിന്റോടെ ഫിഡെ റാങ്കിങ്ങിൽ 25-ാം സ്ഥാനത്താണ് നിഹാൽ. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ലോക ചാമ്പ്യനായ മാഗ്നസ് കാൾസനെ അട്ടിമറിച്ച് വാർത്തകളിൽ നിറഞ്ഞ താരമായിരുന്നു തമിഴ്നാട് സ്വദേശിയായ ആർ പ്രജ്ഞാനന്ദ. 2023 ചെസ് ലോകകപ്പ് റണ്ണറപ്പായ പ്രജ്ഞാനന്ദ കാൻഡിഡേറ്റ്സ് ടൂർണമെന്റിലും മികച്ച പ്രകടനം നടത്തി. 2013 ലോക യൂത്ത് ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ 8 കിരീടം ചൂടിയതോടെ ഫിഡെ മാസ്റ്റർ എന്ന പട്ടവും പ്രജ്ഞാനന്ദയ്ക്ക് നേടാനായി. തുടർന്ന് 2015 അണ്ടർ 10 ചാമ്പ്യൻഷിപ്പ് ജേതാവുമായി. 2016 തന്റെ 10-ാം വയസ്സിൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ അന്താരാഷ്ട്ര മാസ്റ്റർ ആവുകയും തുടർന്ന് 2017 ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഗ്രാൻഡ് മാസ്റ്റർ പട്ടം നേടുകയും ചെയ്തു. 2023 ചെസ് ലോകകപ്പിൽ 2-ാമതെത്തിയ പ്രജ്ഞാനന്ദ 2025 ഫിഡെ സർക്യൂട്ട് ജേതാവുമായി. ചെസ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചാമ്പ്യനാണ് ചെന്നൈ സ്വദേശിയായ ഗുഗേഷ്. 2024 നടന്ന ലോക ചാമ്പ്യൻഷിപ്പ് പോരാട്ടത്തിൽ ചൈനയുടെ ഡിംഗ് ലിറനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് തന്റെ 18-ാം വയസ്സിൽ ഈ ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്. വിശ്വനാഥൻ ആനന്ദിനു ശേഷം ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യൻ താരമായി ഗുഗേഷ് മാറി. ഫിഡെ റേറ്റിംഗിൽ 2750 പോയിന്റുകൾ മറികടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരവും ഗുഗേഷ് തന്നെ. 2019 തന്റെ 12-ാം വയസ്സിൽ ഗുഗേഷ് ഗ്രാൻഡ് മാസ്റ്റർ പദവി സ്വന്തമാക്കി. ചെസ് ചരിത്രത്തിൽ ഈ പദവി നേടുന്ന ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ 2-ാമത്തെ താരമായി അദ്ദേഹം മാറി. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച വനിതാ ചെസ് താരമായാണ് കൊനേരു ഹംപിയെ കണക്കാക്കുന്നത്. ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യനായ ഹംപി പുരുഷ ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത കൂടിയാണ്. ലോക റാങ്കിങ്ങിൽ ദീർഘകാലമായി ആദ്യ 10 സ്ഥാനങ്ങളിൽ ഹംപി നിലയുറപ്പിച്ചിട്ടുണ്ട്. ആർ പ്രജ്ഞാനന്ദയുടെ സഹോദരിയായ വൈശാലി അടുത്തിടെ ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടുകയും കാൻഡിഡേറ്റ്സ് ടൂർണമെന്റിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഒരേയൊരു ഗ്രാൻഡ് മാസ്റ്റർ സഹോദര സഹോദരി സഖ്യമാണ് പ്രജ്ഞാനന്ദയും വൈശാലിയും. മാറുന്ന ലോകത്തും ചെസ് എന്ന കായിക ഇനം അതിവേഗം ജനകീയമായി മുന്നേറുകയാണ്. മറ്റു രാജ്യങ്ങളിലെ പ്രഗത്ഭരായ താരങ്ങൾക്കൊപ്പം ഇന്ത്യൻ ചെസ് താരങ്ങളും ചെസ് ലോകത്തെ കരുത്തുറ്റ സാന്നിധ്യമായി മാറിക്കഴിഞ്ഞു. ചെസ് ലോകത്തിലേക്ക് ഇനിയും ഒട്ടേറെ പ്രതിഭകൾ ഇന്ത്യയിൽ നിന്നും ഉയർന്നു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
5: അറുപത്തിനാല് കളങ്ങളിലെ മാന്ത്രികത ലോക ചെസ് ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. രചന അരവിന്ദ് ആർ, ആഖ്യാനം നിർവഹണ സഹായം രജു കോലിയക്കോട്, നിർവഹണം ഷിബു ജോർജ്.

0: ഇപ്പോൾ ദേശീയ സംഗീത പരിപാടി.
1: യേ ആകാശവാണി ഹേ സംഗീത് കെ അഖിൽ ഭാരതീയ കാര്യക്രം മേ ആജ് പ്രസ്തുത് ഹെ ദേവവ്രത് മിശ്ര കാ സിതാർ വാദൻ. വാരാണസി കെ പ്രതിഷ്ഠിത് സംഗീത് ഘരാനെ മേ ജന്മേ ദേവവ്രത് മിശ്ര നെ അപ്നി മാ പ്രമീള മിശ്ര സെ സംഗീത് കി പ്രാരംഭിക് ശിക്ഷ ഗ്രഹണ കി ഔർ അപ്നെ പിതാ പദ്മശ്രീ പണ്ഡിത് ശിവനാഥ് മിശ്ര കെ മാർഗദർശൻ മേ സിതാർ കി വിധിവത് ശിക്ഷ പ്രാപ്ത കി. ആകാശവാണി കെ എ ഗ്രേഡ് കലാകാർ ദേവവ്രത് മിശ്ര നെ ഠുമരി പരമ്പരാ ഔർ ബനാരസ് ഘരാനെ കെ ഗായകി കി വിശിഷ്ട ബാരീകിയാ അപ്നെ ദാദാജി ഠുമരി സമ്രാട് പണ്ഡിത് മഹാദേവ് പ്രസാദ് മിശ്ര സെ സീഖി. ഇസ് പ്രഭാവ നെ ഉൻകെ സിതാർ വാദൻ കോ ഏക് അനൂഠി പെഹചാൻ ദി. സിതാർ വാദൻ കെ ശിക്ഷ മേ പോസ്റ്റ് ഗ്രേജുവേറ്റ് ഔർ ഗോൾഡ് മെഡൽ കെ സാത് സംഗീത് പ്രവീണ് ദേവവ്രത് മിശ്ര ICCR കെ സൂചിബദ്ധ കലാകാർ ഭീ ഹെ. ഉന്നോനെ ഭാരത് ഔർ വിദേശോ മേ കൈ പ്രതിഷ്ഠിത് മഞ്ചോ പർ സിതാർ വാദൻ കി സഫൽ പ്രസ്തുതിയാ ദി ഹെ. ഇൻമേ താൻസേൻ സംഗീത് സമാരോഹ, സങ്കട് മോചൻ സംഗീത് സമാരോഹ, സപ്തക് സംഗീത് സമാരോഹ ഔർ അന്താരാഷ്ട്രീയ ധ്രുപദ് മേള പ്രമുഖ ഹെ. ഉന്നോനെ അമേരിക്ക, കാനഡ, സ്പെയിൻ, ഫ്രാൻസ്, ഇറ്റലി ഔർ ജർമ്മനി ജൈസെ കൈ ദേശോ മേ അപ്നെ സിതാർ വാദൻ സെ സംഗീത് പ്രേമിയോ കോ മന്ത്രമുഗ്ധ കിയാ ഹെ. ദേവവ്രത് മിശ്ര കോ നേഷണൽ യൂത് ഫെസ്റ്റിവൽ അവാർഡ്, സ്വർമണി അലങ്കരണ്, കാശിരത്ന സംഗീത് ശിഖർ സമ്മാൻ, BHU കൌസ്തുബ് സമ്മാൻ, ജർമ്മൻ ബേസ്ഡ് ജയസ് ക്രിട്ടിക് അവാർഡ് ഔർ വേൾഡ് മ്യൂസിക് വിസനറി അവാർഡ് USA സെ സമ്മാനിത് കിയാ ഗയാ ഹെ. ആജ് കെ കാര്യക്രം മേ ആപ്കെ സാത് തബ്ലെ പർ സംഗത് കർ രഹേ ഹെ ആകാശവാണി കെ എ ഗ്രേഡ് കലാകാർ പ്രശാന്ത് മിശ്ര. ദേവവ്രത് മിശ്ര അപ്നെ സിതാർ വാദൻ കാ ആരംഭ രാഗ് ജോഗ് സെ കർ രഹേ ഹെ. വിലംബിത് ഔർ ദ്രുത് ഗത് തീൻ താൽ മേ നിബദ്ധ ഹെ.
2: This is Akashwani. In the national program of music tonight, we bring you sitar recital by Devvrat Mishra. Born into distinguished music gharana of Varanasi, Devvrat Mishra received initial music training from his mother Pramila Mishra and underwent formal training in the sitar under the guidance of his father Padmashri Pandit Shivnath Mishra. An A-grade artist of Akashwani, Devvrat Mishra received distinctive lesson of Thumri tradition and vocal style of the Banaras Gharana from his grandfather, the great Thumri exponent Pandit Mahadev Prasad Mishra, an influence that lent a unique identity to his sitar playing. Post-graduate in sitar and Sangeet Praveen with gold medal, Devvrat Mishra is also an empaneled artist of ICCR. He has delivered successful sitar performances on numerous prestigious platforms, both in India and abroad. Notable among these are the Tansen Sangeet Samaro, Sankat Mochan Sangeet Samaro, Saptak Sangeet Samaro, and the International Dhrupad Mela. He has captivated audiences with his sitar recitals in many countries such as USA, Canada, Spain, France, Italy and Germany. Devvrat Mishra has been honored with the National Youth Festival Award, Swarmani Alankaran, Kashi Ratn, Sangeet Shikhar, BHU Kaustubh Samman, German Best Jazz Critic Award and the World Music Visionary Award, USA. In tonight's program, accompanying him on tabla is Prashant Mishra, an A-grade artist of Akashwani. Devvrat Mishra is beginning his sitar recital tonight with Raag Jog, Vilambit and Dhrutgat set to Teen Taal.

0: ആകാശവാണി നമസ്കാരം. യുവജനങ്ങളുടെ നൈപുണ്യ വികസനവും അതിന്റെ പ്രാധാന്യവും എന്ന വിഷയത്തിൽ ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. യുവജനങ്ങളുടെ നൈപുണ്യ വികസനവും അതിന്റെ പ്രാധാന്യവും ഇന്നത്തെ ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ സമ്പത്ത് അവിടുത്തെ യുവജനങ്ങളാണ്. ഇന്ത്യയുടെ യഥാർത്ഥ കരുത്തും യുവജനങ്ങൾ തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ യുവാക്കളുള്ള ഒരു രാജ്യമെന്ന നിലയിൽ ഈ ജനസംഖ്യാപരമായ നേട്ടത്തെ രാജ്യത്തിന്റെ പുരോഗതിക്കായി പ്രയോജനപ്പെടുത്തുക എന്നത് അതീവ പ്രാധാന്യമുള്ള കാര്യമാണ്. യുവത്വത്തിന്റെ ഊർജത്തെയും സർഗാത്മകതയെയും കൃത്യമായ രീതിയിൽ വിനിയോഗിക്കണമെങ്കിൽ അവർക്ക് കാലാനുസൃതമായ നൈപുണ്യങ്ങളുണ്ടായിരിക്കണം. ആധുനിക യുഗത്തിൽ കേവലം ഒരു ബിരുദ സർട്ടിഫിക്കറ്റ് കൊണ്ട് മാത്രം ഒരാൾക്ക് തൊഴിൽ വിപണിയിൽ നിലനിൽക്കാൻ സാധ്യമല്ല. സാങ്കേതികവിദ്യ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വ്യവസായ മേഖലകൾ ആവശ്യപ്പെടുന്ന പ്രത്യേക കഴിവുകൾ യുവാക്കൾക്കുണ്ടായിരിക്കേണ്ടത് അനിവാര്യമാണ്. തൊഴിലില്ലായ്മ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനും രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ ശക്തമാക്കുന്നതിനും നൈപുണ്യ വികസനം ഒരു പാലമായി പ്രവർത്തിക്കുന്നു. നൈപുണ്യമുള്ള ഒരു യുവതലമുറയ്ക്ക് മാത്രമേ ആഗോളതലത്തിൽ ഇന്ത്യയെ വിജ്ഞാന ശക്തിയാക്കി മാറ്റാൻ സാധിക്കൂ. യുവാക്കളെ കേവലം തൊഴിലന്വേഷകർ എന്ന നിലയിൽ നിന്ന് തൊഴിൽ ദാതാക്കളായി മാറ്റിയെടുക്കുക എന്നതാണ് നൈപുണ്യ വികസനത്തിന്റെ പ്രധാന ലക്ഷ്യം. ഈ ലക്ഷ്യത്തിലേക്കാണ് ലോക യുവജന നൈപുണ്യ ദിനം അഥവാ വേൾഡ് യൂത്ത് സ്കിൽസ് ഡേ ഓരോ വർഷവും നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും ജൂലൈ 15-നാണ് ഈ ദിനം ആചരിച്ചു വരുന്നത്. യുവാക്കൾക്ക് മികച്ച തൊഴിലവസരങ്ങളും സംരംഭകത്വ നൈപുണ്യവും ഉറപ്പാക്കി അവരെ രാജ്യപുരോഗതിയുടെ ചാലക ശക്തികളാക്കി മാറ്റുക എന്നതാണ് ഈ ദിനാചരണം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന സന്ദേശം. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള തൊഴിൽ വിപണിയിൽ നൈപുണ്യ വികസനത്തിനുള്ള നിർണായക സ്വാധീനമാണ് ഈ ദിനം അടിവരയിടുന്നത്. ഭാരതം പോലൊരു യുവജന സമ്പന്ന രാജ്യത്ത് ഇതിന്റെ പ്രസക്തിയും പ്രാധാന്യവും ഏറെ വലുതാണ്. കേന്ദ്ര സർക്കാർ യുവജനങ്ങളുടെ നൈപുണ്യ വികസനത്തിന് ഏറ്റവും ഉയർന്ന മുൻഗണനയാണ് നൽകുന്നത്. ഇന്ത്യയെ ലോകത്തിന്റെ നൈപുണ്യ തലസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രാലയം രൂപീകരിക്കുകയും നിരവധി വൻകിട പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് സ്കിൽ ഇന്ത്യ മിഷൻ. യുവാക്കൾക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പരിശീലനം നൽകി അവരെ ആഗോള തൊഴിൽ വിപണിക്ക് അനുയോജ്യരാക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. സ്കിൽ ഇന്ത്യ മിഷന് കീഴിൽ കോടിക്കണക്കിന് യുവാക്കൾക്കാണ് രാജ്യത്തുടനീളം വിവിധ മേഖലകളിൽ സൌജന്യമായി പരിശീലനം നൽകി വരുന്നത്. ഈ പദ്ധതികൾ പരമ്പരാഗത തൊഴിൽ മേഖലകളെ നവീകരിക്കുന്നതിലും പുത്തൻ സാങ്കേതിക വിദ്യകളെ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നതിലും വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഇന്ത്യൻ യുവാക്കളുടെ കഴിവുകളെ ലോകം സ്വാഗതം ചെയ്യുന്നതായും ഇന്ത്യൻ യുവാക്കൾക്ക് ആഗോള നിലവാരത്തിൽ നൈപുണ്യ വികസനം ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു.
1: ആനെ വാലെ കൈ ദശകോ തക് ഭാരത് ദുനിയ കാ സബ്സേ യംഗ് ഓർ സ്കിൽഡ് പോപ്പുലേഷൻ വാല ദേശ് ബനാ രഹേഗാ. യേ ഭാരത് ഹീ ഹൈ ജഹാ സേ ദുനിയ കീ ഏക് ബഡി സ്കിൽ ഡിമാൻഡ് പൂരി ഹോഗി. ആപ്നേ ദേഖാ ഹോഗാ ദുനിയ കേ അനേക് ദേശ് അബ് ഭാരത് കേ സ്കിൽ യൂത്ത് കാ ദോനോ ഹാത്തോ സേ സ്വാഗത് കർ രഹേ ഹൈ. ഐസേ മേ ഭാരത് സർക്കാർ കാ ഭീ പ്രയാസ് ഹൈ കി കോയി ഭീ ഭാരതീയ വിദേശ് ജായ് തോ ബെഹ്തരീൻ സ്കിൽ കേ സാത്ത് ഹീ ജായ്. ഇസ്ലിയേ ഹം അപ്നേ യൂത്ത് കീ ലഗാതാർ സ്കില്ലിംഗ് റീസ്കില്ലിംഗ് ഓർ അപ് സ്കില്ലിംഗ് കർ രഹേ.
0: കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും ജനപ്രിയമായ മറ്റൊരു നൈപുണ്യ വികസന പദ്ധതിയാണ് പ്രധാനമന്ത്രി കൌശൽ വികാസ് യോജന. രാജ്യത്തെ യുവാക്കൾക്ക് വ്യവസായ അധിഷ്ഠിത തൊഴിൽ പരിശീലനം നൽകി മികച്ച ഉപജീവന മാർഗം കണ്ടെത്താൻ സഹായിക്കുന്നതിനാണ് ഈ പദ്ധതി രൂപീകരിച്ചിരിക്കുന്നത്. ഇതിലൂടെ മുൻപ് ഔപചാരിക വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ കഴിയാത്തവർക്കും തങ്ങളുടെ കഴിവുകൾ മെച്ചപ്പെടുത്താനും അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ നേടാനും അവസരം നൽകുന്നു. വ്യവസായ സ്ഥാപനങ്ങളുടെ നേരിട്ടുള്ള പങ്കാളിത്തത്തോടെയാണ് ഈ പദ്ധതിയിലെ കോഴ്സുകൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് സാമ്പത്തിക സഹായവും തൊഴിൽ മേളകൾ വഴി ജോലി കണ്ടെത്താനുള്ള അവസരവും ഇതിലൂടെ ലഭ്യമാക്കുന്നുണ്ട്. നിലവിൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡ്രോൺ ടെക്നോളജി തുടങ്ങിയ ആധുനിക മേഖലകളിലെ പരിശീലനവും ഇതിലൂടെ നൽകിവരുന്നു. ഭാവി സാങ്കേതിക വിദ്യയിൽ യുവാക്കളെ പ്രാപ്തരാക്കാനും വൈവിധ്യമായ മേഖലകളിലേക്ക് എത്തിക്കാനും കേന്ദ്ര സർക്കാർ നിരവധി കർമ്മ പദ്ധതികൾ തയ്യാറാക്കി വരുന്നതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു.
2: budget after budget, we are giving special allowances and also giving budgetary apportionment of money for building hostels in every district. We have made a budgetary provision for providing girls hostels in every one of these districts for those girls who are coming into STEM science education. So whether it is science, technology, engineering or medicine, they're all coming in there to live there at an affordable rate and acquire the necessary qualification. AVGC, which is the audiovisual graphic communication through the systems, through the computers, we are giving training for people to become good AVCG experts so that they can get into the area of gaming, also get into the area of digital communication, which is large

0: in India because they're also exporting. It's useful for film industry, and it's now becoming the big thing, contributing into Netflix and Amazon and direct to home. So all the young are getting trained and skilled in those talents.
1: ഗ്രാമീണ മേഖലയിലെ ദരിദ്ര കുടുംബങ്ങളിലെ യുവാക്കളുടെ നൈപുണ്യ വികസനത്തിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ദീൻദയാൽ ഉപാധ്യായ ഗ്രാമീൺ കൌശല്യ യോജന. ഗ്രാമീണ യുവാക്കൾക്ക് സൌജന്യ താമസ സൌകര്യത്തോടെയുള്ള തൊഴിലധിഷ്ഠിത പരിശീലനവും തുടർന്ന് നിർബന്ധിത തൊഴിൽ പ്ലേസ്മെന്റും ഇത് ഉറപ്പു നൽകുന്നു. ഗ്രാമങ്ങളിലെ പട്ടിണിയും തൊഴിലില്ലായ്മയും തുടച്ചുനീക്കുന്നതിൽ പദ്ധതി വലിയ പങ്കുവഹിക്കുന്നു. കൂടാതെ നഗരപ്രദേശങ്ങളിലെ ദരിദ്രജന വിഭാഗങ്ങളെ ലക്ഷ്യമിട്ട് ദീൻദയാൽ അന്ത്യോദയ യോജന ദേശീയ നഗര ഉപജീവന മിഷൻ വഴിയും നൈപുണ്യ പരിശീലനങ്ങൾ നൽകി വരുന്നുണ്ട്. നഗരങ്ങളിലെ യുവാക്കൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള സബ്സിഡിയോട് കൂടിയ വായ്പകളും വിപണന സൌകര്യങ്ങളും ഈ പദ്ധതി വഴി ലഭ്യമാക്കുന്നു. വ്യവസായ മേഖലയിലെ പ്രായോഗിക പരിചയം വർദ്ധിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് പ്രമോഷൻ സ്കീം നടപ്പിലാക്കുന്നുണ്ട്. അപ്രന്റീസ്ഷിപ്പ് കാലയളവിൽ കേന്ദ്ര സർക്കാർ നിശ്ചിത തുക സ്റ്റൈപ്പൻഡായി നൽകി യുവാക്കളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇത് വ്യവസായ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ വിദഗ്ധ തൊഴിലാളികളെ സജ്ജമാക്കാൻ സഹായിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന മറ്റൊരു പദ്ധതിയാണ് ദേശീയ വിദ്യാഭ്യാസ നയം. സ്കൂൾ തലം മുതൽ തന്നെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം പദ്ധതിയിലൂടെ നിർബന്ധമാക്കുന്നു. കേവലം പരീക്ഷ ജയിക്കാനും മാർക്ക് വാങ്ങാനും വേണ്ടിയുള്ള പഠനരീതി മാറ്റി പ്രായോഗികമായി കാര്യങ്ങൾ ചെയ്ത് പഠിക്കുന്ന രീതിയിലൂടെ ഇന്ത്യയുടെ ഭാവി സുരക്ഷിതമാക്കാൻ ഇത്തരം പദ്ധതികൾ സഹായിക്കും. കേന്ദ്ര സർക്കാർ യുവജന ശാക്തീകരണത്തിനായി രൂപീകരിച്ച ഏറ്റവും പുതിയതും വിപ്ലവാത്മകവുമായ ഒരു ഡിജിറ്റൽ സംവിധാനമാണ് മേരാ യുവ ഭാരത് അഥവാ മൈ ഭാരത് പ്ലാറ്റ്ഫോം. യുവാക്കളുടെ സമഗ്രമായ വ്യക്തിത്വ വികസനവും നൈപുണ്യ വർധനവുമാണ് മൈ ഭാരത് വിഭാവനം ചെയ്യുന്നത്. കേവലമൊരു ഓൺലൈൻ പോർട്ടൽ എന്നതിലുപരി യുവാക്കൾക്ക് വിവിധ സർക്കാർ വകുപ്പുകളിലും വ്യവസായ സ്ഥാപനങ്ങളിലും ഇന്റേൺഷിപ്പ് ചെയ്യാനും പ്രായോഗിക തൊഴിൽ പരിചയം നേടാനുമുള്ള സുവർണ അവസരമാണ് മൈ ഭാരത് ഒരുക്കുന്നത്. മാറുന്ന ലോകത്തിനനുസരിച്ച് ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ പഠിക്കാനും വിദഗ്ധരുടെ മാർഗനിർദ്ദേശങ്ങൾ നേരിട്ട് തേടാനും ഇതിലൂടെ സാധിക്കുന്നു. യുവത്വത്തിന്റെ ഊർജ്ജത്തെ രാജ്യനിർമ്മാണ പ്രക്രിയയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഇവരിൽ മികച്ച നേതൃപാഠവും സാമൂഹിക പ്രതിബദ്ധതയും വളർത്തിയെടുക്കാൻ മേരാ യുവ ഭാരത് എന്ന പ്ലാറ്റ്ഫോം വലിയ പങ്കുവഹിക്കുന്നു. യുവാക്കളിലെ സംരംഭകത്വ മനോഭാവം വളർത്തുന്നതിനും സ്വന്തമായി ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനുമായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാനമന്ത്രി മുദ്രാ യോജനയും ഇന്ന് നിരവധി യുവാക്കളെ തൊഴിൽദാതാക്കളാക്കി മാറ്റുകയും രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയ്ക്ക് സംഭാവന നൽകാൻ പ്രാപ്തരാക്കുകയും ചെയ്യുന്നുണ്ട്. കേരള സംസ്ഥാന സർക്കാരും സംസ്ഥാനതലത്തിൽ വിപുലമായ നൈപുണ്യ വികസന പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അഡീഷണൽ സ്കിൽ അക്വസിഷൻ പ്രോഗ്രാം അഥവാ അസാപ്പ്. കോളേജ് വിദ്യാർത്ഥികൾക്കും തൊഴിലന്വേഷകർക്കും അവരുടെ പതിവ് പഠനത്തിനൊപ്പം കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകൾ, ഐടി സ്കില്ലുകൾ എന്നിവ നൽകുന്നതിനാണ് അസാപ്പ് രൂപീകരിച്ചിരിക്കുന്നത്. ആധുനിക സൌകര്യങ്ങളോടുകൂടിയ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുകൾ വഴി അത്യാധുനിക കോഴ്സുകൾ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കുന്നു. കൂടാതെ കേരള സ്റ്റേറ്റ് സെന്റർ ഫോർ അഡ്വാൻസ്ഡ് പ്രിന്റിംഗ് ആൻഡ് ട്രെയിനിംഗ്, കെൽട്രോൺ തുടങ്ങിയ സംസ്ഥാന സ്ഥാപനങ്ങളും സാങ്കേതിക മേഖലകളിൽ മികച്ച പരിശീലനം നൽകുന്നുണ്ട്. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ വഴി യുവ സംരംഭകർക്ക് ആവശ്യമായ സാമ്പത്തിക സാങ്കേതിക പിന്തുണ സംസ്ഥാന സർക്കാർ ഉറപ്പാക്കുന്നു. കേരള സർക്കാരിന്റെ തൊഴിൽ നൈപുണ്യ വകുപ്പിന് കീഴിലുള്ള നൈപുണ്യ വികസന മിഷനാണ് കേരള അക്കാദമി ഫോർ സ്കിൽസ് എക്സലൻസ്. കേരളത്തിലെ യുവജനങ്ങളെ ആഗോള തൊഴിൽ വിപണിക്ക് അനുയോജ്യമായ രീതിയിൽ സജ്ജരാക്കുക എന്നതാണ് അക്കാദമിയുടെ ലക്ഷ്യം. നൂതന കോഴ്സുകളായ ലൈഫ് സയൻസസ്, ഡ്രോൺ ടെക്നോളജി തുടങ്ങിയ മേഖലകളിൽ പരിശീലനവും തൊഴിൽ സാധ്യതകളും കേസ് നൽകി വരുന്നുണ്ട്. വിവരസാങ്കേതിക വിദ്യയുടെ വളർച്ചയോടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ക്ലൌഡ് കമ്പ്യൂട്ടിംഗ്, ഡാറ്റാ സയൻസ്, സൈബർ സുരക്ഷ എന്നിവയിലെ അറിവ് യുവാക്കൾക്ക് ആഗോളതലത്തിൽ വലിയ അവസരങ്ങൾ തുറന്നു നൽകുന്നു. അതേസമയം ആശയവിനിമയ ശേഷി, നേതൃത്വ പാഠവും പ്രശ്നപരിഹാര ശേഷി, ഒത്തൊരുമിച്ച് ജോലി ചെയ്യാനുള്ള കഴിവ് തുടങ്ങിയ സോഫ്റ്റ് സ്കില്ലുകൾ ഏതൊരു തൊഴിൽ മേഖലയിലും വിജയത്തിന് അത്യന്താപേക്ഷിതമാണ്. സ്ത്രീ ശാക്തീകരണത്തിലും നൈപുണ്യ വികസനത്തിന് വലിയ പങ്കുണ്ട്. സ്ത്രീകൾക്ക് തൊഴിലധിഷ്ഠിത പരിശീലനം നൽകുന്നത് കുടുംബങ്ങളുടെയും രാജ്യത്തിന്റെയും സാമ്പത്തിക ഭദ്രത വർദ്ധിപ്പിക്കും. വനിതകളുടെ വ്യക്തിത്വ വികസനത്തിനും നൈപുണ്യ വികസനത്തിനും സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിനും വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലുള്ള കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ മുന്നോട്ട് വെച്ച ഒരു സുപ്രധാന ചുവടുവയ്പ്പാണ് റീച്ച് അഥവാ റിസോഴ്സ് എൻഹാൻസ്മെന്റ് അക്കാദമി ഫോർ കരിയർ ഹൈറ്റ്സ്. സ്ത്രീകൾക്കിടയിൽ തൊഴിൽ നൈപുണ്യം വർദ്ധിപ്പിക്കുന്നതിനും അവരുടെ തൊഴിൽ സാധ്യതകൾ മെച്ചപ്പെടുത്തുന്നതിനും റീച്ച് നടത്തുന്ന പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാണ്. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇവിടുത്തെ നൈപുണ്യമുള്ള യുവതലമുറയാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം നൈപുണ്യ വികസനത്തിനാവശ്യമായ പരിശീലനം കൂടി നൽകേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കേരള കേന്ദ്ര സർവകലാശാലയിൽ

0: ഇന്റർനാഷണൽ റിലേഷൻസ് വിഭാഗത്തിൽ അസോസിയേറ്റ് പ്രൊഫസറായ ഡോക്ടർ അനിൽകുമാർ പി ആകാശവാണിയോട്.
1: ഉന്നത വിദ്യാഭ്യാസത്തിൽ നൈപുണ്യ വികസന കോഴ്സുകൾ വളരെ അനിവാര്യമായ ഒരു ഘടകമായി മാറിയിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ അക്കാദമിക അറിവും തൊഴിൽ മേഖലയുടെ ആവശ്യകതകളും തമ്മിലുള്ള അന്തരം നികത്തുക എന്നുള്ളതാണ്. ഇപ്പൊ ഇന്ത്യ സ്കിൽസ് റിപ്പോർട്ട് 2025 പ്രകാരം ഇന്ത്യയിലെ ബിരുദധാരികളിൽ ഏകദേശം 51% പേർക്ക് മാത്രമാണ് എംപ്ലോയബിലിറ്റി അഥവാ ഈ തൊഴിൽ യോഗ്യത ഉള്ളതായി കണ്ടെത്തിയിട്ടുള്ളത്. അതുപോലെ വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ഫ്യൂച്ചർ ഓഫ് ജോബ്സ് റിപ്പോർട്ട് 2025 പ്രകാരം അതിവേഗ സാങ്കേതിക പുരോഗതി, അതുപോലെ തന്നെ ഓട്ടോമേഷൻ, കൃത്രിമ ബുദ്ധി എന്നിവയുടെയൊക്കെ വളർച്ചയെ തുടർന്ന് ഏതാണ്ട് 2030 തൊഴിലാളികളുടെ പ്രധാന നൈപുണ്യങ്ങളിൽ, അവരുടെ നിപുണതകളിൽ ഏകദേശം 39-40% മാറ്റം ആവശ്യമായി വരും എന്നുള്ളതാണ്. ആശയവിനിമയ ശേഷി എടുത്താലും ഡിജിറ്റൽ സാക്ഷരത, വിമർശനാത്മക ചിന്ത, അതുപോലെ തന്നെ പ്രശ്ന പരിഹാര ശേഷി, ടീം വർക്ക്, നേതൃത്വ പാഠവം, സംരംഭകത്വ ശേഷി തുടങ്ങിയ കഴിവുകളൊക്കെ വിദ്യാർത്ഥികളിൽ വളർത്തിയെടുക്കുന്നതിലൂടെ തൊഴിൽ സാധ്യതയും അതുപോലെ തന്നെ മത്സരശേഷിയും വർദ്ധിപ്പിക്കുവാൻ നൈപുണ്യ വികസന കോഴ്സുകൾ സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യൻ സാഹചര്യത്തിൽ നോക്കിയാൽ ദേശീയ വിദ്യാഭ്യാസ നയം 2020 ഉന്നത വിദ്യാഭ്യാസത്തിൽ തൊഴിൽ പരവും അതുപോലെ തന്നെ നൈപുണ്യാധിഷ്ഠിതവുമായ പഠനത്തിന് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. കൂടാതെ 2015 നമ്മൾ ആരംഭിച്ച സ്കിൽ ഇന്ത്യ മിഷൻ ലക്ഷക്കണക്കിന് യുവാക്കളെ തൊഴിൽ വിപണിക്ക് അനുയോജ്യമായ നൈപുണ്യങ്ങളിൽ പരിശീലിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഇന്ത്യയുടെ ജനസംഖ്യയിൽ ഏകദേശം 65%ത്തിലധികം പേർ 35 താഴെയുള്ളവരാണ് എന്നുള്ളതാണ്. അത് വളരെ വലിയ ഒരു നേട്ടമാണ്, ഒരു യങ് പോപ്പുലേഷൻ നമുക്കുണ്ട് എന്നുള്ളത്. അതിനാൽ രാജ്യത്തിന്റെ ഈ ജനസംഖ്യാപരമായ നേട്ടം യുവത്വം പ്രയോജനപ്പെടുത്തുന്നതിന് നൈപുണ്യ വികസനം അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ഘടകമാണ്. സൈദ്ധാന്തികമായ അറിവും പ്രായോഗികമായ കഴിവുകളും സംയോജിപ്പിക്കുന്നതിലൂടെ ഇത്തരം കോഴ്സുകൾ തൊഴിൽ യോഗ്യത വർദ്ധിപ്പിക്കുന്നതോടൊപ്പം നവീകരണം, അതുപോലെ തന്നെ സംരംഭകത്വം, ഉൽപാദനക്ഷമത, സുസ്ഥിര സാമ്പത്തിക വളർച്ച എന്നിവ പ്രോത്സാഹിപ്പിക്കുകയും അതുപോലെ ദേശീയ ആഗോള തൊഴിൽ വിപണിയുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പ്രാപ്തരായ ബിരുദ വിദ്യാർത്ഥികളെ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ, ഈ നൈപുണ്യ വികസനം എന്ന് പറയുന്നത് ഈ അക്കാദമികമായ അറിവും തൊഴിൽ മേഖലകളുടെ ആവശ്യകതകളും സംയോജിപ്പിക്കുന്ന ഒന്നായി മാറിയിരിക്കുന്ന ആ വിടവ് നികത്തുക എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും സയന്റിസ്റ്റുകളാവാൻ കഴിയില്ല, എല്ലാവർക്കും ഡോക്ടേഴ്സ് ആകാൻ കഴിയില്ല. നമുക്ക് ഒരു സമൂഹത്തിൽ വിവിധ സ്കില്ലുകൾ ആവശ്യമായിട്ടുള്ള വിവിധ തൊഴിൽ മേഖലകളുണ്ട്. അപ്പൊ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അതിനെ കൂടി പൂർത്തീകരിക്കുന്ന, ആ ഗ്യാപ്പിനെ കൂടി നികത്തുന്ന ഒന്നായി മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നൈപുണ്യ വികസന കോഴ്സുകൾ പ്രധാനമായും ദേശീയ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി കൊണ്ടുവന്നിട്ടുള്ളത്.
0: കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ശക്തമായ നയങ്ങളും പദ്ധതികളും യുവാക്കൾക്ക് തങ്ങളുടെ കഴിവുകൾ പുറത്തെടുക്കാനും ആഗോളതലത്തിൽ തിളങ്ങാനും വലിയ അവസരമാണ് ഒരുക്കുന്നത്. സർക്കാരുകൾ നൽകുന്ന ഈ സുവർണ അവസരങ്ങൾ കൃത്യമായി പ്രയോജനപ്പെടുത്താൻ യുവാക്കൾ മുന്നോട്ട് വരേണ്ടതുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത ശ്രമങ്ങളിലൂടെ മാത്രമേ രാജ്യത്തെ നൈപുണ്യ ആവാസ വ്യവസ്ഥയെ പൂർണ്ണമായി ശക്തിപ്പെടുത്താൻ സാധിക്കൂ. നൈപുണ്യമുള്ള, സ്വയം പര്യാപ്തതയുള്ള ഒരു യുവത്വത്തിലൂടെ മാത്രമേ വികസിത ഭാരതമെന്ന മഹത്തായ ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് സാധിക്കൂ. യുവജനങ്ങളുടെ കൈകളിൽ നൈപുണ്യത്തിന്റെ ആയുധം നൽകുമ്പോൾ അവർ രാജ്യത്തിന്റെ പുരോഗതിയുടെ യഥാർത്ഥ ശില്പികളായി മാറുന്നു. യുവജനങ്ങളുടെ നൈപുണ്യ വികസനവും അതിന്റെ പ്രാധാന്യവും എന്ന വിഷയത്തെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലമീജി നായർ, തയ്യാറാക്കിയത് കൃഷ്ണ പ്രകൃതി, അവതരണം സുധിൻ സൈനുദ്ദീൻ.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിച്ചു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.